പ്രഭാതഗീതങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇനി പ്രഭാത ചിന്ത തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബീന അനന്തപുരി.

ശബ്ദവും നിശബ്ദതയും പ്രപഞ്ചമാണ്. രണ്ടിൻ്റെയും ഉച്ചനീച സ്ഥാനങ്ങളും അങ്ങേയറ്റം പ്രാധാന്യമർഹിക്കുന്നു. ശബ്ദിക്കേണ്ടിടത്ത് നിശബ്ദതയും നിശബ്ദമാകേണ്ടിടത്ത് ശബ്ദമുഖരിതവും ആയാൽ വിപരീത ഫലമാകും സൃഷ്ടിക്കുക. ചില സത്യങ്ങൾ ഉറക്കെ പറയണം. എന്നാൽ ചില കൈപ്പേറിയ നഗ്ന സത്യങ്ങളിൽ നിശബ്ദത പാലിക്കേണ്ട അവസ്ഥയും വരാറില്ലേ? ശബ്ദിക്കേണ്ടിടത്ത് മൂകനായി മാറുമ്പോഴുള്ള അനന്തരഫലങ്ങളും ഒരു പക്ഷേ കൈപ്പേറിയതാകാം. അനിഷ്ട ചോദ്യങ്ങളെയും അന്വേഷണങ്ങളെയും അട്ടഹാസത്തോടെ നിശബ്ദരാക്കുന്നവരുണ്ട്, പ്രത്യേകിച്ച് ആശ്രിതരെ. കുറ്റപ്പെടുത്തലായി കരുതി പ്രതിരോധിക്കുന്നവരുണ്ട്, ഒരുതരം രക്ഷപ്പെടൽ. ഉത്തരം മുട്ടുമ്പോൾ ഉള്ള ശബ്ദകോലാഹലം ഒരുപക്ഷെ ചോദ്യങ്ങളെയും അന്വേഷണങ്ങളെയും വളരെയേറെ ഭയക്കുന്നതുകൊണ്ടാകാം. തൻ്റെ യഥാർത്ഥ രൂപഭാവങ്ങൾ മറ്റുള്ളവർ അറിഞ്ഞാലോ എന്ന ഉത്കണ്ഠയാകാം. ശബ്ദവും നിശബ്ദതയും കൃത്യമായി പാലിച്ചാൽ സത്ഫലങ്ങൾ സൃഷ്ടിക്കപ്പെടാം.

0: ബീന ആനന്ദപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: ഏവർക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.

വിജയലക്ഷ്മിയുടെ മഴ എന്ന കവിത. ആലപിക്കുന്നു സുജന. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:25 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജനകീയത്തിൽ വിജയൻ മാഷിന്റെയും യൂസഫ് മാഷിന്റെയും സൗഹൃദ വിശേഷങ്ങളുടെ 2 ഭാഗം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ എയ്റ്റ് സ്കൂൾ. 8:00 സ്മൃതിഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് ഗാനലയം. 12:00 വായനശാല. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 അറിയിപ്പുകൾ. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 റേഡിയോ മലബാർ വാട്സ്ആപ്പ് സന്ദേശഗാനങ്ങൾ. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. തന്റെ 75-ാമത്തെ വയസ്സിലും കാർഷിക ജീവിതം തുടരുന്ന ഹൈമവതി അമ്മയുടെ കാർഷിക വിശേഷങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരത്തിൽ ചങ്ങാതി പൂച്ച എന്ന സിനിമയുടെ ചിരിവിശേഷങ്ങൾ. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗത്തിൽ രാഗം എന്ന ചലച്ചിത്രത്തിലെ ഗാനങ്ങൾ. തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ വിജയലക്ഷ്മിയുടെ കവിത മഴ ആലപിക്കുന്നു സുജന.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വിജയലക്ഷ്മിയുടെ കവിത മഴ, ആലപിച്ചത് സുജന. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

വചനാമൃതം. ഏറ്റവും വലിയ ഗുരുമന്ത്രം ഇതാണ്: ഒരിക്കലും നിങ്ങളുടെ രഹസ്യങ്ങൾ ആരുമായും പങ്കിടരുത്, അത് നിങ്ങളെ നശിപ്പിക്കും.

0: 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം ഈ വരുന്ന May 20 ബുധനാഴ്ച രാവിലെ 9:30 മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം. നിയുക്ത മട്ടന്നൂർ MLA ശ്രീ വി കെ സനോജ് ഉദ്ഘാടനം ചെയ്യുന്നു. മട്ടന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീ എൻ ഷാജിദ് മാസ്റ്റർ മുഖ്യാതിഥിയാകും. ഏവരെയും ഉദ്ഘാടന ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
1: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം. ഇന്ന് മെയ് 19, ഇടവം 5, ചൊവ്വാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രത്യേക വേദിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി വി ഡി സതീശനൊപ്പം പി കെ കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, സി പി ജോൺ, എ പി അനിൽകുമാർ, എൻ ഷംസുദ്ദീൻ, പി സി വിഷ്ണുനാഥ്, റോജി എം ജോൺ, ബിന്ദു കൃഷ്ണ, എം ലിജു, കെ എം ഷാജി, പി കെ ബഷീർ, വി ഇ അബ്ദുൾ ഗഫൂർ, ടി സിദ്ദിഖ്, കെ ഇ തുളസി, ഒ ജെ ജനീഷ് എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. തുടർന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ലോക്ഭവനിൽ ഗവർണറുടെ ചായ സൽക്കാരത്തിൽ പങ്കെടുത്ത ശേഷം മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിലെ ഓഫീസിലെത്തി ചുമതലയേറ്റു. ശേഷം ആദ്യ മന്ത്രിസഭാ യോഗവും ചേർന്നു. മുൻ മുഖ്യമന്ത്രിയും CPIM പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു, AICC പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാഡ്ഗെ, ജനറൽ സെക്രട്ടറിമാരായ പ്രിയങ്ക ഗാന്ധി, ദീപാദാസ് മുൻഷി, KC വേണുഗോപാൽ, ചീഫ് സെക്രട്ടറി എ ജയതിലക് തുടങ്ങിയവർ പങ്കെടുത്തു. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് June 15 മുതൽ സൗജന്യ യാത്ര നടപ്പാക്കാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശദാംശങ്ങൾ പിന്നീട് അറിയിക്കും. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കും. ആശാവർക്കർമാരുടെ ഓണറേറിയം 3,000 രൂപ വർദ്ധിപ്പിക്കും. നിലവിലെ 9,000 ഇതോടെ 12,000 രൂപയാകും. അംഗൻവാടി ജീവനക്കാരുടെയും പ്രീ പ്രൈമറി ടീച്ചർമാരുടെയും ആയമാരുടെയും ഓണറേറിയവും 1,000 രൂപ വർദ്ധിപ്പിക്കും. ആശമാരുടെ റിട്ടയർമെന്റ് ആനുകൂല്യത്തിന്റെ കാര്യം 1 മാസത്തിനകം തീരുമാനിക്കും. അഡ്വക്കേറ്റ് ജനറലായി ജാംബു ബാബുവിനെയും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി ടി അസഫ് അലിയെയും നിയമിക്കും. ആലപ്പുഴയിൽ പ്രതിഷേധത്തിൽ പങ്കെടുത്തവരെ പോലീസ് തല്ലിയെന്ന പരാതിയിൽ പുനരന്വേഷണം നടത്തും. സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം പുറത്തിറക്കും. സെക്രട്ടേറിയറ്റിൽ മാധ്യമവിലക്ക് എന്ന ആക്ഷേപം പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 16 നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച നടക്കും. ഇതിനായി ഗവർണറോട് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സഭയിലെ മുതിർന്ന അംഗം അമ്പലപ്പുഴയിൽ നിന്നുള്ള ജി സുധാകരനെ പ്രോടൈം സ്പീക്കറായി നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. വെള്ളിയാഴ്ചയാണ് സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് സ്പീക്കറാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. 29 ഗവർണർ നയപ്രഖ്യാപനം നടത്തും. മുഖ്യമന്ത്രി വി ഡി സതീശനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള സർക്കാരിന് കേന്ദ്രം സാധ്യമായ എല്ലാ പിന്തുണയും ഉറപ്പു നൽകുന്നുവെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. നിർമ്മിത ബുദ്ധി, നിർണായക മൂലകങ്ങൾ, നൂതന സാങ്കേതിക വിദ്യ, വ്യാപാരം, സാംസ്കാരിക വിനിമയം എന്നീ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യയും സ്വീഡനും തമ്മിൽ ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വീഡൻ സന്ദർശന വേളയിൽ ഇതിനുള്ള പദ്ധതി ഇരു രാജ്യങ്ങളും അവതരിപ്പിച്ചു. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനും മോദിയും തമ്മിൽ ഞായറാഴ്ച ഗോതൻബർഗിൽ നടത്തിയ ചർച്ചയിൽ തന്ത്രപരമായ മേഖലകളിലും സാമ്പത്തിക രംഗത്തും വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകളുടെ കാര്യത്തിലും പരസ്പര സഹകരണം ശക്തിപ്പെടുത്താനുള്ള വഴികളെക്കുറിച്ച് സംസാരിച്ചു. UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ബലിപെരുന്നാൾ ഈ മാസം 27 ആഘോഷിക്കും. ഒമാനിലും സൗദി അറേബ്യയിലും ദുൽഹിജ മാസപ്പിറവി കണ്ടതായി അധികൃതർ അറിയിച്ചു. ഇതോടെ തിങ്കളാഴ്ച ദുൽഹിജ മാസം 1 പുണ്യദിനമായ അറഫ ദിനം ഈ മാസം 26 ചൊവ്വാഴ്ചയായും സമിതി സ്ഥിരീകരിച്ചു. ഹജ്ജ് കർമ്മങ്ങൾ 26 ആരംഭിക്കും. നീറ്റ് ചോദ്യ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ലാത്തൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രേണുകായ് കരിയർ സെന്റർ ഉടമ ശിവരാജ് രഘുനാഥ് മോട്ടേഗാവുങ്കറെ CBI അറസ്റ്റ് ചെയ്തു. ഇതോടെ കേസിൽ 2 അറസ്റ്റിലായവരുടെ എണ്ണം 10. രാജ്യത്തെ ക്രിക്കറ്റ് ഭരണ സംവിധാനമായ ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്ന് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. ക്രിക്കറ്റിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള സ്വകാര്യ സംഘടനയാണിതെന്നും അത് വിവരാവകാശ നിയമത്തിൽ പറയുന്ന പൊതുസ്ഥാപന നിർവചനത്തിൽ പെടില്ലെന്നും വിവരാവകാശ കമ്മീഷണർ PR രമേശ് ഉത്തരവിൽ വ്യക്തമാക്കി. മമതാ സർക്കാർ നടപ്പിലാക്കിയ മതാടിസ്ഥാനത്തിലുള്ള സർക്കാർ സഹായം നിർത്തലാക്കി സുവേന്ദു അധികാരി സർക്കാർ. ജൂൺ മുതലാണ് നിർത്തുക. സാംസ്കാരിക വകുപ്പും ന്യൂനപക്ഷ മദ്രസ വിദ്യാഭ്യാസ വകുപ്പും നടപ്പിലാക്കുന്ന പദ്ധതികൾ മെയ് അവസാനം വരെ തുടരും. തിങ്കളാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിൻ്റേതാണ് തീരുമാനം. യു എ പി എ കേസുകളുടെ കാര്യത്തിലും ജയിലിനല്ല ജാമ്യത്തിനായിരിക്കണം ആദ്യ പരിഗണന നൽകേണ്ടതെന്ന് സുപ്രീംകോടതി. 2020 ഡൽഹി കലാപ കേസിൽ ജെ എൻ യു മുൻ വിദ്യാർത്ഥി ഉമർ ഖാലിദ് അടക്കമുള്ളവർക്ക് ജാമ്യം നിഷേധിച്ച മറ്റൊരു ബെഞ്ചിന്റെ ഉത്തരവിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചാണ് സുപ്രധാന നിരീക്ഷണം. യു എ പി എ കേസുകളിൽ വിചാരണ നീണ്ടുപോകുന്നത് ജാമ്യം നൽകാൻ കാരണമായെടുക്കാമെന്ന 2021 സുപ്രീംകോടതിയുടെ മൂന്നംഗ ബെഞ്ചിന്റെ വിധി ഈ ഉത്തരവിൽ പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന, ഉജ്ജൽ ഭയാൻ എന്നിവരുടെ ബെഞ്ച് നിരീക്ഷിച്ചു. മയക്കുമരുന്ന് വിൽപ്പനയിലൂടെ ഭീകരവാദ ഫണ്ടിംഗ് നടത്തിയെന്ന കേസിൽ 6 വർഷമായി ജയിലിൽ കഴിയുന്ന ജമ്മുകാശ്മീർ സ്വദേശി സെയ്ദ് ഇഫ്തിക്കർ അദ്രാബിയുടെ ജാമ്യാപേക്ഷ അനുവദിച്ചാണ് കോടതിയുടെ നിർണായക നിരീക്ഷണങ്ങൾ. പശ്ചിമേഷ്യയിലെ യുദ്ധം മൂലം അന്താരാഷ്ട്ര സർവീസുകൾ വെട്ടിക്കുറച്ചതോടെ കണ്ണൂർ വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ വന്നിടിവ്. എയർപോർട്ട് അതോറിറ്റിയുടെ കണക്ക് പ്രകാരം മാർച്ചിൽ 5329 അന്താരാഷ്ട്ര യാത്രക്കാർ മാത്രമാണുള്ളത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ 70,195 യാത്രക്കാരുണ്ടായിരുന്നു. 36 വിദേശ സർവീസുകൾ മാത്രമാണ് മാർച്ചിൽ നടത്തിയത്. അഴീക്കോട് പുന്നക്കപ്പാറയിൽ കോൺഗ്രസ് ആഹ്ലാദ പ്രകടനത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞ പടക്കം ശേഖരിച്ച് പൊട്ടിക്കുന്നതിനിടെ 3-ാം ക്ലാസ്സുകാരൻ മരിച്ചു. പുന്നക്കപ്പാറ ഉജ്ജറ മസ്ജിദിന് സമീപം പാറപ്പുറത്ത് കുഞ്ഞിക്കിഴക്കയിൽ ഹൌസിൽ പി കെ അമാനാണ് മരിച്ചത്. പരിക്കേറ്റ സഹോദരൻ അൻഫാൽ, ബദാവി, സൽമാനുൽ ഫാരിസ് എന്നിവർ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വ്യാജരേഖകൾ ചമച്ച് അവയവ വിൽപ്പന നടത്തിയ കേസിൽ പിടിയിലായ മുഖ്യപ്രതി മുഹമ്മദ് നജീബിനെയും ഭാര്യ റഷീദയെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനൊരുങ്ങി കൊച്ചി സിറ്റി പോലീസ്. പ്രതികളെ റൂറൽ പോലീസ് 5 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. കാലാവധി തിങ്കളാഴ്ച അവസാനിച്ചതിനെ തുടർന്ന് ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി വീണ്ടും റിമാൻഡ് ചെയ്തു. അവയവക്കടത്തിൽ അമ്പലമേട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണത്തിനായാണ് ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങുന്നത്. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ധർമ്മശാസ്താ ക്ഷേത്രം ചൊവ്വാഴ്ച അടക്കും. ഇനി പ്രതിഷ്ഠാദിന പൂജയ്ക്കായി 25 വൈകിട്ട് നട തുറക്കും. 26 പ്രതിഷ്ഠാദിനം. മഴയിൽ ചുറ്റുമതിൽ തകർന്ന് എളയാവൂർ വില്ലേജ് ഓഫീസിനകത്തേക്ക് വെള്ളം കയറി. ഓഫീസിനകത്ത് ചെളിവെള്ളം കെട്ടിക്കിടക്കുന്ന നിലയിലായിരുന്നു. ഇതേ തുടർന്ന് ഓഫീസിന്റെ പ്രവർത്തനം മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി. കേരള ഫോക്ലോർ അക്കാദമിയുടെ 2025 അവാർഡുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കലണ്ടർ വർഷമാണ് അവാർഡിനായി പരിഗണിക്കുക. കുടക് ജില്ലയിലെ ദുബാരെ ആനക്യാമ്പിൽ ആനകളുടെ ഏറ്റുമുട്ടലിനിടയിൽ യുവതിക്ക് ദാരുണാന്ത്യം. പരസ്പരം പോരടിക്കുന്നതിനിടെ നിലതെറ്റി വീണ ആനയുടെ അടിയിൽപ്പെട്ടായിരുന്നു തമിഴ്നാട് സ്വദേശിനി തുളസിയുടെ മരണം. സ്കൂൾ വാഹനങ്ങളുടെ മൺസൂൺ കാല സുരക്ഷാ പരിശോധന ഈ മാസം 20-23 നടക്കും. പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുന്നോടിയായി കുട്ടികളുടെ സുരക്ഷിതയാത്ര ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണിത്. ഇരിട്ടി ഉപമേഖലയിലെ സ്കൂൾ ബസ്സുകളുടെ പരിശോധന 20 ഇരിട്ടി ബെൻഹിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടക്കും. മട്ടന്നൂർ ഉപമേഖലയിലെ ബസ്സുകളുടെ പരിശോധന 23 മട്ടന്നൂർ SFS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് നടക്കുക. മഴ തുടങ്ങിയതോടെ ജില്ലയിൽ പനി പടരുന്നു. ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണത്തിലും വൻ വർധന. 42,376 പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത്. നിലവിൽ ജില്ലയിൽ 237 ഡെങ്കി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 3 മരണവുമുണ്ട്. ഏറ്റവും കൂടുതൽ ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്തത് മാങ്ങാട്ടിടം പഞ്ചായത്തിലാണ്. 22 കേസുകൾ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. തെക്കുപടിഞ്ഞാറൻ കാലവർഷം അറബിക്കടലിൻ്റെ കൂടുതൽ ഭാഗങ്ങളിലേക്കും കന്യാകുമാരിയുടെ ചില ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. 26 കേരള തീരത്ത് എത്തുമെന്നാണ് പ്രവചനം. ISL ഫുട്ബോളിൽ കരുത്തരായ FC ഗോവയെ 2-1 കീഴടക്കി ബ്ലാസ്റ്റേഴ്സ്. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 തോൽപ്പിച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
2: 9447-371-836,
0: 8078-502-836. സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര. ഫോൺ നമ്പർ 9742-473630, 0409024736300.
0: കുടജാദ്രി ഹിമഗിരി മാമരങ്ങൾ എന്ന ഗാനം ആലപിച്ചത് മധു ബാലകൃഷ്ണൻ. അനിൽ രാമന്റെ വരികൾക്ക് ഹരീഷ് നമ്പ്യാരാണ് ഈണം പകർന്നത്.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: 5ാം തരം മുതൽ 10ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
2: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
0: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: പാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
0: 10, 12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
2: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
0: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
2: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
0: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
2: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം, സ്കോളർഷിപ്പ്.
0: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243630.
4: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ: സംസ്ഥാനത്തെ നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം 21-22 തീയതികളിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് റോമിലെത്തും. എബോള വൈറസ് സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. പ്രോട്ടം സ്പീക്കർ ജി സുധാകരന് മുന്നിലായിരിക്കും പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
5: MLA മാരുടെ സത്യപ്രതിജ്ഞ, സ്പീക്കർ തെരഞ്ഞെടുപ്പ് എന്നിവയ്ക്കായി പുതിയ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ഈ മാസം 21-22 തീയതികളിൽ നടത്തും. ഇതിനായി പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഇന്നലെ ചേർന്ന ആദ്യ മന്ത്രിസഭായോഗം ഗവർണറോട് ശുപാർശ ചെയ്തു. May 29 ഗവർണറുടെ നയപ്രഖ്യാപനം നടത്താനും മന്ത്രിസഭായോഗം ശുപാർശ ചെയ്തിട്ടുണ്ട്. പ്രോട്ടേം സ്പീക്കറായി ജി സുധാകരനെ നിയമിക്കും. വ്യാഴാഴ്ച പ്രോട്ടേം സ്പീക്കർക്ക് മുന്നിലാകും മറ്റ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുക. വെള്ളിയാഴ്ചയായിരിക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ സ്ഥാനാർത്ഥിയെ ഭരണപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്.
4: നോർവേയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെരിറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചതിൽ കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, JP നദ്ദ, പീയൂഷ് ഗോയൽ, മനോഹർ ലാൽ, കിരൺ റിജിജു എന്നിവരുൾപ്പെടെ കേന്ദ്രമന്ത്രിമാർ അഭിനന്ദനം അറിയിച്ചു. ഈ അന്താരാഷ്ട്ര പുരസ്കാരം മോദി നേതൃത്വത്തിന്റെ വ്യാപ്തി ലോകത്തിന്റെ തെക്കുനിന്ന് വടക്കോട്ട് വ്യാപിക്കുന്നതിന്റെ അടയാളമാണെന്ന് അമിത്ഷാ സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. അഞ്ച് രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഇറ്റാലിയൻ തലസ്ഥാനമായ റോമിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ഡെസ്ക് റിപ്പോർട്ട്.
6: ജോർജിയ മെലോണിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് സെർജിയോ മാറ്ററെല്ലയുമായി കൂടിക്കാഴ്ചയും നടത്തും. ഇറ്റലിയിലെ വ്യവസായ പ്രമുഖരുമായും നിക്ഷേപ സാഹചര്യങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യും. ഇന്നലെ നോർവേയിലെ ഓസ്ലോയിൽ നരേന്ദ്രമോദി വ്യവസായ ഗവേഷണ ഉച്ചകോടിയിൽ പങ്കെടുത്തു. കിരീടാവകാശി ഹാക്കോൺ, പ്രധാനമന്ത്രി ജോനാസ് ഗാസ്റ്റോറെ എന്നിവരും മോദിയോടൊപ്പം ഉച്ചകോടിയിൽ പങ്കെടുത്തു. 50-ലേറെ പ്രമുഖ കമ്പനി സിഇഒമാർ പരിപാടിയിൽ സംബന്ധിച്ചു.
4: പശ്ചിമേഷൻ പ്രതിസന്ധിയിൽ ഇറക്കുമതി തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും രാജ്യത്തെ റിഫൈനറികൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും രാജ്യത്ത് ആവശ്യത്തിന് ക്രൂഡോയിൽ ശേഖരമുണ്ടെന്നും കേന്ദ്രം അറിയിച്ചു. രാജ്യത്തൊരിടത്തും എൽ പി ജി വിതരണം തടസ്സപ്പെട്ട സാഹചര്യമില്ലെന്നും പെട്രോളിയം വകുപ്പ് ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ഖാരിഫ് സീസണിലെ രാസവള ലഭ്യത സംസ്ഥാനങ്ങളിൽ 50% ശതമാനത്തിലേറെയാണെന്ന് രാസവള മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി അപർണ എസ് ശർമ്മയും പറഞ്ഞു. ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു വകുപ്പ് സെക്രട്ടറിമാർ. കോംഗോയിലും ഉഗാണ്ടയിലും കണ്ടെത്തിയ എബോള വൈറസ് രോഗ സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. രോഗത്തിന്റെ ഗുരുതരാവസ്ഥയും സ്വീകരിക്കേണ്ട മുൻകരുതലും മന്ത്രാലയം ICMR അടക്കം വിദഗ്ധ സമിതികളുമായി ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇന്ത്യയിൽ രോഗസാധ്യത വിരളമാണെങ്കിലും കരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കോംഗോയിൽ ആഴ്ചകൾക്ക് മുൻപ് തുടങ്ങിയ എബോള ബാധയിൽ ഇതുവരെ 118 പേരാണ് മരിച്ചത്. 300-ലേറെ പേരിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആരോപണം അന്വേഷിക്കുന്ന ജഡ്ജിമാരുടെ അന്വേഷണ സമിതി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് റിപ്പോർട്ട് കൈമാറി. അന്വേഷണ റിപ്പോർട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും മേശപ്പുറത്ത് വയ്ക്കും. കഴിഞ്ഞ ഓഗസ്റ്റ് 12 ലോക്സഭാ സ്പീക്കർ അന്വേഷണ സമിതി രൂപീകരിച്ചത്. ഇറാനെതിരെ നടത്താനിരുന്ന സൈനിക ആക്രമണം ചർച്ചകൾ ഗൌരവമായി തുടരുന്ന സാഹചര്യത്തിലും ഗൾഫ് രാജ്യങ്ങളുടെ ആവശ്യപ്രകാരവും തൽക്കാലം മാറ്റിവെച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഖത്തർ അമീറും സൌദി രാജകുമാരനും UAE പ്രസിഡന്റും ആക്രമണം മാറ്റിവയ്ക്കാൻ അഭ്യർത്ഥിച്ചതായി ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം നിരീക്ഷിക്കാനും ഇടപെടാനും പുതിയ നിയന്ത്രണ അതോറിറ്റി രൂപീകരിച്ചതായി ഇറാൻ അറിയിച്ചു. കടലിടുക്കിൽ പ്രവേശിക്കാനും കടന്നുപോകാനും വിദേശ കപ്പലുകൾ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം. അതിനിടെ ഇസ്രായേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടലിൽ ലെബനനിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം 3000 കവിഞ്ഞതായി ലെബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇവരിൽ 292 സ്ത്രീകളും 211 കുട്ടികളും ഉൾപ്പെടുന്നതായി ഔദ്യോഗിക കേന്ദ്രങ്ങൾ അറിയിച്ചു. റഷ്യൻ ക്രൂഡ് ഓയിലിന് ഏർപ്പെടുത്തിയിരുന്ന ഉപരോധ ഇളവ് അമേരിക്ക ഒരു മാസം കൂടി നീട്ടി. നിലവിൽ റഷ്യയിൽ നിന്ന് പുറപ്പെട്ട കപ്പലുകൾക്കാണ് ഈ ആനുകൂല്യമെന്ന് US കേന്ദ്രങ്ങൾ അറിയിച്ചു. മഹാരാഷ്ട്രയിൽ പാൽഘർ ജില്ലയിലെ ധനിവാരിയിൽ കണ്ടെയ്നർ ട്രക്കും ടെമ്പോയും കൂട്ടിയിടിച്ച് 13 പേർ മരിച്ചു. 20 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുശോചനം അറിയിച്ചു. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് മഹാരാഷ്ട്ര ഗവൺമെന്റ് 5 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് അറിയിച്ചു. ക്ഷേത്രങ്ങളിലെ സ്വർണശേഖരം ഏറ്റെടുത്ത് കേന്ദ്രം സ്വർണ ബോണ്ടുകൾ പുറപ്പെടുവിക്കുമെന്ന സാമൂഹ്യമാധ്യമ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കി. ഗവൺമെന്റ് ഇക്കാര്യം ചിന്തിച്ചിട്ടില്ലെന്ന് PAB ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. വ്യാജ വാർത്തകൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും ഔദ്യോഗിക കേന്ദ്രങ്ങൾ നൽകുന്ന വാർത്തകളെ മാത്രം വിശ്വസിക്കണമെന്നും PAB അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഇന്നും മഞ്ഞ ജാഗ്രത നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി കേരളത്തിൽ എല്ലാ ജില്ലകളിലും പുതുതായി ആരംഭിക്കുന്ന പുതിയ ആധാർ സേവാ കേന്ദ്രങ്ങളിൽ ആദ്യത്തേത് തൃശൂരിൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷാഫലം അടുത്ത ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 ഔദ്യോഗിക ഫലപ്രഖ്യാപനം. നമ്മുടെ കേരളം ആപ്പിലൂടെ ഫലം തത്സമയം അറിയാം. ഔദ്യോഗിക വെബ്സൈറ്റുകളിലും ഫലം ലഭ്യമാകും. ആശാപ്രവർത്തകരുടെ വേതനത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി VD സതീശൻ വരുത്തിയ 3000 രൂപ വർധന മല എലിയെ പ്രസവിച്ചതിന് തുല്യമാണെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. കഴിഞ്ഞ 6 മാസങ്ങളിൽ 2000 രൂപയുടെ വർധന ഇടത് ഗവൺമെന്റ് തന്നെ നടപ്പാക്കിയിരുന്നുവെന്ന് ബാലഗോപാൽ അറിയിച്ചു. ഗുണമേന്മയേറിയ വിഷരഹിത തണ്ണിമത്തൻ വിപണിയിലെത്തിച്ച് കാസർകോട്ടെ കുടുംബശ്രീ മാതൃകയാകുന്നു. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
7: കുടുംബശ്രീ അംഗങ്ങളുടെ കൃത്യമായ ആസൂത്രണവും മണ്ണറിഞ്ഞുള്ള അധ്വാനവുമാണ് ഈ നേട്ടത്തിന് പിന്നിൽ. തരിശായി കിടന്ന സ്വകാര്യ ഭൂമികളും പാട്ടത്തിനെടുത്ത പാടശേഖരങ്ങളും കൃഷിയോഗ്യമാക്കി JLG സംഘങ്ങൾ തണ്ണിമത്തൻ കൃഷി വ്യാപിപ്പിച്ചു. വിപണിയിലെ ആവശ്യകത മുൻകൂട്ടി കണ്ട് വിവിധ ഇനങ്ങളാണ് കൃഷി ചെയ്തത്. ഷുഗർ ബേബിക്കും യെല്ലോ മഞ്ചിനത്തിനും മികച്ച സ്വീകാര്യത ലഭിച്ചു. നാംദാരി, മഹാരാജ, ഇറാനി, സ്വാം തുടങ്ങിയ ഇനങ്ങളിലും ജില്ലയിൽ വ്യാപകമായി കൃഷി ചെയ്തു. സംസ്ഥാനത്താകെ തണ്ണിമത്തൻ കൃഷിയിലൂടെ കുടുംബശ്രീ നേടിയത് 6.78 കോടി രൂപയുടെ വിറ്റുവരവാണ്. ഇതിൽ 3.91 കോടി രൂപയുടെ വിറ്റുവരവുമായി കാസർഗോഡ് ജില്ലയാണ് മുന്നിലെത്തിയത്.
4: ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ പരാജയപ്പെടുത്തി. കൊച്ചിയിൽ 1-2 ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം. ഇന്ന് ഗോഹട്ടിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ SCയെ നേരിടും. വൈകിട്ട് 5 മത്സരം. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 തോൽപ്പിച്ചു. ഇതോടെ ഒരു മത്സരം കൂടി ശേഷിക്കുമ്പോൾ 16 പോയിന്റുമായി സൺറൈസേഴ്സ് പ്ലേ ഓഫ് ബെർത്ത് ഉറപ്പാക്കി. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7 മത്സരം. കോഴിക്കോട്ട് കാറിൽ കടത്താൻ ശ്രമിച്ച 70 ഗ്രാമിലേറെ MDMA 2 ഡാൻസാഫും ചേവയർ പോലീസും ചേർന്ന് പിടികൂടി. NGO ക്വാർട്ടേഴ്സിന് സമീപം വാഹന പരിശോധനയിലാണ് ലഹരിമരുന്ന് കണ്ടെടുത്തത്. കുറ്റിക്കാട് സ്വദേശി മുഹമ്മദ് മിഖ്ദാദ്, ചേളന്നൂരിലെ ജാഫർ സാദിഖ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് മാനാഞ്ചിറയിലെ കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറി കെട്ടിടവും പരിസരവും നഗരത്തിലെ പ്രധാന ലഹരി ഉപയോഗ വിപണന കേന്ദ്രമായെന്ന പരാതിയെക്കുറിച്ച് അടിയന്തര അന്വേഷണത്തിന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടറും സിറ്റി പോലീസ് കമ്മീഷണറും 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. ജൂണിൽ കോഴിക്കോട്ടെ സിറ്റിംഗിൽ കേസ് വീണ്ടും പരിഗണിക്കും. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. കണ്ണൂർ എടയന്നൂരിലെ ഷുഹൈബ് വധക്കേസിൽ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചു. 5 ഒന്നാം സാക്ഷി ഇന്നലെ തിരിച്ചറിഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ നിയുക്ത MLA സത്യപ്രതിജ്ഞ മറ്റന്നാൾ. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം 21-22 പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 സന്ദർശനത്തിന് ഇന്ന് റോമിലെത്തും. എബോള വൈറസ് രോഗ സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 മഞ്ഞ ജാഗ്രത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
8: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ കൃഷ്ണപ്രസാദോപാധ്യായഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ലോ നഗരെ ഭാരത നോർവെ വ്യാപാര അനുസന്ധാന ശിഖര സമ്മേളനെ ഭാഗം അഗൃഹാത്. ശിഖര സമ്മേളനെ യുവരാജ ഹക്കോൻ, നോർവെ ദേശസ്യ പ്രധാനമന്ത്രി ജോനാസ് ഗഹർ സ്റ്റോറെ ഇത്യേതാവപി ഭാഗം അഗൃഹതാം. ശിഖര സമ്മേളനം സംബോധയൻ പ്രധാനമന്ത്രി മോദി TEPA ഇത്യുക്തെ ടേപ്പാ വ്യാപാര ആർത്ഥിക സഹഭാഗിത്വ സമവായ പ്രവേശം ഇതി വിഷയെ ദ്വൈപാക്ഷിക വ്യാപാരസ്യ നിവേശസ്യ ച വൃദ്ധേഹ പ്രശംസാം അകരോത്. TEPA ഇത്യസ്യ അന്തർഗതം 100 ബില്യൺ US ഡോളർ ഇത്യസ്യ നിവേശ ലക്ഷ്യം സാധയിത്തും ഉഭയപക്ഷയോഃ ഹിതധാരകാഃ പ്രയതന്തേ ഇതി സഹ അധോരേഖിതവാൻ. പരിണാമതഃ ഭാരതത്തെ 10 ഉദ്യോഗാഃ കൽപ്പിതാഃ ഭവേയുഃ ഇത്യപി മന്യതേ. സഹ ഭാരതസ്യ പ്രബലം ഊർധ്വഗാമി വികാസ പഥം ജനസാംഖ്യകീയ ലാഭാംശം പ്രതിഭാശാലിനഃ മഹത്വാകാംക്ഷയുക്താശ്ച യുവകാഃ ദൃഢവ്യവസായ അഭ്യാസാഃ നിവേശക അനുകൂല വിനിയാമക സംരചന പ്രതിസ്പർധാത്മക സംഘവാദസ്യ ഭാവഞ്ച അധോരേഖിതവാൻ. സഹ ഭാരതത്തെ നീല അർത്ഥവ്യവസ്ഥ നൌകായാന നിർമ്മാണം ഹരിത പരിവർത്തനം പുനർനവീകരണീയ ഊർജ സ്വാസ്ഥ്യതന്ത്രജ്ഞാനം മഹത്വപൂർണാനി ഖനിജാനി ആദിവിസ്സഹ നവോദ്യോഗാദിഷു പ്രമുഖ ക്ഷേത്രേഷു നോർവെ ദേശസ്യ അധിക നിവേശം പ്രോത്സാഹിതവാൻ. ശിഖര സമ്മേളനെ ഭാരതീയാനാം നോർവെ ദേശസ്യ ച ഉദ്യോഗവിശേഷാണാം സംസ്ഥാനാം ച മധ്യേ അനേകാഃ വ്യാപാര സന്ധയഃ ഹസ്താക്ഷരിതാഃ. रक्षामन्त्री राजनाथ सिंहः ऑपरेशन सिन्दूर इतीदं भारतस्य सुदृढस्य आत्मविश्वासयुक्तस्य समर्थराष्ट्ररूपेण च परिवर्तनस्य प्रमाणम् इति वर्णितवान्। ह्यः हनोय नगरे भारतीय प्रवासिनः सम्बोधयन् श्रीसिंहवर्यः दृढरूपेण अवदत् यत् यद्यपि भारतं प्रथम उपयोग निषेध नीतिं प्रति प्रतिबद्धः अस्ति तथापि सः परमाणुभीत्या वशीभूतः न भविष्यति तथा च शत्रोः कस्यापि दुस्साहस्य दृढतया प्रतिकारं कर्तुं सज्जः अस्ति। सः प्रधानमन्त्रिणः नरेन्द्र मोदी वर्यस्य नेतृत्वे प्राप्तायाः अभूतपूर्वस्य प्रगत्याः कारणात् अन्ताराष्ट्रिय स्तरे भारतस्य वर्धमानम् औन्नत्यम् उद्घाटितवान्। केन्द्रीय स्वास्थ्य परिवार कल्याण मन्त्री जगत प्रकाश नड्डा थाईलैंड ईरान नीदरलैंड स्वीडन मॉरिशस देशानां प्रतिनिधिभिः समकक्षैश्च सह उच्चस्तरीय द्विपाक्षिक मेलनं कृतवान्। जिनेवा नगरे एषा सभा अभवत्। सामाजिक प्रसार माध्यमे श्री नड्डाः अवदत् यत् चर्चासु डिजिटल स्वास्थ्यम् औषध निर्माणं सार्वजनिक स्वास्थ्य व्यवस्थाः सार्वत्रिक स्वास्थ्य व्याप्तिञ्च प्रवर्धयितुं सहकार्यं सुदृढं कर्तुं केन्द्रितम् आसीदिति। न्यायाधीशेन यशवन्त वर्मणा सम्बद्धानाम् आरोपाणां अन्वेषणं कुर्वती न्यायाधीशान्वेषण समितिः ह्यः लोकसभायाः अध्यक्षम् ओम बिरलां प्रति संसदभवने स्वस्य प्रतिवेदनं समर्पितवती। स्वास्थ्य अधिकारिणः मन्यन्ते यत् कांगो लोकतांत्रिक गणराज्ये ईबोला प्रकोपः कतिपय सप्ताह पूर्वम् आरब्धः इति। अधुना मृतानां संख्या 18.1% यावत् सम्भूय इतोपि वर्धते। सर्वकारः अन्तर्जालमाध्यमेन प्रचलितम् एतद् अभियोगं निष्काशयत् यत् मन्दिरस्य स्वर्णसञ्चयस्य विनिमयरूपेण सर्वकारः देवालयानां कृते स्वर्णबन्धपत्राणि निर्गमिष्यति इति।

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഏവർക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
1: ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാന സാക്ഷരതാ മിഷൻ മുഖേന നടത്തുന്ന 10-ാം തരം തുല്യതാ കോഴ്സ്, ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് എന്നിവയ്ക്ക് അപേക്ഷ ക്ഷണിച്ചു. 17 വയസ്സ് പൂർത്തീകരിച്ച 7-ാം തരം വിജയിച്ചവർക്ക് 10-ാം തരം തുല്യതാ കോഴ്സിനും 22 വയസ്സ് പൂർത്തീകരിച്ച 10-ാം തരം വിജയിച്ചവർക്ക് ഹയർ സെക്കൻഡറി കോഴ്സിനും അപേക്ഷിക്കാം. SSC ST വിഭാഗങ്ങൾക്ക് കോഴ്സ് ഫീ സൗജന്യം. അവസാന തീയതി 25 മാസം. താൽപര്യമുള്ള പഠിതാക്കൾക്ക് അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലോ 9495365970 അല്ലെങ്കിൽ 6282930376 എന്നീ നമ്പറുകളിലോ ബന്ധപ്പെടാം. മാഹി എക്സൽ പബ്ലിക് സ്കൂൾ മാനേജ്മെന്റ് GK മെമ്മോറിയൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ഈ അധ്യയന വർഷവും സാമ്പത്തികമായി പിന്നാക്കം നൽകുന്ന മാഹി സ്വദേശികളായ 10-ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് അടിസ്ഥാനത്തിൽ 2 വർഷത്തെ ഹയർ സെക്കൻഡറി പഠനം സൗജന്യമായി നൽകുന്നു. വിജയലക്ഷ്മി അമ്മ മെമ്മോറിയൽ സ്കോളർഷിപ്പിന് അർഹരാകുന്ന വിദ്യാർത്ഥികൾക്ക് എക്സൽ പബ്ലിക് സ്കൂളിലെ പഠനത്തിനാവശ്യമായ സ്കൂൾ ഫീസ്, അഡ്മിഷൻ ഫീസ്, യൂണിഫോം, പുസ്തകങ്ങൾ എന്നിവ സൗജന്യമായിരിക്കും. അപേക്ഷാ ഫോമുകൾ എക്സൽ പബ്ലിക് സ്കൂൾ ഓഫീസിൽ ലഭ്യമാണ്. 22 മാസം അപേക്ഷ സമർപ്പിക്കണം. കേരള കലാമണ്ഡലത്തിൽ ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2026-27 അധ്യയന വർഷത്തിലെ +1 പ്രവേശനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. 10-ാം ക്ലാസ് വിജയിച്ച 2026 ജൂൺ 1 20 വയസ്സ് കവിയാത്ത വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും കലാമണ്ഡലത്തിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 29 മാസം. PM കിസാൻ ആനുകൂല്യം കൈപ്പറ്റുന്ന കർഷകർ 30-ാം തീയതിക്കുള്ളിൽ അഗ്രിസ്റ്റാക്ക് ഫാമർ രജിസ്ട്രി ആനുകൂല്യം തുടർന്നും ലഭിക്കുന്നതിനായി രജിസ്റ്റർ ചെയ്യണം. പുതിയ നികുതി രസീതി, ആധാർ, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, ആധാറുമായി ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ എന്നിവയുമായി അടുത്തുള്ള അക്ഷയ ജനസേവന കേന്ദ്രം വഴി രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ടെറസ് കൃഷി അഥവാ മേൽക്കൂര കൃഷി പരിചയപ്പെടുത്താനായി കണ്ണൂർ ടെക്നീഷ്യൻസ് ആൻഡ് ഫാമേഴ്സ് കോർഡിനേഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ 24-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ മാലൂരിൽ കർഷക സദസ് സംഘടിപ്പിക്കുന്നു. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 9744333345. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. അഞ്ചരക്കണ്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ HMC കീഴിൽ നഴ്സിംഗ് ഓഫീസർ സ്റ്റാഫ് നഴ്സിന്റെ ഒഴിവിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. PSC അംഗീകൃത യോഗ്യതയുള്ള 60 വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റും പകർപ്പും സഹിതം ഇന്ന് രാവിലെ 10 മണിക്ക് അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ നമ്പർ 0497285253. ക്ഷേത്രകലകൾക്ക് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിന്ന് നൽകുന്ന രാജരാജേശ്വര കലാരത്ന പുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ വ്യക്തികൾ, ക്ഷേത്ര കമ്മിറ്റികൾ, സംഘടനകൾ എന്നിവരുടെ നിർദ്ദേശങ്ങളായാണ് സമർപ്പിക്കേണ്ടത്. ജൂൺ 30 അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. അപേക്ഷാ ഫോമിനും വിശദാംശങ്ങൾക്കും തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം ഹെഡ് ഓഫീസുമായി ബന്ധപ്പെടുക. അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗം നാച്ചുറൽ സയൻസ് അധ്യാപക ഒഴിവ്. അഭിമുഖം 29 മാസം

0: ഉച്ചയ്ക്ക് 2 മണിക്ക് സ്കൂൾ ഓഫീസിൽ. ചൊക്ലി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പഞ്ചായത്ത് പ്രൊജക്ട് മുഖേന പാലിയേറ്റീവ് കെയർ നഴ്സിനെ നിയമിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ 4 PM ചൊക്ലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ നമ്പർ 0409023352. ചെറുക്കുന്ന് ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം അറബിക് അധ്യാപക ഒഴിവ്. അഭിമുഖം June 2 പകൽ 10 മണിക്ക്. കണ്ണൂർ നാഷണൽ ആയുഷ് മിഷന് കീഴിൽ ആറളം ഫാം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പി അസിസ്റ്റന്റ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ANM GNM യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 40 വയസ്സ്. 40 വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികളെ ലഭിക്കാത്ത പക്ഷം പ്രവൃത്തി പരിചയമുള്ളവർക്ക് 10 വർഷം വരെ പ്രായമിളവ് അനുവദിക്കും. താൽപര്യമുള്ളവർ മറ്റന്നാൾ രാവിലെ 10:30 ആറളം ഫാം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ അഭിമുഖത്തിനെത്തണം. കൂത്തുപറമ്പ് വേങ്ങാട് EK Nayanar സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഇംഗ്ലീഷ്, ഹിസ്റ്ററി, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് അധ്യാപക ഒഴിവ്. അഭിമുഖം June 2 രാവിലെ 10 മണിക്ക്. തളിപ്പറമ്പ് സേർ സീതി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ BSc സൈക്കോളജി, ഫുഡ് ടെക്നോളജി വിഭാഗങ്ങളിൽ അധ്യാപകരുടെ ഒഴിവ്. ഈ മാസം 22 രാവിലെ 10 മണിക്ക് UGC യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0460202012. ഇപ്പോൾ കേട്ടത് തൊഴിലറിയിപ്പുകൾ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ അടുത്തതായി നാട്ടുവിശേഷം. കൊട്ടിയൂർ വൈശാഖോത്സവത്തിനാവശ്യമായ വിളക്കുതിരികളും മറ്റും നെയ്തെടുക്കാനായി വിളക്കുതിരി സംഘം മഠത്തിൽ പ്രവേശിച്ചു. ഈ മാസം 21 രാത്രി സംഘം കൊട്ടിയൂരിലേക്ക് പുറപ്പെടും. കാവുന്താഴ കൂടാളി ദേവത്താർ ക്ഷേത്രം പ്രതിഷ്ഠാദിനവും കളമെഴുത്തുപാട്ടും തേങ്ങയേറും ഇന്ന് നടക്കും. ട്രാക്ക് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ കണ്ണൂർ വളപട്ടണം സ്റ്റേഷനുകൾക്കിടയിലുള്ള പള്ളിക്കുന്ന് ചാലാട് ലെവൽ ക്രോസ് ഇന്ന് രാവിലെ 8 മുതൽ നാളെ രാത്രി 11 വരെ അടച്ചിടും. ചെറുക്കുന്ന് ചുണ്ട പ്രയാങ്ങോട് ശിവക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹി യജ്ഞം ഈ മാസം 24 വരെ നടക്കും. കൂത്തുപറമ്പ് കോട്ടം കുറ്റിപ്രത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നവീകരിച്ച ഗുളികൻ തറയുടെ പുനഃപ്രതിഷ്ഠാകർമ്മം മറ്റന്നാൾ രാവിലെ 7:50 to 8:50 മധ്യേ നടക്കും. കല്ല്യാശ്ശേരി കണ്ടന്തള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷം ഇന്ന് നടക്കും. പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പയൽസ് ഫിഷർ മെഗാ ചികിത്സാ ക്യാമ്പ് ഇന്ന് സമാപിക്കും. മാലൂർ കരേറ്റ സ്വയംവര പാർവതി ക്ഷേത്രത്തിൽ മറ്റന്നാൾ ലളിതാ സഹസ്രനാമ സമൂഹാർച്ചന നടക്കും. കണ്ണൂർ ബർണശ്ശേരി ഹോളി ട്രിനിറ്റി കത്തീഡ്രലിൽ തിരുനാൾ ആഘോഷം ഈ മാസം 25 സമാപിക്കും. നാറാത്ത് നാഗമുള്ളപ്പറമ്പ് ചെറിയത്തുകാവിലെ പ്രതിഷ്ഠാദിനാഘോഷം ഈ മാസം 26 നടക്കും. അഞ്ചരക്കണ്ടി കാവൻമൂല പലേരി അമ്പലം മഹാശിവക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ 8 രുദ്രാഭിഷേകവും പൂജയും നടക്കും. ചെറുകുന്ന് കൊവ്വപ്പുറം കുണ്ടിലെ വളപ്പിൽ തറവാട് ശ്രീഗുരു മൂകാംബിക ദേവി ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം നാളെ സമാപിക്കും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
0: ജനകീയം. ഏവർക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. വിജയൻ മാഷും യൂസഫ് മാഷും പഠനകാലത്തും സേവനകാലത്തും സേവനാനന്തര കാലത്തും തുടർന്നുകൊണ്ടിരിക്കുന്ന അപൂർവ സൗഹൃദത്തിന്റെ കഥ ഇപ്പോൾ തുടർന്ന് കേൾക്കാം.
5: നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ നമ്മൾ ശരീരത്തിനും മനസ്സിനൊക്കെ മാറ്റം വരുന്നൊരു കാലമാണ്, നമ്മുടെ മെന്റൽ ഒരു മെച്യൂരിറ്റി വരുന്നൊരു കാലമാണ്. ആ സമയത്തുള്ളൊരു ജീവിതം എങ്ങനെയായിരുന്നു?

0: അത് പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങൾ രാവിലെ വരും, കോളേജ് ക്ലാസ് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകും. അല്ലാതെ
1: ക്ലാസ് പഠനത്തിന് ഉപരിയായിട്ട് മറ്റൊരു സംഘടനാ
0: ഒന്നുമില്ല. കുറച്ചുണ്ടായിരുന്നു, ഒരു എം എ ജോൺ നമ്മെ നയിക്കും എന്ന് പറഞ്ഞിട്ടൊരു
2: അതന്നൊരു ഹരമായിരുന്നു.
0: അതൊക്കെ അല്ലാതെ മറ്റു
2: കുറെ പുതിയ പുതിയ മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കി
0: ഒന്നുമില്ല.
2: പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഞങ്ങള് രാവിലെ വീട്ടിൽ നിന്ന് വിട്ടാൽ തൊക്കിലങ്ങാടി ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു 1-2 kilometers നടക്കണം. വൈകുന്നേരമാണ്, അപ്പൊ എപ്പോഴും ബിസി ആയിരിക്കും. അപ്പൊ കോളേജിൽ നിന്ന് കറക്റ്റ് ടൈം കോളേജ് എത്തും, വിട്ട ഉടനെ അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ മറ്റ് കോളേജിൽ ആ മറ്റ് നമ്മളെ ഈ എന്താ പറയുക തമാശകളൊന്നും ആക്ടിവിറ്റീസ് പങ്കെടുക്കാൻ നമുക്ക് അന്ന് പറ്റിയില്ലായിരുന്നു.
0: എൻസിസിയിൽ
2: അതൊരു കമ്പൽസറി ആയതുകൊണ്ടും പിന്നെ അതൊരു ചെറിയ മാർക്കുള്ളത് കൊണ്ടും മറ്റ് പൊതുവെ അവിടെ നിന്നിട്ട് കളിക്കാനോ അല്ലെങ്കിൽ കമ്പനി കൂടിയാലും സംസാരിക്കാനോ സമയം ഉണ്ടായിരുന്നു.
1: യൂണിവേഴ്സിറ്റി എക്സാമിലെ റിസൾട്ട് വന്നപ്പോൾ എങ്ങനെയുണ്ട്?
0: റിസൾട്ടൊക്കെ സാധാരണ ഒരു പാസ് മാർക്കല്ലേ ഒക്കെ ഉണ്ടായിരുന്നു സെക്കൻഡ് ക്ലാസ്.
1: അപ്പോൾ നല്ലൊരു കോഴ്സ് കയ്യിലുണ്ട്, ബിഎസ്സി മാത്സ്. അതുകൊണ്ട് എങ്ങനെ ജീവിതത്തിൽ ഇനി അടുത്ത സ്റ്റെപ്പിനെ കുറിച്ച് ആലോചന നടക്കുന്ന സമയമാണല്ലേ?
2: അതായത് ബിഎസ്സി മാത്സ് കഴിഞ്ഞ് കഴിഞ്ഞ ഡിഗ്രി കഴിഞ്ഞ് ഞങ്ങൾ ഒരു ട്യൂട്ടോറിയൽ കോളേജ് നടത്തി. അത് ചെറിയൊരു ടൈം പാസിന് വേണ്ടിയിട്ട്. അതിന് വേറൊരു കാരണം ഉണ്ടായിരുന്നു, എന്റെ ഒരു അനുജനും എന്റെ ഈ മാനുവൽ സാറിന്റെ ഒരു അനുജനും കെ എസ് എൽ സി ഫെയിലായി, ഇപ്പൊ ഇവരുന്ന് പാസ്സാക്കി കിട്ടണം. ഏറ്റവും എളുപ്പ വഴി ഒരു ട്യൂട്ടറിംഗ് തുടങ്ങിയിട്ട് ഞങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് പാസ്. അത് കഴിഞ്ഞ് നിർത്തുകയും ചെയ്തു. ഒറ്റ ബാച്ച് മാത്രം.
0: അവിടെ പഠിച്ച ഒരു കുട്ടി ഡോക്ടറേറ്റ് ഒക്കെ എടുത്തില്ലേ?
1: പുള്ളിക്ക്
2: നമ്മൾ കോച്ചിങ് കൊടുത്തിരുന്നു.
1: പിന്നെ ബി എഡിന് പോകേണ്ട ഒരു ആലോചന എപ്പോഴാണ് വന്നത്?
2: ഈ ട്യൂട്ടോറിയൽ കോളേജ് വെച്ചാണ് ഞങ്ങൾ ആലോചിക്കുന്നത് എന്താ അടുത്തപ്പോഴോ. അപ്പൊ ഞങ്ങളെ കുറച്ച് പേരുണ്ടല്ലോ, അപ്പൊ ഞാനുണ്ട്, യൂസഫ് ഉണ്ട്, മാനുവൽ ഉണ്ട്, രവീന്ദ്രനുണ്ട്. അപ്പൊ എന്താ വഴി വെച്ചാൽ നമുക്ക് ബി എഡിന് പോകാൻ മതി. അപ്പം പിന്നെ യൂസഫ് മാഷ് ആദ്യം പോയി അന്വേഷിച്ചു മൈസൂരിങ്ങിന്റെ കോളേജ് ഉണ്ട്.
0: വേറൊരു സുഹൃത്ത് പറഞ്ഞിട്ട്, കൂത്തുപറമ്പിൽ ഒരു സുഹൃത്ത് പറഞ്ഞതായിട്ട് ഓർമ്മിക്കും.
2: അവിടെ ഇങ്ങനെ രാമകൃഷ്ണ മിഷൻ നടത്തുന്ന കോളേജ് ഏറ്റവും കുറഞ്ഞ അന്ന്
0: റേറ്റ്
2: കിട്ടണമെങ്കിൽ പൈസ കൊടുക്കണം. അവിടെ ഇവിടെ പൈസ ഇല്ല, മന്ത്ലി ആ ചെലവും നമ്മുടെ ഫുഡ് എക്സ്പെൻസും ആ റൂം റെന്റും കൂടി ചെറിയ പൈസയേ ഉള്ളൂ കിട്ടാവുന്നതിൽ ഏറ്റവും. പക്ഷെ സ്ട്രിക്റ്റ് ആണെന്ന് മാത്രം, നമുക്ക് അവിടുന്ന് പുകവലിക്കാൻ പാടില്ല.
0: റെസിഡൻഷ്യലാണ്,
2: പ്രാർത്ഥന മറ്റു അങ്ങനെയൊക്കെ ഉണ്ട്.
0: ഒരു ചിട്ടയായ ജീവിതം നമുക്ക് അവിടെ നിന്ന് കിട്ടി. അതാണ്
1: അവിടെ എത്തപ്പെട്ടത്. നേരിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടാണോ അല്ലെങ്കിൽ നേരെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകും?
0: അവിടെ പോയി ആപ്ലിക്കേഷൻ വാങ്ങി പൂരിപ്പിച്ചു കൊടുത്തു.
2: അപ്പം പോയി ചേർത്ത് പിന്നെ ഫീസ് അടച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് ഈ മാഷാണ് പോയത്, യൂസഫ് മാഷാണ് പോയിട്ട് അവിടെ. ഞാൻ ആദ്യം ഒരു കൊല്ലം, യൂസഫ് മാഷ് ഒരു കൊല്ലം കഴിഞ്ഞേ പിന്നെ പോയുള്ളു. പിന്നെ
1: കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് വിട്ടു നിൽക്കുന്നതാണല്ലോ, കോളേജ് നമ്മുടെ നാട്ടിലാണ്.
0: ആദ്യകാലങ്ങളിൽ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, ആഴ്ച കാഴ്ചക്ക് എന്തെങ്കിലും കാരണം ഉണ്ടാക്കിയിട്ട് നാട്ടിലേക്ക് വരും,
1: പിന്നെ അത് പൊരുത്തപ്പെട്ടു.
2: എനിക്കാണെങ്കിൽ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ.
0: ഒരു സംഭവം ഞാൻ ഓർമ്മിക്കുന്നത്, എന്റെ ജ്യേഷ്ഠന്റെ കല്യാണം എനിക്ക് പോകണം. അപ്പൊ ആ സ്വാമി പറഞ്ഞു, ഒരു
2: സ്വാമിമാരവിടെയല്ല
0: ഇപ്പൊ പോകണ്ട, പരീക്ഷ എടുത്ത സമയമാണ്. ജ്യേഷ്ഠന്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം കാണുമ്പോൾ കെട്ടിപ്പിടിച്ചിട്ട് റൂമ കൊടുക്കുക ജ്യേഷ്ഠന്. അപ്പൊ ഞാൻ സ്വാമി പറഞ്ഞ പിന്നെ അതിലപ്പുറം ഒന്നും ചെയ്യാറില്ല.
2: അപ്പൊ ഇത് തന്നെയാണ് എന്റെ കേസ്. ഒരു 10 ദിവസം 15 ദിവസം കഴിയുമ്പോഴേക്ക് ഞാൻ സ്വാമിയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പൊ സ്വാമിക്ക് മനസ്സിലാവോ വിജയൻ യു വാണ്ട് ടു ഗോ ടു യുവർ ഹോം. എനിക്ക് വീട്ടിലാണെങ്കിൽ അമ്മയേ ഉള്ളൂ, പിന്നെ അല്പം അതിന്റെ ഫീസൊക്കെ ഉണ്ടാക്കുകയും ചെയ്യണ്ടോ, ഞാൻ തന്നെ വന്നിട്ട് ഉണ്ടാക്കണം പൈസയൊക്കെ, അല്പം എന്തെങ്കിലും തേങ്ങയൊക്കെ പറിച്ചു കൊടുത്തിട്ടൊക്കെ. അപ്പൊ അങ്ങനെ ഒരു 1-2 മാസം ഞാൻ വീട്ടിലോട്ട് വരും. അപ്പൊ അത് സ്വാമിക്ക് അറിയുകയും ചെയ്യാം. അപ്പൊ അത് വിടുകയും ചെയ്യും, കുഴപ്പമൊന്നുമില്ല. ശരിക്കും അവര് പുറത്ത് വിടുകയല്ല
1: അങ്ങനെയൊന്നും.
2: അതായത് പുള്ളി റെസിഡൻഷ്യലാണല്ലോ. പിന്നെ സ്വാമി എപ്പോഴും നമ്മൾ എന്താ പറയുക, ഒരു പ്രത്യേക രീതിയിലാണ് അവര് പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പ്രാർത്ഥനയെല്ലാം എല്ലാം അനുസരിക്കും. സിംഗിൾ സിംഗിൾ റൂമാണ് ഓരോ കുട്ടിക്കും. അത് മൈസൂര് നമ്മൾ വൃന്ദാവനിലേക്ക് പോകുമ്പോൾ വണ്ടിക്കൊപ്പം എന്ന സ്ഥലത്ത് ഇപ്പോഴും കാണാൻ നല്ല മൈസൂർ ഏറ്റവും വലിയ, അതായത് അത്രയും സുഖ നമ്മൾ താമസിച്ചു അവിടെ.
0: 100 rooms ഉണ്ട്, 100 കുട്ടികൾ. പിന്നെ മറ്റു റൂമുകളും പ്രാർത്ഥനാ ഹാള്, ഡൈനിങ് ഹാള് ഒക്കെ ആയിട്ട്
2: അവര് പബ്ലിക്കിന് വേണ്ടി റിട്രീറ്റ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് പബ്ലിക്കിന് അപേക്ഷ കഴിഞ്ഞാൽ
0: ബിഎഡ് നിർത്തിയവര്
1: നമ്മളിനി ബിഎഡ് കഴിഞ്ഞിട്ട് സ്കൂളിൽ ചേരലാണ് അടുത്ത ഘട്ടം.
2: അതെ അതെ,
1: സ്കൂളിലൊരു ഗവൺമെന്റ് സർവീസ് അല്ലെങ്കിൽ എയ്ഡഡ് സർവീസ് രണ്ടാണ്. എയ്ഡഡ് സർവീസിലാണെങ്കിൽ കുറച്ച് സാമ്പത്തികത്തിന്റെ വിഷയങ്ങളുണ്ട്. ഇങ്ങനെയാണ് ഒരു അധ്യാപകൻ എന്ന നിലയിലേക്ക് എത്തുന്നത്.
2: ഞങ്ങൾക്ക് ഗവൺമെന്റ് സർവീസ് കിട്ടിയിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേരും കിട്ടി.
0: സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ജോലി ചെയ്യാം, 6 months
1: ക്ലറിക്കൽ പോസ്റ്റ്,
0: ബ്യൂറോ ഓഫ് എക്കണോമിക്സ് ആൻഡ്
1: സ്റ്റാറ്റിസ്റ്റിക്സ്.
2: എനിക്ക് ബി എൽ ടീച്ചറായി കിട്ടി, പക്ഷേ കാസർഗോഡ് കിട്ടിയത്.
0: എനിക്കും അതെ കാസർഗോഡ്.
2: അപ്പം വീട് വിട്ടിക്കാനുള്ള ചില പ്രശ്നങ്ങളൊക്കെ,
0: ഞാൻ 6 months ജോലി ചെയ്തു ഇവിടെ.
2: ഞാൻ പിന്നെ പോയില്ല, വീട് വിട്ടിക്കാനൊക്കെ വീട്ടിൽ നിന്ന് വിട്ടേക്കാൻ പറ്റില്ലായിരുന്നു, വീട്ടിലാരുമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോളയാട് ഹൈസ്കൂൾ മാത്തമാറ്റിക്സിന് ഒഴിവ് വന്നത്. അപ്പൊ എന്തുകൊണ്ടോ ഹെഡ്മാഷ് അറിഞ്ഞു വന്നു, പിന്നെ അങ്ങനെ മാത്തമാറ്റിക്സ് അല്പം ടൈറ്റും ആയിരുന്നു മാത്സിന് അവിടെ കിട്ടാൻ വേണ്ടിട്ട്. അടുത്താണല്ലോ,
1: വലിയ പ്രയാസമില്ലാണ്ട് ചേരാൻ പറ്റി.
2: അവരിങ്ങോട്ട് ആളെ അയച്ചു, ചേരത്ത സീറ്റ് ഉണ്ട് ഒഴിവ്, ഞാൻ അറിയില്ലല്ലോ.
0: അതുകൊണ്ടാണ് ഒരു കൊല്ലം കഴിഞ്ഞ് ഞാൻ ചേർന്നത്. ഒരു കൊല്ലം എന്റെ ഇങ്ങനെ നഷ്ടപ്പെട്ടു,
2: അവിടെ മാഷ് വെയിറ്റ് ചെയ്തു അതിന് അടുത്ത പോസ്റ്റിന് വേണ്ടിയിട്ട്. പിന്നെ അവര് ചെറിയൊരു പൈസ ഒക്കെ വാങ്ങുമായിരുന്നു, അപ്പൊ അതിനൊന്നും അങ്ങനെ ഡിമാൻഡ് ചെറിയ നിർബന്ധം കുറച്ച് കുറച്ചായതാണ്. പിന്നെ ശമ്പളം

0: ഒരു ക്ലബുണ്ട് ഞങ്ങൾക്ക്, ഞങ്ങൾ നാലഞ്ച് പേര് ചേർന്നിട്ടുള്ളത്. അവിടെ നിന്ന് ചെറിയ ചെസ് കളിക്കും, അങ്ങനെയൊക്കെ സമയം പാസ് ചെയ്യും.
1: സ്കൂളിൽ പോകുമ്പോഴും ഞങ്ങൾ രാവിലെ രണ്ടുപേരും എത്തിയ ശേഷം മാത്രമേ ഒന്നിച്ചേ പോകുള്ളൂ സ്കൂളിലേക്ക്.
2: നമ്മള് സ്കൂളിലെ അധ്യാപകർ പ്രത്യേകിച്ചും ഈ ജീവിതം സെറ്റിൽഡ് ആകുന്നൊരു സാഹചര്യമാണല്ലോ, തൊഴിലന്വേഷണം അല്ല, ജീവിതം ഏതാണ്ട് സെറ്റിൽഡ് ആയി. ആ സമയത്ത് ഒരു താല്പര്യക്കുറവ്, നമ്മളിപ്പം നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ്, അവരെ മാറ്റിയെടുക്കേണ്ട ഒരു ചുമതല നമുക്കുണ്ടല്ലോ, വലിയൊരു ചുമതലയാണ്. എന്തായിരുന്നു അധ്യാപനത്തിലെ ഒരു ക്രേസ്? എന്തായിരുന്നു നിങ്ങളുടെ?
1: ഞങ്ങൾ ജോലി മാത്രമായിരുന്നു, എന്തോ ഒരു വല്ലാതൊരു ഒരു അട്രാക്ഷൻ ആയിരുന്നു ആ ടീച്ചിങ്ങിനോട്. അത് ഞങ്ങൾക്ക് ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികളെ കാണുമ്പോൾ പ്രത്യേക ഒരു എനർജി കൂടി വരും. ഞങ്ങൾ രണ്ടുപേരുടെയും കണക്ക് ക്ലാസ് എന്ന് വെച്ചാൽ അത്ര നല്ല ക്ലാസ്സായിരുന്നു കുട്ടികൾക്ക്
0: ഇൻട്രസ്റ്റ്. മാത്രമല്ല കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. വിജയ മാസ്റ്റർ കൺവീനർ ആയിരുന്നു, ഞാൻ അസിസ്റ്റന്റ് കൺവീനർ ആയിട്ട്.
1: ഭയങ്കര ഗ്രാൻഡ് അതിന്റെ ഒരു പ്രോഗ്രാം കമ്മിറ്റി,
0: അതുപോലെ കുട്ടികളെ എക്സ്കർഷൻ അതിനൊക്കെ ഞങ്ങളായിരുന്നു.
1: സമാജം
0: എക്സ്കർഷൻ പോകുന്ന കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ തന്നെ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നത്.
2: എല്ലാ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്,
1: അതെ അതെ അതെ, വെറും ടീച്ചിങ് മാത്രമല്ല.
2: വലിയ സ്കൂളാണ്, കുറെ കുട്ടികളും.
0: ആ കുട്ടികളുണ്ട്, ആയിരത്തിനടുത്ത്.
1: പത്താം ക്ലാസ് അഞ്ച് ഡിവിഷൻ ഉണ്ടായിരുന്നു പത്താം ക്ലാസ്.
2: ഹൈസ്കൂളായിരുന്നു,
1: ഹൈസ്കൂൾ,
0: ഹൈസ്കൂൾ മാത്രം.
1: എയ്ത്ത് നയൻത് ടെൻത്ത് മൂന്ന് മാത്രം. അത് പിന്നെ കോളയാട് പിന്നെ സെന്റ് കോളേജ് പള്ളിയുടെ അവരാണ് മാനേജ്മെന്റ്.
0: ഇപ്പൊ അതിന് പ്ലസ് ടു ഒക്കെ ഉണ്ട്.
2: ഈ അധ്യാപന ജീവിതത്തില് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും മുഹൂർത്തങ്ങൾ രണ്ടുപേർക്കുമായിട്ടുണ്ടായിരുന്നില്ല?
0: പ്രത്യേകിച്ചിട്ട് പറയത്തക്ക വലിയ കാര്യങ്ങളൊന്നും നടന്നില്ല.
2: നമുക്ക് നല്ല വിരമിക്കുന്ന ഘട്ടത്തിലേക്ക് വരാം. ഒരു വല്ലാത്തൊരു മാനസികമായ ഒരു ഇമോഷൻ ഉണ്ടാകുന്ന ഒരു സമയമാണ്. എന്തായിരുന്നു വിജയമാഷ്? വിജയമാഷാണ് ഒരു വർഷം നേരത്തെ ഇട്ടിടത് അല്ലേ?
1: ഞാൻ ആ വർഷം നേരത്തെ അല്ല, ഞാൻ ആ ഘട്ടത്തിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് ആലോചിക്കായിരുന്നു. അത് ആലോചിച്ച് അപ്പം വിരമിക്കുന്ന ഘട്ടത്തിൽ ഒരു ഒരു വല്ലാത്തൊരു വിഷമുണ്ടായിരുന്നു. അത് ആ വിഷമം അത് അനുഭവിച്ചൊക്കെ പറയാൻ പറ്റുള്ളൂ. കാരണം അതായത് നാളെ മുതൽ രാവിലെ 9 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് കുളിച്ച് ഡ്രസ്സ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങണ്ടല്ലോ എന്നുള്ള ആ ഒരു വിചാരം. പിന്നെ ഈ കുട്ടികൾ നടന്നു പോകുന്ന കാണുമ്പോൾ മനസ്സിലെ വിഷമമുണ്ട് ആ കുട്ടികൾ. അപ്പം നമുക്കിനി ആ കുട്ടികളൊന്നും പറയാൻ പറ്റില്ലല്ലോ, ആ ഒരു വിഷമമുണ്ട്. അത് കുറച്ച് കാലം നീണ്ടുപോയോ, ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ വർഷങ്ങളിൽ നമ്മൾ മനസ്സിലിട്ട് വല്ലാതെ അതിങ്ങനെ ഉണ്ട്. ഇപ്പോഴത് മാറിക്കഴിഞ്ഞു, അതൊരു വല്ലാതെ വിഷമം തന്നെയാണ്. കാരണം 3 പതിറ്റാണ്ടിലധികം സ്കൂൾ വർക്ക് ചെയ്യും, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് അങ്ങോട്ട് പോകാതിരിക്കാൻ പോകാൻ പാടില്ല എന്നുള്ളൊരു ഒരു ഇത് വരുമ്പോഴേ. പക്ഷെ എന്നാലും ഞങ്ങൾ രണ്ടുപേരും സ്കൂൾ വെറുതെ ഇന്നലെ പോയിരുന്നു.
0: അവിടെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഞങ്ങൾ
1: ചെറിയൊരു കാരണം കിട്ടിയാൽ മതി. അപ്പം ജിമാഷെ ഞങ്ങൾ ഓ തീർച്ചയായും ഞങ്ങൾ എന്ത് പറയുണ്ടെങ്കിലും അതൊരു പ്രത്യേക സന്തോഷമാണ്. അപ്പൊ വീട്ടിൽ നിന്ന് വൈഫൊക്കെ പറയും, ഓ ഇന്ന് സ്കൂളിൽ പോകാണല്ലോ, ഉഷാറായിട്ടില്ല, സന്തോഷമാണല്ലോ.
2: വ്യക്തി ജീവിതത്തിലെ ചില മാറ്റങ്ങൾ വരാനിടയുള്ള കാലം ഇതാണ്. കുടുംബം, ഭാര്യ, മക്കള്, അതൊക്കെ അധ്യാപന കാലത്തുണ്ടായത് മാറ്റങ്ങളായിരിക്കുമല്ലോ അല്ലേ? അതിനെ കുറിച്ച് പറഞ്ഞു മാഷ്. വിജയമാഷ് എപ്പോഴാണ് കല്യാണം ഉണ്ടായത്?
1: സ്കൂളിൽ ചേർന്ന് കുറച്ച് വർഷം കഴിഞ്ഞപ്പോഴാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ ഒരു രസമുള്ളായിരുന്നു. കണ്ണൂർ യു പി സ്കൂളാണ് എന്റെ ഭാര്യ. അപ്പൊ ഞാൻ ഒരു ദിവസം ഇങ്ങനെ കണ്ണൂർ ടൗണിൽ യൂസ് പോകണം, ഞാനിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ഒരു ടീച്ചർ നടന്നു പോകുന്നു സ്കൂളിൽ. അപ്പൊ എന്തോ എനിക്കൊരു താല്പര്യം, ഞാൻ ചെയ്ത് വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു അമ്മയോട് ഇങ്ങനെ കണ്ണൂർ സ്കൂളിൽ ടീച്ചർ. അപ്പൊ എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയോട് പഠിക്കുന്നുണ്ട്, പിന്നെ കുറെ പേര് പഠിപ്പിക്കുന്നുണ്ട് അവിടെ. ഞങ്ങളെ ഫാമിലീസ് എന്റെ ഏട്ടൻ അവിടെ ഉണ്ട്. അപ്പൊ അമ്മയോട് പറഞ്ഞു നമുക്കെന്തോ തോന്നി, അമ്മയപ്പോഴങ്ങനെ അത് ആരെങ്കിലും പറഞ്ഞു, അങ്ങനെ അവർ വീട്ടിൽ അന്വേഷിച്ച് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. ടീച്ചറെ അടുത്ത് വിവരത്തി ഈ പറഞ്ഞ ടീച്ചറെടുത്ത് അവിടെ ഹെഡ് മാഷ് അച്ചുമാഷായിരുന്നു. അച്ചുമാഷോ ഇങ്ങനെ കണ്ണവത്തേത് ഒരു വിജയം മാഷ് ഇങ്ങനെ എന്റെ ടീച്ചർ വിജയം മാഷാണ് നിങ്ങൾ വെറുതെ അന്വേഷിക്കണ്ട. ആ മാഷു എനിക്ക് വളരെ പോസിറ്റീവ് പറഞ്ഞു. അങ്ങനെ അവിടെ വളരെ സിമ്പിളായിട്ട് കല്യാണം കഴിഞ്ഞു. പെണ്ണ് കാണാൻ വേണ്ടി പോയത് ആ വീട്ടിൽ ചടങ്ങിന് വേണം. യൂസഫ് മാഷു ഈ പറഞ്ഞ മാനേജർ സാർ കൂടിയായിരുന്നു എന്റെ കൂടെ വന്നത്. മൂന്നേരും പോയി ആ വീട്ടിൽ. അപ്പൊ ആ വീട്ടിൽ ചെല്ലുമ്പോൾ വേറെ സംഭവം ഉണ്ടായി. ഞങ്ങൾ വീട്ടിലോട്ട് കയറാൻ നോക്കുമ്പോൾ വേറെ ടീം അവിടെ നിന്ന് പെണ്ണ് വേണ്ടി ഇറങ്ങുന്നു കേട്ടോ. അപ്പൊ അവര് ഇറങ്ങുന്നവരെ ഞങ്ങൾ റോഡിനോട് വെയിറ്റ് ചെയ്തു.
2: ഉള്ളമിട്ട് കയറി അല്ലേ?
1: എന്നിട്ട് അവർ ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ വീട്ടിലോട്ട് കയറി. ടീച്ചറെ പറഞ്ഞു ടീച്ചർമാർക്ക് ഡിവൈഡ് ഉണ്ടാകുമല്ലോ.
2: പക്ഷേ കുട്ടികളൊക്കെ
1: എന്റെ കുട്ടികള് ഒരാൾ ടി സി എസിൽ ബാംഗ്ലൂർ വർക്ക് ചെയ്യുക, ഇപ്പം വർക്ക് ഫ്രം ഹോമാണ്. എം സി എ കഴിഞ്ഞിട്ട് മകള് കൊടകിൽ ഒരു കൂർഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ എഞ്ചിനീയറിംഗ് കോളേജാണ്, അവിടെ അസിസ്റ്റന്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുക. രണ്ട് കുട്ടികളെ കുഴപ്പമില്ല. അതിനിടയ്ക്ക് വേറെ കാര്യമുണ്ട്, യൂസഫ് മാസ്റ്ററുടെ കല്യാണത്തിന് പെണ്ണാടാൻ വേണ്ടി ഞങ്ങൾ പോയിരുന്നു.
2: കാരണം
1: ഞങ്ങൾ വേണ്ടി പോയിരുന്നു.
0: ഞങ്ങൾ മൂന്ന് പേര്, ഞാൻ, വിജയൻ, മാനേജർ സാർ.
1: വൈഫിന്റെ ഫാദർ ഡോക്ടർ ആയിരുന്നു. അപ്പൊ ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞു. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്തു, തിരിച്ച് ഞാൻ എന്റെ വീട്ടിലാണ്
2: വന്നത്. യൂസഫ് മാഷ് എപ്പോഴായിരുന്നു കല്യാണമൊക്കെ നടന്നത്?
0: 82
2: അവര്
0: പാനൂരിനടുത്ത് കല്ലിക്കണ്ടി ടി സി എച്ച് പഠിക്കുന്നായിരുന്നു. പിന്നെ ജോലിക്കൊന്നും പോയിട്ടില്ല.
2: കുട്ടികള്
0: മൂന്ന് കുട്ടികള്, മൂത്ത രണ്ട് പെൺകുട്ടികള്, ഒരാൺകുട്ടിയും. മൂത്തോള് എം എസ് സി മൈക്രോ ബയോളജി കഴിഞ്ഞ് ഇവിടെ കണ്ണൂർ വാട്ടർ അതോറിറ്റിയിൽ താൽക്കാലിക ജോലി ചെയ്യുന്നുണ്ട്. മകള് ഗൾഫിൽ തന്നെ സെറ്റിൽഡാണ്. മകനും ഗൾഫിലാണ്, ബിഫാം കഴിഞ്ഞിട്ട് ഗൾഫിൽ ജോലി ചെയ്യുന്നു.
2: ഈ രണ്ട് അധ്യാപകരും തമ്മിലുള്ള സൗഹൃദം പോലെ തന്നെ നിങ്ങളുടെ കുടുംബക്കാർ തമ്മിലും അങ്ങ് ആ സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്നു.
1: എന്റെ വൈഫും പുള്ളിയുടെ വൈഫും വളരെ ഫ്രണ്ട്സ് ആണ്. ഇപ്പോഴും ഫോണിലോട്ടൊക്കെ

0: എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ
1: ഫാമിലി ഒക്കെ അതിന് ശേഷം രണ്ടുപേരും കൂടെ ചേർന്നിട്ട് യാത്രയൊക്കെ പോകാറുണ്ടോ?
2: ഞങ്ങൾ
0: ഈ 1st ഒരു യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട്.
2: യാത്ര പോയതാ രണ്ടുപേരും?
1: മുത്തശ്ശന്മാരായോ?
2: മുത്തശ്ശന്മാരായി. മകന് രണ്ട് കുട്ടികളുണ്ട്.
0: മകൾക്ക് മൂത്തവൾക്ക് ഒരു കുട്ടി, രണ്ടാമത്തെ കുട്ടിക്ക് 4 കുട്ടികളുണ്ട്. ഇളവന് 2 കുട്ടികളുണ്ട്.
2: ഇപ്പോഴും ഈ റിട്ടയർമെന്റ് ശേഷം ഞങ്ങള് രണ്ടുപേരും ഒന്നിച്ചും പോകാറുണ്ട്. ഞാനും വൈഫായിട്ട് സെപ്പറേറ്റും പോകുന്നുണ്ട്. യാത്രകളിലാണ് സന്തോഷം കാണുന്നത്. ഞാൻ ഒരു സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. വലിയ
1: സ്കൂളിൽ നിന്ന് വിരമിച്ചു, പിന്നെ വിദ്യാലയത്തിൽ തിരിച്ചു പോവാൻ ഔദ്യോഗികമായിട്ട് പറ്റില്ലല്ലോ എന്നുള്ള വിഷമം ഉണ്ടായിരുന്നു. അനൗദ്യോഗികമായിട്ട് ഇന്നും ഇപ്പോഴും പോയിക്കൊണ്ടേയിരിക്കുന്നു.
2: എന്ത് ഫംഗ്ഷൻ അവർ വിളിക്കും ഞങ്ങള്?
1: അപ്പോ അങ്ങനെ അല്ലാതെ വിശ്രമ ജീവിതം മറ്റേതൊക്കെ കാര്യങ്ങളിലാണ്?
0: വായനശാല പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ നിങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും?
2: നല്ലൊരു ഗ്രന്ഥാലയം ഉണ്ട്, ഗാന്ധി സ്മാരക വായനശാല. വായനശാല ഗ്രന്ഥാലയം
1: കണ്ണവത്ത്
2: ഒരു 4000 പുസ്തകങ്ങളുണ്ട്. സ്വന്തമായി ബിൽഡിംഗ് ഉണ്ട്, ഹോളൊക്കെ ഉണ്ട് വലിയ. കണ്ണൂർ ടൗണിൽ ഇറങ്ങിയാൽ കാണാം, അവിടെ ടൗണിൽ തന്നെ ഹൃദയഭാഗത്ത് തന്നെ. അത് ഞങ്ങൾ രണ്ടുപേരുടെ സമപോലായിട്ട് ഉണ്ടാക്കിയതാണ്. കുറച്ച് ഞങ്ങളൊക്കെ PF പൈസയൊക്കെ വായി കടമായി കൊടുത്തിരിക്കാൻ ബിൽഡിംഗ് ഒക്കെ എടുത്തത്, പിന്നെ തിരിച്ചു കിട്ടിയെങ്കിലും. അപ്പോൾ അവിടെ കുറച്ച് വരുമാനമുണ്ട്, 2 ഷോപ്പ് വാടക കൊടുത്തിട്ടുണ്ട്. ഒരു 10-15 രൂപ മാസം വാടക ഉണ്ടാവും. നന്നായിട്ട് പോകുന്നതായി. 75 തുടങ്ങിയിട്ട് 75 വർഷമായി. ഗാന്ധിജി വെടിയേറ്റ് മരിച്ചതിൻ്റെ 12th അത് തുടങ്ങിയെന്നാണ് എൻ്റെ ഫാദറൊക്കെ പറഞ്ഞിരിക്കുന്നത്.
1: 48
2: 12th അവിടുത്തെ പൗരമുഖ്യന്മാരോട് ചേർന്ന് തുടങ്ങിയത്. ഇപ്പം ഞങ്ങൾ തലമുറ കൈമാറി, ഇപ്പം ഇപ്പം ഞാൻ യൂസഫൊക്കെ ചേർന്നിട്ട് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ നല്ല വായനശാലയാണത്.
1: 70 വയസ്സ് പിന്നിട്ടിരിക്കുകയാണ്.
0: 72
1: വിജയമാഷ്കം
2: അതേ ചെറിയ പ്രായം. 71+ 71 ചില്ലറ.
1: അതിൻ്റെ ആ ഒരു യൗവനത്തെ തന്നെയാണ് രണ്ടുപേരുള്ളത്, സേവനപരമായിട്ടല്ലേ.
2: അതൊരു പക്ഷേ എന്തുകൊണ്ടായിരിക്കും എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത്, ഞാൻ യൂസോട് പറയാം, ഞങ്ങളിപ്പോൾ ഫുൾ ടൈം ബിസിയാണ്. വെറുതെ അടങ്ങിയിരിക്കാറില്ല. പല കാര്യങ്ങളും നാട്ടുകാര്യങ്ങളായാലും ഇപ്പോൾ വായനശാലയായാലും പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് അങ്ങനെ നമുക്ക് ഞാനിത് സെൽഫ് പ്രേസിംഗ് അല്ല, മറ്റൊരു മോശ സ്വഭാവങ്ങൾ എന്ന് പറയുന്നത് അങ്ങനത്തെ സ്വഭാവങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ സ്മോക്കിംഗ് ആയാലും
1: നമുക്കിപ്പോൾ ഒരു പക്ഷേ 70 വയസ്സും അതിനേക്കാൾ കുറഞ്ഞ പ്രായമുള്ളവരൊക്കെ പലതരത്തിലുള്ള വിഷമങ്ങൾ, ശാരീരികവും മാനസികവുമായ വിഷമങ്ങളൊക്കെ നേരിടുന്നത് നമ്മുടെ ചുറ്റും ധാരാളമുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ പല സെന്റേഴ്സുകളും,
2: റീഹാബിലിറ്റേഷൻ,
1: ഹാപ്പിനെസ് സെന്റർ, ഇങ്ങനെ പല സംവിധാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ചുറ്റുവട്ടും വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഈ രണ്ടുപേരുടെയും ജീവിതാനുഭവത്തിൽ, അല്ല സൗഹൃദ ജീവിതാനുഭവത്തിൽ ഇത്തരക്കാരോട് എന്ത് ആണ് നിർദ്ദേശിക്കാൻ, അഡ്വൈസ് ചെയ്യേണ്ടത്?
0: ഞങ്ങൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബാലമനസ്സുകളെ വളർത്തിക്കൊണ്ടുവരിക. വിജയമാഷ് കൂത്തുറമ്പ്
2: ബാലചന്ദ്രന്റെ
0: പ്രസിഡന്റോ?
1: സഹകാരിയാണ്.
0: അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളിൽ എൻഗേജ് ആയതുകൊണ്ട് മറ്റു കാര്യങ്ങൾക്കൊന്നും സമയം കിട്ടാറില്ല.
2: ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയാണ് കോട്ടയത്ത് പോയത്.
1: നെഗറ്റീവായ ചിന്തകൾക്കൊന്നും
0: സമയമില്ല.
2: ഞങ്ങളെന്ന് വെച്ചാൽ എപ്പോഴും ഫുൾ ടൈം ബിസി ആകുന്നതുകൊണ്ടും മറ്റ് അനാവശ്യ കാര്യങ്ങളൊന്നും ചിന്തിക്കാറില്ല. നല്ല കാര്യങ്ങൾ എപ്പോഴും നമുക്ക് പോസിറ്റീവായി മാത്രമേ ഞങ്ങൾ ചിന്തിക്കുക. അതാണ് ഞങ്ങളൊരു ആരോഗ്യത്തിൻ്റെ രഹസ്യം. എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് എടുക്കും.
1: തീർച്ചയായിട്ടും ഈ പോസിറ്റീവ്നെസ് നിലനിർത്തുക. ഒരുപാട് സൗഹൃദം പോകാൻ സാധിക്കട്ടെ ആശംസിക്കാണ്.
2: പിന്നെ റേഡിയോ മലബാറിൽ വരാനും ഇവിടെ ഒരു ഇന്റർവ്യൂ നൽകാനും നമുക്ക് സാധിച്ചതിൽ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ അതിന്റെ നന്ദിയുണ്ട്. തീർച്ചയായും നിങ്ങൾ നാൾക്ക് നാൾ ഉയർന്ന് നല്ലൊരു ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്.
1: വളരെയധികം സന്തോഷം.
2: താങ്ക് യു.
3: സ്കൂൾ കാലഘട്ടം മുതൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന വിജയൻ മാഷിന്റെയും യൂസഫ് മാഷിന്റെയും അപൂർവ സൗഹൃദത്തിന്റെ കഥയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇന്നത്തെ ജനകീയം ഇവിടെ പൂർണ്ണമാകുന്നു. ജനകീയം സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ +1 വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
3: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
4: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
3: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
4: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര. ഫോൺ നമ്പർ 9742473630, 04902473630. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കൊക്കനട്ട്. കൊക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
5: കൊക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കൊക്കനട്ട് ഓയിൽ, കൊക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്,
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇന്ത്യ നോർവെ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നോർവെയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് പ്രധാനമന്ത്രി ഏറ്റുവാങ്ങി. കേരളത്തിൽ പുതിയ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ, വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഇറാനെതിരായ ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി യുഎസ് പ്രസിഡന്റ്. കേരളത്തിൽ ശക്തമായ മഴയും കാറ്റും തുടരും. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തി പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദ്. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നതിനുശേഷം ഇന്ത്യ നോർവെ ഉഭയകക്ഷി വ്യാപാരത്തിലും നിക്ഷേപത്തിലുമുള്ള വളർച്ച അഭൂതപൂർവമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ ഇന്ത്യ നോർവെ ബിസിനസ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നോർവെ കിരീടാവകാശി ഹാക്കോണും പ്രധാനമന്ത്രി യോനസ് ഗാർ സ്റ്റോറയും ഉച്ചകോടിയിൽ പങ്കെടുത്തു. നീല സമ്പദ്വ്യവസ്ഥ, കപ്പൽ നിർമ്മാണം, ഹരിത പരിവർത്തനം, പുനരുപയോഗ ഊർജ്ജം, നിർണായക ധാതുക്കൾ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തണമെന്ന് പ്രധാനമന്ത്രി നോർവീജിയൻ വ്യവസായങ്ങളോട് ആഹ്വാനം ചെയ്തു.
1: आज प्रधानमंत्री जी और मैंने भारत नॉर्वे संबंधों को एक ग्रीन स्ट्रेटेजिक पार्टनरशिप के रूप में एलिवेट किया है. इस स्ट्रेटेजिक पार्टनरशिप से नॉर्वे की कंपनीज को क्रिटिकल मिनरल्स, एआई, साइबर, स्पेस और डिफेंस जैसे क्षेत्रों में भी पूरा पूरा समर्थन मिलेगा. इन सभी क्षेत्रों में मैं आपको भारत को एक इनोवेशन और मैन्युफैक्चरिंग बेस बनाने के लिए इन्वाइट करता हूँ.
0: ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഹരിത തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ ധാരണയായതായി നോർവെ പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചകൾക്ക് ശേഷം ശ്രീ മോദി വ്യക്തമാക്കി. നോർവെയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് പ്രധാനമന്ത്രി ഏറ്റുവാങ്ങി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ നിയമ നീതിന്യായ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥതല ബ്രിക്സ് മീറ്റിംഗിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. കോടതിക്ക് പുറത്തുള്ള ബദൽ തർക്ക പരിഹാര മാർഗ്ഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് യോഗം ചർച്ച ചെയ്യുക. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. കേരളത്തിൽ പുതിയ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ, വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും. എംഎൽഎയും മുൻമന്ത്രിയുമായ ജി സുധാകരനെ പ്രോട്ടം സ്പീക്കറാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ഈ മാസം 29-ന് ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ നിലവിലെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം പ്രസിദ്ധീകരിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും ആദ്യ മന്ത്രിസഭാ യോഗത്തിനുശേഷം അദ്ദേഹം അറിയിച്ചു. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3,000 രൂപ വർധന. അംഗണവാടി ജീവനക്കാർ, പാചക തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകർ, ആയമാർ എന്നിവരുടെ വേതനത്തിൽ 1,000 രൂപ വർധന എന്നിവയ്ക്കും തീരുമാനമായി. കോംഗോയിൽ ലോകാരോഗ്യ സംഘടന പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. എബോള രോഗബാധ രൂക്ഷമായ സാഹചര്യത്തിലാണ് നടപടി. കോംഗോയിൽ നിലവിൽ 118 മരണങ്ങളും 300-ഓളം സംശയാസ്പദമായ കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രോഗബാധ അയൽരാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നതായാണ് വിവരം. കോംഗോയിലെയും യുഗാണ്ടയിലെയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ആരോഗ്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മുൻകരുതൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ശക്തവും ആത്മവിശ്വാസം

0: ഉള്ളതുമായ രാഷ്ട്രമായി ഇന്ത്യ മാറിയതിന്റെ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിയറ്റ്നാം തലസ്ഥാനമായ ഹാനോയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ആണവ ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ആഗോള സമാധാനത്തിനായി ചേർന്ന് പ്രവർത്തിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തെ ക്ഷണിക്കുന്നതായും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഖത്തർ, സൌദി അറേബ്യ, യുഎഇ എന്നീ രാജ്യങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഇറാനെതിരെയുള്ള സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകളിലൂടെ അമേരിക്കയ്ക്കും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കും സ്വീകാര്യമായ കരാറിൽ ഉടൻ എത്തിച്ചേരാനാകുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കുമെന്നും ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ ആക്രമണം നടത്താൻ യുഎസ് സൈന്യം സജ്ജമാണെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. റഷ്യൻ എണ്ണയ്ക്ക് മേലുള്ള ഉപരോധങ്ങളിൽ നൽകിയ ഇളവ് അമേരിക്ക ഒരു മാസത്തേക്ക് നീട്ടി. ഏപ്രിൽ 17-നോ അതിനു മുൻപോ കടലിൽ കുടുങ്ങിയ കപ്പലുകളിലെ റഷ്യൻ എണ്ണയ്ക്ക് മേലുള്ള ഉപരോധങ്ങളിലെ ഇളവ് ജൂൺ 17 വരെ നീട്ടി. ലെബനനിലെ സായുധ സംഘടനയായ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലെ സൈനിക ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 3000 കവിഞ്ഞതായി ലെബനൻ ആരോഗ്യ മന്ത്രാലയം. കഴിഞ്ഞ മാർച്ച് 2-നാണ് ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ആക്രമണം ആരംഭിച്ചത്. താൽക്കാലിക വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ഇത് ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. രാജ്യമേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വാട്ടർ മെട്രോ സർവീസുകൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ആദ്യഘട്ടത്തിൽ ഗുവാഹത്തി ഉൾപ്പെടെ 18 നഗരങ്ങളിൽ വാട്ടർ മെട്രോ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള പദ്ധതികൾ വികസിപ്പിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. വളരെ കുറഞ്ഞ മൂലധനം ആവശ്യമുള്ള നിർദ്ദിഷ്ട വാട്ടർ മെട്രോ നഗരഗതാഗതത്തിന് പ്രായോഗികവും പരിസ്ഥിതി സൌഹൃദവുമാണെന്ന് ശ്രീ സോനോവാൾ പറഞ്ഞു. IPL 2020 ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 wicketsന് പരാജയപ്പെടുത്തി സൺറൈസേഴ്സ് ഹൈദരാബാദ് പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിച്ചു. ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ നിശ്ചിത ഓവറിൽ 7 wicket നഷ്ടത്തിൽ 180 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് 19 ഓവറിൽ 5 wicket നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. ISL ഫുട്ബോളിൽ FC ഗോവയ്ക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഗോവയെ 1-2 കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. കേരളത്തിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയും കാറ്റും തുടരും. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും മഞ്ഞജാഗ്രതയാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം, കോവളം, കൊല്ലം, കുമരകം, കൊച്ചി, കാക്കനാട്, മൂന്നാർ, കോഴിക്കോട്, കണ്ണൂർ, ബേക്കൽ തുടങ്ങിയ പല മേഖലകളിലും രാവിലെ മുതൽ ചെറിയ ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴ ലഭിച്ചു വരുന്നുണ്ട്. സംസ്ഥാനത്തിൽ നാളെ വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തീരപ്രദേശങ്ങളിൽ 60 km വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്.
0: ക്ഷേത്രങ്ങളിലെ സ്വർണശേഖരത്തിന് പകരമായി ക്ഷേത്രങ്ങൾക്ക് സ്വർണ ബോണ്ടുകൾ നൽകാൻ പോകുന്നുവെന്ന് പ്രചരിക്കുന്ന വാർത്ത കേന്ദ്ര സർക്കാർ നിഷേധിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം ഈ വാർത്ത വ്യാജമാണെന്ന് വ്യക്തമാക്കി. സത്യസന്ധമായ വിവരങ്ങൾക്കായി ഔദ്യോഗിക ഉറവിടങ്ങൾ ശ്രദ്ധിക്കാനും PIB നിർദ്ദേശിച്ചു. ഛത്തീസ്ഗഡിലെ ബസ്തറിന്റെ ഡിവിഷണൽ ആസ്ഥാനമായ ജഗൽപൂരിൽ ഇന്ന് നടക്കുന്ന സെൻട്രൽ സോണൽ കൌൺസിൽ യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇന്ത്യ നോർവെ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നോർവെയുടെ പരമോന്നത ബഹുമതി പ്രധാനമന്ത്രി ഏറ്റുവാങ്ങി. കേരളത്തിൽ പുതിയ MLA സത്യപ്രതിജ്ഞ മറ്റന്നാൾ, വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഇറാനെതിരായ ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി യുഎസ് പ്രസിഡന്റ്. കേരളത്തിൽ

ശക്തമായ മഴയും കാറ്റും തുടരും. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തി പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ഇന്ന് റേഡിയോ ആറ്റ് സ്കൂളിലൂടെ കേൾക്കാം കഴിഞ്ഞ മട്ടന്നൂർ ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത കൂട്ടുകാരുടെ പരിപാടികളുടെ ശബ്ദലേഖനം.
1: ഞാൻ ആര്യനന്ദ.
2: ഞാൻ അന്വയ.
3: ഞാൻ തൃഷ.
4: ഞാൻ നിവേദ്യ.
5: ഞാൻ നിവേദിത.
6: ഞാൻ ആര്യ.
7: ഞാൻ അങ്കിത.
1: ഞങ്ങൾ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു. ഇന്ന് കലോത്സവത്തിൽ ദേശഭക്തി ഗാനത്തിൽ നമുക്ക് ഫസ്റ്റ് എ ഗ്രേഡ് ലഭിച്ചു. അതാണ് ഇന്ന് നമ്മൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്.

എൻ്റെ പേര് ആര്യനന്ദ. ഞാൻ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടുവിൽ പഠിക്കുന്നു. ഇന്നത്തെ കലോത്സവത്തിൽ കന്നഡ പദ്യം ചൊല്ലലിൽ ഫസ്റ്റ് എ ഗ്രേഡ് ആയിരുന്നു എനിക്ക്. അപ്പോൾ ഞാനിന്ന് കന്നഡ പദ്യമാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ഇതു രാഘവാങ്കന ഹരിശ്ചന്ദ്ര കാവ്യദിന്ത ഈ പദ്യഭാഗം വന്നു ആയതുകൊണ്ടിതേനെ. മകന ശവസംസ്കാരക്കെന്തു ബന്ധ ചന്ദ്രമതി മത്തു ഹരിശ്ചന്ദ്രനു തമ്മൊളകെ ഗുരുതിസിക്കൊള്ളുവ സന്നിവേശ. ഗളഗളനെ മുന്ന ബെന്തുളിരിർദ കരികൊള്ളികളനെല്ലവം സിതുകി തന്തൊട്ടി മേലെ മംഗളമയ കുമാരനം പട്ടിരിസി.

0: തബല മത്സരത്തിൽ ഒന്നാം സമ്മാനത്തിന് അർഹനായിട്ടുള്ള ദീക്ഷ് പി ബൈജു ആണ് നമ്മോടൊപ്പം ഉള്ളത്. മോൻ ഏത് സ്കൂളാണ് പഠിക്കുന്നത്?
1: കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ.
0: കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ എത്രാം തരം വിദ്യാർത്ഥിയാണ്?
1: എട്ടാം തരം.
0: കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ തബല മത്സരത്തിൽ പങ്കെടുത്തിരുന്നോ?
1: ഇല്ല,
0: ആദ്യമായിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത്. ആ മത്സരത്തിൽ തന്നെ ഒന്നാം സ്ഥാനവും എ ഗ്രേഡും കരസ്ഥമാക്കിയിട്ടുണ്ട് അല്ലേ?
1: ആ.
0: എത്ര വർഷമായി ഈ ഒരു തബല പഠിക്കാൻ തുടങ്ങിയിട്ട്?
1: ആറ് വർഷം.
0: ആരാണ് ഗുരു?
1: തരുൺ മാസ്റ്റർ.
0: തരുൺ മാസ്റ്റർ എവിടെയാണ് അദ്ദേഹം?
1: മുഴക്കുന്ന്.
0: എത്ര പേരുണ്ടായിരുന്നു മത്സരത്തിൽ?
1: മൂന്ന്
0: പേരാണ് തബല മത്സരത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒന്നാം സ്ഥാനവും എ ഗ്രേഡും

0: കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും മത്സരത്തിൽ ഇനി പങ്കെടുക്കാൻ ബാക്കിയുണ്ടോ?
1: ഇല്ല,
0: ഈ ഒരു തബല ഐറ്റത്തിൽ മാത്രമാണ്, ഒറ്റൊരു ഐറ്റമാണ് മോൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലേ. അതിൽ തന്നെ ഒന്നാം സ്ഥാനവും എ ഗ്രേഡും കരസ്ഥമാക്കിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ആരാണ് ഈ ഒരു തബല വായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയിട്ടുള്ളത്? ആരാണ്? അച്ഛനാണ്. അച്ഛൻ തബല വായിക്കും? എങ്ങനെയാണ് ഈ ഒരു തബലയോട് ഇത്രയധികം താല്പര്യം ഉണ്ടാകാൻ കാരണം? എവിടുന്നെങ്കിലും തബല വായിക്കുന്നത് കണ്ടിട്ടാണോ അതോ സ്വന്തമായിട്ടുള്ള ഒരു തീരുമാനമാണോ?
1: കണ്ടിട്ട്.
0: അങ്ങനെയാണ് തരുൺ മാസ്റ്ററുടെ അടുത്തേക്ക് എത്തുന്നത്. അപ്പൊ ഏതായാലും സോളോ പെർഫോമൻസ് നടത്തിയ ദീക്ഷ് പി ബൈജുവിന് റേഡിയോ മലബാറിന്റെ ആശംസകൾ അറിയിക്കുകയാണ്.
1: താങ്ക് യു.
2: ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് സിദ്ധരൂപം കവിതാരചന മത്സരത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടിയ അനുഷിക അനീഷ് ആണ്. അവരുടെ വിശേഷങ്ങൾ അറിയാം. മോള് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
3: ഏഴാം ക്ലാസ്സിൽ.
2: ഏഴാം ക്ലാസ്സിലെ ഏത് സ്കൂളാണ്?
3: മുട്ടന്നൂർ യു പി സ്കൂൾ.
2: മുട്ടന്നൂർ യു പി സ്കൂൾ. ഇപ്പോൾ ഏതിനാണ് ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയിട്ടുള്ളത്?
3: ഇപ്പോൾ കവിതാരചനക്കും സംസ്കൃതം സിദ്ധരൂപം ചേർന്നത്.
2: എന്തായിരുന്നു വിഷയം?
3: കവിതാരചനക്ക് ജനനിനെ കുറിച്ചാണ് വന്നത്.
2: ആ രണ്ടുപേരും ഓർമ്മയുണ്ടോ എഴുതിയത്?
3: ആ, ദശമാസ പര്യന്തം മുദ്രേ വഹന്തി പാലയതി പോഷ്യതി പുത്രം പ്രസൂത്യാധിക വേദനാം വിസ്മൃത്യ സസദ തോഷ്യതി ലാളയതി വാരം. അച്ഛനും അമ്മയും സഹായിക്കലുണ്ടായിരുന്നു. പണ്ട് ഞാൻ കവിതാരചന മത്സരത്തിൽ കുറച്ച് മുന്നിലായിരുന്നു. പിന്നെ സിനിറ്റ് ടീച്ചറാണ് ഇതിന് ഏറ്റവും കൂടുതൽ
2: സഹായിപ്പിക്കാറുണ്ട്.
3: ആ, ഫസ്റ്റ് മലയാളം കവിതാരചനക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട്
2: ഏത് വർഷം? ഈ വർഷം തന്നെയാണോ?
3: കഴിഞ്ഞല്ല, ഈ വർഷം കഥാരചനക്ക് സ്കൂൾ തലത്തിൽ ഫസ്റ്റ് കിട്ടിയത്.
2: കഥാരചനക്ക് സംസ്കൃതമാണോ?
3: അല്ല, മലയാളം.
2: കഥാരചനക്ക് ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് ഈ വർഷവും. ഇപ്പോൾ എത്ര ഐറ്റംസിനാണുള്ളത് ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയിട്ടുള്ളത്?
3: ഫസ്റ്റ് രണ്ടെണ്ണത്തിനാണ്, കുച്ചിപ്പുടി തേർഡ് എ ഗ്രേഡ്. ഇനി ഞാൻ 9 എണ്ണത്തിനാണ് ആകെ മത്സരം.
2: ആകെ ഉള്ളത് 9 എണ്ണത്തിന് പങ്കെടുക്കാൻ പറ്റുമോ? ഒരാൾക്ക് 3 ഐറ്റംസിനല്ലേ പങ്കെടുക്കാൻ പറ്റുള്ളൂ?
3: ഒരാൾക്ക് ജനറലിൽ 5 എണ്ണം, സംസ്കൃതത്തിൽ 5 എണ്ണം.
2: സംസ്കൃതത്തിൽ? ഓക്കെ ഓക്കെ. കുച്ചിപ്പുടി
3: തേർഡ് എ ഗ്രേഡ് ഉണ്ടായിരുന്നു.
2: അതാരാ പഠിപ്പിക്കുന്നത്?
3: മനോജ് മാഷ്.
2: എവിടെയുള്ള മാഷാണ് അത്?
3: മനോജ് മാഷ് കല്യാട്.
2: കുറേ വർഷമായോ നൃത്തത്തിലേക്ക് ചുവട് വെച്ചിട്ട്?
3: ആ, ഞാൻ ഫസ്റ്റ് ചാലോടായിരുന്നു പഠിച്ചത്. ഇപ്പോൾ ആകെ ഒരു 7-8 വർഷമായിരിക്കും.
2: 7-8 വർഷമായി. ഓക്കെ. ഇപ്പോൾ ഈ എന്ത് പറയുന്നു ടീച്ചേഴ്സും അതുപോലെ രക്ഷിതാക്കളൊക്കെ എന്താ പറയുന്നത് ഈ ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയതിട്ട്?
3: ആ, ടീച്ചർമാരെല്ലാം നല്ല പ്രോത്സാഹനമാണ്, എല്ലാ ടീച്ചർമാരും. അതെ,
2: മലയാളം കഥാരചനക്ക് ഫസ്റ്റ് കിട്ടി, അതുപോലെ സംസ്കൃതത്തിൽ കവിതാരചനയ്ക്കും ഫസ്റ്റ്. അപ്പോൾ എല്ലാം കൊണ്ടും സന്തോഷം തന്നെ.
3: സന്തോഷം.
2: ഈ വേളയിൽ എന്താ പറയാനുള്ളത് കലോത്സവത്തെ കുറിച്ച്?
3: കലോത്സവത്തെ കുറിച്ച് എനിക്ക് സന്തോഷമായി, 2 ഫസ്റ്റ് കിട്ടിന്.
2: എങ്ങനെയുണ്ട് സ്കൂളിലെ ഇത് പ്രവർത്തനങ്ങളൊക്കെ? അതായത് ഇപ്പോൾ കലോത്സവത്തിൽ എത്ര മാർക്ക് പോയിന്റുകൾ നിങ്ങളുടെ സ്കൂൾ കരസ്ഥമാക്കിയിട്ടുണ്ടെന്ന് അറിയോ?
3: ആ, സ്കൂളിപ്പോൾ ശരിക്കറിയില്ല, എന്നാലും
2: ഇനിയും ഒരുപാട് അവതരിപ്പിക്കാനുണ്ട് അല്ലേ. ഇനി മോൾ ഐറ്റംസ് ഏതൊക്കെയാണ് ഉള്ളത്?
3: ഇനി സംഘം നൃത്തമുണ്ട്, സംസ്കൃതം നാടകം, സംഘഗാനം സംസ്കൃതം.
2: എല്ലാം സംസ്കൃതമാണ്. ഓക്കെ, താങ്ക് യു.
3: താങ്ക് യു.
4: வணக்கம் பெரியோர்களே, நண்பர்களே, நான் இங்கே சொல்லு போகிற கவிதை வைரமுத்து அவர்களின் வரங்கள்.

வசிக்க

0: மெய்வென்று வாய்க்கென்று வம்பு வேண்டும், வேகம் போல் பொழின்னு விட்டு கலைய வேண்டும். நன்றி.
1: മട്ടന്നൂർ ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത വിവിധ സ്കൂളുകളിലെ കൂട്ടുകാരുടെ പരിപാടികളുടെ ശബ്ദലേഖനമാണ് റേഡിയോ എറ്റ് സ്കൂളിലൂടെ ഇതുവരെ കേട്ടത്. തുടർഭാഗം അടുത്ത റേഡിയോ എറ്റ് സ്കൂളിൽ.
2: ഇതോടുകൂടി ഇന്നത്തെ റേഡിയോ എറ്റ് സ്കൂൾ ഇവിടെ പൂർണ്ണമാകുന്നു.

0: റേഡിയോ ആറ്റ് സ്കൂൾ. സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
0: 11 വർഷത്തെ പാരമ്പര്യമുള്ള KK ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം ഈ വരുന്ന May 20 ബുധനാഴ്ച രാവിലെ 9:30 മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം നിയുക്ത മട്ടന്നൂർ MLA ശ്രീ VK സനോജ് ഉദ്ഘാടനം ചെയ്യുന്നു. മട്ടന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീ എൻ ഷാജിദ് മാസ്റ്റർ മുഖ്യാതിഥിയാകും. ഏവരെയും ഉദ്ഘാടന ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. KK ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ. ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.

0: സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ സ്മൃതി ഗീതങ്ങൾ
1: മലയാളിയുടെ പ്രണയവും വിരഹവും വേദനയുമാണ് ബാബുരാജ് പാട്ടാക്കി മാറ്റിയത്. ഹൃദയത്തിന്റെ ഹാർമോണിയത്തിൽ വിരലോടിച്ച് അദ്ദേഹം സൃഷ്ടിച്ച ഈണങ്ങളിൽ ശ്രുതി മീട്ടിയത് വികാരങ്ങളായിരുന്നു. ജനസിദ്ധമായി ലഭിച്ചതും ചുറ്റുപാടുകളിൽ നിന്ന് സ്വായത്തമാക്കിയതുമായ ആ സംഗീത ലോകത്തിൽ ജീവിതവേദന ജൈവികമായി നിലനിന്നു. കണ്ണീരും സ്വപ്നങ്ങളും വിൽക്കുവാൻ വന്ന ഒരാളുടെ സംഗീത ജീവിതം ഒരേ സമയം യാഥാർത്ഥ്യത്തിലും ഭാവനയിലും ഇടകലർന്നു. ആ പാട്ടുകളിൽ വികാരങ്ങളുടെ വേലിയേറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് സ്മൃതിഗീതങ്ങളിലൂടെ നമുക്ക് അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ ഒരു യാത്ര പോകാം. ആത്മാവിഷ്കാരത്തിന്റെ ഒരു അന്തർജ്ഞാനം ബാബുരാജിന്റെ ഗാനങ്ങളിൽ ശോകമുദ്രയായി തെളിയും. നൈസർഗികതയും നിഷ്കളങ്കതയും നിറഞ്ഞ പാട്ടിന്റെ ലോകമായിരുന്നു ബാബുരാജിന്റേത്. ചിട്ടപ്പെടുത്തിയ ഇനങ്ങൾക്കെല്ലാം ജൈവികമായ ഒരു ആലാപന സമ്പ്രദായത്തിന്റെ സംസ്കാരം കൂടി അദ്ദേഹം പതിച്ചു നൽകി. പാമരനാം പാട്ടുകാരൻ എന്നൊരു സ്വകാര്യതയിലേക്ക് പാട്ടിന്റെ സ്വരൂപത്തെ പ്രതിഷ്ഠിച്ച ബാബുരാജിന് ആ സ്വകാര്യതയിൽ നിന്ന് പാട്ടിനെ സാമൂഹികമായ തലങ്ങളിലേക്ക് പ്രക്ഷേപിക്കുവാനും കഴിഞ്ഞിരുന്നു. ഇടത്തരക്കാരായ ജനക്കൂട്ടത്തിന്റെ വൈകാരിക ജീവിതത്തിലാണ് ബാബുരാജിന്റെ ഈണങ്ങൾ ഇടപെട്ടത്. ബാബുരാജിന്റെ പാട്ടുകൾ ജനങ്ങളുടെ പാട്ടുകളായി മാറിയത് അങ്ങനെയാണ്. നീയെന്തറിയുന്നു നീലത്താരമേ എന്ന പാട്ട് മുതൽ ബാബുരാജിന്റെ ഗാനരചനകളിൽ പ്രപഞ്ചവുമായുള്ള ഒരു ആത്മീയ ബോധത്തിന്റെ തുടർച്ചകൾ കാണാൻ കഴിയുന്നുണ്ട്. മനുഷ്യന്റെ നാദപ്രകൃതിയിൽ നിന്നുകൊണ്ട് പ്രപഞ്ചത്തിന്റെ സംഗീത വിനിമയവുമായി അടുക്കാനുള്ള ശ്രമമാണിത്. പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരിയുടെ ശബ്ദം തന്നെ വലിയ അർത്ഥങ്ങൾ സമ്മാനിക്കുന്ന കാഴ്ച. ആലാപനാനന്തരം പാടുന്നവരും കേൾക്കുന്നവരും ഏകാന്തതയിലേക്ക് തിരിച്ചുപോകുന്ന ഒരു ഭാവഭദ്രത ബാബുരാജിന്റെ പാട്ടുകൾക്കുണ്ട്. അത് ലോകദർശനത്തെ ആറ്റിക്കുറുക്കി പാട്ടിലാക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഏകാഗ്രതയും വൈകാരികതയും ലയിപ്പിച്ചു നിർത്തിയാണ് ഈ ഗാനങ്ങളുടെ നിർമ്മിതികൾ. നമുക്ക് നീയെന്തറിയുന്നു നീലത്താരമേ എന്ന കോഴിക്കോട് അബ്ദുൽ ഖാദർ ആലപിച്ച പി ഭാസ്കരന്റെ ഗാനം കേൾക്കാം. ചിത്രം മിന്നാമെനുങ്ങ്.

എന്നിട്ടും വന്നില്ലല്ലോ, എൻ്റെ കണ്ണ് തുടച്ചില്ലല്ലോ, നിന്നെയും കാത്ത് നീറുമീ എൻ്റെ തേങ്ങൽ നീ കേട്ടില്ലല്ലോ, ദുനിയാവിലാശക്ക് വിലയില്ലല്ലോ എന്ന പാട്ടിൽ ബാബുരാജ് പ്രതിനിധാനം ചെയ്യുന്ന സംഗീത ലോകം ആത്മീയമായൊരു മാനവികതലത്തെയും വിളംബരം ചെയ്യുന്നുണ്ട്. ഇത് സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒന്നാണ്. നമുക്ക് കേൾക്കാം ഈ പാട്ട്. കണ്ടം വെച്ചക്കോട്ട് എന്ന ചിത്രത്തിനു വേണ്ടി പീലിയിലെ ആലപിച്ച പി ഭാസ്കറിൻ്റെ ഒരു ഗാനം.

കണ്ണീരിന്റെയും കാത്തിരിപ്പിന്റെയും പാട്ടുകളാണ് ബാബുരാജിന്റേത്. കണ്ണീർ കലന്ന ഗാനങ്ങളുടെ ഒരു സാന്ദ്രലോകം. ചുടുകണ്ണീരാലൻ ജീവിത കഥ ഞാൻ മണ്ണിതിൽ എഴുതുമ്പോൾ കരയരുതാരും കരളുകൾ ഒരുക്കി എന്ന ഭാസ്കരൻ മാഷിന്റെ വരികൾക്ക് അത്രയ്ക്കും കഥന നിർഭരമായ ഈണം നൽകിയത് ബാബുരാജായിരുന്നു. കെ പി ഉദയഭാനുവാണ് ഈ ഗാനം ആലപിക്കുന്നത്. ലൈല മജ്നു എന്ന ചിത്രത്തിൽ നിന്ന്.

തുളസിക്കെതിരെ കാൽക്കൽ വീണവൾ ഞാൻ എന്ന വരിയിലെ ശോകത്തെ ശിവരഞ്ജിനി രാഗത്തിന്റെ മൂർത്തവും സവിശേഷവുമായ അനുഭവമാക്കി മാറ്റിയിരിക്കുകയാണ് ബാബുരാജ്. വയലാർ രാമവർമ്മയുടെ വരികൾ, ചിത്രം അഗ്നിപുത്രി.

കരളിൽ കണ്ണുനീർ മുകിൽ നിറഞ്ഞാലും കരയാൻ വയ്യാത്ത വാനത്തെ ശോകസംഗീതത്തിന്റെ സ്ഥായിൽ വരച്ചു കാണിക്കുന്നുണ്ട് അദ്ദേഹം. പി ഭാസ്കരന്റെ വരികൾ ബാല്യകാല സഖി എന്ന ചിത്രത്തിലെ ഗാനമാണ്. കവിളതിർ കണ്ണീർ കണ്ട് എന്ന പാട്ടിലെ കഥനത്തിൽ തേങ്ങൽ കേദാറിൽ ശ്രുതി ചേർന്ന് ഏത് കാലത്തിന്റെയും പാട്ടായി മാറിയത് നമ്മുടെ മുന്നിലുണ്ട്. അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ രചിച്ച ഗാനം, എസ് ജാനകിയുടെ ആലാപനം.

പിന്നിലെ രോഹിണി നക്ഷത്രം പോലെയൊരു കണ്ണുനീർ തുള്ളി കണ്ണിൽ വിതുമ്പ് നിന്ന് എന്ന് സ്വർണവളകളിട്ട് കൈകളാൽ എന്ന പാട്ടിൽ ബാബുരാജ് ഈണപ്പെടുത്തി. ലക്ഷപ്രഭു എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കറിനാണ് ഈ ഗാനം രചിച്ചത്. എസ് ജാനകിയുടെ ആലാപനം.

കഥന ശ്രുതിയുടെ കണ്ണീരോടെ കരയുവതെന്തിന് പൂക്കാരി എന്ന് ആരായുന്ന ഒരാരാധകൻ ബാബുരാജിന്റെ പാട്ടിൽ എപ്പോഴുമുണ്ട്. കരയുന്ന നേരത്തും ചിരിക്കാൻ പഠിപ്പിച്ച കരാള ജീവിത നാടകരംഗത്തെയും ബാബുരാജ് ഒരു പാട്ടിൽ പകർത്തി. പുഞ്ചിരി താമര പൂ വിടർത്തുമൻ കണ്ണുനീർ പൊയ്കളതാരു കണ്ടു എന്ന് സങ്കടപ്പെടുന്ന ഒരു കഥാപാത്രവുമുണ്ട് ബാബുരാജിന്റെ പാട്ടിൽ. കണ്ണീരിനാൽ ഒരു പുഴയുണ്ടാക്കി കളിവെഞ്ചി തുഴയുന്ന ഒരു കാലത്തെയും ബാബുരാജ് തന്റെ പാട്ടിലാക്കി. കണ്ണുനീരിൻ മഴയത്തും നെടുവീർപ്പിൻ കാറ്റത്തും കരളെ ഞാൻ നിന്നെയും കാത്തിരിക്കും എന്ന് താന്തമായി തേങ്ങുന്ന ഒരാളുണ്ട് ബാബുരാജിന്റെ പാട്ടിൽ. അവധൂതനായ കാമുകനും കാമുകിയും സ്വകാര്യം പറയുന്നവരും എല്ലാം ചേർന്നവരുടെ ഏകാന്ത ഭാവുകത്വം ബാബുരാജിന്റെ പാട്ടുകളിൽ കലർന്നിരുന്നു. കാത്തിരിപ്പിന്റെ വൈകാരിക സാധ്യതകൾ മുഴുവൻ ബാബുരാജിന്റെ ഗാനങ്ങൾ പങ്കിട്ടെടുത്തിരുന്നു. തളിരിട്ട കിനാക്കൽ തൻ എന്ന പാട്ടിൽ പരിഭവമുദ്രകളും യമൻ കല്യാണി രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയത്. ഇതിൽ കാത്തിരിപ്പിന്റെ കാതരരഥകളുമുണ്ട്. താമസമെന്തേ വരുവാൻ എന്ന പാട്ടിലെ ബഷീർ ഇമേജറികളിലെ കാത്തിരിപ്പിന്റെ വെളിച്ചവുമെല്ലാം നാം അനുഭവിക്കുന്നുണ്ട്. ഭാർഗവീ നിലയം എന്ന ചിത്രത്തിലെ പാട്ട് പി ഭാസ്കരന്റേതാണ്. യേശുദാസ് ആലപിക്കുന്നു.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.

0: സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ സ്മൃതി ഗീതങ്ങൾ
1: വാസന്ത പഞ്ചമി നാളിൽ തേടുന്ന ധാരെ, ശൂന്യതയിൽ, സൂര്യകാന്തി, കടലെ, നീലക്കടലെ എന്നിങ്ങനെയുള്ള ഗാനങ്ങളിൽ കാത്തിരിപ്പിന്റെ നീളം നാം അറിയുന്നു. ഏകാന്തതയുടെ അപാര തീരത്തിൽ നാം അനുഭവിച്ച വിഭ്രമാത്മകമായ അനുഭൂതികൾ ബാബുരാജിന്റെ മനസ്സിന്റെ തന്നെ പ്രതിഫലനമായിത്തീരുന്നു. ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ സാധ്യതകളെ മലയാള സിനിമയുടെ ദൃശ്യതയിൽ അത്രയ്ക്കും കാൽപ്പനികതയോടെ വ്യാഖ്യാനിച്ചത് ഒരുപക്ഷെ ബാബുരാജായിരിക്കും. ബഷീർ ഭാവനയുടെ അപാര തീരങ്ങളെ ബാബുരാജ് തന്റെ സംഗീതം കൊണ്ട് അടയാളപ്പെടുത്തി. രണ്ടുപേരും അലഞ്ഞവർ, ഏകാഗികൾ, അന്വേഷിച്ചവർ. സംഗീതത്തിലെ ബഷീർ ആയിരുന്നു ബാബുരാജ്. നീലവെളിച്ചം എന്ന ചിത്രത്തിലെ ഏകാന്തതയുടെ അപാര തീരം വിഭാസ്കരന്റെ വരികളാണ് കേൾക്കാം.

പകാടി രാഗത്തിലുള്ള സുറുമി എഴുതിയ മിഴികളിലെ വരികൾക്ക് ബാബുരാജ് ഈണം നൽകിയപ്പോൾ പ്രേമത്തെ ഇങ്ങനെ തന്നെ കേൾക്കണമെന്ന് തോന്നിപ്പോകും. കേൾക്കാം നമുക്ക് ഖദീജ എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫ് അലി കേച്ചേരി രചിച്ച് യേശുദാസ് ആലപിച്ച ഗാനം സുറുമി.

അനാഥത്വത്തിന്റെ വേദനകൾ ബാബുരാജിന്റെ പാട്ടിലെ പോലെ നാം അറിഞ്ഞിട്ടുണ്ടാവില്ല. തേടുന്നതാരെ എസ് ജാനകിയുടെ ഒരു ഗാനമാണ്. യൂസഫലി കേച്ചേരിയാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. ചിത്രം അമ്മു, കേൾക്കാം ആ പാട്ട്.

പൊട്ടിത്തകർന്ന കിനാവിന്റെ താമരക്കുമ്പിളല്ലോ അഗ്നി നക്ഷത്രമേ, കണ്ണു തുറക്കാത്ത ഇരു കണ്ണീർ തുള്ളികൾ, നിഴലുകളെ, നിശബ്ദ നിഴലുകളെ. അങ്ങനെ എത്രയെത്ര ഗാനങ്ങൾ ഒരു പുഷ്പം മാത്രം എന്ന പാട്ടിൽ നിറയുന്ന നിശബ്ദത വലുതായിരുന്നു. പരീക്ഷ എന്ന ചിത്രത്തിലെ യേശുദാസ് ആലപിച്ച പി ഭാസ്കരന്റെ ഒരു ഗാനം.

പ്രാണസഖി എന്ന പാട്ടിന്റെ ശോകാന്തരത്തെ വിടർത്തുന്നത് ബാബുരാജിലെ മറ്റേത് ഭാവമാണ്. ബാബുരാജിന്റെ പാട്ടിലെ വൈകാരികമായ സ്വരപ്പകർച്ചകൾ അനന്യമാണ്. ആരാധികയുടെ പൂജാകുസുമം എന്ന പല്ലവിയിൽ നിന്ന് അനുപല്ലവിയിലേക്ക് പാട്ട് നീളുമ്പോൾ, ഇനി ആരാണ് ആശ്രയം ആരാണ് അഭയം എന്ന വരികളിലെത്തുമ്പോൾ, ശോകാകുലമായൊരു സ്വരസൗഖ്യത്തിന്റെ പൊരുളിൽ നാം ഹൃദയവേദന പങ്കിടുന്നു. മനസ്സുനി എന്ന ചിത്രത്തിലെ പി ഭാസ്കരന്റെ ഗാനരചനയിലുള്ള ഒരു ഗാനം, ആലാപനം ജാനകി.

ഒരു ചില്ലിക്കാശി എന്ന പാട്ടിനെ പോലും ബാബുരാജിന്റെ ജീവിതവുമായി കൂട്ടി വായിക്കാവുന്നതാണ്. നമ്മുടെ വേദനകളിലേക്കും നൊമ്പരങ്ങളിലേക്കുമായിരുന്നു ബാബുരാജിന്റെ സംഗീതം ആഴ്ന്നിറങ്ങിയത്. വിജനതീരമേ കണ്ടുപോ നീ വിരഹിണിയാം ഒരു ഗായികയെ എന്ന പാട്ടിലെ സങ്കടം അത്രയ്ക്ക് വലുതാണ്. രാത്രിവണ്ടി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച പി ഭാസ്കരന്റെ ഗാനം.

അസ്തമന കടലിൽ നകലെ എന്ന പാട്ടിലെ അകലെ കുറുക്കി പാടിയും അർത്ഥത്തെ ഇങ്ങേ തലക്കൽ കെട്ടിയിട്ടും പാടിയപ്പോൾ അകലെ അകലെ നീലാകാശം എന്ന പാട്ടിലെ അകലെ ചക്രവാളങ്ങൾ പിന്നിട്ട് പോകുമ്പോഴുമൊക്കെ ബാബുരാജിന്റെ സംഗീതാർത്ഥങ്ങൾ വർദ്ധിക്കുന്നു.

0: ശ്രോതാവിനെ ചൂഴ്ന്നു നിൽക്കുന്ന ശബ്ദപ്രകൃതിയുടെ അവബോധത്തെ അനുഭവവും അനുഭൂതിയുമാക്കി പരിവർത്തിപ്പിക്കുകയാണ് ബാബുരാജ്. മലയാളിയുടെ ജീവിതാരവങ്ങൾക്കിടയിൽ ഇന്നും ആ ഗാനങ്ങൾ ഏകാന്ത മൗനമായി ഒഴുകി നിറയുന്നു.
1: സ്മൃതിഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ. സ്മൃതിഗീതങ്ങൾ
2: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
3: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ +1 വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: പാഠ്യപാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
3: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
2: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
3: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
2: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
3: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
2: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
3: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742-473-630, 0490-243-630.
4: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
5: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558-1535.
5: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
6: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9 അഞ്ചിന് സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് ഗാനലയം. ഉച്ചയ്ക്ക് 12 മണിക്ക് വായനശാല. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 അറിയിപ്പുകൾ. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് റേഡിയോ മലബാർ വാട്സ്ആപ്പ് സന്ദേശഗാനങ്ങൾ. 2 മണിക്ക് അതിഥി ഭാഷാ ഗാനങ്ങൾ. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 ആർദ്രഗീതങ്ങൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. തന്റെ 75-ാമത്തെ വയസ്സിലും കാർഷിക ജീവിതം തുടരുന്ന ഹൈമവതി അമ്മയുടെ കാർഷിക വിശേഷങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 മണിക്ക് ചിരിനേരത്തിൽ ചങ്ങാതി പൂച്ച എന്ന സിനിമയുടെ ചിരിവിശേഷങ്ങൾ. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9 മണിക്ക് നാട്ടിലെ പാട്ട്. 10 മണിക്ക് ഗാനതരംഗത്തിൽ രാഗം എന്ന ചലച്ചിത്രത്തിലെ ഗാനങ്ങൾ. തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: മാറ്റങ്ങളുടെ മാറ്റു കൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM. റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം. ഇന്ന് മെയ് 19, ഇടവം 5, ചൊവ്വാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രത്യേക വേദിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി വി ഡി സതീശനൊപ്പം പി കെ കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, സി പി ജോൺ, എ പി അനിൽകുമാർ, എൻ ഷംസുദ്ദീൻ, പി സി വിഷ്ണുനാഥ്, റോജി എം ജോൺ, ബിന്ദു കൃഷ്ണ, എം ലിജു, കെ എം ഷാജി, പി കെ ബഷീർ, വി ഇ അബ്ദുൾ ഗഫൂർ, ടി സിദ്ദിഖ്, കെ ഇ തുളസി, ഒ ജെ ജനീഷ് എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. തുടർന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ലോക്ഭവനിൽ ഗവർണറുടെ ചായ സൽക്കാരത്തിൽ പങ്കെടുത്ത ശേഷം മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിലെ ഓഫീസിലെത്തി ചുമതലയേറ്റു. ശേഷം ആദ്യ മന്ത്രിസഭാ യോഗവും ചേർന്നു. മുൻ മുഖ്യമന്ത്രിയും CPIM പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു, AICC പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാഡ്ഗെ, ജനറൽ സെക്രട്ടറിമാരായ പ്രിയങ്ക ഗാന്ധി, ദീപദാസ് മുൻഷി, KC വേണുഗോപാൽ, ചീഫ് സെക്രട്ടറി എ ജയതിലക് തുടങ്ങിയവർ പങ്കെടുത്തു. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് June 15 മുതൽ സൗജന്യ യാത്ര നടപ്പാക്കാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശദാംശങ്ങൾ പിന്നീട് അറിയിക്കും. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കും. ആശാവർക്കർമാരുടെ ഓണറേറിയം 3000 രൂപ വർദ്ധിപ്പിക്കും. നിലവിലെ 9000 ഇതോടെ 12000 രൂപയാകും. അംഗൻവാടി ജീവനക്കാരുടെയും പ്രീ പ്രൈമറി ടീച്ചർമാരുടെയും ആയമാരുടെയും ഓണറേറിയവും 1000 രൂപ വർദ്ധിപ്പിക്കും. ആശമാരുടെ റിട്ടയർമെന്റ് ആനുകൂല്യത്തിന്റെ കാര്യം ഒരു മാസത്തിനകം തീരുമാനിക്കും. അഡ്വക്കേറ്റ് ജനറലായി ജാംബു ബാബുവിനെയും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി ടി അസഫ് അലിയെയും നിയമിക്കും. ആലപ്പുഴയിൽ പ്രതിഷേധത്തിൽ പങ്കെടുത്തവരെ പോലീസ് തല്ലിയെന്ന പരാതിയിൽ പുനരന്വേഷണം നടത്തും. സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം പുറത്തിറക്കും. സെക്രട്ടേറിയറ്റിൽ മാധ്യമവിലക്ക് എന്ന ആക്ഷേപം പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 16 നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച നടക്കും. ഇതിനായി ഗവർണറോട് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സഭയിലെ മുതിർന്ന അംഗം അമ്പലപ്പുഴയിൽ നിന്നുള്ള ജി സുധാകരനെ പ്രോടൈം സ്പീക്കറായി നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. വെള്ളിയാഴ്ചയാണ് സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് സ്പീക്കറാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. 29 ഗവർണർ നയപ്രഖ്യാപനം നടത്തും. മുഖ്യമന്ത്രി വി ഡി സതീശനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള സർക്കാരിന് കേന്ദ്രം സാധ്യമായ എല്ലാ പിന്തുണയും ഉറപ്പു നൽകുന്നുവെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. നിർമ്മിത ബുദ്ധി, നിർണായക മൂലകങ്ങൾ, നൂതന സാങ്കേതികവിദ്യ, വ്യാപാരം, സാംസ്കാരിക വിനിമയം എന്നീ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യയും സ്വീഡനും തമ്മിൽ ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വീഡൻ സന്ദർശന വേളയിൽ ഇതിനുള്ള പദ്ധതി ഇരു രാജ്യങ്ങളും അവതരിപ്പിച്ചു. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനും മോദിയും തമ്മിൽ ഞായറാഴ്ച ഗോതൻബർഗിൽ നടത്തിയ ചർച്ചയിൽ തന്ത്രപരമായ മേഖലകളിലും സാമ്പത്തിക രംഗത്തും വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകളുടെ കാര്യത്തിലും പരസ്പര സഹകരണം ശക്തിപ്പെടുത്താനുള്ള വഴികളെക്കുറിച്ച് സംസാരിച്ചു. UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ബലിപെരുന്നാൾ ഈ മാസം 27 ആഘോഷിക്കും. ഒമാനിലും സൗദി അറേബ്യയിലും ദുൽഹിജ മാസപ്പിറവി കണ്ടതായി അധികൃതർ അറിയിച്ചു. ഇതോടെ തിങ്കളാഴ്ച ദുൽഹിജ മാസം 1 പുണ്യദിനമായ അറഫാ ദിനം ഈ മാസം 26 ചൊവ്വാഴ്ചയായും സമിതി സ്ഥിരീകരിച്ചു. ഹജ്ജ് കർമ്മങ്ങൾ 26 ആരംഭിക്കും. നീറ്റ് ചോദ്യചോർച്ചയുമായി ബന്ധപ്പെട്ട് ലാത്തൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രേണുകായ് കരിയർ സെന്റർ ഉടമ ശിവരാജ് രഘുനാഥ് മോട്ടെഗാവുങ്കറെ CBI അറസ്റ്റ് ചെയ്തു. ഇതോടെ കേസിൽ 2 അധ്യാപകരടക്കം അറസ്റ്റിലായവരുടെ എണ്ണം 10. രാജ്യത്തെ ക്രിക്കറ്റ് ഭരണ സംവിധാനമായ ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്ന് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. ക്രിക്കറ്റിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള സ്വകാര്യ സംഘടനയാണിതെന്നും അത് വിവരാവകാശ നിയമത്തിൽ പറയുന്ന പൊതുസ്ഥാപന നിർവചനത്തിൽ പെടില്ലെന്നും വിവരാവകാശ കമ്മീഷണർ പി ആർ രമേശ് ഉത്തരവിൽ വ്യക്തമാക്കി. മമതാ സർക്കാർ നടപ്പിലാക്കിയ മതാടിസ്ഥാനത്തിലുള്ള സർക്കാർ സഹായം നിർത്തലാക്കി സുവേന്ദു അധികാരി സർക്കാർ. ജൂൺ മുതലാണ് നിർത്തുക. സാംസ്കാരിക വകുപ്പും ന്യൂനപക്ഷ മദ്രസ വിദ്യാഭ്യാസ വകുപ്പും നടപ്പിലാക്കുന്ന പദ്ധതികൾ മെയ് അവസാനം വരെ തുടരും. തിങ്കളാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിൻ്റേതാണ് തീരുമാനം. യു എ പി എ കേസുകളുടെ കാര്യത്തിലും ജയിലിനല്ല ജാമ്യത്തിനായിരിക്കണം ആദ്യ പരിഗണന നൽകേണ്ടതെന്ന് സുപ്രീംകോടതി. 2020 ഡൽഹി കലാപ കേസിൽ ജെ എൻ യു മുൻ വിദ്യാർത്ഥി ഉമർ ഖാലിദ് അടക്കമുള്ളവർക്ക് ജാമ്യം നിഷേധിച്ച മറ്റൊരു ബെഞ്ചിന്റെ ഉത്തരവിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചാണ് സുപ്രധാന നിരീക്ഷണം. യു എ പി എ കേസുകളിൽ വിചാരണ നീണ്ടുപോകുന്നത് ജാമ്യം നൽകാൻ കാരണമായെടുക്കാമെന്ന 2021 സുപ്രീംകോടതിയുടെ മൂന്നംഗ ബെഞ്ചിന്റെ വിധി ഈ ഉത്തരവിൽ പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന, ഉജ്ജൽ ഭുയാൻ എന്നിവരുടെ ബെഞ്ച് നിരീക്ഷിച്ചു. മയക്കുമരുന്ന് വിൽപ്പനയിലൂടെ ഭീകരവാദ ഫണ്ടിംഗ് നടത്തിയെന്ന കേസിൽ 6 വർഷമായി ജയിലിൽ കഴിയുന്ന ജമ്മുകാശ്മീർ സ്വദേശി സെയ്ദ് ഇഫ്തിക്കർ അദ്രാബിയുടെ ജാമ്യാപേക്ഷ അനുവദിച്ചാണ് കോടതിയുടെ നിർണായക നിരീക്ഷണങ്ങൾ. പശ്ചിമേഷ്യയിലെ യുദ്ധം മൂലം അന്താരാഷ്ട്ര സർവീസുകൾ വെട്ടിക്കുറച്ചതോടെ കണ്ണൂർ വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ വന്നിടിവ്. എയർപോർട്ട് അതോറിറ്റിയുടെ കണക്ക് പ്രകാരം മാർച്ചിൽ 5329 അന്താരാഷ്ട്ര യാത്രക്കാർ മാത്രമാണുള്ളത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ 70,195 യാത്രക്കാരുണ്ടായിരുന്നു. 36 വിദേശ സർവീസുകൾ മാത്രമാണ് മാർച്ചിൽ നടത്തിയത്. അഴീക്കോട് പുന്നക്കപ്പാറയിൽ കോൺഗ്രസ് ആഹ്ലാദ പ്രകടനത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞ പടക്കം ശേഖരിച്ച് പൊട്ടിക്കുന്നതിനിടെ 3-ാം ക്ലാസ്സുകാരൻ മരിച്ചു. പുന്നക്കപ്പാറ ഉജ്ജറ മസ്ജിദിന് സമീപം പാറപ്പുറത്ത് കുഞ്ഞിക്കിഴക്കയിൽ ഹൌസിൽ പി കെ അമാനാണ് മരിച്ചത്. പരിക്കേറ്റ സഹോദരൻ അൻഫാൽ, ബദാവി, സൽമാനുൽ ഫാരിസ് എന്നിവർ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വ്യാജരേഖകൾ ചമച്ച് അവയവ വിൽപ്പന നടത്തിയ കേസിൽ പിടിയിലായ മുഖ്യപ്രതി മുഹമ്മദ് നജീബിനെയും ഭാര്യ റഷീദയെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനൊരുങ്ങി കൊച്ചി സിറ്റി പോലീസ്. പ്രതികളെ റൂറൽ പോലീസ് 5 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. കാലാവധി തിങ്കളാഴ്ച അവസാനിച്ചതിനെ തുടർന്ന് ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി വീണ്ടും റിമാൻഡ് ചെയ്തു. അവയവക്കടത്തിൽ അമ്പലമേട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണത്തിനായാണ് ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങുന്നത്. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ധർമ്മശാസ്താ ക്ഷേത്രം ചൊവ്വാഴ്ച അടക്കും. ഇനി പ്രതിഷ്ഠാദിന പൂജയ്ക്കായി 25 വൈകിട്ട് നട തുറക്കും. 26 പ്രതിഷ്ഠാദിനം. മഴയിൽ ചുറ്റുമതിൽ തകർന്ന് എളയാവൂർ വില്ലേജ് ഓഫീസിനകത്തേക്ക് വെള്ളം കയറി. ഓഫീസിനകത്ത് ചെളിവെള്ളം കെട്ടിക്കിടക്കുന്ന നിലയിലായിരുന്നു. ഇതേ തുടർന്ന് ഓഫീസിന്റെ പ്രവർത്തനം മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി. കേരള ഫോക്ലോർ അക്കാദമിയുടെ 2025 അവാർഡുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കലണ്ടർ വർഷമാണ് അവാർഡിനായി പരിഗണിക്കുക. കുടക് ജില്ലയിലെ ദുബാരെ ആനക്യാമ്പിൽ ആനകളുടെ ഏറ്റുമുട്ടലിനിടയിൽ യുവതിക്ക് ദാരുണാന്ത്യം. പരസ്പരം പോരടിക്കുന്നതിനിടെ നിലതെറ്റി വീണ ആനയുടെ അടിയിൽപ്പെട്ടായിരുന്നു തമിഴ്നാട് സ്വദേശിനി തുളസിയുടെ മരണം. സ്കൂൾ വാഹനങ്ങളുടെ മൺസൂൺ കാല സുരക്ഷാ പരിശോധന ഈ മാസം 20-നും 23-നും നടക്കും. പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുന്നോടിയായി കുട്ടികളുടെ സുരക്ഷിതയാത്ര ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണിത്. ഇരിട്ടി ഉപമേഖലയിലെ സ്കൂൾ ബസ്സുകളുടെ പരിശോധന 20 ഇരിട്ടി ബെൻഹിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടക്കും. മട്ടന്നൂർ ഉപമേഖലയിലെ ബസ്സുകളുടെ പരിശോധന 23 മട്ടന്നൂർ SFS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് നടക്കുക. മഴ തുടങ്ങിയതോടെ ജില്ലയിൽ പനി പടരുന്നു. ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണത്തിലും വൻ വർധന. 42,376 പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത്. നിലവിൽ ജില്ലയിൽ 237 ഡെങ്കി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 3 മരണവുമുണ്ട്. ഏറ്റവും കൂടുതൽ ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്തത് മാങ്ങാട്ടിടം പഞ്ചായത്തിലാണ്. 22 കേസുകൾ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. തെക്കുപടിഞ്ഞാറൻ കാലവർഷം അറബിക്കടലിന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്കും കന്യാകുമാരിയുടെ ചില ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. 26 കേരള തീരത്ത് എത്തുമെന്നാണ് പ്രവചനം. ISL ഫുട്ബോളിൽ കരുത്തരായ FC ഗോവയെ 2-1 കീഴടക്കി ബ്ലാസ്റ്റേഴ്സ്.

0: പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: പതിനൊന്ന് വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം ഈ വരുന്ന മെയ് 20 ബുധനാഴ്ച രാവിലെ 9:30 മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം. നിയുക്ത മട്ടന്നൂർ MLA ശ്രീ വി കെ സനോജ് ഉദ്ഘാടനം ചെയ്യുന്നു. മട്ടന്നൂർ നഗരസഭ ചെയർപേഴ്സൺ ശ്രീ എൻ ഷാജിദ് മാസ്റ്റർ മുഖ്യാതിഥിയാകും. ഏവരെയും ഉദ്ഘാടന ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
3: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
0: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
3: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
0: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
3: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ.
0: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
3: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ. 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ +1 വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
2: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
0: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
2: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
0: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര. ഫോൺ നമ്പർ 9742473630, 0492473630.
2: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
4: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
2: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തര യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
4: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
2: ഫോൺ 7999-447-6836,
4: 9447-371-836,
2: 8078-502-836.
5: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ
1: ഗാനലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം.
0: സ്വാഗതം ബൈജേട്ടാ. ഇന്ന് നമ്മൾ ഏത് വിഷയമാണ് ഗാനലയത്തിൽ എടുത്തിരിക്കുന്നത്?
1: ഇന്ന് നമുക്ക് നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് ചലച്ചിത്ര നടികളുണ്ടല്ലേ,
0: ഒരുപാട് പേരുണ്ട്.
1: ഇപ്പോൾ അഭിനയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അഭിനേത്രിയാണ് നമ്മുടെ സംയുക്ത വർമ്മ.
0: എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആക്ട്രസ് ആണ് സംയുക്ത വർമ്മ.
1: ഒരുപാട് നല്ല സിനിമകളിൽ നല്ല നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ അവർക്ക് അവസരം കിട്ടിയിട്ടുണ്ട്.
0: അതെ, ശരിയാണ്.
1: അവരഭിനയിച്ചിട്ടുള്ള കുറച്ച് നല്ല സിനിമകളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാനലയമാണ് നമുക്ക് ഇന്ന് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്.
0: ആഹാ, അടിപൊളിയാണല്ലോ. അപ്പൊ എന്തായാലും സംയുക്ത വർമ്മയെ സബ്ജക്റ്റ് ആക്കിയിട്ടാണ് ഇന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ തുടങ്ങിയാലോ. അപ്പൊ ഒരിക്കൽ കൂടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗാനലയത്തിലേക്ക് സ്വാഗതം.

0: 1981 നവംബർ 28 സംയുക്ത വർമ്മ ജനിക്കുന്നത്. സത്യൻ അന്തിക്കാടിന്റെ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് സംയുക്ത വർമ്മ സിനിമയിലേക്ക് എത്തുന്നത്.
1: നല്ലൊരു കുടുംബ ചിത്രം കൂടിയായിരുന്നു വീണ്ടും ചില വീട്ടുകാര്യം എന്ന സിനിമ, അല്ലേ?
0: അതെ അതെ, തീർച്ചയായിട്ടും.
1: നമ്മുടെ ജയറാമും അതുപോലെ തന്നെ തിലകൻ ചേട്ടനും കൂടെ സംയുക്ത വർമ്മയാകുമ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ഒരു ടീം തന്നെയായിരുന്നു ഈ ഒരു ചിത്രത്തിൽ, അല്ലേ?
0: അതെ, ശരിയാണ്. നല്ല ഗാനങ്ങളുണ്ട് ഇതില്.
1: മാത്രമല്ല, ആദ്യമായിട്ട് അഭിനയിക്കുന്നയാണെന്ന് തോന്നാത്ത വിധത്തിൽ സംയുക്ത വർമ്മ തന്റെ ക്യാരക്ടർ വളരെ മനോഹരമായിട്ട് തന്നെ നമ്മളെ പ്രേക്ഷകരിൽ എത്തിച്ചിട്ടുണ്ട്.
0: അത് മാത്രമല്ല, ഈ ചിത്രത്തിലെ മികച്ച നടിക്കുള്ള, അതായത് ആ വർഷം ഈ ചിത്രത്തിന് വേണ്ടിയിട്ട് സംയുക്തയ്ക്ക് മികച്ച നടിക്കുള്ള അവാർഡും കിട്ടിയിട്ടുണ്ട്.
1: അതെ അതെ.
0: അപ്പോ ഒരു തുടക്കക്കാരി എന്നുള്ള രീതിയിൽ ആ വർഷം തന്നെ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന സമയത്ത് അത് വലിയ കാര്യമാണ്. അപ്പൊ നമുക്ക് ആദ്യ പാട്ട് കൊടുത്തിട്ട് ഇനി ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം.
1: ആയിക്കോട്ടെ.
0: ഏത് പാട്ടാണ് ആദ്യം?
1: നമുക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു നടനാണല്ലോ ദിലീപ്.
0: അതെ,
1: ദിലീപും കാവ്യ മാധവനും അതുപോലെ സംയുക്ത വർമ്മയും ചേർന്ന് അഭിനയിച്ച മനോഹരമായ ഒരു ചിത്രമായിരുന്നു ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ.
0: അതെ, ഒരുപാട് നല്ല പാട്ടുകളൊക്കെ ഉണ്ട്.
1: അതിന്റെ നിർമ്മാണമാവട്ടെ, അതുപോലെ തന്നെ അതിന്റെ പശ്ചാത്തലമാവട്ടെ, എല്ലാം ഒന്നിനൊന്ന് മികച്ച ചിത്രമായിരുന്നു.
0: ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമ പറയുമ്പോ തന്നെ അതിന്റെ ബീജം ആണ് എന്റെ മനസ്സിലേക്ക്. ആ ഫ്ലൂട്ട് ഉണ്ടല്ലോ, കുറെ കാലം അതിന്റെ ഫോണിലെ റിംഗ് ടൂൺ ആയിരുന്നു.
1: അതെ, കാരണം എന്നും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ആഴ്ന്നിറങ്ങുന്ന വിധത്തിലുള്ള ഒരു കമ്പോസിഷൻ ആയിരുന്നു ആ ഒരു ഗാനം. നിർമ്മാണം മിലിൻ ജലീലും സംവിധാനം ലാൽ ജോസുമായിരുന്നു. ദിലീപ്, ബിജു മേനോൻ, സംയുക്ത വർമ്മ, കാവ്യ മാധവൻ എന്നിവരായിരുന്നു മുഖ്യ കഥാപാത്രങ്ങളായിട്ട് ഈ സിനിമയിൽ എത്തിയിരിക്കുന്നത്. കൂടാതെ ലാലുണ്ടായിരുന്നു, ജഗദീഷ്, ഇന്നസെന്റ്, ഇന്ദ്രൻസ്, കുതിരവട്ടം പപ്പു, NF വർഗീസ് തുടങ്ങി നിരവധി കഥാപാത്രങ്ങളും ഈ ഒരു സിനിമയിലുണ്ടായിരുന്നു.
0: ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് വരികൾ എഴുതിയിരിക്കുന്നത് എസ് രമേശൻ നായരാണ്, സംഗീതം വിദ്യാസാഗർ. അപ്പൊ നമ്മൾ ഇന്ന് ഏത് പാട്ടാ കൊടുക്കണേ?
2: അമ്പാടിപ്പയ്യുകൾ മേയും കാണാ തീരത്തേ

0: നമുക്ക് ഈ ഒരു ഗാനം തന്നെ ആവട്ടെ നമ്മുടെ
1: ആദ്യം. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീനിൽ സംയുക്ത വർമ്മ ഇല്ല,
0: ഇല്ലെങ്കിലും നമ്മുടെ സംയുക്ത അഭിനയിച്ച ഒരു ചിത്രം എന്ന് നമുക്ക്
1: കൊടുക്കാൻ പറ്റും
0: തീർച്ചയായിട്ടും.
1: അപ്പൊ പാട്ട് കേട്ട് പെട്ടെന്ന് തിരിച്ചു വരാം.
0: ആയിക്കോട്ടെ.

0: ഗാനലയമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സംയുക്ത വർമ്മ അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗാനലയമാണ്.
1: അപ്പോൾ അടുത്ത ഗാനം ഏതാണ് രാജശ്രീ?
0: അടുത്ത ഗാനം അങ്ങനെ ഒരു അവധിക്കാലത്ത് എന്ന ചിത്രത്തിലേതായാലോ.
1: നല്ലൊരു സിനിമയായിരുന്നു, ഒരു സ്കൂൾ അധ്യാപികയുടെ കഥ പറയുന്ന ഒരു സിനിമ അല്ലേ?
0: അതെ, 1999 ഈ ചിത്രം പുറത്തിറങ്ങുന്നത്. നിർമ്മാണം എ രാജൻ, സംവിധാനം ചെയ്തിരിക്കുന്നത് എം മോഹൻ.
1: മുകേഷ്, നെടുമുടി വേണു, ശ്രീനിവാസൻ, സംയുക്ത വർമ്മ എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. കൂടാതെ ഇന്നസെന്റ്, സായികുമാർ, കെ പി എസ് സി ലളിത, റോസ്ലിൻ, ദീപ നായർ എന്നിങ്ങനെ മറ്റ് കഥാപാത്രങ്ങളും ഈ ഒരു ചിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ട്.
0: നെടുമുടി വേണു എന്ന് പറയുന്നത് ഇതിലൊരു വില്ലൻ വേഷമാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും നമുക്ക് വെറുപ്പ് തോന്നുന്ന കഥാപാത്രം.
1: തീർച്ചയായിട്ടും, കാരണം നെടുമുടിയിൽ നിന്ന് ഇങ്ങനെ ഒരു കഥാപാത്രം നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് അല്ലേ?
0: പക്ഷെ
1: അത് വളരെ മനോഹരമായിട്ട് തന്നെ അദ്ദേഹം വെളിത്തിരയിൽ എത്തിച്ചിട്ടുണ്ട്.
0: അതൊക്കെ ഒരു സിനിമാ നടൻ അല്ലെങ്കിൽ അഭിനേതാവ് എന്നുള്ള രീതിയിൽ അവരുടെ ഒരു വിജയമാണ്.
1: കാരണം നമ്മൾ എത്രത്തോളം വെറുക്കുന്നുവോ ആ അത്രത്തോളം ആ ഒരു കഥാപാത്രം വിജയിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇതിന്റെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്, സംഗീതം ജോൺസൺ മാഷും.
0: ഈ ചിത്രത്തില് 4 പാട്ടുകളാണ് ഉള്ളത്. നമ്മളിപ്പോ പ്ലേ ചെയ്യാൻ പോകുന്ന സോങ്,
1: സ്കൂളിന്റെ പശ്ചാത്തലത്തില് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലൊരു ഗാനമുണ്ട്. പുലർവെയിലും പകൽമുകിലും സ്വയമലിയും യാമം എന്നാണ് ആ വരി തുടങ്ങുന്നത്.
0: ജോൺസൺ മാഷ് സംഗീതം നൽകി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ. ഇതില് ഗായകരായിട്ട് എത്തുന്നത് എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയാണ് അല്ലേ? കാപ്പി രാഗത്തിലാണ് ഈ ഒരു ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്.
1: അപ്പൊ നമുക്ക് ഈ ഒരു ഗാനം കേട്ടിട്ട് തിരിച്ചു വന്നാലോ?

0: അപ്പൊ നമ്മള് സംയുക്ത വർമ്മയെ കുറിച്ചാണല്ലേ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ ഇടയ്ക്ക് നമ്മൾ രണ്ടാമത്തെ പാട്ടും കേട്ടു. സംയുക്ത വർമ്മ തൃശ്ശൂർ കേരള വർമ്മ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് സിനിമയിലേക്ക് എത്തുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, അതിലേക്ക് എത്തുന്നത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ്. ആദ്യ ചിത്രം വൻ ഹിറ്റായതോടെ സംയുക്ത വർമ്മയ്ക്ക് ഒരുപാട് സിനിമകളിൽ അവസരം ലഭിച്ചു.
1: അതെ, പിന്നീടുള്ള സിനിമകളിലെല്ലാം സംയുക്ത ഇല്ലാത്തൊരു സിനിമ ഉണ്ടായിരുന്നില്ല.
0: പക്ഷെ എന്നാലും ഒരുപാട് സിനിമകളൊന്നും സംയുക്ത ചെയ്തിട്ടില്ല.
1: ചെയ്ത പടങ്ങളാവട്ടെ വളരെ മനോഹരമായ സിനിമകളും,
0: അതെ നല്ല സിനിമകള്.
1: അതെ,
0: എങ്ങനെയാണ് അങ്ങനെ സോർട്ട് ചെയ്തെടുത്തത് അവലേ?
1: അവരുടെ ഒരു ഭാഗ്യമായിട്ട് കരുതാം അല്ലേ?
0: ശരിയാണ്. പിന്നീട് അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ മലയാളത്തിലെ തിരക്കുള്ള നടിയായിട്ട് മാറി.
1: അതെ അതെ.
0: എന്നാ ഇനി നമുക്ക് അടുത്ത പാട്ട് കൊടുത്താലോ?
1: ആയിക്കോട്ടെ, ഏത് പാട്ടാണ് അടുത്തത്?
0: 1999 തന്നെ റിലീസായ വാഴുന്നോർ എന്ന ചിത്രം. സുരേഷ് ഗോപിയുടെ അനിയത്തിയായിട്ടാണ് ഇതിൽ സംയുക്ത വർമ്മ എത്തുന്നത്.
1: അതെ അതെ.
0: ജി പി വിജയകുമാർ നിർമ്മിച്ച് ജോഷി സംവിധാനം ചെയ്ത ചിത്രം. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ സുരേഷ് ഗോപി, ശ്രീവിദ്യ, സംയുക്ത വർമ്മ, സംഗീത ഇവരൊക്കെയാണ് മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്.
1: ഈ ഒരു ചിത്രത്തിന്റെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയും സംഗീതം നൽകിയിരിക്കുന്നത് ഔസേപ്പച്ചനുമാണ്. യേശുദാസ്, കെ എസ് ചിത്ര, എം ജി ശ്രീകുമാർ, ശ്രീനിവാസ്, സുജാത മോഹൻ എന്നിവരാണ് ഈ ചിത്രത്തിലെ ഗാനങ്ങളൊക്കെ ആലപിച്ചിരിക്കുന്നത്.
0: സാധാരണയായിട്ട് പശ്ചാത്തല സംഗീതവും ഗാനങ്ങൾക്ക് സംഗീതവും ചെയ്യുന്നത് ഒരേ വ്യക്തി തന്നെയായിരിക്കും. അതെ അതെ, എല്ലാത്തിലും അല്ല, എന്നാലും ഇതില് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതിലെ പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് വേറൊരാളാണ്,
1: എസ് പി വെങ്കടേഷ് അല്ലേ?
0: അതെ അതെ.
1: അപ്പൊ നമുക്ക് ഈ ഒരു ചിത്രത്തില് മതിമുഖി മാലതി അണിഞ്ഞൊരുങ്ങുന്നത് എന്ന ഒരു മനോഹരമായിട്ടുള്ള ഗാനമുണ്ട്. കാരണം ഈ ഒരു ഗാനം ഇപ്പോഴും ട്രെൻഡിൽ നിൽക്കുന്ന ഒരു ഗാനമാണ്.
0: അതെ, ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഗാനത്തിൽ ചുവട് വയ്ക്കുന്ന ഒരുപാട് റീൽസ് നമുക്ക് കാണാൻ പറ്റും.
1: അതെ അതെ.
0: അപ്പൊ ഒരു നൊസ്റ്റാൾജി ഉണർത്തുന്ന പാട്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഇത് സെലക്ട് ചെയ്യുന്നു അല്ലേ?
1: തീർച്ചയായിട്ടും. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് നമ്മുടെ ശ്രീനിവാസും കെ എസ് ചിത്രയും ചേർന്നാണ്.
0: അപ്പൊ മതിമുഖി മാലതി കേട്ട് തിരിച്ചു വരാം.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഗാനലയമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഗാനലയത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സംയുക്ത വർമ്മ അഭിനയിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
0: അടുത്ത പാട്ടിലേക്ക് കടന്നാലോ.
1: ഏത് ഗാനമാണ് രാജശ്രീ കൊടുക്കുന്നത്?
0: ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ചിത്രത്തിലെ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, സംയുക്ത വർമ്മയെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ചിത്രം.
1: അതെ രാജശ്രീ, അതിലെ എല്ലാ ഗാനങ്ങളും ഒന്നിനൊന്ന് മികച്ചതാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ.
0: ഫാമിലി മൂവിയാണ്
1: തീർച്ചയായിട്ടും. ജയറാമിന്റെ ചിത്രം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബ ചിത്ര കുടുംബനായകൻ എന്നാണ് നമ്മുടെ ജയറാമിനെ അറിയപ്പെടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു കുടുംബ ചിത്രം തന്നെ, പക്ക കുടുംബ ചിത്രം തന്നെ അല്ലേ.
0: 1999 തന്നെയാണ് ഈ ചിത്രം പുറത്തിറങ്ങുന്നത്. സത്യൻ അന്തിക്കാടിന്റെ സംവിധാനം. ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് PV ഗംഗാധരനാണ്.
1: ജയറാം, സംയുക്ത വർമ്മ, നെടുമുടി വേണു, തിലകൻ, KPSC ലളിത തുടങ്ങിയവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. കൂടാതെ സിദ്ദിഖ്, കുതിരവട്ടം പപ്പു, മാമുക്കോയ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, റീന M. ജോൺ, ശാന്തകുമാരി, സോന നായർ, കൃഷ്ണകുമാർ, AK ലോഹിതദാസ് എന്നിവരെ ഈ ഒരു ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്.
0: അച്ഛനും മകനുമായിട്ടുള്ളൊരു ബന്ധം പറയുന്ന ചിത്രം.
1: അതായത് മകൻ ഒരു സീരിയസ് ഇല്ലാതെ നടക്കുന്ന ഒരു മകനും കുടുംബം നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുന്ന ഒരച്ഛനും
0: അവര് തമ്മിലുള്ള സൗഹൃദവും ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ. പക്ഷെ മകനെ 100% സപ്പോർട്ട് ചെയ്യുന്ന ഒരു അച്ഛൻ കൂടിയാണ്.
1: അതെ, അവര് തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ വളരെ നന്നായിട്ടാണ് രണ്ടുപേരും കൂടി നമ്മുടെ അബ്രപാളികളിലൂടെ എത്തിച്ചിട്ടുള്ളത്. അപ്പൊ രാജശ്രീ, ഈ ഒരു ചിത്രത്തില് നമ്മുടെ സംവിധായകനായ സത്യൻ അന്തിക്കാടും ഒരു രചന നിർവഹിച്ചിട്ടുണ്ട്.
0: ഓ, അപ്പൊ കൈതപ്പുറം സത്യൻ അന്തിക്കാടും ചേർന്നാണ് ഈ ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത്.
1: സംഗീതം നൽകിയിരിക്കുന്നത് നമ്മുടെ ജോൺസൺ മാഷാണ്. ഇതില് 6 ഗാനങ്ങളാണ് ഉണ്ടായിരുന്നത്, എല്ലാം ഒന്നിനൊന്നും മികച്ച ഗാനങ്ങൾ. അപ്പൊ നമ്മൾ ഈ ഒരു ചിത്രത്തിൽ ഏത് ഗാനമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്?
0: നമുക്ക്

0: ഇപ്പൊ രാജശ്രീ, നമ്മളിപ്പോ എടുത്ത സിനിമകള് ജയറാമിന്റെ എടുത്തു, അതുപോലെ തന്നെ ശ്രീനിവാസിനെ എടുത്തു,
1: ജനപ്രിയ നായകൻ ദിലീപിനെ
0: എടുത്തു, സുരേഷ് ഗോപി എടുത്തു. അപ്പൊ നമുക്ക് മോഹൻലാലിനെ എങ്ങനെ ഒഴിച്ചു നിർത്താൻ
1: പറ്റില്ല? ഒട്ടും പറ്റില്ല.
0: മോഹൻലാലും സംയുക്തിയും ചേർന്ന് അഭിനയിച്ച മനോഹരമായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു.
1: ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിത്രമുണ്ട്,
0: ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ.
1: അതെ,
0: 2000s ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയിരിക്കുന്നത്. അമ്മു മൂവീസിന്റെ നിർമ്മാണത്തിൽ ഫാസിലാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. മോഹൻലാല്, സംയുക്ത വർമ്മ, ഗീതു മോഹൻദാസ് തുടങ്ങിയവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. കൂടാതെ ഇന്നസെന്റ്, സായികുമാർ, ഋഷഭാവ, മാസ്റ്റർ അരുൺ, നെടുമുടി വേണു, സരിത, കെ പി എസ് സി ലളിത, റീന എം ജോൺ, പൊന്നമ്മ ബാബു എന്നിവരും ഇതിന്റെ കഥാപാത്രമായിട്ട് എത്തിയിട്ടുണ്ട്.
1: ഇതില് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രങ്ങൾ ആരാന്നറിയോ? എനിക്ക് പേരോർമ്മയില്ല കഥാപാത്രങ്ങളുടെ. എന്നാലും ഇന്നസെന്റും കെ പി എസ് സി ലളിതയും ചേർന്ന് അഭിനയിച്ച കപ്പിൾ ആയിട്ട് വന്ന ആ ഇതുണ്ടല്ലോ, ശരിക്കും കോമഡിയാണ്, ഭയങ്കര രസമാണ്.
0: രസമാണ്, കാരണം ശരിക്കും പറഞ്ഞ അവരുടെ ഒരു ലൈഫ് കാണുമ്പോൾ നമുക്ക് കൊതി തോന്നും അല്ലേ. മക്കളില്ല എന്നിട്ട് പോലും അവരുടെ എൻജോയ് ചെയ്തിട്ട് ജീവിക്കുന്ന ആ ഒരു നല്ല രസമായിട്ടാണ് അവർ രണ്ടുപേരും ചെയ്തിരിക്കുന്നത്.
1: അത് മാത്രല്ല, ഈ സിനിമയില് ഏത് ഭാര്യ ഭർത്താക്കന്മാരും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലാണ് ഈ സിനിമയിൽ മോഹൻലാലും സംയുക്ത വർമ്മയും കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത്.
0: അതെ, അതിനിടയില് സൗന്ദര്യപ്പണക്കങ്ങളും കുത്തിത്തിരിപ്പും ഒക്കെ ആയിട്ട് എത്തുകയാണ് അനിയത്തിക്കുട്ടി. ആ ഒരു ജീവിതത്തിൽ ഉണ്ടാകുന്ന താളപ്പിഴകളൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടുള്ള ഒരു സിനിമയാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്.
1: പിന്നെ അതുപോലെ തന്നെ മോഹൻലാലിന്റെ കഥാപാത്രം എടുത്തു പറയേണ്ട ഒന്നാണ്, എങ്ങനെയായിരിക്കണം ഒരു അധ്യാപകൻ കുട്ടികളോട് എന്നുള്ളത് കൂടെ അതിൽ കാണിച്ചിരുന്നുണ്ട്.
0: തീർച്ചയായിട്ടും അതിൽ പറയുന്നുണ്ട്, ഓരോ ആൾക്കും അവരവരുടേതായിട്ടുള്ള ഒരു വീക്ഷണകോണുണ്ട്. ആ ഒരു വീക്ഷണകോണിൽ നിന്നുകൊണ്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഓരോ വിദ്യാർത്ഥികളോടും ഈ ഒരു അധ്യാപകൻ ആവശ്യപ്പെടുന്നത്. നല്ലൊരു കുടുംബ ചിത്രം കൂടിയാണിത്. രാജശ്രീ, ഈ ഒരു ചിത്രത്തിലൂടെ ഒരുപാട് പുതുമുഖങ്ങൾ വന്നിട്ടുണ്ട്.
1: അതെ, ആ സ്കൂൾ സീനിൽ ഒരുപാട് പുതുമുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
0: അതെ, അതിലൊരു പ്രധാനപ്പെട്ട ഒരു നമുക്ക് ഇന്നും പരിചയമുള്ള ഒരു നടനാണ് മിഥുൻ. നമ്മുടെ കോമഡി ഉത്സവത്തിലൊക്കെ അവതാരകനായിട്ട് ഇപ്പം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ്. അദ്ദേഹത്തിന്റെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ് മിഥുൻ.
1: ദുബായിലുള്ള പ്രശസ്തമായിട്ടുള്ള ഒരു റേഡിയോ സ്റ്റേഷനിലെ ആർജെ കൂടിയാണ് മിഥുൻ.
0: അതെ അതെ. അപ്പോ നമുക്ക് ഈ ഒരു ചിത്രത്തിൽ ഏത് ഗാനമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്?
1: ഇതിലെ ഏത് പാട്ടാണ് നമ്മൾ കൊടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കിതില് എല്ലാ പാട്ടുകളും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഇപ്പോ പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇനി എന്ത് നൽകണം എന്ന് തുടങ്ങുന്നതാ.
0: ശ്രോതാക്കൾക്ക് ഈ ഒരു ഗാനം ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയില്ല, കാരണം ഇതിലെ വരികൾ അത്ര നന്നായിട്ടാണ് നമ്മുടെ കൈതപ്ര സാർ എഴുതിയിരിക്കുന്നത്. സംഗീതം ഓസുപ്പച്ചന്റെ കൂടി ആവുമ്പോ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ.
1: ഈ പാട്ട് പാടിയിരിക്കുന്നത് യേശുദാസും സുജാത മോഹനും ചേർന്നാണ്.
0: അപ്പൊ നമുക്ക് ഈ ഒരു ഗാനം കേട്ടിട്ട് ഗാനലയത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാം.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഗാനലയമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സംയുക്ത വർമ്മ അഭിനയിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ ഗാനലയം.
0: രാജശ്രീ,
1: ഓ,
0: നമുക്ക് അടുത്ത ഏത് ഗാനമാണ് സെലക്ട് ചെയ്യുന്നത്?
1: അടുത്തത് സംയുക്ത വർമ്മയുടെ അഭിനയ ജീവിതത്തിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത ഒരു സിനിമയാണ് മധുര നമ്പരക്കാറ്റ്.
0: അതെ അതെ, പറയാതിരിക്കാൻ വയ്യ. കാരണം നമ്മുടെ അടുത്തുള്ള ജില്ല കാസർഗോഡ് ജില്ലയിലാണ് ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നിരിക്കുന്നത്. ബദിയെടുക്ക ബന്ധെടുക്ക എന്ന വിജനമായിട്ടുള്ള കുറച്ച് നല്ല പാറപ്പുറമൊക്കെ നിറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു സിനിമയുടെ ചിത്രീകരണം. ഈ ഒരു ചിത്രത്തിന്റെ നിർമ്മാണം പി നന്ദകുമാറായിരുന്നു, സംവിധാനം കമലും. ബിജു മേനോൻ, സംയുക്ത വർമ്മ, കാവ്യ മാധവൻ എന്നിവരെ കൂടാതെ നെടുമുടി വേണു, KPSC ലളിത, ശ്രീനിവാസൻ, മാള അരവിന്ദൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, വിമൽ രാജ്, TP മാധവൻ, അഗസ്റ്റിൻ, ജോസ് പെല്ലിശ്ശേരി തുടങ്ങിയവരും മറ്റ് കഥാപാത്രങ്ങളായിട്ട് എത്തിയിട്ടുണ്ട്.
1: ഈ ചിത്രത്തിലെ പാട്ടുകൾക്ക് വരികൾ എഴുതിയത് യൂസുഫ് അലി കേച്ചേരിയാണ്, സംഗീതം വിദ്യാസാഗർ. ബിജു നാരായണൻ, KJ യേശുദാസ്, KS ചിത്ര, രവീന്ദ്രൻ, സുജാത മോഹൻ തുടങ്ങിയവരാണ് ഈ ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം പാടിയിരിക്കുന്നത്.
0: അതെ അതെ, ഈ ഒരു ചിത്രത്തിലെ 5 ഗാനങ്ങളാണ് ഉണ്ടായിരുന്നത്. എല്ലാം നല്ല ഗാനങ്ങളായിരുന്നു,
1: ഒന്നിനൊന്ന് മികച്ച ഗാനങ്ങൾ.
0: അതെ, ഇതിലേത് ഗാനമാണ് നമ്മൾ ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത്?
1: ഏതാ കൊടുക്കുക? കൺഫ്യൂഷൻ ആയല്ലോ അല്ലേ.
0: സംയുക്ത വർമ്മ അഭിനയിച്ച ഒരു പാട്ട് തന്നെ കൊടുക്കാം.
1: അഭിനയിച്ചു എന്ന് മാത്രം പറഞ്ഞ പോരാ, അടിപൊളിയായിട്ട് അതിൽ നൃത്തം ചെയ്തിട്ടുണ്ട്.
0: അതെ, തഞ്ചാവൂര് ക്ഷേത്രത്തിന്റെ ഭംഗി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗാനമായിരുന്നു ഈ ഒരു ഗാനം. ദ്വാദശി മണിദീപിക തെളിഞ്ഞു മാനസമേ ഇനി പാടൂ.
1: നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂസുഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ ആണ്. ഈ പാട്ട് പാടിയിരിക്കുന്നത് KJ യേശുദാസ്, സുജാത മോഹൻ.

0: സംയുക്ത വർമ്മയുടെ നായകനായിട്ട് ഈ ചിത്രത്തിൽ എത്തിയിരിക്കുന്നത് ബിജു മേനോനാണ് കേട്ടോ. റിയൽ ലൈഫിലും ബിജു മേനോനാണ് സംയുക്തയുടെ യഥാർത്ഥ ഹീറോ അല്ലെങ്കിൽ നായകൻ എന്ന് പറയുന്നത്. ഈ ബിജു മേനോൻ സംയുക്ത വർമ്മ എന്ന് പറയുന്നത് നല്ല ജോഡിയാണ്. ഓൺ സ്ക്രീനിലായാലും ശരി, ഓഫ് സ്ക്രീനിലായാലും ശരി. ബിജുവേട്ടന് സംയുക്ത വർമ്മയും ബിജു മേനോനും ജോഡിയായിട്ട് എത്തിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സിനിമ ഏതാ?
1: അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മഴ എന്നൊരു ചിത്രമുണ്ട്.
0: ആ അതെ, മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരി എന്ന നോവലിനെ ആസ്പദമാക്കി എടുത്ത ചിത്രം അല്ലേ?
1: അതെ അതെ. ഈ ഒരു സിനിമ പറയുന്നത് തന്നെ ഒരു മഴയുടെ പശ്ചാത്തലത്തിലാണ് കഥ പറഞ്ഞു പോകുന്നത്. ബിജു മേനോൻ, ലാൽ, സംയുക്ത വർമ്മ എന്നിവരാണ് ഇതിലെ പ്രധാന വേഷം ചെയ്തിരിക്കുന്നത്. കൂടാതെ ജഗദീഷ് റവികുമാർ, തിലകൻ, ഊർമിള ഉണ്ണി, ദേവി അജിത്ത്, സിന്ധു, ശ്യാം തുടങ്ങിയവരും ഈ ഒരു ചിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ട്.
0: ഇതിലുള്ള ഊർമിള ഉണ്ണിയും സംയുക്ത വർമ്മയുടെ ബന്ധുവാണ്.
1: ഈ ചിത്രത്തിലെ ഗാനങ്ങളുടെ രചന നിർവഹിച്ചിരിക്കുന്നത് യൂസഫ് അലി കേച്ചേരിയും ഒ വി ഉഷ, കൈതപ്പുറം, കെ ജയകുമാർ എന്നിവരാണ്.
0: സംഗീതം നിർവഹിച്ചിരിക്കുന്നത് രവീന്ദ്ര മാസ്റ്ററാണ്. ഒരുപാട് പാട്ടുകളുണ്ട് ഇതിലല്ലേ?
1: അതെ അതെ,
0: ഒത്തിരി പാട്ടുകൾ ഉണ്ടെന്ന് പറയാൻ കാരണം ഈ ചിത്രത്തിലെ പല സീനുകളിലും കർണാട്ടിക് സംഗീതം പഠിപ്പിക്കുന്നതായിട്ടും പഠിച്ച് പാടുന്നതായിട്ടും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് ഞാൻ പറഞ്ഞത്.
1: അതെ അതെ.
0: ബൈജുവേട്ടൻ ഈ സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ?
1: എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനം എന്ന് പറയാൻ എല്ലാ പാട്ടും ഇഷ്ടമാണ്. എന്നാലും ഒരു പ്രത്യേകത തോന്നിയിട്ടുള്ളത് പറഞ്ഞാൽ ആഷാഢം പാടുമ്പോൾ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമല്ലേ,
0: ആ അടിപൊളി. എനിക്ക് ഇഷ്ടമുള്ള പാട്ട് ഏതാന്നറിയോ? വാർമുകിലേ വാനിൽ നീ. ഈ പാട്ടാണ് എനിക്കിഷ്ടം.

0: പാടിയിട്ട് ശരിയായോ എന്നൊന്നും എനിക്കറിയില്ല, എന്നാലും വളരെ ഇഷ്ടപ്പെട്ടൊരു ഗാനം തന്നെയാണിത്.
1: ഈ ഒരു സീൻ എന്ന് പറയുന്നത് കൃഷ്ണഭക്തി ആയിട്ടുള്ള എഴുത്തുകാരി കൃഷ്ണനെ കുറിച്ച് വർണ്ണിച്ച് എഴുതിയതുപോലെയാണുള്ളത്. പക്ഷെ ശരിക്കും തന്റെ പഴയ കാമുകനെ ഓർത്ത് എഴുതിയ വരികളായിരുന്നു ഇത്.
0: അതെ അതെ. അപ്പൊ ഈ ഒരു ഗാനമായാലോ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ഗാനലയത്തില്?
1: ഓ തീർച്ചയായും.

0: ഞാനേ ഒരു കഥ പറയട്ടെ.
1: പറഞ്ഞോളൂ.
0: കടലിന്റെ ഒരു ഓരത്തുള്ള ഗ്രാമത്തിലായിരുന്നു രാജീവും നന്ദിതയും താമസിച്ചത്. നന്ദിത രാജീവിന് ശ്രീക്കുട്ടിയായിരുന്നു. അധികം വൈകാതെ ആ കളിക്കൂട്ടുകാർ വേർപിരിഞ്ഞു. രാജീവ് ആ നാട്ടിലെ താമസം എന്നേക്കുമായി മതിയാക്കി പോകുന്നത് നിറമിഴികളോടെയാണ് ശ്രീക്കുട്ടി കണ്ടുനിന്നത്. കാലം അതിവേഗം ഓടിക്കൊണ്ടിരുന്നു. രാജീവ് പഠിച്ച് ഒരു വക്കീലായി, നന്ദിത ഒരു എഴുത്തുകാരി. ഇരുവരും സ്വന്തം കുടുംബമൊക്കെ ആയിട്ട് സ്നേഹത്തോടെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്താണ് രാജീവും നന്ദിതയും വീണ്ടും കണ്ടുമുട്ടുന്നത്. അവരാദ്യം പരസ്പരം തിരിച്ചറിയുന്നില്ല. പക്ഷേ രാജീവ് പറഞ്ഞ ഒരു കഥയിൽ നിന്ന് നന്ദിത രാജീവ് ആരാണെന്ന് മനസ്സിലാക്കുന്നു. ഏതാ സിനിമ മനസ്സിലായോ?
1: ഈ ഒരു സിനിമ ആർക്കാണ് മറക്കാൻ പറ്റിയ രാജശ്രീ? മേഘമൽഹാർ.
0: അതെ,
1: വളരെ മനോഹരമായിട്ടുള്ളൊരു ചിത്രം. എം വി ശ്രേയസ്കുമാറിന്റെ നിർമ്മാണത്തിൽ, കമലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അതിമനോഹരമായിട്ടുള്ളൊരു ചിത്രം. ബിജു മേനോൻ, സംയുക്ത വർമ്മ എന്നിവരാണ് ഇതിന്റെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. കൂടാതെ രാഘവൻ, ശ്രീനാഥ്, ജിജോയ്, രാജഗോപാൽ, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ശിവജി, ബാബുസ്വാമി, സിദ്ദിഖ്, പൂർണിമ തുടങ്ങിയവരും മറ്റ് കഥാപാത്രങ്ങളായിട്ട് ഇതിലെത്തിയിട്ടുണ്ട്.
0: ജിദേഷിന്റെയും രമേശ് നാരായണന്റെയും സംഗീതത്തിലാണ് ഈ ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം പിറന്നത്. രചന ഒ എൻ വി കുറുപ്പ്, നസീം അക്തർ.
1: ഇതിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് ജിദേഷ്, കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര, പി ജയചന്ദ്രൻ, രമേശ് നാരായണൻ എന്നിവരാണ്.
0: ഈ ചിത്രം എന്ന് പറയുന്നത് ശരിക്കും ഒരു മെലഡി സോങ് കേൾക്കുന്ന പോലെ തന്നെ ഉള്ളൊരു സിനിമയാണ്.
1: അതെ,
0: ശരിക്കും ബാല്യകാല സൗഹൃദം, നമുക്ക് കിട്ടാതെ പോകുന്ന സ്നേഹത്തോട് അല്ലെങ്കിൽ പ്രണയത്തോട് വല്ലാത്തൊരു ആർത്തിയായിരിക്കും മനുഷ്യന്മാർക്ക്.
1: തീർച്ചയായിട്ടും, കാരണം രണ്ടുപേരും രണ്ടു വിധത്തിലുള്ള ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ നന്ദിതക്കും നമ്മുടെ രാജീവിനും രണ്ടുപേരും കണ്ടുമുട്ടി തങ്ങൾ ആരാണെന്ന് മനസ്സിലായപ്പോഴുണ്ടാകുന്ന ആ ഒരു സന്ദർഭം, അപ്പൊ അവരനുഭവിക്കുന്ന ആ ഒരു അനുഭൂതി, ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണല്ലേ.
0: രണ്ടുപേരും സ്വന്തം ഫാമിലിയൊക്കെ ആയിട്ട് രണ്ട് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുക.
1: അതെ,
0: അവർക്ക് തന്റെ പങ്കാളികളോട് വെറുപ്പോ ദേഷ്യമോ
1: ഒന്നുമില്ല. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളിൽ അവരുടെ മനസ്സിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണ്.
0: അതെ, അവസാനം ഉണ്ടല്ലോ, ഇവര് പിരിയാന്ന് തീരുമാനിക്കുകയാണ്. അതായത് ഇനി ഇങ്ങനെ ഒരു സൗഹൃദമായിട്ട് പോലും മുന്നോട്ട് കൊണ്ടുപോകണ്ട, കാരണം രണ്ടുപേരുടെ ഉള്ളില് സൗഹൃദമല്ല പ്രണയമായിരുന്നു ഉണ്ടായിരുന്നത്. അത് തങ്ങളുടെ ജീവിതത്തിന് അത് മോശമാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് സ്വയം തിരിച്ചറിഞ്ഞ് പിരിയാൻ തീരുമാനിക്കുകയാണ്. പിരിയുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി അവര് കന്യാകുമാരി കടൽ തീരത്ത് വെച്ചിട്ട് കാണുന്നു. അന്ന് അവര് കുറച്ചു ദൂരം ഒരുമിച്ച് നടക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. പിന്നീട് വേണ്ടെന്ന് വെക്കാൻ ശ്രമിച്ചിട്ടും പിന്നെയും പിന്നെയും വേണമെന്ന് തോന്നുന്ന ഒരു ഇഷ്ടം വേണ്ട എന്ന് അവർ തീരുമാനിച്ചിട്ട് വേർപിരിയുകയാണ്. സിനിമയുടെ ഏറ്റവും ക്ലൈമാക്സില് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, അതായത് അവർ പ്രായമൊക്കെ ആയി, നരയൊക്കെ വീണു, അങ്ങനെയുള്ളൊരു സമയത്ത് ഈ രണ്ട് കുടുംബങ്ങളും കന്യാകുമാരിയിൽ വെച്ചിട്ട് വീണ്ടും കണ്ടുമുട്ടുകയാണ്. അപ്പോഴും അവരുടെ കണ്ണുകളിൽ ആ പ്രണയം അങ്ങനെ തന്നെ കിടപ്പുണ്ടായിരുന്നു.
1: അപ്പോൾ രാജശ്രീ, ഇതില് മൂന്ന് ഗാനങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്. എല്ലാം നല്ല ഗാനങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗാനരീതിയിൽ ഏത് ഗാനമാണ് ഉൾപ്പെടുത്തുന്നത്?
0: നമുക്ക് ഒരു നറു പുഷ്പമായി എന്ന് തുടങ്ങുന്ന ഗാനം കേട്ടാലോ?
1: തീർച്ചയായിട്ടും.
0: കേൾക്കുക മാത്രമല്ല, കേൾപ്പിക്കൽ കൂടിയാണല്ലോ അല്ലേ നമ്മുടെ ചുമതല.
1: അതെ അതെ. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് രമേശ് നാരായണന്റെ സംഗീതം, ആലാപനം യേശുദാസ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സംയുക്ത വർമ്മ അഭിനയിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗാനലയമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഗാനലയത്തിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ,
1: ഞാൻ രാജശ്രീ നാരായണൻ. അടുത്ത ആഴ്ച മറ്റ് ഗാനസല്ലാപങ്ങളുമായി വീണ്ടും കാണാം.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറിയുമായി റേഡിയോ മലബാർ 89.0.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762 400.

11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം ഈ വരുന്ന മെയ് 20 ബുധനാഴ്ച രാവിലെ 9:30 മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം. നിയുക്ത മട്ടന്നൂർ MLA ശ്രീ വി കെ സനോജ് ഉദ്ഘാടനം ചെയ്യുന്നു. മട്ടന്നൂർ നഗരസഭ ചെയർപേഴ്സൺ ശ്രീ എൻ ഷാജിദ് മാസ്റ്റർ മുഖ്യാതിഥിയാകും. ഏവരെയും ഉദ്ഘാടന ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്കോവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്കോവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ഇവിടെ ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ വായനശാല.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വായനശാലയിലേക്ക് സ്വാഗതം. ഇന്ന് വായനശാലയിലൂടെ ഉറൂബിന്റെ വെളുത്ത കുട്ടി എന്ന ചെറുകഥ കേൾക്കാം. അവതരിപ്പിക്കുന്നു ചന്ദ്രലേഖ മല്ലിശ്ശേരി.
2: നട്ടുച്ചയാണ്. മീനവെയിലിന്റെ ഭയങ്കര ചൂട്. ഭൂമിയിൽ നിന്നു തീനാളങ്ങൾ പുറപ്പെടുന്നുണ്ടെന്ന് തോന്നും. ആ മണൽപ്പുറത്ത് കാൽ വെച്ചാൽ നെയ്യപ്പം പോലെ പൊള്ളച്ചു പോകും. ഒരൊത്ത മനുഷ്യന് അപ്പോൾ അതിലെ നടക്കാൻ കഴിയില്ല. എങ്കിലും കുഞ്ഞിമോൻ നടന്നു. കുട്ടികളുടെ അടുത്തെത്തുമ്പോൾ വെയിലൊന്ന് തണുക്കുമല്ലോ. പക്ഷേ എത്ര നേരം വെയിലിന് തണുത്തു നിൽക്കാൻ തോന്നും. കുഞ്ഞിമോൻ ഒരു പോംവഴി കണ്ടുപിടിച്ചു. പാടത്തിന് നടുവിലൂടെ വളഞ്ഞു തിരിഞ്ഞു പോകുന്ന തോടുണ്ട്. അങ്ങോട്ട്

0: ഏൽപ്പിക്കുന്നത് പോലെയുണ്ട്. ഓരോ ചിരിയും മുള്ളു നിറഞ്ഞ ഒരു ഉറ ദേഹത്തിലേക്ക് ഇറക്കുകയാണ്. പെട്ടെന്ന് ചെകുത്താൻ കാൽ വലിച്ചു. കുഞ്ഞിമോൻ മലർന്നടിച്ചു വീണേനെ. പക്ഷേ അവൻ പൊന്തുകയാണുണ്ടായത്. ചെകുത്താൻ അവനെ പന്തുപോലെ ഒരു തട്ട്. കുഞ്ഞിമോൻ മേലോട്ടങ്ങനെ ഉയരുകയാണ്. ചൂടും തണുപ്പും വേഗം മാറി മാറി അനുഭവപ്പെട്ടു. മേഘങ്ങളിലെ വെള്ളത്തുള്ളികൾ ശരീരത്തിൽ തട്ടി. ഉടനെ തന്നെ സൂര്യന്റെ കടുത്ത കിരണങ്ങൾ അവ വറ്റിക്കുകയും ചെയ്തു. പറന്നുപോകുന്ന വെള്ളപ്പക്ഷികളുടെ ചിറകുകൾ മൂക്കത്ത് തല്ലി. നിൽക്കാതെ പൊന്തുകയാണ്. വീണ്ടും ഒരട്ടഹാസം. കുഞ്ഞിമോൻ പൊടുന്നിനെ താഴോട്ട് പതിച്ചു. ഒരു പച്ചമാങ്ങ പോലെയാണ് ആ കറുത്ത കുട്ടി വീഴുന്നത്. നെഞ്ചിൽ നിന്ന് ഒരു അഗ്നിജ്വാല മേലോട്ടുയരുന്നുവെന്ന് തോന്നി. പ്രാണൻ പോയി എന്നോർത്തതാണ്. പക്ഷേ അവൻ വീണില്ല. പതുത്ത എന്തോ ഒന്നിന്മേൽ ചെന്നിരിക്കുകയാണുണ്ടായത്. കിതച്ചുകൊണ്ട് അവൻ ചുറ്റും നോക്കി. ചെകുത്താന്റെ ഉള്ളം കൈയിലാണ് ഇരിപ്പ്. ഒരു കല്ലുവിളക്കിലെ പുകയുന്ന ചെരാതാണ് താനെന്ന് തോന്നി. ചെകുത്താന്റെ പന്തം പോലുള്ള കണ്ണുകൾ അവന്റെ നേരെ തിരിഞ്ഞു. ജ്വാലകൾ മുഖത്തു വന്ന് തട്ടുന്നുണ്ടായിരുന്നു. ചെകുത്താൻ ഒന്നുകൂടി അട്ടഹസിച്ചു. എന്നിട്ട് ചോദിച്ചു, നീ ആരാണ് കുട്ടി?
1: കുഞ്ഞിമോനാണ്.
0: കുഞ്ഞിമോൻ എന്തിനിവിടെ വന്നു?
1: അലക്കുകാരന്റെ അടുത്തേക്ക് പോകുകയാണ്. ഇത് ഞങ്ങളുടെ തട്ടകമാണെന്ന് അറിയില്ലേ?
0: അറിയാം. ശരി, അറിഞ്ഞു വന്ന നിന്നെ ഞാൻ സ്വീകരിക്കാം. ഒരു കറുത്ത രസക്കുടക്കി എന്ന പോലെ അവനെ താഴത്ത് വെച്ചിട്ട് ചെകുത്താൻ തുടർന്നു, നീ എൻ്റെ കൂടെ വന്നോളൂ.
1: അയ്യോ, ഞാനില്ല.
0: എന്തുകൊണ്ടില്ല?
1: എനിക്ക്.
0: നിനക്ക്? നിനക്ക് മുഴുവൻ പറയൂ.
1: പേടിയാവുന്നു.
0: കുഞ്ഞിമോൻ കരയുന്നത് പോലെ പറഞ്ഞു. എന്നെ കണ്ടിട്ട് പേടി തോന്നുന്നോ?
1: പക്ഷേ ഞാൻ ഒരിക്കലും നിന്നെ ഉപദ്രവിക്കില്ല. നിന്നെ എൻ്റെ കൂടെ താമസിപ്പിക്കാം. നിനക്ക് വേണ്ടതൊക്കെ തരാം.
0: എനിക്കൊന്നും വേണ്ട.
1: വിഡ്ഢി, പറയുന്നത് മുഴുവൻ കേൾക്ക്. നിനക്ക് കുടിക്കാൻ ലോകത്തിലുള്ള എല്ലാ പുഷ്പങ്ങളിലെയും തേനൂറ്റിക്കൊണ്ടുവന്ന് തരാം. രക്തം പതിച്ച ഉടുപ്പുകൾ തരാം. ഭൂമിക്കടിയിൽ നാഗത്താന്മാർ അനേകകാലമായി സൂക്ഷിച്ചു വെച്ച നക്ഷത്രം പോലുള്ള രക്തങ്ങൾ നിനക്ക് കളിക്കാൻ കൊണ്ടുവന്ന് തരാം.
0: എന്താണ്?
1: വേണ്ട, എനിക്കെൻ്റെ അമ്മയുടെ അടുത്ത് പോകണം. അമ്മ കാത്തിരിക്കുന്നുണ്ടാവും.
0: ഓർക്കുന്നതിനേക്കാൾ അധികം മറക്കുന്നവരാണ് മനുഷ്യർ. പത്തു നാൾ കഴിഞ്ഞാൽ നിന്റെ അമ്മ നിന്നെ മറക്കും.
1: ഇല്ല, അമ്മ ജീവിച്ചിരിക്കുന്നത് എന്നെ ഓർത്തിട്ടാണ്.
0: അതൊക്കെ മനുഷ്യർ വെറുതെ പറയുന്നതാണ്. നിന്റെ അച്ഛനുണ്ടാ?
1: ഇല്ല.
0: നിന്റെ അച്ഛനെ അമ്മ വളരെ സ്നേഹിച്ചിരുന്നില്ലേ?
1: ഉവ്.
0: എന്നിട്ട് അച്ഛൻ മരിച്ചിട്ടും അമ്മ ജീവിക്കുന്നില്ലേ?
1: ഞാൻ അച്ഛൻ്റെ തനി രൂപമാണെന്നാണ് അമ്മ പറയുന്നത്. അച്ഛനില്ലാത്ത ദുഃഖം തീരുന്നത് എന്നെ കാണുമ്പോഴാണ്.
0: എന്നാൽ മറ്റൊരു കുട്ടിയെ എടുത്ത് വളർത്തി അവനിൽ നിന്നെ കണ്ടുകൊള്ളും.
1: നിന്നെ കണ്ടുകൊള്ളും അമ്മ.
0: അത് വയ്യ.
1: എന്തുകൊണ്ട്? ഞാനാണ് അമ്മയുടെ മുടി കുടിച്ച് വളർന്നത്.
0: അതിൽ വിശേഷമൊന്നുമില്ല. അങ്ങോട്ട് നോക്ക്.
1: കുഞ്ഞിമോൻ ചെകുത്താൻ ചൂണ്ടിക്കാട്ടിയ ദിക്കിലേക്ക് നോക്കി. അവിടെ കാട്ടിലെ മരച്ചോട്ടിൽ ഒരു പെൺസിംഹം അതിൻ്റെ കുട്ടിയോട് കൂടി കിടന്നിരുന്നു. ചെകുത്താൻ ചോദിച്ചു, ആ പൂച്ചക്കണ്ണി എന്നും ഈ കുട്ടിയോടുകൂടി ഇരിക്കുമോ?
0: കുട്ടി വളർന്നാൽ അതിൻ്റെ പാട്ടിന് പോകും. ഈ പെൺസിംഹത്തിൻ്റെ തള്ളയെ ഞാൻ അറിയും. അതിപ്പോൾ എവിടെയാണെന്ന് അതിനറിയില്ല. മറന്നു. നിന്റെ അമ്മയും നിന്നെ മറന്നുകൊള്ളും.
1: സിംഹം പോലെയല്ല എൻ്റെ അമ്മ. അമ്മയ്ക്ക് എന്നെ മറക്കാൻ കഴിയില്ല.
0: ഈ വിശ്വാസമാണ് മനുഷ്യരെ ശക്തിയില്ലാത്തവരാക്കുന്നത്. അമ്മയെപ്പറ്റി വിചാരിക്കുമ്പോഴാണ് എനിക്ക് ശക്തി ഉണ്ടാകുന്നത്.
1: ചെകുത്താൻ ഒന്ന് ചിരിച്ചു. കുണ്ടറയിൽ നിന്ന് പുറപ്പെടുന്ന മാതിരി ഒരു മുഴക്കം.
0: എന്നെ വിട്ടുതരണേ.
1: കുഞ്ഞിമോൻ വീണ്ടും കിഞ്ചി. നീ ശക്തനാണല്ലോ. അമ്മയെ വിചാരിച്ചോളൂ, എന്നാൽ കൂടുതൽ ശക്തി കിട്ടും. എന്നിട്ട് എന്നെ തോൽപ്പിച്ച് പോയിക്കോളൂ.
0: എന്തിനാണ് എന്നെ ഇങ്ങനെ തടുത്തു വെക്കുന്നത്?
1: കുഞ്ഞിമോൻ വേദനയോടെ ചോദിച്ചു.
0: ഇഷ്ടം കൊണ്ട്.
1: കുഞ്ഞിമോനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. എൻ്റെ കൂടെ വരൂ.
0: അരുതേ. നിങ്ങളോളം ശക്തിയില്ലെന്ന് വെച്ച് എന്നെ എടുത്തു കൊണ്ടുപോകുന്നത് ശരിയാണോ?
1: ചെകുത്താൻ കുറച്ചു നേരം ആലോചിച്ചു. ആ കുട്ടിയുടെ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കി. ആ പന്തങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ജ്വാലകൾക്ക് മുൻപത്തെ പോലെ ചൂടുണ്ടായിരുന്നില്ല.
0: ഞാൻ ശക്തി കൊണ്ട് നിന്നെ തോൽപ്പിക്കണമെന്ന് വിചാരിക്കുന്നില്ല. എൻ്റെ അത്ര ശക്തി ഞാൻ നിനക്കുണ്ടാക്കിത്തരാം. തുല്യ ബലവാനായിട്ട് നീ എന്നെ തോൽപ്പിച്ചുകൊള്ളുക. എന്നാൽ നിനക്ക് പോകാം.
1: എനിക്ക് ഒരു ചെകുത്താനെ തോൽപ്പിക്കാൻ സാധിക്കുമോ?
0: ശ്രമിച്ചു നോക്ക്. നീ ജയിച്ചാൽ ഞാൻ നിന്റെ അടിമയായിരിക്കും. ഞാൻ ജയിച്ചാൽ നീ എൻ്റെ അടിമയാകണ്ട. എൻ്റെ കൂടെ താമസിച്ചാൽ മാത്രം മതി.
1: എന്തു വിചാരിക്കുന്നു?
0: അരുതേ. എനിക്കാവുന്നതെല്ലാം ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു. നിന്റെ ഇഷ്ടം പോലെ.
1: ചെകുത്താൻ അടുത്തുള്ള തെച്ചിക്കാടൊന്ന് തടവി. അതുടനെ ചെമ്പുള്ളികൾ വീണ ഒരു കരിമ്പാറയായി മാറി.
0: ചെകുത്താൻ അതിന്മേൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു, നീ തീർച്ചപ്പെടുത്ത്.
1: ചെകുത്താൻ മേലോട്ട് കൈയുയർത്തിയാൽ റേ.
0: വാ. എങ്ങുനിന്നാണെന്നറിയില്ല, ധാരാളം മധുരഫലങ്ങൾ താഴെ വീണു. അതിനുശേഷം കാട്ടുപോത്തിൻ്റെ തോലുരിച്ച തുടകളും വന്നു വീണു. മധുരഫലങ്ങൾ കുഞ്ഞിമോൻ്റെ മുൻപിലേക്ക് നീക്കിക്കൊടുത്തു.
1: തിന്നോളൂ.
0: എന്നിട്ട് കാട്ടുപോത്തിൻ്റെ തുടകൾ ദംഷ്ട്രകൾക്കിടയിലിട്ട് ചീന്തി. കുഞ്ഞിമോൻ ആ ഫലങ്ങൾ തൊട്ടില്ല. അവൻ കുമ്പിട്ടിരുന്ന് ആലോചിക്കുകയാണ്. ചെകുത്താൻ എല്ലിൻ കൊട്ടുകൾ ചതുപ്പുനിലത്തേക്ക് വലിച്ചെറിയുകയാണ്. അവ മണ്ണിൽ

0: ഊർന്നു നിന്നു. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ ആ അസ്ഥികണ്ഠങ്ങൾ പൂത്തു. ചോരത്തുള്ളികൾ പോലെയുള്ള പൂക്കൾ എല്ലാം കഴിഞ്ഞപ്പോൾ ചെകുത്താൻ ചോദിച്ചു, നീയൊന്നും തിന്നാത്തതെന്താണ്? എൻ്റെ അമ്മയുടെ അടുത്ത് ചെന്നേ ഞാൻ തിന്നു, കുഞ്ഞുമോൻ തീർത്തു പറഞ്ഞു. ചെകുത്താന് ചിരി വന്നു. ആ പാറക്കെട്ട് പോലെയുള്ള പള്ളയ്ക്കുമേൽ ഒരു തിരയിളക്കമുണ്ടായി. എങ്കിൽ എന്നെ തോൽപ്പിച്ച് അമ്മയുടെ അടുത്തേക്ക് പോകൂ, ഞാനെല്ലാം നിന്നെ ആദ്യം പഠിപ്പിക്കാം. സമ്മതമല്ലേ? വേറെ വഴിയിൽ നിന്ന് കുഞ്ഞുമോന് ബോധ്യപ്പെട്ടു. അവൻ സ്വല്പനേരം ദംഷകൾ കൊണ്ട് വിടർന്നു നിൽക്കുന്ന കൂറുവായകളിലേക്ക് നോക്കി, എന്നിട്ട് പറഞ്ഞു, ശരി, എന്നെ ശക്തനാക്കൂ. ഇപ്പറഞ്ഞത് ബുദ്ധിയാണ്. ചെകുത്താൻ പാറപ്പുറത്തു നിന്ന് എഴുന്നേറ്റു. പാറ വീണ്ടും തെച്ചിക്കാടായി കാറ്റിലാടിക്കളിച്ചു. ചെകുത്താൻ കുഞ്ഞുമോനെ അടുത്തു നിർത്തി എല്ലാം ഉപദേശിച്ചു. ഭൂമിയിലും ആകാശത്തും സ്വച്ഛന്ദം സഞ്ചരിക്കുവാൻ അവന് വശമായി. ഇഷ്ടംപോലെ രൂപം മാറാമെന്നായി. സ്ഥലകാലങ്ങൾ അവന് പ്രതിബന്ധമല്ലെന്നു വന്നു. എല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ ചെകുത്താൻ പറഞ്ഞു, നാം ഇപ്പോൾ തുല്യബലവാന്മാരാണ്. ഇനി നമുക്ക് ഒരംഗം നോക്കാം, നിനക്ക് രക്ഷപ്പെടാൻ നോക്കാം, ഞാൻ തടുക്കാനും ശ്രമിക്കും. ശരി. കുഞ്ഞുമോൻ പെട്ടെന്ന് പുകയായി മാറി ഉയർന്നുപോയി. ആകാശത്തു ചെന്ന് മേഘശകലങ്ങളായി നീന്താൻ തുടങ്ങി. ചെകുത്താൻ ഒന്ന് ചിരിച്ചു, എന്നിട്ടൊരു ഊത്ത്. ആ കൊടുങ്കാറ്റ് ആ മേഘകാലത്തെ ഭൂമിയിൽ തന്നെ കൊണ്ടുവന്നു വിട്ടു. ഭൂമി തൊട്ടപ്പോൾ കുഞ്ഞുമോൻ സ്വന്തം രൂപം പ്രാപിച്ചു. ഉടനെ കുഞ്ഞുമോൻ ഒരു കനൽക്കട്ടയായി ചെകുത്താന്റെ ചെമ്പൻ മീശയിൽ ചെന്നു വീണു. ചെകുത്താൻ ഒന്ന് കരഞ്ഞു. പെരുമഴ കനൽക്കെട്ടാറി. അവൻ കൊടുങ്കാറ്റായി പാഞ്ഞു. ചെകുത്താൻ വൻമലയായി തടുത്തു. അങ്ങനെ കുഞ്ഞുമോൻ പല രൂപവും പ്രാപിച്ച് ഓടിയൊളിക്കാൻ ശ്രമിച്ചു. എല്ലായിടത്തും ചെകുത്താൻ പ്രതിരോധം നിർമ്മിച്ചു. ഒടുവിൽ നടന്നത് യുദ്ധമാണ്. രണ്ടുപേരും വൻമലകളായി പൊരുതി. കുഞ്ഞുമോൻ തോറ്റുപോയി. ശിരസിൽ നിന്ന് ചോരച്ചാലുകൾ മൈതാനം വരെ നീണ്ടൊഴുകി പരന്നു. ഒടുവിൽ കുഞ്ഞുമോൻ ചെകുത്താനോട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ കൂടെ വരാം. ചെകുത്താൻ സന്തോഷം കൊണ്ട് ആർത്തു വിളിച്ചു. എന്നിട്ട് കുട്ടിയെ എടുത്ത് ചുമലിൽ വെച്ച് ആകാശത്തൂടെ പോയി. അപ്പോൾ ചെകുത്താൻ സ്നേഹപൂർവ്വം പറയുകയാണ്, നീ നല്ലവനാണ്, ബുദ്ധിമാനാണ്, ഇപ്പോൾ ശക്തനുമാണ്. നിനക്ക് എന്തെല്ലാം വിജയം നേടണമോ ഒക്കെ നേടിക്കൊള്ളുക, ഞാൻ നിന്നെ സഹായിക്കാം. കുഞ്ഞുമോൻ ചെകുത്താന്റെ വട്ടച്ചെവിയിൽ പിടിച്ചിരുന്നു കൊണ്ട് മൂളി. എന്നെ നിനക്ക് എപ്പോൾ തോൽപ്പിക്കാൻ കഴിയുന്നുവോ അപ്പോൾ നിനക്ക് അമ്മയുടെ അടുത്ത് പോകാം. ഇത് സത്യമാണോ? സത്യം. പിന്നെ കുഞ്ഞുമോൻ ഒന്നും സംസാരിച്ചില്ല. അവൻ വട്ടച്ചെവിയിൽ പിടിച്ചുകൊണ്ട് ചെകുത്താന്റെ ചുമലിൽ ഇരിക്കുകയാണ്. താഴെ കുന്നുകളും മലകളും മൈതാനങ്ങളും വന്നു മറഞ്ഞു പോകുന്നു. നീർക്കുതിരകൾ കിടന്നു പുളയ്ക്കുന്ന വൻ നദികൾ പിന്നിട്ട് തിമിംഗലങ്ങൾ റോന്തു ചുറ്റുന്ന അലകടലുകൾ, ചിത്രപ്പണികളോടുകൂടിയ കുംഭഗോപുരങ്ങൾ, വിഷക്കാറ്റേറ്റ് നീലനിറം പാഞ്ഞ ചിരപുരാതനങ്ങളായ സർപ്പപ്പുറ്റുകൾ, അങ്ങനെ പറന്നു നീങ്ങുകയാണ്. ആ യാത്ര രസകരമല്ലെന്ന് പറയാൻ വയ്യ. എങ്കിലും അമ്മയെപ്പറ്റി ആലോചിക്കുമ്പോൾ ഒരു നെടുവീർപ്പ്. പുരികത്തിന്മേൽ കയ്യും വെച്ച് മകന്റെ വരവും കാത്ത് ദൂരെ നെൽവയലിലേക്ക് നോക്കി നിൽക്കുന്ന അമ്മയുടെ രൂപം മനസ്സിൽ ഉദിച്ചു. പെട്ടെന്ന് കീഴ്പോട്ട് ചാടാൻ തോന്നി. പക്ഷേ എവിടേക്ക്? ചെകുത്താൻ വിടുമോ? സാധ്യമല്ല. അവൻ അടങ്ങിയിരുന്നു. പെട്ടെന്നൊരു മൂടൽ മഞ്ഞിലേക്കാണ് ഊളിയിട്ട് പോയത്. ചെകുത്താനെ, കുഞ്ഞുമോൻ വിളിച്ചു.
1: എന്താ കുഞ്ഞുമോൻ?
0: നാം എവിടേക്കാണ്? പ്രപഞ്ചത്തിൻ്റെ ഒത്ത നടുക്കിലേക്ക്. എന്തിനാണ് ചെകുത്താനെ നമ്മൾ അങ്ങോട്ട് പോകുന്നത്?
1: അവിടെയാണ് എൻ്റെ താമസം.
0: എന്താണ് ഇങ്ങനെയൊരു മൂടൽ? ഈ മൂടലാണ് എല്ലാവരെയും നിലനിർത്തുന്നത്. അത് പറഞ്ഞിട്ട് ചെകുത്താൻ കയ്യൊന്ന് ചുഴറ്റി വീശി. അവിടെയുള്ള മൂടൽ സ്വല്പം അകന്നു നിന്നു. അപ്പോൾ മൂടൽ മഞ്ഞുകൊണ്ട് തീർത്ത ഒരു ഓടക്കുഴലിനുള്ളിലൂടെയായി യാത്ര. ഈ മൂടൽ എന്തിനാണെന്നറിയോ കുഞ്ഞുമോൻ?
1: ഞാൻ എങ്ങനെ അറിയാനാണ്?
0: കുഞ്ഞുമോന് രാജാവാകാൻ ആശയില്ലേ? എനിക്ക് അമ്മയുടെ അടുത്ത് പോകണമെന്നാണ് ആശ.
1: അമ്മയോടുകൂടി രാജാവാകാനാണെങ്കിലോ
0: ആശയുണ്ട്. ആ ആശയുണ്ടാക്കിയിട്ടുള്ളത് ഈ മൂടൽമഞ്ഞു കൊണ്ടാണ്. സ്വർഗത്തിലെ കന്യകമാരെ വിളിച്ച് ഇതിന്മേൽ നിർത്തി കരയിക്കും. അവരുടെ കണ്ണുനീർ ചെറുപുറുന്നനെ വീഴും. ആ കണ്ണീരിൽ ഈ മൂടൽ ചവിട്ടിക്കുഴച്ചെടുത്തിട്ടാണ് ആശ നിർമ്മിക്കുന്നത്. ഇതില്ലെങ്കിൽ പിന്നെ ഒരൊറ്റ ജീവിക്കും ആശയുണ്ടാവില്ല. അവൻ അകലേക്ക് നോക്കിയിരിക്കുകയാണ്. പെട്ടെന്ന് ദൂരെ ആകാശത്തിൽ ഒരു സ്വർണ്ണവള കണ്ടു. അത് വലിപ്പം വെച്ചു വരുന്നു. വള വട്ടത്തോളമായി, കുംഭഗോപുരത്തോളമായി, കുളത്തോളമായി. അത് ഈ ഭൂമിക്ക് നടുവിൽ കെട്ടിയ ഒരു പട്ടുനാട പോലെ കണ്ടു.
1: അതെന്താ ചെകുത്താനെ?
0: അഗ്നിവലയം.
1: അതിലൂടെയാണോ പോകേണ്ടത്?
0: അതെ.
1: അയ്യോ, പൊള്ളില്ലേ.
0: ഭയപ്പെടേണ്ട. ഇതിലെന്താണെന്നറിയോ? ഇതുകൊണ്ടാണ് നരിയുടെ കണ്ണുകളും ചെന്നായയുടെ പല്ലും മറ്റും നിർമ്മിക്കുന്നത്. കണ്ടാമൃഗത്തിൻ്റെ ഒറ്റ തേറ്റയും ഇതുതന്നെ.
1: ഇത്രയും പറഞ്ഞപ്പോഴേക്കും അവർ ആ വലയത്തിൻ്റെ പുറത്തെത്തിക്കഴിഞ്ഞു.
0: കുഞ്ഞുമോൻ ഒന്ന് തിരിഞ്ഞു നോക്കി. അതൊരു വട്ടളത്തിൻ്റെ വലിപ്പത്തിൽ നിന്ന് എരിയുകയാണ്. പിന്നെ കണ്ടത് ചിറകുവിരുത്തി നൃത്തം ചെയ്യുന്ന പർവ്വതത്തെയാണ്. ആ പർവ്വതത്തിൽ നിന്ന് അനേകം അരുവികൾ ഒലിക്കുന്നുണ്ട്.
1: കണ്ടോ,
0: ആ അരുവികളിലെ വെള്ളം തലയിൽ വീണിട്ടാണ് ആനയ്ക്ക് മതം പൊട്ടുന്നത്.
1: ശരി.
0: കൊക്കുകൾ ചേർത്ത് വെച്ച് കോട്ടവാതിൽ പോലെ നിൽക്കുന്ന അതിഭയങ്കരന്മാരായ രണ്ട് കോഴികളുടെ കഴുത്തിനു ചുവട്ടിലൂടെ അവർ പോയി. അവയുടെ അംഗമുള്ളുകൾ തട്ടി ഭൂമിയിൽ കൊച്ചു കൊച്ചു കിണറുകൾ ഉണ്ടായിരുന്നു. ആ കോഴികളെപ്പോഴും കൊത്തുകൂടി നിൽക്കും. മുഴുവൻ കേൾക്കുന്നതിന് മുൻപേ അവർ കോഴികളെ പിന്നിട്ട് വളരെ

0: ദൂരം എത്തിക്കഴിഞ്ഞിരുന്നു. എങ്ങും ഇരുട്ട് വ്യാപിച്ചു. ചെകുത്താനെ, കുഞ്ഞുമോൻ വിളിച്ചു പറഞ്ഞു. കണ്ണു തീരെ കാണുന്നില്ല.
1: ശ്രമിക്കൂ.
0: അവൻ ശ്രമിച്ചു. അവർ കീഴ്പോട്ട് ഇറങ്ങുകയാണ്. വളരെ നേരം ആ ഇരുട്ടിലൂടെ കീഴ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവർ വെളിച്ചം നിറഞ്ഞ ഒരു പൂന്തോപ്പിലെത്തി. ഇനി ഇറങ്ങിക്കോളൂ. കുഞ്ഞുമാൻ താഴെ ഇറങ്ങി ചുറ്റും നോക്കി. മനോഹരമായ ഉദ്യാനം, ധാരാളം പൂക്കൾ, ധാരാളം ഫലങ്ങൾ.
1: നിനക്കിവിടെയൊക്കെ നടക്കാം,
0: ഇതാണ് എൻ്റെ സ്ഥലം. കുഞ്ഞുമോൻ അടുത്ത് നിറയെ പൂത്തു നിൽക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ കടക്കിലേക്ക് നീങ്ങി പെട്ടെന്നൊരു പൊട്ടിച്ചിരി. ആ മരം അതാ നടന്നു വരുന്നു. അതൊരു അസ്ഥികൂടമാണ്. തലയിലൊരു രത്നകിരീടവുമുണ്ട്.
1: അയ്യോ,
0: കുഞ്ഞുമോൻ തിരിഞ്ഞോടി. ചെകുത്താൻ അവനെ തടുത്തുകൊണ്ട് സമാധാനിപ്പിച്ചു. അത് നമ്മുടെ ചക്രവർത്തിയല്ലേ. അദ്ദേഹം വളരെ കാലം എൻ്റെ ഇഷ്ടനായിരുന്നു. അദ്ദേഹത്തിന് ഞാനൊരു വൻകര മുഴുവൻ കീഴ്പ്പെടുത്തി കൊടുത്തു. ഒടുവിൽ അദ്ദേഹം എൻ്റെ കൂടെ പോന്നു. അസ്ഥികൂടത്തിന് നേരെ തിരിഞ്ഞു ചോദിച്ചു,
1: എന്താ തിരുമേനി?
0: ആ അസ്ഥികൂടം ഒന്ന് പൊട്ടിച്ചിരിച്ചിട്ട് സ്വസ്ഥാനത്ത് പോയി മരമായി നിന്നു. ചെകുത്താൻ നടന്നു, പിന്നാലെ കുഞ്ഞുമോനും. വഴിയിലൊരു കൂറ്റൻ കുന്ന്, അതിൻ്റെ ചെരിവിലൂടെ വേണം നടക്കുക.
1: ഇതെന്താണെന്ന് അറിയോ?
0: ഇല്ല. ചെകുത്താൻ കൈപ്പടം ആ കുന്നിനു നേരെ കാട്ടി. മനുഷ്യ കപാലങ്ങൾ കൂട്ടിയിട്ടതായിരുന്നു. എന്നിട്ട് ചെകുത്താൻ പറഞ്ഞു, അനേകം യുദ്ധത്തിലെ വീരന്മാരുടെ തലയാണ്. കുഞ്ഞുമോൻ ഇമവെട്ടാതെ നിന്നു. വരൂ. ചെകുത്താൻ നടക്കുന്നതിനിടയിൽ ഒരു മുല്ലവള്ളിക്കാട്ടിൽ കൈവച്ചു. അതാ പൂ ചോടിക്കൊണ്ട് ഒരാസ്ഥികൂടം. ഇവൾ രാജനർത്തകിയായിരുന്നു. 9 രാജാക്കന്മാരെ സ്ഥാനത്തുനിന്ന് മാറ്റാൻ അവൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലതും കണ്ടുകൊണ്ട് അവർ ഒരു വലിയ പാറക്കെട്ടിനടുത്തെത്തി. പെട്ടെന്ന് വാതിൽ തുറന്നു. ചെകുത്താനും കുഞ്ഞുമോനും ഉള്ളിലേക്ക് കടന്നു. അവിടെ തീറ്റയും കുടിയും നൃത്തവും തന്നെ. എല്ലാവരും നഗ്നരാണ്. ഇതാണ് സ്ഥലം. പ്രകാശമാനമായ ആ സ്ഥലത്ത് രസം പിടിപ്പിക്കുന്ന ഒരു മണം വ്യാപിച്ചിരുന്നു. കുഞ്ഞുമോന് മൂക്കിൻ്റെ ദ്വാരങ്ങൾ വിടർത്തിപ്പിടിക്കാൻ തോന്നി.
1: എന്തു വേണമെങ്കിലും കൈനീട്ടിക്കോളൂ, കിട്ടും.
0: ഇതും പറഞ്ഞ് ചെകുത്താൻ പൂവിരിച്ച ഒരു പാറക്കട്ടിലേക്ക് മലർന്നു വീണു. കണ്ണടച്ചു കിടക്കുകയാണ്. കുറുവായിൽ നിന്നും വെളിയിലേക്കെത്തുന്ന ദംഷകൾ കിടന്നു മിന്നി കുഞ്ഞുമോൻ നോക്കിയിരുന്നു. വല്ലാത്ത ക്ഷീണം. അവൻ നിലത്തു ചായാൻ തുടങ്ങുകയായിരുന്നു. അതാ ദേഹത്തിന് ചുവട്ടിലൊരു പൂവിരി പൊന്തി വന്നു. കുഞ്ഞുമോൻ ആ പുഷ്പതലത്തിൽ കിടന്നു. വെളിച്ചം പതുക്കെ പതുക്കെ മങ്ങി. ആകെ ഇരുട്ട്. കുഞ്ഞുമോൻ കണ്ണു ചിമ്മിക്കിടന്നു. പക്ഷേ ഉറക്കം വരുന്നില്ല. വിചാരങ്ങൾ ഹൃദയത്തിലേക്ക് തള്ളിക്കയറുകയാണ്. അമ്മ ഇപ്പോൾ എന്തു ചെയ്യുകയായിരിക്കും? തന്നെ അന്വേഷിച്ച് നെൽവയലുകളിൽ നടക്കുകയായിരിക്കുമോ? ഏകാന്തശാന്തമായ ആ പാടങ്ങളിൽ ഇരുട്ടിൽ നിന്നൊരു വിളി പൊങ്ങുന്നുണ്ടാവാം. കുഞ്ഞുമോനെ, കുഞ്ഞുമോനെ. അമ്മയുടെ വിളി ചെവിയിൽ വന്നലയ്ക്കുന്നുവെന്ന് തോന്നി. അവൻ എഴുന്നേറ്റിരുന്നു. ചെവിയോർത്തു. ഇല്ല, വീണ്ടും കിടന്നു. വീടും പരിസരവും യജമാനനും യജമാനത്തിയും എല്ലാം ഹൃദയത്തിൽ വന്നും പോയും കൊണ്ടിരുന്നു. ഹൃദയത്തിലാകെ കലാപം. കുഞ്ഞുമോൻ കണ്ണുമിഴിച്ചുകൊണ്ട് കിടന്ന് ആലോചിച്ചു, എന്താണ് രക്ഷപ്പെടാൻ മാർഗം? അവൻ രാത്രി മുഴുവൻ ആലോചിക്കുക തന്നെയായിരുന്നു. മാർഗം കണ്ടെത്തുന്നില്ല. പുലരിക്കതിരുകൾ പതുക്കെ ആ ഗുഹയ്ക്കുള്ളിലേക്ക് എത്തി നോക്കുകയാണ്. കുഞ്ഞുമോൻ തലപൊക്കി നോക്കി. കിഴക്ക് വശത്തുള്ള ഒരു കോണിപ്പടിയിലൂടെയാണ് ആ വെളിച്ചം വരുന്നത്. വെളിച്ചത്തിൻ്റെ ഒരിടനാഴിക കുഞ്ഞുമോൻ തട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ് അതിലൂടെ നടന്നു. അവൻ ആ കോണിപ്പടികളിലൂടെ മേലോട്ട് കയറാൻ തുടങ്ങി. താമരപ്പൂവിൻ്റെ മണം കലർന്ന ഒരു ഇളം കാറ്റ് ആ കോണിപ്പഴുതിലൂടെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഒരാഹ്ലാദം, ഒരാവേശം. അവൻ തിരക്കിട്ട് കോണി കയറി. ആ കോണി ചെന്നു ചേരുന്നത് വിശാലമായ ഒരു തളത്തിലേക്കാണ്. അതിന് നടുക്കൊരു താമരപ്പൊയ്കിയുണ്ട്. പകുതി വിടർന്ന താമരപ്പൂക്കൾ മുറ്റി നിൽക്കുന്നു. ആ തളത്തിനു മേൽപ്പുരയില്ല. തുറസായ സ്ഥലം. അവിടെ നിന്ന് നോക്കിയാൽ ഉദയരശ്മികൾ ചുംബിക്കുന്ന കൂറ്റൻ കുന്നുകൾ ദൂരെ നിൽക്കുന്നതായി കാണാം. പ്രകാശം തിരശീല നീക്കി പുറപ്പെടുന്നു. കുഞ്ഞുമോൻ പൊയ്കൈക്കരിയെ നോക്കിക്കൊണ്ട് നിന്നു. ഇത്രയും നല്ലൊരു പ്രഭാതം ഒരിക്കലും കണ്ടിട്ടില്ല. ഹൃദയം കിടന്ന് തിളയ്ക്കുന്നത് പോലെ തോന്നി. പ്രപഞ്ചം അവൻ്റെ നേർക്ക് പുഞ്ചിരി തൂക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് അവൻ്റെ തലയ്ക്കുള്ളിലേക്കും സ്വല്പം വെളിച്ചം കടന്നതുപോലെ തോന്നി. കുഞ്ഞുമോൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു. അവൻ ഉറക്കെ പറഞ്ഞുപോയി, അത് ഞാൻ പറ്റിക്കും.
1: എന്ത്?
0: ഉടനെ പിന്നിൽ നിന്നൊരു ചോദ്യം. കുഞ്ഞുമോൻ തിരിഞ്ഞു നോക്കി. ആനക്കൊമ്പ് പോലെ വെളുത്ത് അരിവാള് പോലെ വളഞ്ഞ ആ ദംഷകൾ സൂര്യപ്രഭയേറ്റ് മിന്നുന്നതായി അവൻ കണ്ടു. ചെകുത്താനെ, നീ പറഞ്ഞ വാക്ക് മാറ്റുമോ? കുഞ്ഞുമോൻ ചോദിച്ചു. ഒരിക്കലുമില്ല. നിനക്കൊരു ശക്തി പരീക്ഷ കൂടി നടത്തണമെന്നുണ്ടോ?
1: ഉണ്ട്.
0: ചെകുത്താൻ ഒന്ന് കുലുങ്ങിച്ചിരിച്ചു. ശരി, ആരംഭിക്കാം. ഇങ്ങോട്ട് നോക്കൂ. ചെകുത്താൻ നോക്കി. ഞാനൊന്ന് പുഞ്ചിരി കൊള്ളാം. ചെകുത്താൻ അതുപോലെ പുഞ്ചിരി കൊണ്ടാൽ ഞാൻ തോറ്റു. ഇല്ലെങ്കിൽ അറിയാമല്ലോ. ഇതും പറഞ്ഞ് കുഞ്ഞുമോൻ നന്നായി ഒന്ന് മന്ദസ്മിതം തൂക്കി. ഇനി ചെകുത്താനൊന്ന് പുഞ്ചിരിക്കൊള്ളൂ. ചെകുത്താൻ ശ്രമിച്ചു നോക്കി. അത് അട്ടഹാസമായി മാറി. ഇത് പുഞ്ചിരിയാണോ കുഞ്ഞുമോൻ? ചെകുത്താൻ വീണ്ടും ശ്രമിച്ചു. തോറ്റു. വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ട് താമരപ്പൊയ്കയിൽ പതിക്കുന്ന തൻ്റെ നിഴൽ നോക്കി. ഇല്ല, അത് പുഞ്ചിരിയാകുന്നില്ല. വളർന്നു മുറ്റി നിൽക്കുന്ന ദംഷകൾ ഒന്ന് പുഞ്ചിരി കൊള്ളാൻ അനുവദിക്കുന്നില്ല. വളരെ നേരത്തെ പരിശ്രമത്തിന് ശേഷവും ചെകുത്താന് അത് ചെയ്യാൻ കഴിഞ്ഞില്ല. പരാജയബോധം അവൻ്റെ നെഞ്ചിൽ കിതപ്പുണ്ടാക്കി. ആ ദംഷകൾ വലിച്ചു പറിക്കാൻ തോന്നി. പക്ഷേ അതിനർത്ഥം മരണമെന്നാണ്. ചെകുത്താൻ പരുങ്ങി. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. വിയർത്തു. എന്താണ് ചെകുത്താനെ? കുഞ്ഞുമോൻ ചോദിച്ചു. തോറ്റുപോകും. വിഷാദ വിവശനായി ചെകുത്താൻ

0: സമ്മതിച്ചു. ഞാൻ നിന്റെ അടിമയാണ്, എങ്കിൽ എന്നെ ചുമലിലേറ്റി അമ്മയുടെ അടുത്ത് കൊണ്ടുപോകൂ. കുഞ്ഞിമോൻ വട്ടച്ചെവി പിടിച്ചുകൊണ്ട് ചെകുത്താന്റെ ചുമലിലിരുന്നു. പാറയുടെ ഗോപുരദ്വാരം തുറന്നു. പൂന്തോപ്പും കോഴിക്കഴുത്തും തീവളയും മൂടൽമഞ്ഞും പിന്നിട്ടുകൊണ്ട് അവൻ ആകാശത്തിലൂടെ ഒഴുകുകയാണ്. ചെകുത്താനെ, കുഞ്ഞിമോൻ വിളിച്ചു. വ്യസനമുണ്ടോ? ഇല്ല. ഞൊടിയിട കൊണ്ട് അവർ തോട്ടുപൊക്കത്തെ ആലിഞ്ചുവട്ടിലെത്തി. ചെകുത്താനെ, ഞാനും എൻ്റെ അമ്മയും ഒഴികെ ആരും നിന്നെ കാണാനിട വരരുത്. ശരി. അവർ നടന്നു. വീട്ടിലെത്തിയപ്പോൾ അമ്മ കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. കുഞ്ഞിമോൻ അമ്മയെ കെട്ടിപ്പിടിച്ചു. എവിടെ പോയടാ മോനെ? ഞാൻ അമ്മയ്ക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ ചെകുത്താനെ ചൂണ്ടിക്കാട്ടി. അമ്മ ഞെട്ടിപ്പോയി. ഭയപ്പെടേണ്ട, അവൻ എൻ്റെ അടിമയാണ് അല്ലേ ചെകുത്താനെ? അതെ, ചെകുത്താൻ സമ്മതിച്ചു. അന്നു മുതൽക്ക് അമ്മയെയും മകനെയും പുലർത്തേണ്ട ഭാരം ചെകുത്താനായി. ഭക്ഷണം തേടണം, ഭക്ഷണം പാകം ചെയ്യണം, മുണ്ടലക്കണം, കോസടി വിരിക്കണം, അതൊക്കെ ചെകുത്താൻ നിഷ്പ്രയാസം നിർവഹിച്ചു. രാത്രിയിലെ കാവലാണ് കഷ്ടം. ചെകുത്താൻ ഒരു നായയായി നിന്ന് കുരയ്ക്കണമെന്നായിരുന്നു കൽപ്പന. അവൻ നായയായി നിന്ന് കുരച്ചു. അത് കേട്ട് മറ്റു ചെകുത്താന്മാർ ആർത്തു വിളിച്ചു പരിഹസിച്ചു. അവർ അവൻ്റെ മുഖത്തു നോക്കി വിളിച്ചു, മനുഷ്യൻ്റെ നായെ. ചെകുത്താൻ്റെ തല താണുപോയി. അവനൊരു മുക്കിൽ പോയിരുന്ന് തേങ്ങി തേങ്ങി കരഞ്ഞു. അമ്പലത്തിൽ നിന്ന് വരുന്ന അമ്മ അത് കണ്ട അമ്പരന്നു. അവർ അടുത്തു ചെന്ന് ചോദിച്ചു, എന്താണ് കരയുന്നത്? ഒന്നുമില്ല. ചെകുത്താനെ, എന്തിനാ മോൻ കരയുന്നത്? മറ്റു ചെകുത്താന്മാർ തന്നെ പരിഹസിക്കുന്ന വിവരം പറഞ്ഞിട്ട് അവൻ പൊട്ടിപ്പൊട്ടി കരഞ്ഞു. അമ്മ ചെകുത്താൻ്റെ വലിയ പുറം തടവിക്കൊണ്ട് സമാധാനിപ്പിച്ചു, വ്യസനിക്കാതെ ഞാൻ കുഞ്ഞുമോനോട് പറയാം. അമ്മ മകനോട് പറഞ്ഞു. മകൻ ഒരു മറുപടിയേ പറയുന്നുള്ളൂ, അവന് പുഞ്ചിരി കൊള്ളാൻ കഴിഞ്ഞാൽ അവന് പോകാം. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം വിഷാദ വിവശനായിരിക്കുന്ന ചെകുത്താനെ നോക്കി അമ്മ ചോദിച്ചു, ചെകുത്താനെ, മോൻ എന്താണ് പുഞ്ചിരി കൊള്ളാൻ കഴിയാത്തത്? എനിക്ക് ദംഷ്ടകളുണ്ടല്ലോ, അത് പറിച്ചു കളയരുതോ? എങ്കിൽ പിന്നെ ഞാനില്ല. അതു തന്നെത്താൻ കൊഴിഞ്ഞു പോയാലോ എങ്ങനെ? അമ്മ സ്വല്പം നേരം ആലോചിച്ചിട്ട് ചെകുത്താനോട് പറഞ്ഞു, മോന് വിരോധമില്ലെങ്കിൽ വഴിയുണ്ട്. എന്താണ്? മോനൊരു മനുഷ്യക്കുട്ടിയുടെ രൂപം എടുക്കണം, എന്നിട്ട് കുറേ ദിവസം എന്നെ മുല കുടിക്കണം. വിരോധമുണ്ടോ? ചെകുത്താൻ ചാടി എണീറ്റ് പറഞ്ഞു, സന്തോഷം. ചെകുത്താൻ ഒരു പിഞ്ചു പൈതലായി മാറി. വെളുത്തു തുടുത്ത സുന്ദരനായ ഒരു കുഞ്ഞ്. അമ്മ ഉമ്മറത്തൂണ് ചാരിയിരുന്ന് അവനെ എടുത്ത് മടിയിൽ വെച്ചു. മുല വായിലേക്ക് തിരികെ കൊടുത്തു. ചെകുത്താൻ വലിച്ചു കുടിച്ചു. ആദ്യത്തെ ദിവസം മുല നന്നായി ചുരന്നില്ല, പിറ്റേ ദിവസം ശരിക്കും ചുരന്നു. നാല് ദിവസം കഴിഞ്ഞപ്പോൾ ദംഷ്ട്രയ്ക്ക് ആട്ടം തുടങ്ങി. അഞ്ചാം ദിവസം ആ ദംഷ്ട്ര കൊഴിഞ്ഞു. ഏഴാം ദിവസം മറ്റേ ദംഷ്ട്രയും അടർന്നു വീണു. ആ വെളുത്ത കുട്ടി എഴുന്നേറ്റ് നിന്നു, പുഞ്ചിരി തൂകി. കുഞ്ഞിമോൻ അവനെ നോക്കി പറഞ്ഞു, ഇനി നീ സ്വതന്ത്രനാണ്, മോൻ പോയിക്കോളൂ. അമ്മയും ചെകുത്താനോട് പറഞ്ഞു, നല്ല വഴിക്ക് പോണേ, ഒന്നും പേടിക്കേണ്ട. ഞാൻ ആൽത്തറയിൽമേൽ നിന്ന് നോക്കാം. വെളുത്ത കുട്ടി അമ്മയെ നോക്കി നിന്നു. അവൻ്റെ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീർ പൊടിഞ്ഞു. അവൻ ഗദ്ഗദത്തോടെ പറഞ്ഞു, അമ്മേ, എന്നെ പറഞ്ഞയക്കരുത്, ഞാൻ ഈ ഏട്ടൻ്റെ കൂടെ താമസിച്ചു കൊള്ളാം. അമ്മ എനിക്കൊരു പേരിടണം. അമ്മ രണ്ടു കുട്ടികളുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. അവരുടെ മുല ചുരുക്കുന്നുണ്ടായിരുന്നു. അവർ വെളുത്ത കുട്ടിയെയും കറുത്ത കുട്ടിയെയും മാറിലേക്ക് അടുപ്പിച്ച് കെട്ടിപ്പുണർന്നു. ആ രണ്ട് കുഞ്ഞുങ്ങളും പുഞ്ചിരി കൊള്ളുകയായിരുന്നു. അമ്മ സന്തോഷാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് വിളിച്ചു, എൻ്റെ വെളുത്ത മോനെ.
1: ഉറൂബിൻ്റെ വെളുത്ത കുട്ടി എന്ന കഥയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ചന്ദ്രലേഖ മല്ലിശ്ശേരി. ഇന്നത്തെ വായനശാല ഇവിടെ പൂർണ്ണമാകുന്നു.
2: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
3: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
2: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
4: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
2: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
5: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
2: മെയ് 29 മുതൽ ജൂൺ 24 വരെ എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
5: അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
2: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
5: ദക്ഷിണ

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. തെരുവ് നായ്ക്കളെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് നീക്കണമെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി. 16 നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര കോർപ്പറേഷന് അധിക ബാധ്യത വരുത്തുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. സംസ്ഥാനത്തെ എല്ലാ ഇന്ധന പമ്പുകളിലും ആവശ്യത്തിന് പെട്രോൾ ഡീസൽ ശേഖരമുണ്ടെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾ. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. തെരുവ് നായ്ക്കളെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് നീക്കണമെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. പിടികൂടുന്ന തെരുവ് നായ്ക്കളെ വന്ധ്യംകരിച്ച് പേവിഷബാധയ്ക്കെതിരായ വാക്സിൻ നൽകി പിടിച്ചയിടത്ത് തന്നെ തിരികെ വിടാൻ പാടില്ലെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ഇത് സംബന്ധിച്ച 2025 ഉത്തരവ് പരിഷ്കരിക്കണമെന്ന ആവശ്യം കോടതി നിരസിച്ചു. നായ്ക്കളെ പ്രത്യേക ഷെൽട്ടറുകളിലാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. വിമാനത്താവളങ്ങളിലും ഹൌസിംഗ് കോളനികളിലും ഉൾപ്പെടെ തെരുവുനായ ശല്യം അങ്ങേയറ്റം രൂക്ഷമായിരിക്കുന്നതായി കോടതി നിരീക്ഷിച്ചു. കുട്ടികൾക്കും പ്രായമായവർക്കും യാത്രക്കാർക്കും തെരുവുനായ ആക്രമണം നേരിടേണ്ടി വരുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. കോടതി നിർദ്ദേശങ്ങൾ പാലിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെയും കോടതിയലക്ഷ്യവും അച്ചടക്ക നടപടിയും ഉണ്ടാകണമെന്നും ബെഞ്ച് ഉത്തരവിട്ടു. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും നായ്ക്കളുടെ ജനന നിയന്ത്രണ കേന്ദ്രങ്ങൾ ആരംഭിക്കണം. മതിയായ പേവിഷ വാക്സിനും ലഭ്യമാക്കണമെന്നും നിർദ്ദേശിച്ച കോടതി ദയാവധമടക്കം മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും വ്യക്തമാക്കി. ഹൈക്കോടതികൾ ആവശ്യമെങ്കിൽ തെരുവ് നായശല്യത്തിൽ നേരിട്ട് കേസെടുക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നോർവീജിയൻ പ്രധാനമന്ത്രിയും ഇന്ത്യ നോർവേ വ്യവസായ ഗവേഷണ ഉച്ചകോടിയിൽ പങ്കെടുത്തു. വിജയകരമായ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ സാമ്പത്തിക സഹകരണം മെച്ചപ്പെടുത്തുന്ന മറ്റൊരു സുപ്രധാന നടപടിയായി യോഗം മാറി. ഇരു രാജ്യങ്ങളിൽ നിന്നും 50-ൽ കമ്പനികളുടെ CEO യോഗത്തിൽ പങ്കെടുത്തു. ഇന്ത്യയിൽ നിലവിലെ ബിസിനസ് സൗഹൃദ അന്തരീക്ഷത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേകം പരാമർശിച്ചു. ഇന്ത്യയുടെ കഴിവുറ്റ യുവശക്തി, ശക്തമായ ബിസിനസ് രീതികൾ, നിക്ഷേപ അനുകൂല നിയമവ്യവസ്ഥ എന്നിവ നോർവീജിയൻ കമ്പനികൾക്ക് മികച്ച അവസരങ്ങളാണ് നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കപ്പൽ നിർമ്മാണം, ആരോഗ്യരംഗത്തെ നവീകരണങ്ങൾ, ഹരിത സാങ്കേതിക വിദ്യ തുടങ്ങിയ പ്രധാന മേഖലകളിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്താൻ നോർവീജിയൻ കമ്പനികളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 സന്ദർശനത്തിന് ഇന്ന് ഇറ്റാലിയൻ തലസ്ഥാനമായ റോമിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ജോർജിയ മെലോണിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന നരേന്ദ്രമോദി പ്രസിഡന്റ് സെർജിയോ മാറ്ററല്ലയുമായി കൂടിക്കാഴ്ച നടത്തും. ഇറ്റലിയിലെ വ്യവസായ പ്രമുഖരുമായും നിക്ഷേപ സാഹചര്യങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യും. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനുകളുടെ സമ്മേളനം ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സഹമന്ത്രി ജോർജ് ഫിനും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 16 നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യും. അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ച ജി സുധാകരനെ പ്രോട്ടം സ്പീക്കറായി നിശ്ചയിച്ചു. അദ്ദേഹമാണ് പുതിയ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഭരണപക്ഷത്തിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. MLA സത്യപ്രതിജ്ഞ, സ്പീക്കർ തെരഞ്ഞെടുപ്പ് എന്നിവയ്ക്കായി പുതിയ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം 21

0: 22 തീയതികളിൽ ചേരും. ഇതിന് പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഇന്നലെ നടന്ന ആദ്യ മന്ത്രിസഭായോഗം ഗവർണറോട് ശുപാർശ ചെയ്തു. മെയ് 29 ഗവർണറുടെ നയപ്രഖ്യാപനം നടത്താനും മന്ത്രിസഭായോഗം ശുപാർശ ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം തയ്യാറാക്കുന്നതിന് സാമ്പത്തിക വിദഗ്ധരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. മുഖ്യമന്ത്രി VD സതീശന്റെ നിർദ്ദേശപ്രകാരമാണ് യോഗം. 10 ദിവസത്തിനുള്ളിൽ സമിതി റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിക്കുമെന്നാണ് കരുതുന്നത്. KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര കോർപ്പറേഷന് അധിക ബാധ്യത വരുത്തുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. ഇതുവഴിയുണ്ടാകുന്ന അധിക ബാധ്യത ആര് വഹിക്കുമെന്ന് അദ്ദേഹം ചോദിച്ചു. വരുമാനത്തിലെ കുറവ് എങ്ങനെ പരിഹരിക്കുമെന്നും ശമ്പളം കൃത്യമായി നൽകാൻ കഴിയുമോ എന്നും ഗവൺമെന്റ് ചിന്തിക്കണമെന്ന് TP രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു. കേരളത്തിലുടനീളം എല്ലാ ഇന്ധന പമ്പുകളിലും ആവശ്യത്തിന് പെട്രോൾ ഡീസൽ ശേഖരമുണ്ടെന്ന് പൊതുമേഖലാ എണ്ണ വിപണന കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഭാരത് പെട്രോളിയം കോർപ്പറേഷനും ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷനും ജനങ്ങൾക്ക് ഉറപ്പ് നൽകി. ടെർമിനലുകളും ഡിപ്പോകളും മുതൽ ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങൾ വരെ സംസ്ഥാനത്തെ മുഴുവൻ ഇന്ധന വിതരണ ശൃംഖലയും യാതൊരു തടസ്സവുമില്ലാതെ സാധാരണ നിലയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് കേരളത്തിലെ എണ്ണ വ്യവസായ മേഖല സംസ്ഥാനതല കോർഡിനേറ്റർ ഗീതിക മെഹ്റ പ്രസ്താവനയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ ഇറക്കുമതി തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും രാജ്യത്തെ റിഫൈനറികളിൽ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും രാജ്യത്തിന് ആവശ്യത്തിന് ക്രൂഡ് ഓയിൽ ശേഖരമുണ്ടെന്നും കേന്ദ്രം അറിയിച്ചു. രാജ്യത്ത് ഒരിടത്തും LPG തടസ്സപ്പെട്ട സാഹചര്യമില്ലെന്നും പെട്രോളിയം വകുപ്പ് ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ വ്യക്തമാക്കി. ഇറാനെതിരായ ആക്രമണങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൽക്കാലത്തേക്ക് മാറ്റിയതോടെ രാജ്യത്തെ പ്രമുഖ ഓഹരി സൂചികകൾ നേട്ടത്തോടെ മുന്നേറി. ഇന്ന് സെൻസെക്സ് 366 പോയിന്റിലേറെ ഉയർന്ന് 75706 നിഫ്റ്റി 107 പോയിന്റ് നേട്ടത്തോടെ 23760 എത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവെക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഈ വർഷത്തെ +2 പരീക്ഷാഫലം അടുത്ത ചൊവ്വാഴ്ച പ്രഖ്യാപിക്കും. ഉച്ചകഴിഞ്ഞ് 3 ഔദ്യോഗിക ഫലപ്രഖ്യാപനം. നമ്മുടെ കേരളം ആപ്പിലൂടെ ഫലം തത്സമയം അറിയാം. ഔദ്യോഗിക വെബ്സൈറ്റുകളിലും ഫലം ലഭ്യമാകും. കണ്ണൂർ എടയണ്ണൂരിലെ ഷുഹൈബ് വധക്കേസിൽ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചു. 5 പ്രതികളെ 1 സാക്ഷി തിരിച്ചറിഞ്ഞു. 2018 ഫെബ്രുവരി 12 എടയണ്ണൂർ തെരൂരിലാണ് ഷുഹൈബിനെ കൊലപ്പെടുത്തിയത്. ജൂലൈ 10 വരെ നീളുന്ന വിചാരണയിൽ 142 സാക്ഷികളെ വിസ്തരിക്കും. മുൻ മുഖ്യമന്ത്രി EK നായനാർ ദിനാചരണം വൈകിട്ട് കല്യാശ്ശേരിയിൽ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ പയ്യാമ്പലത്തെ EK നായനാർ സ്മൃതികുടീരത്തിൽ പുഷ്പാർച്ചനയ്ക്ക് CPIM നേതാക്കളായ MV ജയരാജൻ, EP ജയരാജൻ, P ജയരാജൻ, ജില്ലാ സെക്രട്ടറി KK രാകേഷ്, KV സുമേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നാളെ രാവിലെ മൊയാരം സ്മാരക അവാർഡ് മുൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് പിണറായി വിജയൻ സമ്മാനിക്കും. ISL ഫുട്ബോളിൽ ഇന്ന് ഗോഹട്ടിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ FCയെ നേരിടും. വൈകിട്ട് 5 മത്സരം. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. പാലക്കാട് കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ഇന്നും നാളെയുമായി ചെമ്പൈ സ്മാരക സംഗീത കോളേജിൽ കഥകളികൾ അരങ്ങേറും. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: ഇന്നലെ കഥകളി ഗ്രാമത്തിലെ വിദ്യാർത്ഥികളും കലാകാരന്മാരും ചേർന്ന് 101 വിളക്കുകൾ തെളിയിച്ചാണ് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് നവ കഥകളി ഗുരുസ്മരണ ഗീതം ചൊല്ലിയാട്ടം അവതരിപ്പിച്ചു. ഇന്ന് രാവിലെ സംഗീത കോളേജിൽ പുറപ്പാട് നടന്നു. തുടർന്ന് 9 മുതൽ 61 വയസ്സ് വരെയുള്ള വനിതകൾ കഥാപാത്രങ്ങളായി അരങ്ങിലെത്തുന്ന കഥകളികളാണ് അരങ്ങേറുന്നത്. സുഭദ്രാഹരണം, കല്യാണ സൗഗന്ധികം, സീതാസ്വയംവരം തുടങ്ങിയ കഥകൾ അവതരിപ്പിക്കും. നാളെ രാവിലെ ആഘോഷങ്ങളുടെ സമാപനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. ദേവി മഹാത്മ്യം കഥകളി അരങ്ങേറും.
0: കണ്ണൂർ അഴീക്കോട് പുന്നക്കപ്പാറയിൽ പടക്കം പൊട്ടി വിദ്യാർത്ഥി മരിക്കാൻ ഇടയായ സംഭവത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. പുന്നക്കപ്പാറയിൽ ഉബൈദിന്റെ മകൻ അമൻ ആണ് മരിച്ചത്. പടക്കത്തിന്റെ മരുന്ന് ശേഖരിച്ച് കളിക്കുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായത്. ഗ്രൗണ്ടിലുണ്ടായത് കുട്ടികൾ മാത്രമാണെന്ന് വീഡിയോയിൽ വ്യക്തമാണ്. ലക്ഷദ്വീപിലെ ബംഗാര

ദ്വീപിൽ കടലിലുണ്ടായ അപകടത്തെ തുടർന്ന് ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡർ ശ്രീരാജ് അന്തരിച്ചു. ബംഗാരം ദ്വീപിലെ പവിഴപ്പുറ്റുകൾക്കുള്ളിൽ ഇന്നലെ വൈകിട്ട് നീന്തുന്നതിനിടെയായിരുന്നു അപകടം. ബംഗാരം ദ്വീപിൽ വിനോദസഞ്ചാരത്തിനെത്തിയതായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം സ്വദേശിയായ ശ്രീരാജ് കവരത്തി ദ്വീപിലെ റഡാർ യൂണിറ്റിലാണ് ജോലി ചെയ്തിരുന്നത്. കോഴിക്കോട് പേരാമ്പ്രയിൽ കാറിലും തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതായി പോലീസ് പറഞ്ഞു. ചെറുവണ്ണൂർ കക്കറമുക്ക് പൂവത്തുംചാലിൽ റിജിൻലാലിന്റെ ഭാര്യ സോനയാണ് മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. തെരുവ് നായ്ക്കള പൊതുസ്ഥലങ്ങളിൽ നിന്ന് നീക്കണമെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി. 16 നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര കോർപ്പറേഷന് അധിക ബാധ്യത വരുത്തുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. സംസ്ഥാനത്തെ എല്ലാ ഇന്ധന പമ്പുകളിലും ആവശ്യത്തിന് പെട്രോൾ ഡീസൽ ശേഖരം ഉണ്ടെന്ന് പൊതുമേഖലാ എണ്ണക്കമ്പനികൾ. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1 റേഡിയോ മലബാർ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. 2 അതിഥി ഭാഷാ ഗാനങ്ങൾ. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനഗീയം. 5:45 ആർദ്ര ഗീതങ്ങൾ. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. തന്റെ 75-ാമത്തെ വയസ്സിലും കാർഷിക ജീവിതം തുടരുന്ന ഹൈമവതി അമ്മയുടെ കാർഷിക വിശേഷങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരത്തിൽ ചങ്ങാതിപൂച്ച എന്ന സിനിമയുടെ ചിരിവിശേഷങ്ങൾ. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗത്തിൽ രാഗം എന്ന ചലച്ചിത്രത്തിലെ ഗാനങ്ങൾ. തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

അടുത്തതായി നാട്ടുവിശേഷം. കൊട്ടിയൂർ വൈശാഖോത്സവത്തിനാവശ്യമായ വിളക്കുതിരികളും മറ്റും നെയ്തെടുക്കാനായി വിളക്കുതിരി സംഘം മഠത്തിൽ പ്രവേശിച്ചു. ഈ മാസം 21 രാത്രി സംഘം കൊട്ടിയൂരിലേക്ക് പുറപ്പെടും. കാവുന്താഴ കൂടാളി ദേവത്താർ ക്ഷേത്രം പ്രതിഷ്ഠാദിനവും കളമെഴുത്തുപാട്ടും തേങ്ങയേറും ഇന്ന് നടക്കും. ട്രാക്ക് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ കണ്ണൂർ വളപട്ടണം സ്റ്റേഷനുകൾക്കിടയിലുള്ള പള്ളിക്കുന്ന് ചാലാട് ലെവൽ ക്രോസ് ഇന്ന് രാവിലെ 8 മണി മുതൽ നാളെ രാത്രി 11 മണി വരെ അടച്ചിടും. ചെറുക്കുന്ന് ചുണ്ട പ്രയാങ്ങോട് ശിവക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം ഈ മാസം 24 തീയതി വരെ നടക്കും. കൂത്തുപറമ്പ് കോട്ടം കുറ്റിപ്രത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നവീകരിച്ച ഗുളികൻ തറയുടെ പുനഃപ്രതിഷ്ഠാകർമ്മം മറ്റന്നാൾ രാവിലെ 7:50 to 8:50 മധ്യേ നടക്കും. കല്ലേശ്ശേരി കണ്ടന്തള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷം ഇന്ന് നടക്കും. പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പൈൽസ് ഫിഷർ മെഗാ ചികിത്സാ ക്യാമ്പ് ഇന്ന് സമാപിക്കും. മാലൂർ കരേറ്റ സ്വയംവര പാർവതി ക്ഷേത്രത്തിൽ മറ്റന്നാൾ ലളിതാ സഹസ്രനാമ സമൂഹാർച്ചന നടക്കും. കണ്ണൂർ ബർണശ്ശേരി ഹോളി ട്രിനിറ്റി കത്തീഡ്രലിൽ തിരുനാൾ ആഘോഷം ഈ മാസം 25 തീയതി സമാപിക്കും. നാരാത്ത് നാഗമുള്ളപ്പറമ്പ് ചെറിയത്തുകാവിലെ പ്രതിഷ്ഠാദിനാഘോഷം ഈ മാസം 26 തീയതി നടക്കും. അഞ്ചരക്കണ്ടി കാവൻമൂല പലേരി അമ്പലം മഹാശിവക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ 8 മണിക്ക് രുദ്രാഭിഷേകവും പൂജയും നടക്കും. ചെറുകുന്ന് കൊവ്വപ്പുറം കുണ്ടിലെ വളപ്പിൽ തറവാട് ശ്രീഗുരു മൂകാംബിക ദേവി ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം നാളെ സമാപിക്കും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.

ശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യ

0: ഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യ സൗരഭം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാനാധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.
1: കവിത്വം തുളുമ്പുന്ന പാട്ടെഴുത്തുകാരനുമായ ശ്രീ റഫീഖ് അഹമ്മദിന്റെ തോരാമഴ, വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ മാമ്പഴം പോലെ എക്കാലത്തും മലയാളികളുടെ കണ്ണു നനയിച്ച കവിത,

ഉമ്മ അപ്പോഴും തനിച്ചു നിൽക്കുകയാണ്. ഒരു പക്ഷേ ഉമ്മയുടെ ചുറ്റും ആളുകൾ ഉണ്ടായിരിക്കാം. കഥനഭാരത്താൽ അവർ ഒന്നും തന്നെ കാണുന്നില്ല, അറിയുന്നില്ല. വിജനത ഉമ്മയുടെ മനസ്സിനാണ്. അത് മാറ്റാൻ മകൾക്കല്ലാതെ മറ്റുള്ളവർക്ക് സാധിക്കില്ലെന്ന കവികൽപ്പന എത്രമേൽ സുന്ദരമാണ്. ഉമ്മറക്കൽപ്പടിച്ചോട്ടിൽ

അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട കുറിഞ്ഞിപ്പൂച്ച. അവൾ അഴിച്ചിട്ട തേഞ്ഞ ചെരുപ്പിൽ മുഖമൊരുമി പുറത്തെ കല്ലുവെട്ടാങ്കുഴിക്കുള്ളിലേക്ക് പോകുന്നു. തെക്കേപ്പുറത്ത് അയക്കോലിൽ അഴിച്ചിട്ട കുഞ്ഞുടുപ്പിൽ കാറ്റ് പതുക്കെ തട്ടി മരക്കൊമ്പിലേക്ക് തിരിക്കുന്നു. അവളുടെ വേർപാടിൽ സർവചരാചരങ്ങളും ദുഃഖിക്കുന്ന കാഴ്ച.

0: കുട ചെന്നെടുത്തു പാഞ്ഞു. പള്ളിപ്പറമ്പിൽ പുതുതായി കുമിച്ചിട്ട മണ്ണട്ടിമേലെ നിവർത്തി വെച്ചു. പെട്ടെന്ന് വന്ന പെരുമഴ ഉമ്മ ചിക്കനകത്ത് പാഞ്ഞു പോയി. വില്ലൊടിഞ്ഞെന്ന് എപ്പോഴും ചിണുങ്ങിടാറുള്ള പുള്ളിക്കുടയെടുത്ത് പള്ളിപ്പറമ്പിലേക്ക് പായുകയാണ്. കുടയാണോ അല്ല മകളാണോ ചിണുങ്ങിയത് എന്നത് വായനക്കാർ തീരുമാനിക്കട്ടെ. ഉമ്മ ഓടിപ്പോയി പള്ളിപ്പറമ്പിൽ പുതുതായി കുഴിച്ചിട്ട മണ്ണട്ടിമേലേക്ക്. തൻ്റെ മകൾ മരിച്ചാലും മഴ കൊള്ളരുതെന്ന നിർബന്ധ ബുദ്ധി കൊണ്ട് കുട കമിഴ്ത്തി വെക്കുന്നു.
1: ഉമ്മുക്കുലുസു മരിച്ചന്നു രാത്രി തൊട്ടിന്നോളം ആ മഴ തോർന്നുമില്ല. ഉമ്മുക്കുലുസു മരിച്ചന്നു രാത്രി തൊട്ടിന്നോളം ആ മഴ തോർന്നുമില്ല.
0: അന്നു പെയ്ത മഴ പിന്നീടൊരിക്കലും തോർന്നില്ല. ആ തോരാത്ത മഴയിൽ വായനക്കാരും പങ്കാളികളാകുന്നു. വൈലോപ്പിള്ളിയുടെ മാമ്പഴത്തിലെ അമ്മയുടെ ചെയ്തിയേക്കാൾ ഒരു പടി മേലെ കിടക്കുന്നു തോരാമഴയിലെ ഉമ്മയുടെ ചെയ്തികൾ. മകളുടെ വേർപാടിൽ ഉമ്മയുടെ ചെയ്തികളിൽ ദുഃഖം തളങ്കിട്ടി നിൽക്കുന്ന അനുഭവം അത് അത്യന്തം വികാരഭരിതമാണല്ലോ.
2: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം
3: തയ്യാറാക്കി അവതരിപ്പിച്ചത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.

0: അല്പസമയത്തിനകം ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ നോർവീജിയൻ കമ്പനികളെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ നടക്കുന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. തെരുവ് നായ വിഷയത്തിൽ സുപ്രധാന നിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതി. അപകടകാരികളായ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാം, വന്ധ്യംകരിച്ച നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നും കോടതി. കേരളത്തിൽ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ നടക്കും, സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. സെൻട്രൽ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിൽ പുരോഗമിക്കുന്നു. കോംഗോയിൽ എബോള വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലഖ്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ ബിസിനസ് സൌഹൃദ അന്തരീക്ഷവും പ്രതിഭാശാലികളായ യുവജനങ്ങളും നോർവീജിയൻ കമ്പനികൾക്ക് രാജ്യത്ത് വലിയ അവസരങ്ങൾ പ്രദാനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ ഇന്ത്യ നോർവേ ബിസിനസ് ആന്റ് റിസർച്ച് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ 100 ബില്യൺ ഡോളറിന്റെ നിക്ഷേപവും 10 ലക്ഷം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിനായി ഇരു രാജ്യങ്ങളിലെയും നിക്ഷേപകർ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നോർവേ കിരീടാവകാശി പ്രിൻസ് ഹാക്കോൺ, പ്രധാനമന്ത്രി യോനസ് ഗാർ സ്റ്റോറെ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കപ്പൽ നിർമ്മാണം, ഗ്രീൻ എനർജി, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപം നടത്താൻ അദ്ദേഹം നോർവീജിയൻ കമ്പനികളെ ക്ഷണിച്ചു.
2: യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ കെ സാത്ത് ട്രേഡ് ആൻഡ് ഇക്കോണമിക് പാർട്ണർഷിപ്പ് അഗ്രിമെന്റ് ലാഗൂ കിയാ. യെ യൂണിക് ഓർ സ്പെഷ്യൽ അഗ്രിമെന്റ് ഹമാരെ ബീച്ച് ടാലന്റ് ടെക്നോളജി और म्यूचुअल ट्रस्ट का एग्रीमेंट है. इसी एग्रीमेंट के माध्यम से एप्टा कंट्रीज से भारत में अगले 15 वर्षों में 100 बिलियन डॉलर इन्वेस्टमेंट और 1 मिलियन जॉब्स क्रिएट करने का लक्ष्य है.
1: ഓസ്ലോയിൽ നടക്കുന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സാങ്കേതികവിദ്യ, പുനരുപയോഗ ഊർജ്ജം, പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ മേഖലയിൽ സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം. 5 നോർഡിക് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 19 ബില്യൺ ഡോളറിന്റെ വ്യാപാരമാണ് ഇന്ത്യയ്ക്കും ഈ രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്നത്. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഡെൻമാർക്ക്, ഐസ്ലാന്റ്, ഫിൻലാന്റ് പ്രധാനമന്ത്രിമാരുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ചകളും നടത്തും. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് 2 ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. റോമിലെത്തുന്ന പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി ഇറ്റലിയിലെ ഇന്ത്യൻ സമൂഹം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവ് നായ്ക്കളെ വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം വീണ്ടും തുറന്നു വിടരുതെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. 2025 നവംബറിലെ ഉത്തരവിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ജസ്റ്റിസ് വിക്രംനാഥിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് തള്ളുകയായിരുന്നു. ഇത്തരം നായ്ക്കളെ പ്രത്യേക ഷെൽട്ടറുകളിൽ പാർപ്പിക്കണമെന്നും അധികൃതർക്ക് കോടതി നിർദ്ദേശം നൽകി. കുട്ടികൾ, പ്രായമായവർ, യാത്രക്കാർ എന്നിവർക്ക് നേരെ തെരുവ് നായ്ക്കളുടെ ആക്രമണം വർദ്ധിച്ചുവരുന്നതായി പറഞ്ഞ കോടതി, ഉത്തരവുകൾ നടപ്പാക്കുന്നതിൽ പരാജയപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്നും പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനുകൾ ലഭ്യമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അപകടകാരികളായ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ഉത്തരവുകളുടെ നടത്തിപ്പ് ഹൈക്കോടതികൾ നിരീക്ഷിക്കണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. കേരളത്തിൽ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും, വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ എംഎൽഎയുമായ ജി സുധാകരനെയാണ് പ്രോടേം സ്പീക്കറായി നിയോഗിച്ചിരിക്കുന്നത്. ഈ മാസം 29-നാണ് നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഇന്നലെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രിക്ക് പുറമെ 20 മന്ത്രിമാരാണ് പുതിയ മന്ത്രിസഭയിലുള്ളത്. മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച വിജ്ഞാപനം വൈകാതെ പുറത്തിറങ്ങും. ഇന്ത്യ വിയറ്റ്നാം പ്രതിരോധ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നത് സംബന്ധിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിയറ്റ്നാം പ്രസിഡന്റ് ചോ ലാമുമായി ചർച്ച നടത്തി. പ്രതിരോധം, സുരക്ഷ, പരസ്പര വിശ്വാസം എന്നിവയിൽ വേരൂന്നിയ ശക്തമായ ബന്ധമാണ് ഇന്ത്യയ്ക്കും വിയറ്റ്നാമിനും ഇടയിൽ നിലനിൽക്കുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് ശ്രീ രാജ്നാഥ് സിംഗ് വിയറ്റ്നാമിലെത്തിയത്. വിയറ്റ്നാം പ്രതിരോധ മന്ത്രി ജനറൽ ഫാൻ വാൻ ജോങ്ങുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സെൻട്രൽ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിലെ ജഗദൽപൂരിൽ പുരോഗമിക്കുന്നു. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ വർധന. ലിറ്ററിന് 90 പൈസ വീതമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഒരാഴ്ചയ്ക്കിടെ ഇത് 2ാം തവണയാണ് വില വർദ്ധിക്കുന്നത്. ഈ മാസം 15-ന് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. ഹൈക്കോടതി മുൻ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആരോപണങ്ങൾ പരിശോധിക്കുന്ന അന്വേഷണ സമിതി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് റിപ്പോർട്ട് കൈമാറി. സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് അരവിന്ദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് അന്വേഷണം നടത്തിയത്. റിപ്പോർട്ട് വൈകാതെ പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വയ്ക്കും. സാമ്പത്തിക ക്രമക്കേടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിൽ കൊൽക്കത്തയിൽ ആർജികാർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പശ്ചിമബംഗാൾ സർക്കാരിന്റെ അനുമതി. മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയാണ് ഔദ്യോഗിക ഉത്തരവ് പുറത്തിറക്കിയത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ഈ മാസം 28-ന് നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവത്തിന് തുടക്കമാകുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: ബാവലിപ്പുഴയ്ക്ക് കുറുകെ മന്തഞ്ചേരിയിൽ നിന്ന് അക്കരെ കൊട്ടിയൂരിലേക്കുള്ള പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 60 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള സ്റ്റീൽ പാലമാണ് നിർമ്മിക്കുന്നത്. നേരത്തെയുണ്ടായിരുന്ന പാലത്തിന് ബലക്ഷയമുണ്ടായതിനെ തുടർന്നാണ് പുതിയ പാലം പണിയുന്നത്. ഗഡറുകൾക്ക് മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് ടൈലുകൾ വിരിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തിയാണ് ബാക്കിയുള്ളത്. 2.5 കോടി രൂപയാണ് പാലത്തിന്റെ നിർമ്മാണ ചെലവ്. ഉത്സവം ആരംഭിക്കുന്നതിന് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കി തുറന്നുകൊടുക്കാനാണ് കൊട്ടിയൂർ ദേവസ്വം ലക്ഷ്യമിടുന്നത്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള കൂടുതൽ കേന്ദ്രങ്ങളും സജ്ജീകരിക്കുന്നുണ്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. ജയ്പൂരിൽ രാത്രി 7:30 മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സി മുഹമ്മദൻ എസ്സിയെ നേരിടും. ഗുവാഹത്തിയിൽ വൈകിട്ട് 5:00 മത്സരം. കോംഗോയിൽ എബോള രോഗം വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ലോകാരോഗ്യ സംഘടന. നിലവിൽ 118 മരണങ്ങളും 300 സംശയാസ്പദമായ കേസുകളും കോംഗോയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രോഗബാധ അയൽ രാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നതായാണ് വിവരം. കോംഗോയിലെയും യുഗാണ്ടയിലെയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഖത്തർ, സൌദി അറേബ്യ, യുഎഇ എന്നീ രാജ്യങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഇറാനെതിരെയുള്ള സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവയ്ക്കുന്നതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകളിലൂടെ അമേരിക്കയ്ക്കും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കും സ്വീകാര്യമായ കരാറിൽ ഉടൻ എത്തിച്ചേരാനാകുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കുമെന്നും ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ ആക്രമണം നടത്താൻ യുഎസ് സൈന്യം സജ്ജമാണെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ലക്ഷദ്വീപിലെ ബംഗാരം ദ്വീപിൽ കടലിൽ നീന്തുന്നതിനിടെ ഉണ്ടായ അപകടത്തെ തുടർന്ന് ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡർ ശ്രീരാജ് അന്തരിച്ചു. തിരുവനന്തപുരം സ്വദേശിയായ ശ്രീരാജ് കവരത്തി ദ്വീപിലെ റഡാർ യൂണിറ്റിലാണ് ജോലി ചെയ്തിരുന്നത്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരും. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തി. ക്ഷേത്രങ്ങളിലെ സ്വർണ്ണ ശേഖരത്തിന് പകരമായി ക്ഷേത്രങ്ങൾക്ക് സ്വർണ്ണ ബോണ്ടുകൾ നൽകാൻ പോകുന്നുവെന്ന പ്രചാരണം നിഷേധിച്ച കേന്ദ്ര സർക്കാർ. ഈ വാർത്ത വ്യാജമാണ്. ഉണ്ടാകുമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ നോർവീജിയൻ കമ്പനികളെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ നടക്കുന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. തെരുവുനായ വിഷയത്തിൽ സുപ്രധാന നിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതി. അപകടകാരികളായ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാം. വന്ധ്യംകരിച്ച നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നും കോടതി. കേരളത്തിൽ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. സെൻട്രൽ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിൽ പുരോഗമിക്കുന്നു. കോംഗോയിൽ എബോള വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് മെയ് 19 വ്യാഴാഴ്ച, ഒരു മണി കഴിഞ്ഞു. സന്ദേശഗാനങ്ങളുടെ സമയമാണ്. സന്ദേശങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. 9037008960 എന്ന വാട്സപ്പ് നമ്പറിലേക്കാണ് ശ്രോതാക്കൾക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന സന്ദേശങ്ങളും പാട്ടുകളും നിർദ്ദേശിക്കേണ്ടത്. ആദ്യത്തെ സന്ദേശം വായിക്കാം. പ്രിയ റേഡിയോ മലബാർ, 1992 പുറത്തിറങ്ങിയ വിജിലൻസ് എന്ന സിനിമയ്ക്ക് വേണ്ടി പൂവച്ചൽ ഗാദറും ജോൺസൺ മാഷും ചേർന്ന് ഒരുക്കിയ ഗാനമാണ് ഇന്നത്തെ സന്ദേശഗാനങ്ങളിൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യ വരികൾ ഇങ്ങനെയാണ്: സുന്ദരാംഗി മനസ്വിനി, എന്റെ സ്വപ്നതലങ്ങളിൽ എത്ര മോഹന വർണ്ണരാജികൾ നെയ്തു തന്നു മനോഹരി. മനോഹരമായ വരികളല്ലേ. ഗാനം ആലപിച്ചിരിക്കുന്നത് നമ്മുടെ ഭാവഗായകൻ പി ജയചന്ദ്രനാണ്. ഈ ഗാനം പതിവ് പോലെ റേഡിയോ മലബാർ കേൾക്കുന്ന ലോകമെമ്പാടുമുള്ള മുഴുവൻ ശ്രോതാക്കൾക്കും പ്രിയപ്പെട്ട റേഡിയോ നിലയാംഗങ്ങൾക്കും മധുരവാണി സൗഹൃദ കൂട്ടായ്മയിലെ സഹപ്രവർത്തകർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് റേഡിയോ മലബാറിൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹം അറിയിച്ചത് ചന്ദ്രഭാനു തില്ലങ്കേരിയാണ്. ചന്ദ്രഭാനു സാറേ, നിലയാംഗങ്ങൾക്കും കൂടി സമർപ്പിച്ചതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. പാട്ട് റെഡിയായിട്ടുണ്ട്, കേൾക്കാം.

0: Stitchwell, Botic and Beauty Parlor, Second Floor, Links Mall, Mattanur.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ, ബോട്ടിക്, ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്. സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999-447-6836.
1: 9447-371-836.
0: 8078-502-836.
2: പ്രിയ റേഡിയോ മലബാർ, ഞാൻ പ്രേമവല്ലി കാഞ്ഞിലേരി. എന്റെ മകളുടെ വിവാഹ വാർഷികമാണ് May 19, അതായത് ഇന്ന്. കാര്യസൻ എന്ന സിനിമയിലെ മംഗളങ്ങൾ വാരിക്കോരി ചൊരിയാം എന്ന പാട്ട് വച്ചു തരണേ. എന്റെ മധുരവാണി കൂട്ടുകാർക്ക് വേണ്ടിയും എന്റെ ഫ്രണ്ട്സിന് വേണ്ടിയും കൂടി എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രേമവല്ലി ചേച്ചി ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന മകളുടെ പേരും ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല, എങ്കിലും മകൾക്ക് വേണ്ടി പാട്ട് വെച്ചു തരുന്നതിന് മുന്നേ റേഡിയോ മലബാറിന്റെ ആശംസകൾ കൂടി അറിയിക്കണേ. ഇനി പാട്ട് കേട്ടോളൂ.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0409024736300.
2: ചൊവ്വാഴ്ചയുടെ സന്ദേശഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത സന്ദേശത്തിലേക്ക് പോവുകയാണ്. ഹായ് റേഡിയോ മലബാർ, പ്രിയ സന്ദേശഗാനത്തിന് ഇന്ന് May 19 പീലീലയുടെ ജന്മദിനമാണ്. മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത ഒട്ടേറെ പകർന്നു നൽകിയ ഉജ്ജയിനിയിലെ ഗായികയ്ക്ക് ഈ ജന്മദിനത്തിൽ ചുക്ക് എന്ന ചിത്രത്തിലെ വയലാർ ദേവരാജൻ മാസ്റ്റർ നമുക്ക് സമ്മാനിച്ച ഗാനമായ ലീലാമ ആലപിച്ച സംക്രമ വിഷുപക്ഷി സംവത്സരപക്ഷി എന്ന ഗാനം പ്രക്ഷേപണം ചെയ്യുമോ? സന്ദേശം അയച്ചത് എലമ്പാറയിൽ നിന്നും സുജാത മേട്ടടി.

പതിവ് പോലെ കെ പി ജാനകി പരിപ്പായി ഗാനമഞ്ജരി ഗ്രൂപ്പ് അംഗങ്ങളും ഈ ഗാനം ശ്രവ്യധാര ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും സമർപ്പിക്കുന്നു. റേഡിയോ മലബാറിന് 1000 അഭിനന്ദനങ്ങൾ. ഇന്ന് ചലച്ചിത്ര പിന്നണി ഗായിക പി ലീലയുടെ ജന്മദിനമാണ്. ആ സ്മരണകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് കേൾക്കാം ചുക്കു എന്ന ചിത്രത്തിലെ പാട്ട്.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ചിത്രം എങ്ങനെ നീ മറക്കും, ഗാനം ദേവദാരു പൂത്തു, രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം, പാടിയത് യേശുദാസ്. ഈ പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് സമീറ കരുവാരക്കുണ്ട്.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: മേശവിളക്കിന്റെ നേർത്ത വിളിച്ചും എന്ന ഗാനം യേശുദാസ് ചക്രവർത്തി എന്ന ചിത്രത്തിനു വേണ്ടി പാടിയത്. വിച്ചു തിരുമല മലയാഴ്മയുടെ ഹൃദയാകാശത്തിൽ ഭാവനയുടെ താരകപ്പെട്ടകം തുറന്ന് ഒളിമങ്ങാത്ത അർത്ഥസമ്പന്നതയുടെ സൗന്ദര്യം നിറഞ്ഞ അനേകം രാഗനക്ഷത്രങ്ങൾ സമ്മാനിച്ച് മൺമറഞ്ഞു പോയ കാവ്യപ്രതിഭയാണ് ഈ പ്രതിഭ. നമുക്ക് സമ്മാനിച്ച ഈ രാഗനക്ഷത്രത്തിനായി കാത്തിരിക്കുന്നു എന്ന് സന്ദേശം അയച്ചിരിക്കുന്നത് രാഗാ പോത്തൂരാണ്. മൺമറിഞ്ഞു പോയ ആ പ്രതിഭയെ നമുക്ക് ഓർത്തുകൊണ്ട് ഈ പാട്ട് കേൾക്കാം.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.
3: ചിത്രം ഇതാ ഒരു ധിക്കാരി, ഗാനം അറിയാതെ അറിയാതെ അനുരാഗ വീതിയിൽ ഈ പാട്ട് കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചത് ടി ആ ഷറഫ്, വെസ്റ്റ് കൈപ്പുറം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: മല്ലികപ്പൂവിൻ മധുരഗന്ധം എന്ന പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് അഖിൽ മുരിക്കോളിയാണ്. ഇത് അഖിലിന്റെ കൂടെ ജെസിയുടെ ട്രെയിനിങ് ചെയ്ത എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അഖിലെ, നമുക്ക് പാട്ട് കേൾക്കാം.

0: 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം ഈ വരുന്ന May 20 ബുധനാഴ്ച രാവിലെ 9:30 മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം. നിയുക്ത മട്ടന്നൂർ MLA ശ്രീ വി കെ സനോജ് ഉദ്ഘാടനം ചെയ്യുന്നു. മട്ടന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീ എൻ ഷാജിദ് മാസ്റ്റർ മുഖ്യാതിഥിയാകും. ഏവരെയും ഉദ്ഘാടന ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
1: അടുത്ത സന്ദേശം വന്നിരിക്കുന്നത് കൂത്തുപറമ്പിൽ നിന്നും ഷീനയുടേതാണ്. ഷീനയുടെ SSLC ചങ്ങാതിമാർക്ക് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. താഴ്വാരം തീകായും പെൺപൂവേ എന്ന ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് വച്ചു കൊടുക്കാം അല്ലേ? എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഇത് കേൾക്കുമെന്ന് വിചാരിക്കുന്നു.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: അടുത്ത സന്ദേശം കണ്ണൂരിൽ നിന്നും സുഹജി അയച്ചതാണ്. രാക്കാവിലേതോ കുളിർക്കാറ്റ് പോലെ എന്ന ഗാനം വച്ചു തരുമോ? എന്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ പാട്ട് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും വെച്ചു തരാം. സുഹജ, പാട്ട് കേട്ടോളൂ.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കർ വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ.
1: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: പാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
1: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
0: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
1: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
0: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
1: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
0: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742-473-630, 0490-243-630.
2: അടുത്ത സന്ദേശം രമ്യ ബൈജു കലൂരിൽ നിന്നും അയച്ചതാണ്. മഞ്ചാടി മണി കൊണ്ട് മാണിക്യക്കുടം നിറഞ്ഞു എന്ന പാട്ട് ലീവ് കഴിഞ്ഞ് ഗൾഫിലേക്ക് തിരിച്ചുപോയ എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു യാത്രാമംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് നമുക്ക് പാട്ട് വെച്ചു കൊടുക്കാം.

പത്ത് വെളുപ്പിന് മുറ്റത്ത് നിൽക്കണ എന്ന ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് വായാന്തോടു നിന്നും ശൈലേച്ചയാണ്. നമുക്ക് പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം.

പ്രിയ ശ്രോതാക്കളെ, സന്ദേശഗാനങ്ങളുടെ സമയം ഇവിടെ തീരുകയാണ്. സന്ദേശങ്ങൾ അയച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും റേഡിയോ മലബാറിന്റെ നന്ദി, സ്നേഹം. സന്ദേശം അയക്കേണ്ട വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9037008960. മറക്കാതെ അയച്ചു തുടങ്ങിക്കോളൂ. നിങ്ങളുടെ ആശംസകൾ, കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ട് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സന്ദേശം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഉൾപ്പെടുത്താത്ത സന്ദേശങ്ങൾ അടുത്ത സന്ദേശഗാനങ്ങളിൽ തീർച്ചയായും ഉൾപ്പെടുത്തും. നന്ദി, നമസ്കാരം.

0: പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: ഇനി അതിഥി ഭാഷാ ഗാനങ്ങൾ.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നമസ്കാരം.

11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം ഈ വരുന്ന മെയ് 20 ബുധനാഴ്ച രാവിലെ 9:30 മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം നിയുക്ത മട്ടന്നൂർ MLA ശ്രീ വി കെ സനോജ് ഉദ്ഘാടനം ചെയ്യുന്നു. മട്ടന്നൂർ നഗരസഭ ചെയർപേഴ്സൺ ശ്രീ എൻ ഷാജിദ് മാസ്റ്റർ മുഖ്യാതിഥിയാകും. ഏവരെയും ഉദ്ഘാടന ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762 400.

സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക, മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ്

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ, കേൾക്കാം അനുഭൂതി എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രയാലപിച്ച ഒരു ഗാനം.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.
2: ജനകീയം. ഏവർക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. വിജയൻ മാഷും യൂസഫ് മാഷും പഠനകാലത്തും സേവനകാലത്തും സേവനാനന്തര കാലത്തും തുടർന്നു കൊണ്ടിരിക്കുന്ന അപൂർവ സൗഹൃദത്തിന്റെ കഥ ഇപ്പോൾ തുടർന്ന് കേൾക്കാം.
3: നമ്മള് കോളേജില് പഠിക്കുമ്പോൾ നമ്മള് ശരീരത്തിനും മനസ്സിനും ഒക്കെ മാറ്റം വരുന്ന ഒരു കാലമാണ്. നമ്മുടെ മെന്റൽ ഒരു മെച്ചൂരിറ്റി വരുന്ന ഒരു കാലമാണ്. ആ സമയത്തുള്ളൊരു ജീവിതം എങ്ങനെയായിരുന്നു?
4: അത് പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങൾ രാവിലെ വരും, കോളേജ് ക്ലാസ് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകും. അല്ലാതെ
3: കോളേജ് ക്ലാസ് പഠനത്തിന് ഉപരിയായിട്ട് മറ്റൊരു സംഘടനാ പ്രവർത്തനം
4: ഒന്നുമില്ല. കുറച്ചുണ്ടായിരുന്നു, ഒരു എം എ ജോൺ നമ്മെ നയിക്കും എന്ന് പറഞ്ഞിട്ടൊരു പ്രസ്ഥാനം
5: അതന്നൊരു ഹരമായിരുന്നു.
4: അതൊക്കെ അല്ലാതെ മറ്റു
5: വേറെ പുതിയ പുതിയ മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കി
4: ഒന്നുമില്ല.
5: പിന്നെ വേറൊരു കാര്യം കൂടെ, ഞങ്ങള് രാവിലെ വീട്ടിൽ നിന്ന് വിട്ടാൽ തൊക്കിലങ്ങാടി ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു 1-2 km നടക്കണം. വൈകുന്നേരം അപ്പൊ എപ്പോഴും ബിസി ആയിരിക്കും. അപ്പൊ കോളേജിൽ നിന്ന് കറക്റ്റ് ടൈം കോളേജ് എത്തും, വിട്ട ഉടനെ അവിടെ നിന്ന് വിട്ടു കഴിഞ്ഞാൽ മറ്റ് കോളേജിൽ ആ മറ്റ് നമ്മളെ ഈ എന്താ പറയുക തമാശകളൊന്നും ആക്ടിവിറ്റീസ് പങ്കെടുക്കാൻ നമുക്ക് അന്ന് പറ്റിയില്ലായിരുന്നു. സിസിയിൽ അതൊരു കമ്പൽസറി ആയതുകൊണ്ടും പിന്നെ അതൊരു ചെറിയ മാർക്കുള്ളത് കൊണ്ടും മറ്റ് പൊതുവെ അവിടെ നിന്നിട്ട് കളിക്കാനോ അല്ലെങ്കിൽ കമ്പനി കൂടി ആണെന്ന് സംസാരിക്കാനോ സമയം ഉണ്ടായിരുന്നു.
3: യൂണിവേഴ്സിറ്റി എക്സാമിലെ റിസൾട്ട് വന്നപ്പോൾ എങ്ങനെയുണ്ട്?
4: റിസൾട്ട് ഒക്കെ സാധാരണ ഒരു പാസ് മാർക്കല്ലേ ഒക്കെ ഉണ്ടായിരുന്നു. സെക്കൻഡ് ക്ലാസ്.
3: അപ്പോൾ നല്ലൊരു കോഴ്സ് കയ്യിലുണ്ട്, ബി എസ് സി മാത്സ്. അതുകൊണ്ട് എങ്ങനെ ജീവിതത്തിൽ ഇനി അടുത്ത സ്റ്റെപ്പിനെ കുറിച്ച് ആലോചന നടക്കുന്ന സമയമാണല്ലേ?
5: അതായത് ബി എസ് സി മാത്സ് കഴിഞ്ഞ് കഴിഞ്ഞ ഡിഗ്രി കഴിഞ്ഞ് ഞങ്ങൾ ഒരു ട്യൂട്ടോറിയൽ കോളേജ് നടത്തി. അത് ചെറിയൊരു ടൈം പാസിന് വേണ്ടിട്ട്. അതിന് വേറൊരു കാരണം കൊണ്ടായിരുന്നു, എന്റെ ഒരു അനുജനും എന്റെ ഈ മാനുവൽ സാറിന്റെ ഒരു അനുജനും എസ് എൽ സി ഫെയിലായി. ഇപ്പൊ ഇവരുന്ന് പാസ്സാക്കിട്ടോ. ഏറ്റവും എളുപ്പ വഴി ഒരു ട്യൂട്ടറിൽ തുടങ്ങിയിട്ട് ഞങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് പാസ്. അത് കഴിഞ്ഞ് നിർത്തുകയും ചെയ്തു. ഒറ്റ ബാച്ച് മാത്രം.
4: അവിടെ പഠിച്ച ഒരു കുട്ടി ഡോക്ടറേറ്റ് ഒക്കെ എടുത്തില്ല,
5: പുള്ളിക്ക് നമ്മൾ കോച്ചിങ് കൊടുത്തു.
3: പിന്നെ ബി എഡിന് പോകേണ്ട ഒരു ആലോചന എപ്പോഴാണ് വന്നത്?
5: ഈ ട്യൂട്ടോറിയൽ കോളേജ് വെച്ചാണ് ഞങ്ങൾ ആലോചിക്കുന്നത് അടുത്തപ്പോഴോ. അപ്പൊ ഞങ്ങളെ കുറച്ച് പേരുണ്ടല്ലോ. അപ്പൊ ഞാനുണ്ട്, യൂസഫ് ഉണ്ട്, മാനുവൽ ഉണ്ട്, രവീന്ദ്രനുണ്ട്. അപ്പൊ എന്താ വഴി വെച്ചാൽ നമുക്ക് ബി എഡിന് പോകാൻ മതി. അപ്പം പിന്നെ യൂസഫ് മാഷ് ആദ്യം പോയി അന്വേഷിച്ച് മൈസൂരിങ്ങിന്റെ കോളേജ് ഉണ്ട്
3: വേറൊരു
4: സുഹൃത്ത് പറഞ്ഞിട്ട് കൂത്തുപറമ്പിലെ ഒരു സുഹൃത്ത് പറഞ്ഞതായിട്ട് ഓർമ്മിക്കും.
5: അവിടെ ഇങ്ങനെ രാമകൃഷ്ണ മിഷൻ നടത്തുന്ന കോളേജ് ഏറ്റവും കുറഞ്ഞ അന്ന് കിട്ടണമെങ്കിൽ പൈസ കൊടുക്കണം. ഇവിടെ ഇവിടെ പൈസ ഇല്ല. മന്ത്ലി ആ ചെലവും നമ്മുടെ ഫുഡ് എക്സ്പെൻസും ആ റൂം റെന്റും കൂടി ചെറിയ പൈസയേ ഉള്ളൂ. കിട്ടാവുന്നതിൽ ഏറ്റവും, പക്ഷേ സ്ട്രിക്റ്റ് ആണെന്ന് മാത്രം. നമുക്ക് അവിടുന്ന് പുകവലിക്കാൻ പാടില്ല.
4: റെസിഡൻഷ്യൽ
5: ആണ്, പ്രാർത്ഥന മറ്റേ അങ്ങനെയൊക്കെ ഉണ്ട്.
4: ഒരു ചിട്ടയായ ജീവിതം നമുക്ക് അവിടെ നിന്ന് കിട്ടി. അതാണ്
3: ഇങ്ങനെ അവിടെ എത്തപ്പെട്ടത്. നേരിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടാണോ അല്ലെ നേരെ സർട്ടിഫിക്കറ്റ് കൊണ്ട്
4: അവിടെ പോയി ആപ്ലിക്കേഷൻ വാങ്ങി പൂരിപ്പിച്ചു കൊടുത്തു.
5: അപ്പൊ പോയി ചേർത്ത് പിന്നെ ഫീസ് അടച്ചു കഴിഞ്ഞാല് എനിക്ക് വേണ്ടിട്ട് ഈ മാഷാണ് പോയത്. യൂസഫ് മാഷാണ് പോയിട്ട് അവിടെ. ഞാൻ ആദ്യം ഒരു കൊല്ലം, പിന്നെ യൂസഫ് മാഷ് ഒരു കൊല്ലം കഴിഞ്ഞ പിന്നെ പോയുള്ളൂ. പിന്നെ
3: കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് വിട്ടു നിൽക്കുന്നതാണല്ലോ. നിർമ്മലയിലാണെങ്കിലും ചിറ്റേരിപ്പുറം കോളേജ് കണ്ണവെല്ലാം നമ്മുടെ നാട്ടിലാണ്.
4: ആദ്യകാലങ്ങളിൽ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ആഴ്ച കാഴ്ചക്ക് എന്തെങ്കിലും കാരണം ഉണ്ടാക്കിയിട്ട് നാട്ടിലേക്ക് വരും.
3: പിന്നെ അത് പൊരുത്തപ്പെട്ടു.
5: എനിക്കാണെങ്കിൽ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ.
4: ഒരു സംഭവം ഞാൻ ഓർമ്മിക്കുന്നത്, എന്റെ ജ്യേഷ്ഠന്റെ കല്യാണം എനിക്ക് പോകണം. അപ്പൊ സ്വാമി പറഞ്ഞു,
5: സ്വാമിമാരവിടെയല്ല
4: ഇപ്പൊ പോകണ്ട, പരീക്ഷ എടുത്ത സമയമാണ്. ജ്യേഷ്ഠന്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം കാണുമ്പോൾ കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മ കൊടുക്കുക ജ്യേഷ്ഠന്. അപ്പൊ ഞാൻ സ്വാമി പറഞ്ഞ പിന്നെ അതിലപ്പുറം ഒന്നും ചെയ്യാറില്ല.
5: അപ്പൊ ഇത് തന്നെയാണ് എന്റെ കേസ്. ഒരു 10 ദിവസം 15 ദിവസം കഴിയുമ്പോഴേക്ക് ഞാൻ സ്വാമിയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ നോക്കും. സ്വാമിക്ക് മനസ്സിലാവോ വിജയൻ യു വാണ്ട് ടു ഗോ ടു യുവർ ഹോം. എനിക്ക് വീട്ടിലാണെങ്കിൽ അമ്മയുള്ളൂ, പിന്നെ അല്പം അതിന്റെ ഫീസൊക്കെ ഉണ്ടാക്കുകയും ചെയ്യണ്ടോ. ഞാൻ തന്നെ അതിൽ ഉണ്ടാക്കണം പൈസയൊക്കെ, അല്പം എന്തെങ്കിലും തേങ്ങയൊക്കെ പറിച്ചു കൊടുത്തിട്ടൊക്കെ. അപ്പൊ അങ്ങനെ ഒരു മാസം 2 പ്രാവശ്യം ഞാൻ വീട്ടിലോട്ട് വരും. അപ്പൊ അത് സ്വാമിക്ക് അറിയുകയും ചെയ്യാം. അപ്പൊ അത് വിടുകയും ചെയ്യും, കുഴപ്പമൊന്നുമില്ല. ശരിക്കും അവര് പുറത്ത് വിടുകയല്ല അങ്ങനെയൊന്നും.
3: അതായത്
5: പുള്ളി റെസിഡൻഷ്യലാണല്ലോ. പിന്നെ സ്വാമി എപ്പോഴും നമ്മൾ എന്താ പറയുക, ഒരു പ്രത്യേക രീതിയിലാണ് അവര് പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പ്രാർത്ഥനയെല്ലാം എല്ലാം അനുസരിക്കും. സിംഗിൾ സിംഗിൾ റൂമാണ് ഓരോ കുട്ടിക്കും. അത് മൈസൂരിൽ നമ്മൾ വൃന്ദാവനിലേക്ക് പോകുമ്പോൾ വണ്ടിക്കൊപ്പം സ്ഥലത്ത് ഇപ്പോഴും കാണാൻ നല്ല മൈസൂർ ഏറ്റവും വലിയ, അതായത് അത്രയും സുഖ നമ്മൾ താമസിച്ച അവിടെ
4: 100 rooms ഉണ്ട്. 100 കുട്ടികൾ, പിന്നെ മറ്റു റൂമുകളും പ്രാർത്ഥനാ ഹാള്, ഡൈനിങ് ഹാള് ഒക്കെ ആയിട്ട്.
5: അവര് പബ്ലിക്കിന് വേണ്ടി റിട്രീറ്റ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് പബ്ലിക്കിന് അപേക്ഷ
3: കഴിഞ്ഞാൽ അടുത്ത് കിട്ടും.
5: അതെ അതെ,
3: സ്കൂളിലൊരു ഗവൺമെന്റ് സർവീസ് അല്ലെങ്കിൽ എയ്ഡഡ് സർവീസ് രണ്ടാണ്. എയ്ഡഡ് സർവീസിലാണെങ്കിൽ കുറച്ച് സാമ്പത്തികത്തിന്റെ വിഷയങ്ങളുണ്ട്. ഇങ്ങനെയാണ് ഒരു അധ്യാപകൻ എന്ന നിലയിലേക്ക് എത്തുന്നത്.
5: ഞങ്ങൾക്ക് ഗവൺമെന്റ് സർവീസ് കിട്ടിയിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേരും കിട്ടി. എനിക്ക് ബി എഡ് ടീച്ചറും കിട്ടി, പക്ഷെ കാസർഗോഡ് കിട്ടിയത്.
4: എനിക്കും അതെ, കാസർഗോഡ്.
5: അപ്പം വീട് വിട്ടിരിക്കാനുള്ള ചില പ്രശ്നങ്ങളൊക്കെ,
4: ഞാൻ 6 മാസം ജോലി ചെയ്തു ഇവിടെ.
5: ഞാനിനെ പോയില്ല, വീട് വിട്ടിരിക്കാനൊക്കെ വീട്ടിൽ നിന്ന് വിട്ടേക്കാൻ പറ്റില്ലായിരുന്നു, വീട്ടിലും ഇല്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോളയാട് ഹൈസ്കൂളിൽ മാത്തമാറ്റിക്സിന് ഒഴിവ് വന്നത്. അപ്പൊ എന്തുകൊണ്ടോ ഹെഡ്മാഷ് അറിഞ്ഞു വന്നു. അങ്ങനെ മാത്തമാറ്റിക്സ് അല്പം ടൈറ്റു ആയിരുന്നു, മാത്സിന് അവിടെ കിട്ടാൻ വേണ്ടിട്ട്. അടുത്താണല്ലോ,
3: വലിയ പ്രയാസമില്ലാണ്ട് ചേരാൻ പറ്റി.
5: അവരിങ്ങോട്ട് ആളെ അയച്ചു, ചേരാൻ താല്പര്യം സീറ്റ് ഉണ്ട് ഒഴിവ്, ഞാൻ അറിയില്ലല്ലോ.
4: അതുകൊണ്ടാണ് ഒരു കൊല്ലം കഴിഞ്ഞ് ഞാൻ ചേർന്നത്. ഒരു കൊല്ലം എന്റെ ഇങ്ങനെ നഷ്ടപ്പെട്ടു.
5: അവിടെ മാഷ് വെയിറ്റ് ചെയ്തു അതിന് അടുത്ത പോസ്റ്റിന് വേണ്ടിയിട്ട്. പിന്നെ അവര് ചെറിയൊരു പൈസ ഒക്കെ വാങ്ങുമായിരുന്നു. അപ്പൊ അതിനൊന്നും അങ്ങനെ ഡിമാൻഡ്, ചെറിയ നിർബന്ധം കുറച്ച് കുറച്ച് ആയതാണ്ട് പിന്നെ ശമ്പളം കിട്ടിയപ്പോഴൊക്കെ
3: കൊടുക്കാൻ.
4: അവിടെ 1976
5: അതായത് അടിയന്തരാവസ്ഥ കഴിഞ്ഞ ആ സമയത്ത്, അടിയന്തരാവസ്ഥ ആ സമയത്തായിരുന്നു.
3: പിന്നെ 2009 വരെ അല്ലേ,
4: 2009 2010
3: ഏതാണ്ട് 3 പതിറ്റാണ്ട്.
4: ഇടയ്ക്ക് ഞാൻ ഗൾഫിലും പോയിരുന്നു ലീവ് എടുത്തിട്ട്,
3: സ്കൂളിൽ നിന്ന്
4: ലീവ് എടുത്തിട്ട്. പക്ഷേ ഇന്നും വിജയമാഷ വിളിക്കും, എന്നും വിളിക്കും മിക്കവാറും. വളരെ അപൂർവം ദിവസങ്ങൾ ഒഴിഞ്ഞു പോകും.
5: ഞങ്ങൾ ദിവസം രാവിലെ കണ്ണൂർ ടൗണിൽ അവിടെ നിൽക്കും, മാഷ് വരും. ഞങ്ങൾ രണ്ടുപേരും വന്ന ശേഷമാണ് സ്കൂൾ.
4: കാർഡ് ക്ലബ് ഉണ്ട് ഞങ്ങൾക്ക്, ഞങ്ങൾ 4-5 പേര് ചേർന്നിട്ടുള്ളത്. അവിടുന്ന് ചെറിയ ചെസ് കളിക്കും, അങ്ങനെയൊക്കെ സമയം പാസ് ചെയ്യും.
5: സ്കൂളിൽ പോകുമ്പോഴും ഞങ്ങൾ രാവിലെ രണ്ടുപേരും എത്തിയ ശേഷം മാത്രമേ ഒന്നിച്ചേ പോകുള്ളൂ സ്കൂളിലേക്ക്.
3: നമ്മള് സ്കൂളിലെ അധ്യാപകർ പ്രത്യേകിച്ചും ഈ ജീവിതം സെറ്റിൽഡ് ആകുന്നൊരു സാഹചര്യമാണല്ലോ, തൊഴിലന്വേഷണമല്ല, ജീവിതം സെറ്റിൽഡ് ആയി. ആ സമയത്ത് ഒരു താല്പര്യക്കുറവ്, നമ്മളിപ്പം നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ്, അവരെ മാറ്റിയെടുക്കേണ്ട ഒരു ചുമതല നമുക്കുണ്ടല്ലോ, വലിയൊരു ചുമതലയാണ്. എന്തായിരുന്നു അധ്യാപനത്തിലെ ഒരു ക്രേസ്, എന്തായിരുന്നു നിങ്ങളുടെ?
5: ഞങ്ങൾ ജോലി മാത്രമായിരുന്നു, എന്തോ ഒരു വല്ലാതൊരു ഒരു അട്രാക്ഷൻ ആയിരുന്നു ആ ടീച്ചിങ്ങിനോട്. അത് ഞങ്ങൾക്ക് ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികളെ കാണുമ്പോൾ പ്രത്യേക ഒരു ഒരു എനർജി കൂടി വരും. ഞങ്ങളുടെ രണ്ടുപേരുടെയും കണക്ക് ക്ലാസ് എന്ന് വെച്ചാൽ അത്ര നല്ല ക്ലാസ്സായിരുന്നു
4: കുട്ടികൾക്ക്. മാത്രമല്ല, കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. വിജയ മാസ്റ്റർ കൺവീനർ ആയിരുന്നു, ഞാൻ അസിസ്റ്റന്റ് കൺവീനർ
5: ആയിട്ട്.
4: കുട്ടികളെ എക്സ്കർഷൻ അതിനൊക്കെ ഞങ്ങളായിരുന്നു,
3: സമാജം
4: എക്സ്കർഷൻ പോകുന്ന കാര്യങ്ങളിലൊക്കെ ഞങ്ങളായിരുന്നു മുൻകൈ എടുത്ത് പ്രവർത്തിച്ചിരുന്നത്.
3: എല്ലാ കോ കരിക്കുലർ
5: ആക്ടിവിറ്റീസും ടീച്ചിങ് മാത്രമല്ല,
3: വലിയ സ്കൂളാണ്, കുറെ കുട്ടികളും.
4: ആ കുട്ടികളും
5: 10-ാം ക്ലാസ് 5 ഡിവിഷൻ ഉണ്ടായിരുന്നു. 10-ാം ക്ലാസ്
3: ഹൈസ്കൂളായിരുന്നു,
4: ഹൈസ്കൂൾ മാത്രം.
5: 8th, 9th, 10th 3 മാത്രം. അത് പിന്നെ കോളയാട് പിന്നെ സെന്റ് കോൺസ് പള്ളിയുടെ അവരാണ് മാനേജ്മെന്റ്.
4: ഇപ്പൊ പ്ലസ് ടു ഒക്കെ ഉണ്ട്.
3: ഈ അധ്യാപന ജീവിതത്തില് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും മുഹൂർത്തങ്ങൾ രണ്ടുപേർക്കുമായിട്ടുണ്ടായിരുന്നില്ല?
4: പ്രത്യേകിച്ചിട്ട് പറയത്തക്ക വലിയ കാര്യങ്ങളൊന്നും നടന്നില്ല.
3: നമുക്ക് നല്ല വിരമിക്കുന്ന ഘട്ടത്തിലേക്ക് വരാം. ഒരു വല്ലാത്തൊരു മാനസികമായ ഒരു ഇമോഷൻ ഉണ്ടാകുന്ന ഒരു സമയമാണ്. എന്തായിരുന്നു വിജയമാഷ്? വിജയമാഷാണ് ഒരു വർഷം നേരത്തെ റിട്ടയർഡ് അല്ലേ?
5: ഞാൻ ആ വർഷം നേരത്തെ അല്ല, ഞാൻ ആ ഘട്ടത്തിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് ആലോചിക്കായിരുന്നു. അത് ആലോചിച്ച് അപ്പം വിരമിക്കുന്ന ഘട്ടത്തിൽ ഒരു ഒരു വല്ലാത്തൊരു വിഷമുണ്ടായിരുന്നു. അത് ആ വിഷമം അത് അനുഭവിച്ചൊക്കെ പറയാൻ പറ്റുള്ളൂ. കാരണം അതായത് നാളെ മുതൽ രാവിലെ 9 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് കുളിച്ച് ഡ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങണ്ടല്ലോ എന്നുള്ള ആ ഒരു വിചാരം. പിന്നെ ഈ കുട്ടികള് നടന്നു പോകുന്ന കാണുമ്പോൾ
3: മനസ്സിലെ
5: വിഷമമുണ്ട് ആ കുട്ടികള്. അപ്പം നമുക്കിനി ആ കുട്ടികളൊന്നും പറയാൻ പറ്റില്ലല്ലോ, ആ ഒരു വിഷമമുണ്ട്. അത് കുറച്ച് കാലം നീണ്ടുപോയോ, ചിലപ്പോൾ 1-ോ 2-ോ 3-ോ വർഷങ്ങൾ നമ്മൾ മനസ്സിലിട്ട് വല്ലാതെ അതിങ്ങനെ ഉണ്ട്. ഇപ്പോഴത് മാറിക്കഴിഞ്ഞു, അതൊരു വല്ലാതെ വിഷമം തന്നെയാണ്. കാരണം 3 പതിറ്റാണ്ടിലധികം സ്കൂൾ വർക്ക് ചെയ്യും, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് അങ്ങോട്ട് പോകാതിരിക്കാൻ പോകാൻ പാടില്ല എന്നുള്ളൊരു ഒരു ഇത് വരുമ്പോഴേ. പക്ഷെ എന്നാലും ഞങ്ങൾ രണ്ടുപേരും സ്കൂൾ വെറുതെ ഇന്നലെ പോയിരുന്നു.
4: അവിടെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഞങ്ങൾ
5: ചെറിയൊരു കാരണം കിട്ടിയാൽ മതി. അപ്പം യുമാഷ ഞങ്ങൾ ഓ തീർച്ചയായും വരുന്നു, ഞങ്ങൾ എന്ത് പറയുണ്ടെങ്കിലും അതൊരു പ്രത്യേക സന്തോഷമാണ്. അപ്പൊ വീട്ടിൽ നിന്ന് വൈഫൊക്കെ പറയും, ഓ ഇന്ന് സ്കൂളിൽ പോകാണല്ലോ, ഉഷാറായിട്ടില്ല, സന്തോഷമാണ്.
3: വ്യക്തി ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരാനിടയുള്ള കാലം ഇതാണ്. കുടുംബം, ഭാര്യ, മക്കള്, അതൊക്കെ അധ്യാപന കാലത്തുണ്ടായത് മാറ്റങ്ങളായിരിക്കുമല്ലോ അല്ലേ? അതിനെ കുറിച്ച് പറഞ്ഞു മാഷ്. വിജയമാഷ് എപ്പോഴാണ് കല്യാണം ഉണ്ടായത്?
5: സ്കൂളിൽ ചേർന്ന് കുറച്ച് വർഷം കഴിഞ്ഞപ്പോഴാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ ഒരു രസമുള്ളായിരുന്നു. കണ്ണൂർ യു പി സ്കൂളാണ് എന്റെ ഭാര്യ. അപ്പൊ ഞാൻ ഒരു ദിവസം ഇങ്ങനെ കണ്ണൂർ ടൗണിൽ യൂസ് പോകണം, ഞാൻ സംസാരിച്ചിരിക്കുമ്പോൾ ഒരു ടീച്ചർ നടന്നു പോകുന്നു സ്കൂളിൽ. എന്തോ എനിക്കൊരു താല്പര്യം, ഞാൻ ചെയ്ത് വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു അമ്മയോട് ഇങ്ങനെ കണ്ണൂർ സ്കൂളിൽ ടീച്ചർ. അപ്പൊ എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ അവിടെ പഠിക്കുന്നുണ്ട്, പിന്നെ കുറെ പേര് പഠിപ്പിക്കുന്നുണ്ട് അവിടെ. ഞങ്ങളെ ഫാമിലി എന്റെ ഏട്ടൻ അവിടെ ഉണ്ട്. അപ്പൊ അമ്മയോട് പറഞ്ഞു നമുക്കെന്തോ തോന്നി, അമ്മയെപ്പോഴും അങ്ങനെ അത് ആരെങ്കിലും പറഞ്ഞു, അങ്ങനെ അവർ വീട്ടിൽ അന്വേഷിച്ച് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. ടീച്ചറുടെ അടുത്ത് വിവരം എത്തി, ഈ പറഞ്ഞ ടീച്ചറുടെ അടുത്ത്. അവിടെ ഹെഡ് മാഷ് അച്ചുമാഷായിരുന്നു. അച്ചുമാഷ് ഇങ്ങനെ കണ്ണുത്തിയത് ഒരു വിജയൻ മാഷ് ഇങ്ങനെ എന്റെ ടീച്ചർ വിജയൻ മാഷാണ് നിങ്ങൾ വേറൊന്നും അന്വേഷിക്കണ്ട. ആ മാഷു എനിക്ക് വളരെ പോസിറ്റീവ് പറഞ്ഞു. അങ്ങനെ അവിടെ വളരെ സിമ്പിളായിട്ട് കല്യാണം കഴിച്ചു. പെണ്ണ് കാണാൻ വേണ്ടി പോയത് ആ വീട്ടിൽ ചടങ്ങിന് വേണം. യൂസഫ് മാഷും ഈ പറഞ്ഞ മാനേജർ സാർ കൂടിയായിരുന്നു എന്റെ കൂടെ വന്നത്. മൂന്നേരും പോയി ആ വീട്ടിൽ. അപ്പൊ ആ വീട്ടിൽ ചെല്ലുമ്പോൾ വേറെ സംഭവം ഉണ്ടായി. ഞങ്ങൾ വീട്ടിലോട്ട് കയറാൻ നോക്കുമ്പോൾ വേറെ ടീം അവിടെ നിന്ന് പെണ്ണ് വേണ്ടി ഇറങ്ങുന്നു കേട്ടോ. അപ്പൊ അവര് ഇറങ്ങുന്നവരെ ഞങ്ങൾ റോഡിലോട്ട് വെയിറ്റ് ചെയ്തു.
3: ഉള്ളമിട്ട് കയറി അല്ലേ?
5: എന്നിട്ട് അവർ ഇറങ്ങിയ ശേഷം ഞങ്ങൾ അവിടെ വീട്ടിലോട്ട് കയറി. ടീച്ചർമാരല്ലേ, ടീച്ചർമാർക്ക് ഡിവൈൻ ഉണ്ടാകുമല്ലോ.
3: പക്ഷേ കുട്ടികളൊക്കെ
5: എന്റെ കുട്ടികള് ഒരാൾ ടി സി എസിൽ ബാംഗ്ലൂർ വർക്ക് ചെയ്യുക, ഇപ്പം വർക്ക് ഫ്രം ഹോം ആണ്. എം സി എ കഴിഞ്ഞിട്ട് മകള് കൊടകിൽ ഒരു കൂർഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ എഞ്ചിനീയറിംഗ് കോളേജാണ്, അവിടെ അസിസ്റ്റന്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുക. രണ്ട് കുട്ടികള് കുഴപ്പമില്ല. അതിനിടയ്ക്ക് വേറെ കാര്യമുണ്ട്, യൂസഫ് മാസ്റ്ററുടെ കല്യാണത്തിന് പെണ്ണാടാൻ വേണ്ടി ഞങ്ങൾ പോയിരുന്നു.
4: ഞങ്ങൾ മൂന്ന് പേര്, ഞാൻ വിജയൻ
5: വൈഫിന്റെ ഫാദർ ഡോക്ടർ ആയിരുന്നു. അപ്പൊ ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞു. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്തു, തിരിച്ച് ഞാൻ എന്റെ വീട്ടിലാണ്
3: വന്നത്. യൂസഫ് മാഷ് എപ്പോഴായിരുന്നു?
4: അവര് പാനൂരിനടുത്ത് കല്ലിക്കണ്ടി എന്നുള്ള ടി സി എച്ച് പഠിക്കുന്നതായിരുന്നു. പിന്നെ ജോലിക്കൊന്നും പോയിട്ടില്ല.
3: കുട്ടികള്
4: മൂന്ന് കുട്ടികള്, മൂത്ത രണ്ട് പെൺകുട്ടികള് ഒരാൺകുട്ടിയും. മൂത്തോള് എം എസ് സി മൈക്രോ ബയോളജി കഴിഞ്ഞ് ഇവിടെ കണ്ണൂര് വാട്ടർ അതോറിറ്റിയിൽ തൽക്കാലിക ജോലി ചെയ്യുന്നുണ്ട്. മകള് ഗൾഫിൽ തന്നെ സെറ്റിൽഡാണ്. മകനും ഗൾഫിലാണ്, ബിഫാം കഴിഞ്ഞിട്ട് ഗൾഫിൽ ജോലി ചെയ്യുന്നു.
3: ഈ രണ്ട് അധ്യാപകരും തമ്മിലുള്ള സൗഹൃദം പോലെ തന്നെ നിങ്ങളുടെ കുടുംബക്കാർ തമ്മിലും അങ്ങ് ആ സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്നു.
5: എന്റെ വൈഫും പുള്ളിയുടെ വൈഫും വളരെ ഫ്രണ്ട്സ് ആണ്. മകന് രണ്ട് കുട്ടികളുണ്ട്.
4: മകൾക്ക് മൂത്തവൾക്ക് ഒരു കുട്ടി, രണ്ടാമത്തെ കുട്ടിക്ക് നാല് കുട്ടികളുണ്ട്, ഇളവന് രണ്ട് കുട്ടികളുണ്ട്.
5: ഇപ്പോഴും ഈ റിട്ടയർമെന്റ് ശേഷം ഞങ്ങള് രണ്ടുപേരും ഒന്നിച്ചും പോകാറുണ്ട്. ഞാനും വൈഫായിട്ട് സെപ്പറേറ്റ് പോകാറുണ്ട്. യാത്രകളിലാണ് സന്തോഷം കാണുന്നത്. ഞാൻ ഒരു സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടല്ലോ.
3: സ്കൂളിൽ നിന്ന് വിരമിച്ചു, പിന്നെ വിദ്യാലയത്തിൽ തിരിച്ചു പോവാൻ ഔദ്യോഗികമായിട്ട് പറ്റില്ലല്ലോ എന്നുള്ള വിഷമം ഉണ്ടായിരുന്നു. അനൗദ്യോഗികമായിട്ട് ഇന്നും ഇപ്പോഴും പോയിക്കൊണ്ടേയിരിക്കുന്നു.
5: എന്ത് ഫംഗ്ഷൻ ഉണ്ടാവും വിളിക്കും ഞങ്ങള്.
3: അപ്പൊ അങ്ങനെ അല്ലാതെ വിശ്രമ ജീവിതം മറ്റേതൊക്കെ കാര്യങ്ങളിലാണ്?
4: വായനശാല പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ നിങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും.
5: നല്ലൊരു ഗ്രന്ഥാലയമുണ്ട് അവിടെ, ഗാന്ധി സ്മാരക വായനശാല. വായനശാല ഗ്രന്ഥാലയം കണ്ണവത്ത് ഒരു 4000 പുസ്തകങ്ങളുണ്ട്. സ്വന്തമായി ബിൽഡിംഗ് ഉണ്ട്, ഹോളൊക്കെ ഉണ്ട് വലിയ. കണ്ണൂർ ടൗണിൽ ഇറങ്ങിയാൽ കാണാം, അവിടെ ടൗണിൽ തന്നെ ഹൃദയഭാഗത്ത് തന്നെ. അത് ഞങ്ങൾ രണ്ടുപേരുടെ ശ്രമപോലായിട്ട് ഉണ്ടാക്കിയതാവില്ല. അതിന് കുറച്ച് ഞങ്ങളൊക്കെ PF പൈസയൊക്കെ വായി കടമായി കൊടുത്തിരിക്കുക ബിൽഡിംഗ് ഒക്കെ എടുത്തത്. പിന്നെ തിരിച്ച് കിട്ടിയെങ്കിലും അപ്പോൾ അവിടെ കുറച്ച് വരുമാനമുണ്ട്. 2 വാടക കൊടുത്തിട്ടുണ്ട്. അവർ 10-15 മാസം വാടക ഉണ്ടാവും. നന്നായിട്ട് പോകുന്നതായി. 75 തുടങ്ങിയിട്ട് 75 വർഷമായി. ഗാന്ധിജി വെടിയേറ്റ് മരിച്ചതിൻ്റെ 12th ദിവസമാണ് അത് തുടങ്ങിയെന്നാണ് എൻ്റെ ഫാദറൊക്കെ പറഞ്ഞിരിക്കുന്നത്.
3: 48
5: 12th ദിവസം അവിടുത്തെ പൗരമുഖ്യന്മാരോട് ചേർന്ന് തുടങ്ങിയത്. ഇപ്പൊ ഞങ്ങൾ തലമുറ കൈമാറിയിട്ട് ഇപ്പൊ ഞാൻ യൂസഫ് ഒക്കെ ചേർന്നിട്ട് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വയനശാലയാണ്.
3: 71+71 ചില്ലറന്റെ ആ ഒരു യൗവനത്തെ തന്നെയാണ് രണ്ടുപേരുള്ളത്, സേവനപരമായിട്ടല്ലേ.
5: അതൊരു പക്ഷേ എന്തുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത്, ഞാൻ യൂസഫ് പറയണം, ഞങ്ങളിപ്പോ ഫുൾ ടൈം ബിസിയാണ്. വെറുതെ അടങ്ങിയിരിക്കാറില്ല. പല കാര്യങ്ങളും, നാട്ടുകാര്യങ്ങളായാലും ഇപ്പൊ വയനശാലയായാലും. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, അങ്ങനെ നമുക്ക് ഞാനിത് സെൽഫ് പ്രേസിംഗ് അല്ല, മറ്റൊരു മോശ സ്വഭാവങ്ങൾ എന്ന് പറയുന്നത് അങ്ങനത്തെ സ്വഭാവങ്ങളൊന്നും ഇല്ല. ഇപ്പൊ സ്മോക്കിംഗ് ആയാലും
3: നമുക്കിപ്പോ ഒരു പക്ഷെ 70 അതിനേക്കാൾ കുറഞ്ഞ പ്രായമുള്ളവരൊക്കെ പലതരത്തിലുള്ള വിഷമങ്ങൾ, ശാരീരികവും മാനസികവുമായ വിഷമങ്ങളൊക്കെ നേരിടുന്നത് നമ്മുടെ ചുറ്റും ധാരാളം ഉണ്ട്. അവർക്കൊക്കെ വേണ്ടി നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ പല സെന്റേഴ്സുകളും,
5: റീഹാബിലിറ്റേഷൻ,
3: ഹാപ്പിനെസ് സെന്റർ, ഇങ്ങനെ പല സംവിധാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ചുറ്റുവിട്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ രണ്ടുപേരുടെയും ജീവിതാനുഭവത്തിൽ, അല്ലെ സൗഹൃദ ജീവിതാനുഭവത്തിൽ ഇത്തരക്കാരോട് എന്ത് ആണ് നിർദ്ദേശിക്കാൻ, അഡ്വൈസ് ചെയ്യേണ്ടത്?
4: ഞങ്ങൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബാലമനസ്സുകളെ വളർത്തിക്കൊണ്ടുവരിക. വിജയ മാഷ് കൂത്തുറമ്പ്
5: ബാലസംഘത്തിന്റെ
4: പ്രസിഡന്റോ?
5: സഹകാരിയാണ്.
4: അപ്പൊ അത്തരം പ്രവർത്തനങ്ങളിൽ എൻഗേജ് ആയതുകൊണ്ട് മറ്റു കാര്യങ്ങൾക്കൊന്നും സമയം കിട്ടാറില്ല.
5: ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയാണ് കോട്ടയത്ത്
3: പോയാലും
4: സമയമില്ല.
5: ഞങ്ങളെന്ന് വെച്ചാല് എപ്പോഴും ഫുൾ ടൈം ബിസി ആകുന്നതുകൊണ്ടും മറ്റ് അനാവശ്യ കാര്യങ്ങളൊന്നും ചിന്തിക്കാറില്ല. നല്ല കാര്യങ്ങൾ എപ്പോഴും നമുക്ക് പോസിറ്റീവ് ആയി മാത്രമേ ഞങ്ങൾ ചിന്തിക്കുക. അതാണ് ഞങ്ങളൊരു ആരോഗ്യത്തിന്റെ രഹസ്യം. എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് എടുക്കും.
3: തീർച്ചയായിട്ടും ഈ പോസിറ്റീവ്നെസ് നിലനിർത്തുക. ഒരുപാട് സൗഹൃദം തുടർന്ന് പോകാൻ സാധിക്കട്ടെ ആശംസിക്കാണ്.
5: റേഡിയോ മലബാറിൽ വരാനും ഇവിടെ ഒരു ഇന്റർവ്യൂ നൽകാനും നമുക്ക്

0: സാധിച്ചതിൽ നമുക്ക് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ നന്ദിയുണ്ട്. തീർച്ചയായും നിങ്ങൾ നാൾക്ക് നാൾ ഉയർന്ന നല്ലൊരു ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു, താങ്ക് യു.
1: സ്കൂൾ കാലഘട്ടം മുതൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന വിജയൻ മാഷിന്റെയും യൂസഫ് മാഷിന്റെയും അപൂർവ സൗഹൃദത്തിന്റെ കഥയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇന്നത്തെ ജനകീയം ഇവിടെ പൂർണ്ണമാകുന്നു. ജനകീയം.
2: ഇനി നമുക്ക് കേൾക്കാം ആർദ്ര ഗീതങ്ങൾ.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആർദ്രഗീതങ്ങളായിരുന്നു. കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.

കേട്ടുകൊണ്ടിരിക്കുന്നത് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ഇപ്പോൾ കേൾക്കാം ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി, ഹൈമാവതി അമ്മയുടെ കൃഷിവിശേഷങ്ങൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരത്തിൽ ചങ്ങാതിപ്പൂച്ച എന്ന ചിത്രത്തിലെ

ചിരി നിമിഷങ്ങൾ കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബൈജു സുന്ദരൻ. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 നാട്ടിലെ പാട്ട്, 10:00 ഗാനതരംഗം, തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ, 6:05 ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്ത, തുടർന്ന് മലബാർ ഡയറിയിൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഓർമ്മകളുടെ ഓണം മാധവ് മനോജ് ആലപിക്കുന്ന കവിത കേൾക്കാം. തുടർന്ന് ചരിത്രപദം വചനാമൃതം. 6:30 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷം. ഇതിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ജനകീയം. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 റേഡിയോ 8 സ്കൂൾ പുനഃപ്രക്ഷേപണത്തിൽ കലോത്സവത്തിന്റെ ശബ്ദലേഖനം. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് പത്രവിശേഷം. 9:15 ചാരുകസേലയിൽ മഹാഭാരതത്തിലെ കീരിയെക്കുറിച്ച് വിശദമായി കേൾക്കാം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12:00 ചിരിനേരം പുനഃപ്രക്ഷേപണം. 12:30 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. തുടർന്ന് നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. ഉച്ചയ്ക്ക് 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 ഒരു വട്ടം കൂടി എന്ന പരിപാടിയിൽ നാടകം കേൾക്കാം, വിഡ്ഡി കുഷ്മാണ്ഡം. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം, തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം. ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നത്. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിതസമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ശാസ്ത്രവീതി. 8:30 കായികം. 9:00 ചിത്രപരിചയത്തിൽ മീശമാധവൻ എന്ന ചിത്രത്തിന്റെ ശബ്ദലേഖനം കേൾക്കാം. 10:00 ഇഷ്ടങ്ങൾ ഇനങ്ങൾ ഷൈജ സജീവ് വേങ്ങാട് അവതരിപ്പിക്കുന്നു. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

0: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचकः पुनीत त्रिपाठी। आदौ मुख्य वार्ताः। प्रधानमंत्री नरेन्द्र मोदी ओस्लो नगरे तृतीये भारत नॉर्डिक शिखर सम्मेलने भागं भजितवान्। यस्योद्देश्यं प्रौद्योगिकी पुनर्नवीकरणीयोर्जा रक्षा व्यापार क्षेत्रेषु सहकारं सुदृढीकरणमस्ति। प्रधानमन्त्रिणा श्रीमोदिना स्वीडन देशस्य समकक्षीयेण उल्फ क्रिस्टर्सन इत्यनेन सह संयुक्तलेखे वैश्विक अनिश्चिततावधौ सहभागितायाः विषये अवधानं प्रदत्तम्। सर्वोच्च न्यायालयेन मानव जीवनस्य सार्वजनिक सुरक्षायाः च आवश्यकताम् उल्लिखन् उन्मत्तानाम् असाध्य रोगिणाम् अथवा प्रत्यक्षतया अपायकारिणां मार्गभ्रष्ट सुनकानां कृते प्रथमवारं यूथेनेशिया माध्यमेन मृत्योः अनुमति प्रदत्ता। अपि च आईपीएल क्रिकेट क्रीडायाम् अद्य सायंकाले जयपुरे राजस्थान रॉयल्स दलं लखनऊ सुपर जायंट्स दलं सम्मुखी करिष्यति। अथ वार्ताः विस्तरेण। तृतीयं भारत नॉर्डिक शिखर सम्मेलनम् अद्य नॉर्वे देशस्य राजधान्यां ओस्लो नगरे समारब्धम्। प्रधानमन्त्रिणा नरेन्द्र मोदिना सह नॉर्वे स्वीडन आइसलैंड फिनलैंड डेनमार्क इत्येतेषां समकक्षिभिः सह अस्मिन् शिखर सम्मेलने भागं स्वीकृतम्। द्वाविंशत्यधिकद्विसहस्रतमे वर्षे डेनमार्क देशस्य कोपेनहेगन नगरे आयोजितस्य पूर्व शिखर सम्मेलनानन्तरं भारत नॉर्डिक देशानां मध्ये क्षेत्रीय सहकारं सुदृढीकरणम् अस्य सम्मेलनस्य उद्देश्यमस्ति। तन्त्रज्ञानं नवान्वेषणं च सुस्थिरता पुनर्नवीकरणीयोर्जा डिजिटलीकरणं च अस्य सम्मेलनस्य प्रमुखानि क्षेत्राणि सन्ति। व्यापार आर्थिक सहभागित्व सन्धिना TEPA इत्यनेन सह अधुना प्रवृत्तेन शिखर सम्मेलनस्य भारत नॉर्डिक क्षेत्राणां मध्ये व्यापार निवेश सम्बन्धाः अपि सुदृढाः भविष्यन्ति इति अपेक्षा अस्ति। नॉर्डिक समूहेन सह भारतस्य द्वैपाक्षिक व्यापारः सम्प्रति प्रायः 21 बिलियन डॉलर मितम् अस्ति। अनेन शिखर सम्मेलनेन भारत नॉर्डिक देशयोः मध्ये बहुपक्षीय सहकारस्य विस्तारः भविष्यति तथा च परस्पर हितस्य क्षेत्रीय वैश्विक विषयेषु चर्चायाः अवसरः प्राप्यते इत्यपि अपेक्षा अस्ति। शिखर सम्मेलनात् प्राक् पूर्वं प्रधानमन्त्री मोदी आइसलैंड देशस्य प्रधानमन्त्रिणा फिनलैंड देशस्य प्रधानमन्त्रिणा डेनमार्क देशस्य प्रधानमन्त्रिणा च सह द्वैपाक्षिक मेलनं कृतवान्। प्रधानमन्त्री श्रीमोदी यूएई नीदरलैंड्स स्वीडन देशानां भ्रमणं समाप्य ह्यः नॉर्वे देशं सम्प्राप्तवान्। गतसायं सः क्राउन प्रिंस हकोन तथा नॉर्वे देशस्य प्रधानमन्त्रिणा जोनास गहरस्टोन इत्युभाभ्यां सह भारत नॉर्वे व्यापार अनुसंधान शिखर सम्मेलने भागं भजितवान्। वाणिज्य अनुसंधान समुदायं संबोधयन् प्रधानमन्त्री श्रीमोदी व्यापार आर्थिक सहभागित्व सन्धेः प्रभावात् परं द्वैपाक्षिक व्यापारस्य निवेशस्य च वृद्धेः प्रशंसाम् अकरोत्। सः अधोरेखितवान् यत् उभयोः पक्षयोः हितधारकाः 100 बिलियन US डॉलर इत्यस्य निवेशलक्ष्यं साधयितुं प्रयत्नान् कुर्युः। परिणामतः भारते 10 लक्षाणि यावत् वृत्त्यावसराणां सृजनं च करणीयम्। प्रधानमन्त्री श्रीमोदी स्वस्य पञ्चराष्ट्राणां यात्रायाः पञ्चमान्तिमे चरणे च अद्य इटली देशं गमिष्यति। भारत स्वीडन देशौ वैश्विक अनिश्चिततायाः क्षणे सहकारः सहभागी समृद्धेः सुस्थिरस्य भविष्यस्य च मार्गं निर्धारणाय अवधानं दत्तवन्तौ। प्रधानमन्त्रिणा नरेन्द्र मोदिना तस्य स्वीडन देशस्य समकक्षीयेण उल्फ क्रिस्टर्सन इत्यनेन च लिखिते लेखे वैश्विक अनिश्चिततायाः ऊर्जा असुरक्षायाः आर्थिक विभाजनस्य च समये विश्वम् एकाकीभूय कार्यं कर्तुम् अन्ताराष्ट्रिय सहभागित्वं सुदृढीकर्तुं वा चयनं कर्तव्यम् इति अवधानं दत्तवन्तौ। अद्य राष्ट्रिय दैनिक पत्रिकायां प्रकाशिते लेखे उभौ प्रधानमन्त्रिणौ उक्तवन्तौ यत् संयुक्त राष्ट्र संघः स्वस्य 80तमं वार्षिकोत्सवम् आचरति। अतः अन्ताराष्ट्रिय सहयोगस्य बहुपक्षवादस्य च मूल्यम् इतोपि स्पष्टम् अभवत्। प्रियाः श्रोतारः, संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज़ ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि उपलब्धो भविष्यति। सर्वोच्च न्यायालयेन मानव जीवनस्य सार्वजनिक सुरक्षायाः च आवश्यकताम् उल्लिखन् उन्मत्तानाम् असाध्य रोगिणाम् अथवा प्रत्यक्षतया अपायकारिणां मार्गभ्रष्ट शुनकानां कृते प्रथमवारं यूथेनेशिया माध्यमेन मृत्योः अनुमतिः प्रदत्ता। न्यायाधीशः विक्रमनाथः, न्यायाधीशः संदीप मेहता, न्यायाधीशः एनवी अंजारिया इत्येतेषां पीठेन सम्पूर्णे देशे वर्धमानानां स्वामी विरहितानां शुनकानां संख्यां निवारयितुं निर्देशाः प्रदत्ताः। न्यायपीठेन उक्तं यत् यत्र यत्र स्वामी विरहितानां शुनकानां संख्या चिन्ताजनक स्तरम् अवाप्नोत् तथा च यत्र पुनः पुनः शुनकानां दंशः वा आक्रमणानि जनसुरक्षायै विभीषिकां जनयन्ति तत्र नगरपालिकाः मृत्योः आश्रयं स्वीकर्तुं शक्नुवन्ति। गतवर्षस्य जुलाई मासस्य 28 दिनांके आरब्धे प्रकरणे अयमादेशः प्रसारमाध्यमानां प्रतिवेदनेषु विशेषतः राष्ट्रिय राजधान्यां बालानां मध्ये स्वामिविरहितानां शुनकानां दंशनस्य रेविज इति रोगस्य च घटनाः प्रकाशमानाः आसन्। एतदतिरिच्य सर्वोच्च न्यायालयेन स्वामिविरहितानां शुनकानां स्थानान्तरणस्य प्रजननावरोधस्य च विषये पूर्वतनस्य आदेशस्य पुनरावेदनस्य याचिका निरस्तीकृता। सः अवदत् यत् गौरवपूर्वकं जीवनस्य अधिकारे शुनकानां दंशनस्य आक्रमणात् हानिकारकं भयं विना स्वातन्त्र्यतया भ्रमणस्य अधिकारः अन्तर्भवति। केन्द्रीय वाणिज्य उद्योग मन्त्री पीयूष गोयलः अद्य उद्यम सर्वकारयोः मध्ये व्यापारे सुगमतां वर्धयितुं भारते प्रतिस्पर्धात्मकं वर्धयितुं विकसित भारतं प्रति देशस्य यात्रां च त्वरितं कर्तुं प्रगाढ सहयोगस्य आह्वानम् अकरोत्। नवदिल्ल्यां 26,2000 भारत व्यापार परिष्कार शिखर सम्मेलने मन्त्री भाषमाणः आसीत्। श्री गोयलः अवदत् यत् वर्तमान वैश्विक परिस्थितिः, भूराजनैतिक अनिश्चितताः च भारतस्य कृते व्यापार प्रतिक्रियां सुदृढं कर्तुं द्रुततर परिष्कारान् स्वीकर्तुं महत्तर स्थितिस्थापकाया निर्माणं कर्तुं आपूर्तिश्रृंखलाः सुदृढां कर्तुं च अवसरत्वेन द्रष्टव्यम्। रूसदेशस्य राष्ट्रपतिः व्लादिमीर पुतिनः चीनदेशस्य राष्ट्रपतिना शी चिनफिंग वर्येण सह मेलनं करिष्यति। क्रेमलिन इत्यस्यानुसारम् उभौ नेतारौ आर्थिक सहयोगस्य विषये प्रमुखेषु प्रादेशिक वैश्विक विषयेषु च चर्चां करिष्यतः। एषा यात्रा चीन रूस मैत्रीसन्धेः 25 वर्षाणाम् उपलक्ष्ये आचर्यते। एषा वार्ता तदा अभवत् यदा वैश्विक भूराजनैतिक संघर्षस्य मध्ये चीनदेशः अमेरिकादेशेन रूसदेशेन च सह स्वस्य सम्बन्धान् सन्तोलयति। युक्रेन द्वन्द्वस्य विषये पाश्चात्य प्रतिबन्धानाम् अनन्तरम् अपि चीनदेशः रूसदेशस्य बृहत्तमः वाणिज्यिक सहभागी रूसदेशस्य तैल प्राकृतिकेन्धनस्य प्रमुखः क्रेता चास्ति। आईपीएल क्रिकेट क्रीडायाम् अद्य सायं 7:30 जयपुरे राजस्थान रॉयल्स दलं लखनऊ सुपर जायंट्स दलं सम्मुखीकरिष्यति। रॉयल चैलेंजर्स बेंगलुरु, गुजरात टाइटन्स, सनराइजर्स हैदराबाद दलानि च पूर्वमेव प्ले ऑफ क्रीडायां प्रविष्टवन्तः। मुंबई इंडियंस लखनऊ सुपर जायंट्स दले स्पर्धातः बहिः गतवन्तः। पंजाब किंग्स, राजस्थान रॉयल्स, चेन्नई सुपर किंग्स, दिल्ली कैपिटल्स, कोलकाता नाइट राइडर्स दलानि अधुनापि अंतिम स्पर्धा याम संति। अंते मुख्यवार्ताः पुनः एकवारम्। प्रधानमंत्री नरेन्द्र मोदी ओस्लो नगरे तृतीये भारत नॉर्डिक शिखर सम्मेलने भागं भजितवान्। यस्योद्देश्यं प्रौद्योगिकी पुनर्नवीकरणीय ऊर्जा रक्षा व्यापार क्षेत्रेषु सहकारं सुदृढीकरणमस्ति। प्रधानमन्त्रिणा मोदिना स्वीडन देशस्य समकक्षीयेण उल्फ क्रिस्टर्सन इत्यनेन सह संयुक्त लेखे वैश्विक अनिश्चिततावधौ सहभागितायाः विषये अवधानं प्रदत्तम्। आईपीएल क्रिकेट क्रीडायाम् अद्य सायंकाले जयपुरे राजस्थान रॉयल्स दलं लखनऊ सुपर जायंट्स दलं सम्मुखी करिष्यति इति वार्ताः।
1: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഓസ്ലോയിൽ നടന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നോർവെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഇറ്റലിയിലെത്തും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ സമിതി അധ്യക്ഷൻ. സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അപകടകാരികളായ തെരുവ് നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാൻ അനുമതി നൽകി സുപ്രീംകോടതി. വന്ധ്യം കരിച്ച തെരുവ് നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റാനും നിർദ്ദേശം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഓസ്ലോയിൽ നടന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാങ്കേതികവിദ്യ, പുനരുപയോഗ ഊർജ്ജം, പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുക ലക്ഷ്യമിട്ടായിരുന്നു ഉച്ചകോടി. ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കുമിടയിലെ വർദ്ധിച്ചുവരുന്ന സഹകരണത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ചർച്ചകളാണ് ഉച്ചകോടിയിൽ നടന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജനാധിപത്യ മൂല്യങ്ങൾ, മനുഷ്യ കേന്ദ്രീകൃത വികസനം എന്നിവയിൽ ഇന്ത്യയും ഈ രാജ്യങ്ങളും സമാന കാഴ്ചപ്പാടുകൾ പിന്തുടരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. 5 നോർഡിക് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ ഉച്ചകോടിയിൽ പങ്കെടുത്തു. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഫിൻലൻഡ്, ഡെൻമാർക്ക്, ഐസ്ലൻഡ് പ്രധാനമന്ത്രിമാരുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ചകളും നടത്തി. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് 2 ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. വകുപ്പ് വിഭജനത്തിൽ എത്രയും വേഗം സമവായമുണ്ടാക്കി വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊതുഭരണ വകുപ്പ് ഇന്ന് പുറത്തിറക്കി. മുഖ്യമന്ത്രി വി ഡി സതീശന് ക്ലിഫ് ഹൌസും, രമേശ് ചെന്നിത്തലയ്ക്ക് പമ്പയും, സണ്ണി ജോസഫിന് അശോകയും, കെ മുരളീധരന് സാനഡുവും ഉൾപ്പെടെ 20 ഔദ്യോഗിക വസതികളാണ് മന്ത്രിമാർക്കായി അനുവദിച്ചിരിക്കുന്നത്. അജന്ത എം ലിജുവിനും തൈക്കാട് ഹൌസ് ബിന്ദുകൃഷ്ണയ്ക്കും, മൻമോഹൻ ബംഗ്ലാവ്, ഒ ജെ ജനീഷിനും, റോസ് ഹൌസ്, സി പി ജോണിനുമാണ് അനുവദിച്ചത്. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ എംഎൽഎയുമായ ജി സുധാകരനാണ് പ്രോടേം സ്പീക്കർ. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള 21 അംഗ മന്ത്രിസഭ ഇന്നലെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ അധ്യക്ഷനാകുന്ന സമിതിയിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലാണ് കൺവീനർ. സാമ്പത്തിക വിദഗ്ധൻ നാരായണ, സി ഡി എസ് ഡയറക്ടർ വീരമണി എന്നിവരാണ് സമിതി അംഗങ്ങൾ. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധനകാര്യവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യും. മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിനായി 1,070 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവ് നായ്ക്കളെ വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം വീണ്ടും തുറന്നു വിടരുതെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. 2025 നവംബറിലെ ഉത്തരവിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ ജസ്റ്റിസ് വിക്രംനാഥിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് തള്ളുകയായിരുന്നു. പേ വിഷബാധയുള്ളതും അപകടകാരികളുമായ തെരുവ് നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
3: വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം തെരുവ് നായ്ക്കളെ പ്രത്യേക ഷെൽട്ടറുകളിൽ പാർപ്പിക്കണമെന്നും അധികൃതർക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. കുട്ടികൾ, പ്രായമായവർ, യാത്രക്കാർ എന്നിവർക്കു നേരെ തെരുവ് നായ്ക്കളുടെ ആക്രമണം വർദ്ധിച്ചുവരുന്നതായി പറഞ്ഞ കോടതി ഉത്തരവുകൾ നടപ്പാക്കുന്നതിൽ പരാജയപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും കൂടുതൽ അനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്നും പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനുകൾ ലഭ്യമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഈ നിർദ്ദേശങ്ങളുടെ നടത്തിപ്പ് ഹൈക്കോടതികൾ നിരീക്ഷിക്കണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എബിസി ചട്ടക്കൂട് നടപ്പാക്കുന്നതിൽ ജാഗ്രതയോടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ സാഹചര്യം വഷളാകില്ലായിരുന്നു എന്നും പരമോന്നത കോടതി വിമർശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബർ 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. ഒരു വർഷത്തിനിടെ പുടിൻ നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യ സന്ദർശനമായിരിക്കും ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: കേരള ആരോഗ്യ സർവകലാശാലയുടെ 22-ാമത് ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. തൃശൂരിൽ നടന്ന പരിപാടിയിൽ ബിരുദം നേടിയ വിദ്യാർത്ഥികൾക്ക് ഗവർണർ ആശംസകൾ നേർന്നു. തൃശൂർ പാട്ടിരായ്ക്കലിൽ പ്രവർത്തനമാരംഭിച്ച അത്യാധുനിക ആധാർ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
5: UIDAI നേരിട്ട് നടത്തുന്ന കേരളത്തിലെ രണ്ടാമത്തെ ആധാർ സേവാ കേന്ദ്രമാണ് ഇപ്പോൾ തൃശൂരിൽ തുറന്നിരിക്കുന്നത്. എറണാകുളത്താണ് ആദ്യത്തെ കേന്ദ്രമുള്ളത്. 2026 സെപ്റ്റംബറോടെ സംസ്ഥാനത്തെ ഓരോ ജില്ലയിലും ഒരു കേന്ദ്രം എന്ന നിലയിൽ മൊത്തം എണ്ണം 14 ഉയർത്തും. തൃശൂർ നഗരവാസികൾക്ക് ആധാറുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നല്ല രീതിയിൽ ലഭ്യമാക്കുന്നതിനായി 8 പ്രവർത്തന കിറ്റുകൾ ഉൾക്കൊള്ളുന്ന ഒരു മോഡൽ ബി ആധാർ സേവാ കേന്ദ്രമാണ് തൃശൂരിൽ ആരംഭിച്ചിരിക്കുന്നത്.
2: ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 അടയ്ക്കും. തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ സഹസ്ര കലശാഭിഷേകം ഇന്നുച്ചയ്ക്ക് നടന്നു. ഇന്നലെയും ഇന്നുമായി സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഈ മാസം 25-ന് വീണ്ടും നട തുറക്കുക. 26-ന് പ്രതിഷ്ഠാദിനം. ഈ വർഷത്തെ ഹജ്ജിനുള്ള അവസാന വിമാനം കൊച്ചി എംബാർക്കേഷനിൽ നിന്നും ഇന്ന് പുലർച്ചെ ജിദ്ദയിലേക്ക് യാത്രയായി. 21 വിമാനങ്ങളിലായി ആകെ 8341 ഹാജിമാരാണ് കൊച്ചിയിൽ നിന്നും ഇത്തവണ യാത്ര പുറപ്പെട്ടത്. കണ്ണൂരിൽ നിന്നും 4519 പേരും കോഴിക്കോട് നിന്നും 968 പേരും ഉൾപ്പെടെ 13828 പേരാണ് സംസ്ഥാനത്തെ എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും ഹജ്ജിന് ഇതിനകം യാത്രയായത്. തിരുവനന്തപുരം നന്ദാവനം റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനിലുണ്ടായ ചോർച്ച പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നാളെ രാവിലെ 7 മുതൽ രാത്രി 7 വരെ ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ ജലവിതരണം തടസ്സപ്പെടും. വാട്ടർ അതോറിറ്റിയുടെ PTP നഗറിലുള്ള ജലസംഭരണിയിൽ വ്യാഴാഴ്ച വൃത്തിയാക്കൽ ജോലികൾ നടത്തുന്നതിനാൽ തിരുമല കരമന സെഷനുകളുടെ പരിധിയിൽ വരുന്ന വാർഡുകളിൽ വെള്ളിയാഴ്ച വരെ

ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26-ഓടെ എത്താനാണ് സാധ്യത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. ജയ്പൂരിൽ രാത്രി 7:30 മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദൻ എസ് സിയെ നേരിടുകയാണ്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് മുന്നിലാണ്. അടുത്ത മാസം നടക്കുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശുഭ്മാൻ ഗിൽ ടീമിനെ നയിക്കും. ടെസ്റ്റിൽ കെ എൽ രാഹുലും ഏകദിന ടീമിൽ ശ്രേയസ് അയ്യരുമാണ് വൈസ് ക്യാപ്റ്റന്മാർ. മലയാളി താരം സഞ്ജു സാംസണ് ടീമിൽ ഇടം പിടിക്കാനായില്ല. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 114 പോയിന്റ് താഴ്ന്ന് 75,201 നിഫ്റ്റി 32 പോയിന്റ് നഷ്ടത്തിൽ 23,618 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില ഉയർന്നു. പവന് 600 രൂപ വർദ്ധിച്ച് 115,160 രൂപയും ഗ്രാമിന് 14,395 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. രാജ്യത്തെ പെട്രോൾ ഡീസൽ വിലയിൽ വർധന. ലിറ്ററിന് 90 പൈസ വീതമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഒരാഴ്ചയ്ക്കിടെ ഇത് 2-ാം തവണയാണ് വില വർദ്ധിക്കുന്നത്. കോംഗോയിൽ എബോള രോഗബാധയെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 131-ആയി ഉയർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഓസ്ലോയിൽ നടന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നോർവെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഇറ്റലിയിലെത്തും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖർ സമിതി അധ്യക്ഷൻ. സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അപകടകാരികളായ തെരുവ് നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാൻ അനുമതി നൽകി സുപ്രീംകോടതി. വന്ധ്യംകരിച്ച തെരുവ് െ ഷെൽട്ടറുകളിലേക്ക് മാറ്റാനും നിർദ്ദേശം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇനി സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സന്ധ്യാഗീതങ്ങളായിരുന്നു ഇതുവരെ കേട്ടത്.
1: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
2: ഹരിത സമൃദ്ധി.
3: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഏവർക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. ഇന്ന് ഹൈമവതി അമ്മ പരിചയപ്പെടുത്തുന്നത് പയറിലെ മുഞ്ഞക്കുള്ള പ്രതിരോധമാണ്. അപ്പോ നമുക്കും ഒപ്പം സഞ്ചരിക്കാം ഹൈമവതി അമ്മയുടെ പച്ചക്കറി തോട്ടത്തിലൂടെ.
1: മുഞ്ഞ, കായ്ച്ച, മറ്റേ ബണ്ട്, അതിനുള്ള ഒരു മരുന്നാണ് ഞാൻ ചായ് വെള്ളിയിച്ച അതിനുള്ള മരുന്നായത്. ഇതിലിപ്പോ എന്തെല്ലാം വേണ്ടെന്ന് വെച്ചാൽ ഇത് വിനാഗിരിയാണ്, ഇത് പിന്നെ വേപ്പെണ്ണയാണ്, ഇത് പിന്നെ ഇത് സോപ്പ് ലിക്വിഡാണ്, സോപ്പിന്റെ ലിക്വിഡ്. ഇത് മൂന്നും കൊണ്ടാണ് ഞാനിപ്പോ ഒരു ഇതാക്കുന്നത്. ഇത് വെള്ളം, ഇതിന് ഒരു 50 ഗ്രാം വിനാഗിരിയാണ് വേണ്ടതേ. ഇത് കണ്ട, ഇത് ഒരു 25 ഗ്രാം ഉണ്ടോ? 25 ഇത് 25 ഉണ്ടോ? 25 എണ്ണ വേണ്ടത്. പിന്നെ അത് ഇനി ഏതെണ്ണയായാലും എടുക്കാം, വേപ്പെണ്ണ വേണമെന്നില്ല. വേപ്പെണ്ണ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി, നമ്മൾ അപ്പം ചുരുന്ന വെളിച്ചെണ്ണ ആയാലും മതി, ഓയിലായാലും മതി, അപ്പം ഇനി വെള്ളെണ്ണ ആയാലും മതി, ഏതായാലും മതി. ഞാനിവിടെ ദേശം വേപ്പെണ്ണ ഉള്ളത് കൊണ്ട് അതാ എടുത്തിനി. ഇനിയിപ്പോ ഈ ലിക്വിഡ് ഇതെടുക്കാം, ഇത് സോപ്പിന്റെ ലിക്വിഡാണ്. ഇത് ഒരു 25 ഗ്രാം ആയത് വേണ്ട. ഇതിൽ പിന്നെ ഒരു 50 ഗ്രാം വിനാഗിരി. 50 ഗ്രാമിൽ ഒറ്റപ്പെട്ട് കൂടാൻ പാടില്ല വിനാഗിരി, കുറഞ്ഞാലും വിനാഗിരി കൂടാൻ പാടില്ല കേട്ടോ, അത് ഭയങ്കര ശക്തിയുള്ള സാധനമാണ്. ഇത് 1 ലിറ്ററിനാണ്. ഇനി ഇനി ഒരു ഇരപ്പുരം, ബാക്കി 900 പച്ചവെള്ളം കൂടി ചേർക്കുക. എന്നിട്ട് അത് നമ്മൾ അടിച്ചു കൊടുക്കുക. ഇതാണ് വേണ്ടത്. ഇതിപ്പം 1 ലിറ്ററായി, 900 പച്ചവെള്ളമായി, ബാക്കി രണ്ടും കൂടി 100 ഗ്രാം അതുമായി. ഇതിനിപ്പോ എന്നാ വേണ്ട വെച്ചാൽ ഇനി നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഈ മുഞ്ഞേന്റെ ആ ഇതുപോലെ തന്നെയുള്ളോണ്ട് അതിന്റെ പയറിന് വന്നിട്ടുണ്ട്. അത് നോക്കുമ്പം ഇങ്ങനെ അടന്ന് വീണ്. നമുക്ക് ഇതും കൂടി ഒന്ന് പ്രയോഗിച്ചാൽ, ഇതിങ്ങനെ ഇടക്കിടക്ക് ഉപയോഗിച്ചാൽ എല്ലാവരും നല്ലതാണ്. വെള്ളിയിച്ച, കായ്ച്ച, മറ്റേ പിന്നെ ബണ്ട്, ഈ പയറിനെല്ലാം വന്നിട്ട് ഒരു വണ്ണൂരി ഒരു ബണ്ട് വന്നിരിക്കുന്നില്ല, അതെല്ലാം എല്ലാം പോയിക്കോളും, കുറച്ചൊക്കെ കഴിയുമ്പോൾ ആദ്യം വരും. ഇതിപ്പോ നമുക്കൊന്ന് ഇത് അടിച്ചു നോക്കാം.
0: മിശ്രിതമൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് പയറു ചെടികളിലേക്ക് അടിച്ചു കൊടുക്കുക മാത്രമേ വേണ്ടുള്ളൂ. ഹൈമവതി അമ്മയുടെ തോട്ടത്തിലൂടെ നടന്നുകൊണ്ട് ആ കാഴ്ചകളെല്ലാം നമുക്ക് കേട്ടുകൊണ്ട് കാണാം.
1: ഇതെല്ലാം ഉണങ്ങിപ്പോയി. ഇത് മുഞ്ഞ കൊണ്ടാണ് ഇതിങ്ങനെ ഉണങ്ങിപ്പോയത്. ഈ മുഞ്ഞ ഞാൻ അടിച്ചു കൊടുക്കട്ടെ. എന്താ ഇതിങ്ങനെ നീരൂറ്റി കുടിക്കലാണ്, അതിന്റെ പണി എന്നാ വെച്ചാൽ നീരൂറ്റി കുടിക്കലാണ്. അതുകൊണ്ട് നമുക്ക് ഇന്നിതൊന്ന് നോക്കി നോക്കാലേ. ഇച്ചിരി കായികളും നല്ലോണം ഉണ്ടാകുന്നുണ്ട്. പയറ് ആ പയറ് ഇഷ്ടംപോലെ പയർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പയറ് ഇത് വേഗം കുഴപ്പ് വന്നിരിക്കും, മുത്ത്. ഇനി കുറച്ച് ഞാൻ അതിന്റെ അകത്ത് അടിയിൽ കുറച്ച് വളം ഇട്ട് കൊടുത്തിട്ടില്ല. അതെല്ലാം ഈ ചകരിച്ചോറ് ഇട്ട് കൊടുത്തിട്ടില്ല. അത് പിന്നെ ഇട്ട് കൊടുത്തതുകൊണ്ട് ഇനിയിപ്പം ഉണ്ടായിക്കോളും. നല്ല ഏകദേശം പഴുത്തു പോയി. ഇതെല്ലാം അടിഞ്ഞ് വേഗം മൂത്തിട്ടാണ്. ആദ്യത്തെ ഉണ്ടായാൽ പയറെല്ലാം ഉണ്ടായില്ലേ. ഇനിയിപ്പോ ഈ ചപ്പ് തേച്ച് പോയാൽ മാത്രമേ, ചപ്പെല്ലാം തേച്ചിൽ അതിന് മണ്ടക്ക് പറ്റിട്ടുണ്ടാവും. ഇങ്ങനെ ചപ്പ് തേച്ച് അത് മൂത്തിട്ടായതാണ്. മറ്റേ സൂക്കർ കൊണ്ടല്ല ഇത് പഴുത്തിന്. അതുകൊണ്ട് ആ തളർന്നു പോയത് കൊണ്ടുള്ള ജനീറ്റ് തിരില് ആദ്യം വരണം. ഇനിയിപ്പോ തിരില് ആദ്യം കൂടി വരണം. ഇത് നമ്മളിപ്പോ അടിച്ചു കൊടുത്താലേ ഇത് പുഴുവെല്ലാം വേഗം, പുഴുവെല്ലാം ഉണ്ടെങ്കിൽ അങ്ങ് പോയിക്കോളും. മറ്റു പുഴുവൊന്നും ഇപ്രാവശ്യം വന്നിട്ടേ ഇല്ല. എന്താ വെച്ചാല് പുഴുവിനെയൊന്നും മറ്റു വയറ് പുഴുവെല്ലാം വരുവായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെ പുഴുവൊന്നും വന്നിട്ടില്ല. അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇനി ഇപ്പൊ പുഴുവൊന്നും വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. ഇനി ഒന്നുകൂടാന്നില്ല. ഇതേ മറ്റു പുഴു ഉണ്ടായെന്ന് വെച്ചാൽ വിരിഞ്ഞ് നമ്മള് പുഴു ഇതേപോലെ കായാകുമ്പോ അതിന്റെ ഉള്ളില് പുഴു പേരിയിട്ട് ഇങ്ങനെ തോട്ടയാക്കിയിട്ട് അത് അതിങ്ങനെ തിന്നു വയ്യ. പയറ് തിന്നിട്ട് അതിന്റെ ഉള്ളിൽ കയറി കൂടുവയ്യ. അന്നേരം പയർ ഉണ്ടായാലും കുറേ ആ പയർ പിന്നെ മൂക്ക് വണ്ണം വെക്കുകയില്ല. ചില അതൊന്നും ഉണ്ടായിട്ട് നല്ല നല്ല വൃത്തിയായി.
0: പയറു മാത്രമല്ല മറ്റ് നിരവധി പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റിയും ഹൈമവതി അമ്മ സംസാരിക്കുന്നു.
1: ഒരു റേഷൻ കൂട്ടുണ്ട്, അത് വളർന്നുപോയി. അതിനിപ്പോ മേലോട്ട് പന്തലാക്കണം, മുകളിൽ ബാപ്പിന്റെ മേലെ പന്തലാക്കണം. അതിപ്പോ ഇങ്ങനെ കായര് കെട്ടിട്ട് മുകളിലോട്ട് കൊണ്ടുപോയിട്ട് അടന്ന് ആക്കണം. നെട്ടുമ്പോലെ കായ് ഉണ്ടായിക്കോളും. ഇതേപോലെ നിങ്ങൾ അടിച്ചു കൊടുക്കുക, മുഞ്ഞി ഉണ്ടാവില്ല, ഒരു പയറിനൊന്നും ഒരു രോഗവും ഉണ്ടാവില്ല. നിങ്ങൾ ഇത് അടിച്ചു കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോ പിന്നെ ആദ്യം വരും, വരൂലെന്നല്ല കൂടുതൽ ആക്രമിച്ചിട്ട് വരുമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. ഇതിപ്പോ എന്നാ വേണ്ട വെച്ചാൽ എല്ലാവരും ചെയ്യുക, എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. മുഞ്ഞ എല്ലാ രോഗം ഉണ്ടെന്ന് പറയണ്ട, നിങ്ങളെ പരീക്ഷിച്ച് നോക്കാനില്ല. ഇതെല്ലാം നല്ല നല്ല അച്ചട്ടായ മരുന്ന് പ്രയോഗമാണ്, ശരിക്കും മാറും. എനിക്ക് ഇപ്രാവശ്യം എന്ന് വെച്ചാൽ അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ വരുന്നതിലൊക്കെ തന്നെ എല്ലാം അടിച്ചു കൊടുത്തതുകൊണ്ട് ഒരു രോഗം ഉണ്ടായിട്ടില്ല, ഒന്നിനും വന്നിട്ടില്ല. പയറിനായാലും തക്കാളിക്ക്, അവര് തക്കാളിക്കെല്ലാം രോഗം തേച്ചും വരും, ഒറ്റ വാട്ടം വരലും കായ് ഉണ്ടാകുമ്പം ഓട്ടയായിട്ട് അടികരിഞ്ഞു പോലും എന്തെല്ലോ ചെയ്യല്. ഇപ്രാവശ്യം ഒന്നും ചെയ്തിട്ടില്ല, ഉള്ളിന്റെ പ്രയോഗവും മറ്റേ പിന്നെ ഉലുവേന്റെ പ്രയോഗവും മറ്റേ ഉലുവ ഉള്ളി മറ്റേ മറ്റുള്ള പ്രയോഗങ്ങളും എല്ലാം എന്തെല്ലോ പ്രയോഗം, ആ ഉലുവ ഉള്ളി പിന്നെ വെറും ഉണ്ടല്ലോ പ്രയോഗങ്ങളെല്ലാം നടത്തിയത് കൊണ്ടെന്ന് വെച്ചാൽ ഒരു തകരാറും വന്നിട്ടില്ല. പിന്നെ മുട്ടത്തോടിന്റെ പ്രയോഗം കൊണ്ട് തക്കാളിക്കുന്ന ഒറ്റ അടിയിലേക്ക് തേച്ചും ഇങ്ങനെ കറുത്തിട്ട് ഇങ്ങനെ അടി മോശമായി പോകും. അതൊന്നും ഇപ്രാവശ്യം ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഇതെല്ലാം വരുന്നേരടക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു രോഗവും ഇല്ല. എൻ്റെ പച്ചക്കറിക്ക് അങ്ങനെ ഒരു രോഗമേ ഇല്ല. നിങ്ങൾ നോക്കി നോക്കറ. ഇത് വെച്ചാൽ വേറെ ഒന്നും ഒരു മരുന്നും ഞാൻ അടിക്കുന്നില്ല. ഈ മരുന്നല്ലാതെ വേറെ അത് ഇനിയിപ്പോൾ അത് അടിച്ചു നാളെ ഇപ്പം ഇപ്പോൾ അടിക്കാൻ പറ്റും കടിക്കുക അത്രേ ഉള്ളൂ. ഇപ്പോൾ വഴുതിനിക്കെല്ലാം അടിക്കാനുണ്ട്. വഴുതിനിക്കൊന്നും മരുന്ന് അടിച്ചിട്ടേ ഇല്ല. വളവും ഇടലും എല്ലാം ഇപ്രാവശ്യം കുറവാണ്, എനിക്ക് കഴിയാതെ ഉണ്ട്. പിന്നെ എങ്ങനെയെങ്കിലും അങ്ങ് നമുക്ക് സ്വന്തം ആവശ്യം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടപ്പോൾ പിന്നെ എന്താ കൂടുതൽ വിൽക്കാനൊന്നും എനിക്ക് കൊണ്ടുപോകാനാവില്ല. അതുകൊണ്ട് നമ്മൾ കൂടുതൽ പ്രയോഗിച്ചിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിലേ പ്രയോഗിക്കാൻ കഴിയൂ. അതാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്.
0: കാർഷിക മേഖലയെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും ഹൈമവതി അമ്മയ്ക്ക് ഇനിയും ഏറെ സംസാരിക്കാനുണ്ട്. തുടർന്ന് കേൾക്കാം അടുത്ത ദിവസങ്ങളിൽ ഹരിത സമൃദ്ധിയിലൂടെ.

നമ്മുടെ വീട്ടുമുറ്റത്തോ പറമ്പിലോ ഒരല്പം പയറ് കൃഷി ചെയ്യാത്തവർ കുറവായിരിക്കും അല്ലേ? വിപണിയിലെ വിഷം പുരണ്ട പയറിനു പകരമായി വീട്ടിൽ തന്നെ വിഷമില്ലാത്ത പയറ് വിളയിച്ചെടുക്കുക എന്നത് വലിയൊരു സന്തോഷമാണ്. പക്ഷേ നല്ല രീതിയിൽ വളർന്നു വരുന്ന പയർച്ചെടികളെ പെട്ടെന്നൊരു ദിവസം നശിപ്പിച്ചു കളയുന്ന ചില വില്ലന്മാരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനിയാണ് മുഞ്ഞ. പയറിന്റെ തണ്ടിലും ഇലയുടെ അടിയിലുമൊക്കെ കറുത്ത നിറത്തിൽ കൂട്ടമായിരുന്നു നീരൂറ്റി കുടിക്കുന്ന ആ ജീവികൾ കർഷകരുടെ വലിയൊരു തലവേദനയാണ്. ഈ മുഞ്ഞകളെ എങ്ങനെ ജൈവ രീതിയിലൂടെയും ശാസ്ത്രീയമായും പ്രതിരോധിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ എല്ലായ്പ്പോഴും പയർച്ചെടികളുടെ ഇലകളുടെ അടിഭാഗം ശ്രദ്ധിക്കണം. ഈ മുഞ്ഞകൾ വരുന്നത് സാധാരണയായി ഉറുമ്പുകളുടെ കൂടെയാണ്. പയർച്ചെടിയിൽ കറുത്ത ഉറുമ്പുകൾ കയറിയിറങ്ങുന്നത് കണ്ടാൽ ഉറപ്പിച്ചോളൂ, അവിടെ മുഞ്ഞ വരാൻ സാധ്യതയുണ്ട്. കാരണം മുഞ്ഞകൾ പുറപ്പെടുവിക്കുന്ന ഒരു തരം മധുരമുള്ള ദ്രാവകം കുടിക്കാൻ വേണ്ടിയാണ് ഉറുമ്പുകൾ വരുന്നത്. പകരമായി ഉറുമ്പുകൾ ഈ മുഞ്ഞകളെ ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്ക് എത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആദ്യത്തെ പ്രതിരോധം ഉറുമ്പുകളെ മാറ്റുക എന്നതാണ്. ഇതിനായി ലക്ഷണം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ശക്തമായ രീതിയിൽ വെള്ളം സ്പ്രേ ചെയ്ത് ഇവയെ കഴുകിക്കളയാം. ആക്രമണം കഠിനമല്ലെങ്കിൽ കൈകൊണ്ട് തുടച്ചു മാറ്റാവുന്നതേയുള്ളൂ. ഇനി വീട്ടിലുണ്ടാക്കാവുന്ന ചില പ്രതിവിധികളാണെങ്കിൽ: ഒന്ന്, വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം. 20 മില്ലി വേപ്പെണ്ണയും 20 ഗ്രാം ബാർ സോപ്പ് ചെറു ചൂടുവെള്ളത്തിൽ ലയിപ്പിച്ചതും നന്നായി യോജിപ്പിക്കണം. ഇതിലേക്ക് 20 ഗ്രാം വെളുത്തുള്ളി നന്നായി അരച്ചെടുത്ത നീര് അരിച്ചെടുത്തൊഴിക്കുക. ഈ മിശ്രിതം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലകളുടെ അടിഭാഗത്തും തണ്ടുകളിലും നന്നായി തളിച്ചു കൊടുക്കണം. വൈകുന്നേരങ്ങളിൽ തളിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം. പലപ്പോഴും കീടശോഷിനിയായി കഞ്ഞിവെള്ളം ഉപയോഗിക്കാറുണ്ട്. ഒരു ദിവസം പുളിച്ച കഞ്ഞിവെള്ളം അത്ര തന്നെ വെള്ളം ചേർത്ത് നേർപ്പിച്ച് സ്പ്രേ ചെയ്യുന്നത് മുഞ്ഞകളെ നശിപ്പിക്കാൻ സഹായിക്കും. മറ്റൊരു എളുപ്പവഴി മഞ്ഞക്കെണികൾ വെക്കുക എന്നതാണ്. ഒരു മഞ്ഞ പ്ലാസ്റ്റിക് ഷീറ്റിലോ പാത്രത്തിലോ അല്പം ആവണക്കെണ്ണയോ ഗ്രീസോ പുരട്ടി പയർത്തോട്ടത്തിൽ കെട്ടിത്തൂക്കണം. മഞ്ഞ നിറം കണ്ട് ആകർഷിക്കപ്പെടുന്ന മുഞ്ഞകൾ ഇതിൽ വന്ന് ഒട്ടിപ്പിടിച്ചുകൊള്ളും. രാസകീടനാശിനികൾ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം അവ മുഞ്ഞകളെ തിന്നു തീർക്കുന്ന ലേഡി ബേർഡ് ബീറ്റിൽ പോലുള്ള ഉപകാരികളായ പ്രാണികളെ കൂടി കൊന്നൊടുക്കും. അതുകൊണ്ട് ഈ ജൈവ വഴികൾ മാത്രം പരീക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പല കർഷകർക്കും പറ്റുന്ന പ്രധാന തെറ്റ്: മുഞ്ഞബാധ കഠിനമായി പയർച്ചെടി മുഴുവൻ കരിഞ്ഞുണങ്ങാൻ തുടങ്ങുമ്പോഴായിരിക്കും ഇവർ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുന്നത് എന്നതാണ്. അപ്പോഴേക്കും വൈകി പോയിട്ടുണ്ടാകും. കീടനിയന്ത്രണം എപ്പോഴും തുടക്കത്തിലേ വേണം. മറ്റൊരു കാര്യം, വേപ്പെണ്ണി അടിക്കുമ്പോൾ അത് ഇലയുടെ മുകൾ ഭാഗത്ത് മാത്രം തളിച്ചാൽ പോരാ. നേരത്തെ പറഞ്ഞതുപോലെ മുഞ്ഞകൾ ഒളിച്ചിരിക്കുന്നത് ഇലകളുടെ അടിഭാഗത്താണ്. അതുകൊണ്ട് സ്പ്രേയറിന്റെ നോസിൽ ഇലയുടെ അടിയിലേക്ക് വരുന്ന രീതിയിൽ വേണം തളിക്കാൻ. വേപ്പെണ്ണ അതികഠിനമായ വെയിലുള്ള സമയത്ത് തളിക്കാൻ പാടില്ല. അത് ഇലകൾ കരിഞ്ഞു പോകാൻ കാരണമാകും. എപ്പോഴും വൈകുന്നേരങ്ങളിൽ മാത്രം ജൈവ കീടനാശിനികൾ തളിക്കണം. ഇതുകൂടാതെ പയറിന് നമ്മൾ നൽകുന്ന വളപ്രയോഗത്തിലും ഒരു കാര്യമുണ്ട്. പലരും പയറിന് അമിതമായി നൈട്രജൻ വളങ്ങൾ കൂടുതൽ നൽകും. ഇങ്ങനെ ചെയ്യുമ്പോൾ ചെടിക്ക് നല്ല പച്ചപ്പും തഴച്ച വളർച്ചയും ഉണ്ടാകുമെങ്കിലും തണ്ടുകൾക്ക് കട്ടി കുറഞ്ഞ് മൃദുലമായി മാറും. ഇത് മുഞ്ഞകൾക്ക് നീരൂറ്റി കുടിക്കാൻ കൂടുതൽ എളുപ്പമുണ്ടാക്കുന്നു. അതുകൊണ്ട് വളപ്രയോഗം എപ്പോഴും മിതമായ തോതിൽ മാത്രം നൽകണം. മിശ്രവിള രീതി പരീക്ഷിക്കുന്നത് നല്ലതാണ്. പയർ നടുന്നതിനൊപ്പം അല്ലെങ്കിൽ അതിന്റെ അതിരുകളിലായി ചെണ്ടുമല്ലി നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ചെണ്ടുമല്ലിയുടെ മണം മുഞ്ഞകളെ ഒരു പരിധിവരെ അകറ്റി നിർത്തും. മാത്രമല്ല, ലേഡി ബേർഡ് ബീറ്റിൽ പോലുള്ള ഉപകാരികളായ പ്രാണികളെ ഈ ചെടി ആകർഷിക്കുകയും ചെയ്യും. അതുപോലെ ഒരു തവണ പയർ കൃഷി ചെയ്ത സ്ഥലത്ത് തന്നെ വീണ്ടും വീണ്ടും പയർ നടാതെ അടുത്ത തവണ അവിടെ വെണ്ടയോ വഴുതിനെയോ മറ്റോ നട്ട് വിളപരിക്രമണം നടത്തുന്നതും ഇത്തരം കീടങ്ങളുടെ ശല്യം കുറക്കാൻ സഹായിക്കും. മുഞ്ഞകൾ പയർച്ചെടിയെ ആക്രമിക്കുന്നതിന് ഒരു പ്രത്യേക ശാസ്ത്രീയ രീതിയുണ്ട്. വളരെ ചെറിയ പ്രാണികളാണെങ്കിലും ഇവ കൂട്ടത്തോടെയാണ് ആക്രമണം നടത്തുന്നത്. അവ പയർച്ചെടിയെ നശിപ്പിക്കുന്നത് പ്രധാനമായും 4 ഘട്ടങ്ങളിലൂടെയാണ്. ഒന്നാമത്തേത് നീരൂറ്റിക്കുടിക്കൽ. മുഞ്ഞകളുടെ വായഭാഗം ഒരു ചെറിയ സൂചി പോലെയാണ്. ഇവ പയർച്ചെടിയുടെ ഇളയ തണ്ടുകൾ, ഇലകളുടെ അടിഭാഗം, പൂമുട്ടുകൾ, ഇളം കായകൾ എന്നിവയിലേക്ക് ഈ സൂചി പോലുള്ള അവയവം ഇറക്കി വെച്ച് ചെടിയുടെ ജീവകോശങ്ങളിൽ

0: ലെ പോഷക ഗുണമുള്ള നീര് പൂർണ്ണമായും ഊറ്റിക്കുടിക്കും. രണ്ടാമത്തേത് കൂട്ടമായുള്ള ആക്രമണം. മുഞ്ഞകളൊരിക്കലും ഒറ്റയ്ക്കല്ല വരുന്നത്. വളരെ വേഗത്തിൽ വംശവർദ്ധനവ് നടത്താൻ സാധിക്കുന്ന ജീവികളാണിവ. അതിനാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആയിരക്കണക്കിന് മുഞ്ഞകൾ പയർച്ചെടിയുടെ തലപ്പുകളിൽ കൂട്ടമായി വലിഞ്ഞു മുറുകുന്നു. ഇതോടെ ചെടിക്കാവശ്യമായ പോഷകങ്ങൾ ഇലകളിലേക്ക് എത്താതാകും. മറ്റൊന്ന് ഉറുമ്പുകളുമായുള്ള കൂട്ടുകെട്ട്. മുഞ്ഞകൾ പയറിന്റെ നീരൂറ്റിക്കുടിച്ച ശേഷം അവയുടെ ശരീരത്തിൽ നിന്ന് മധുരമുള്ള ഒരു ദ്രാവകം പുറപ്പെടുവിപ്പിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഈ മധുരം കുടിക്കാൻ വേണ്ടി കറുത്ത ഉറുമ്പുകൾ പയർച്ചെടിയിലേക്ക് വരും. പകരമായി ഈ ഉറുമ്പുകൾ മുഞ്ഞകൾക്ക് കാവിൽ നിൽക്കുകയും അവയെ ഒരു ചെടിയിൽ നിന്നും നടന്ന് അടുത്തുള്ള മറ്റ് ആരോഗ്യപൂർണമായ പയർച്ചെടികളിലേക്ക് എത്തിക്കുകയും ചെയ്യും. അങ്ങനെ ആക്രമണം തോട്ടം മുഴുവൻ വ്യാപിക്കും. നാലാമത്തേത് വെറുമൊരു കീടം എന്നതിലുപരി പയർച്ചെടിയെ പൂർണ്ണമായി നശിപ്പിക്കുന്ന മൊസൈക് വൈറസ് എന്ന മാരക രോഗം പടർത്തുന്ന വാഹകർ കൂടിയാണ് മുഞ്ഞകൾ. രോഗബാധയുള്ള ഒരു ചെടിയിൽ നിന്ന് നീരൂറ്റിക്കുടിച്ച ശേഷം മുഞ്ഞകൾ അടുത്ത നല്ല ചെടിയിലേക്ക് പോകുമ്പോൾ ഈ വൈറസ് ആ ചെടിയിലേക്കും പകരും. ആക്രമണത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ ഇനി പറയുന്നവയാണ്. ഇലകൾ താഴോട്ട് ചുരുണ്ടുപോകുകയും വിളറി വെളുക്കുകയും ചെയ്യും. പയർച്ചെടിയുടെ തലപ്പുകൾ കരിഞ്ഞുണങ്ങി വളർച്ച മുരടിക്കും. ഇലകളിലും തണ്ടുകളിലും കറുത്ത നിറത്തിൽ പൂപ്പൽ ബാധിക്കും. മുഞ്ഞകൾ പുറപ്പെടുവിക്കുന്ന മധുരമുള്ള ദ്രാവകത്തിലാണ് ഈ പൂപ്പൽ വളരുന്നത്. പൂക്കളും ചെറുപിഞ്ചുകളും കൊഴിഞ്ഞുപോകും. ചുരുക്കത്തിൽ പറഞ്ഞാൽ പയർച്ചെടിയുടെ രക്തം ഊറ്റിക്കുടിച്ചും അതിലേക്ക് രോഗങ്ങൾ പടർത്തിയുമാണ് മുഞ്ഞകൾ ചെടിയെ പൂർണ്ണമായും നശിപ്പിക്കുന്നത്. മുഞ്ഞയുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പയർച്ചെടിയിൽ മുഞ്ഞയെ കണ്ട് ആരും വിഷമിക്കുകയോ കൃഷി ഉപേക്ഷിക്കുകയോ ചെയ്യരുത്. പ്രകൃതിയിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരവും പ്രകൃതിയിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ അല്പം വൈകിപ്പോയി എന്നതുകൊണ്ട് മാത്രം പയറ് നശിച്ചുപോയതായിരിക്കും. അതിലൊട്ടും നിരാശ വേണ്ട. കൃഷി എന്നത് ഒരു വലിയ പാഠപുസ്തകമാണ്. ഓരോ തിരിച്ചടികളും പുതിയ അറിവുകളാണ് നമുക്ക് പകർന്നു നൽകുന്നത്. ഇനി പയർനടുമ്പോൾ തുടക്കം മുതലേ അല്പം ശ്രദ്ധിച്ചാൽ മതി. ജൈവ വഴികളെല്ലാം തന്നെ വളരെ ചെലവ് കുറഞ്ഞതും വീട്ടിൽ തന്നെ ചെയ്യാവുന്നതുമാണ്. അതുകൊണ്ട് പ്രകൃതിയുടെ രീതികൾ മനസ്സിലാക്കി പ്രകൃതിക്കൊപ്പം മുന്നോട്ട് സഞ്ചരിക്കാം. കർഷകർക്കെന്നും കൂട്ടായി ഹരിത സമൃദ്ധി. അടുത്ത ദിവസം തുടർന്ന് കേൾക്കാം.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
3: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
0: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
4: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തര യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
4: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999-447-6836,
4: 9447-371-836,
0: 8078-502-836. സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: 5 മുതൽ 10 വരെ ഇംഗ്ലീഷ്, മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. പതിനൊന്ന് വർഷത്തെ പാരമ്പര്യമുള്ള KK ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം ഈ വരുന്ന May 20 ബുധനാഴ്ച രാവിലെ 9:30 മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം നിയുക്ത മട്ടന്നൂർ MLA ശ്രീ VK സനോജ് ഉദ്ഘാടനം ചെയ്യുന്നു. മട്ടന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീ N ഷാജിദ് മാസ്റ്റർ മുഖ്യാതിഥിയാകും. ഏവരെയും ഉദ്ഘാടന ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. KK ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
5: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ജനാധിപത്യം, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താൻ സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബറിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. 2 ടീമുകളെയും ശുഭ്മാൻ ഗിൽ നയിക്കും. വാർത്തകൾ വിശദമായി. ജനാധിപത്യം, നിയമവാഴ്ച, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 4 ഇരട്ടിയായി വർദ്ധിച്ചതായി അദ്ദേഹം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
6: ഡെമോക്രസി, റൂൾ ഓഫ് ലോ ഓർ മൾട്ടിലേറ്ററിസം കെ പ്രതി ഹമാരി സാജാ പ്രതിബദ്ധത ഹമേ നേച്ചുറൽ പാർട്ട്നേഴ്സ് ബനാതി ഹൈ. 10 വർഷോ മേ ഹമാര ബയോലേറ്ററൽ ട്രേഡ് ലഗ്ഭഗ് 4 ഗുണാ ബഢാ ഹൈ. പിച്ചലെ 1 ദശക് മേ നോർഡിക് ദേശോ സേ ഭാരത് മേ നിവേശ് മേ ലഗ്ഭഗ് 200% കി ബഢോത്തരി ഹുയി ഹൈ.
5: ഓസ്ലോയിൽ നടന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നോർവേ, ഡെൻമാർക്ക്, ഫിൻലൻഡ്, ഐസ്ലൻഡ്, സ്വീഡൻ പ്രധാനമന്ത്രിമാരും പങ്കെടുത്തു. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് 2 ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരുനേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. റോമിലെത്തുന്ന പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി ഇറ്റലിയിലെ ഇന്ത്യൻ സമൂഹം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താനും ഇന്ത്യയെ വികസിത രാജ്യമാക്കാനും സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ബിസിനസ് റിഫോം സമ്മിറ്റ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോളതലത്തിലെ ഭൌമ രാഷ്ട്രീയ പ്രതിസന്ധികളെ രാജ്യത്തെ ബിസിനസ് പ്രക്രിയകൾ വേഗത്തിലാക്കാനും വിതരണ ശൃംഖലകൾ മെച്ചപ്പെടുത്താനുമുള്ള അവസരമായി കണക്കാക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്ത് പ്രവർത്തിക്കുന്ന 1800 ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്ററുകൾ വഴി 20 ലക്ഷം പേർക്ക് നേരിട്ടും 1 കോടി ആളുകൾക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കുന്നുണ്ടെന്നും ശ്രീ ഗോയൽ വ്യക്തമാക്കി.
7: Or so global capability centers that operate in India, and they're growing very, very rapidly. Within these centers, the number of people engaged are growing very rapidly. Today, almost 2 million jobs have been created in these GCCs directly, and possibly 10 million jobs indirectly, with the entire ecosystem benefiting. Real estate, the entire sale of equipment, sale of automobiles, the list is endless.
5: ഈ വർഷം സെപ്റ്റംബർ 12-13 തീയതികളിൽ ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. ഉച്ചകോടിയിൽ പുടിൻ പങ്കെടുക്കുമെന്ന് ദക്ഷിണാഫ്രിക്കയിലെ റഷ്യൻ എംബസി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. 1 വർഷത്തിനിടെ പുടിൻ നടത്തുന്ന 2-ാമത്തെ ഇന്ത്യ സന്ദർശനമായിരിക്കും ഇത്. 23-ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് 2025 ഡിസംബറിലാണ് വ്ളാഡിമിർ പുടിൻ അവസാനമായി ഇന്ത്യയിലെത്തിയത്. മനുഷ്യജീവനും പൊതുസുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന അത്യന്തം അപകടകാരികളായ തെരുവുനായകൾക്ക് ദയാവധം അനുവദിക്കാൻ സുപ്രീംകോടതി അനുമതി നൽകി. ജസ്റ്റിസ് വിക്രംനാഥ്, ജസ്റ്റിസ് സന്ദീപ് മേത്ത, ജസ്റ്റിസ് എൻ വി അഞ്ചാരിയ എന്നിവരടങ്ങിയ ബെഞ്ചാണ് രാജ്യത്തുടനീളം വർദ്ധിച്ചുവരുന്ന തെരുവുനായകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനായി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. പൊതുജന സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന പ്രദേശങ്ങളിൽ നഗരസഭകൾക്ക് ദയാവധം നടപ്പാക്കാമെന്ന് കോടതി വ്യക്തമാക്കി. ഡൽഹിയിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് തെരുവുനായകളുടെ കടിയേൽക്കുന്നതും പേവിഷബാധ ഏൽക്കുന്നതും മാധ്യമങ്ങളിൽ വാർത്തയായതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ജൂലൈ 28 കോടതി സ്വമേധയായി എടുത്ത കേസിലാണ് ഉത്തരവ്. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവ് നായ്ക്കളെ വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം വീണ്ടും തുറന്നുവിടരുതെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാനും സുപ്രീംകോടതി വിസമ്മതിച്ചു. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. വകുപ്പ് വിഭജനത്തിൽ എത്രയും വേഗം സമവായം ഉണ്ടാക്കി വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊതുഭരണ വകുപ്പ് ഇന്ന് പുറത്തിറക്കി. മുഖ്യമന്ത്രി വി ഡി സതീശന് ക്ലിഫ് ഹൌസും മന്ത്രിമാർക്കായി 20 ഔദ്യോഗിക വസതികളുമാണ് അനുവദിച്ചിരിക്കുന്നത്. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ എംഎൽഎയുമായ ജി സുധാകരനാണ് പ്രോടേം സ്പീക്കർ. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ അധ്യക്ഷനാകുന്ന സമിതിയിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലാണ് കൺവീനർ. സാമ്പത്തിക വിദഗ്ധൻ നാരായണ, CDS ഡയറക്ടർ വീരമണി എന്നിവരാണ് സമിതി അംഗങ്ങൾ. മുഖ്യമന്ത്രി VD സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധനകാര്യ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
8: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
5: നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പരീക്ഷാ നടത്തിപ്പിൽ പൂർണ്ണമായ സുതാര്യതയും കൃത്യതയും ഉറപ്പാക്കണമെന്ന്, മുൻപ് നടന്ന പരീക്ഷാ പ്രക്രിയയിൽ കണ്ടെത്തിയ എല്ലാ പോരായ്മകളും പൂർണ്ണമായി പരിഹരിച്ചുകൊണ്ടായിരിക്കണം പുനഃപരീക്ഷ നടത്തേണ്ടതെന്നും ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം കർശന നിർദ്ദേശം നൽകി. പരീക്ഷാ ക്രമീകരണങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി വിവിധ സംസ്ഥാനങ്ങളിലെ ജില്ലാ മജിസ്ട്രേറ്റുമാരുടെയും പോലീസ് സൂപ്രണ്ടുമാരുടെയും അടിയന്തര ഏകോപന ചർച്ചകൾ സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദക്ഷിണ കൊറിയയിലെ സിയോളിലെത്തി. ഇന്ത്യയും കൊറിയയും തമ്മിലുള്ള പ്രതിരോധ സഹകരണവും തന്ത്രപരമായ പങ്കാളിത്തവും ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സന്ദർശനവേളയിൽ ദക്ഷിണ കൊറിയൻ പ്രതിരോധമന്ത്രി ആൻ ഗ്യു ബാക്കുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യ കൊറിയ ബിസിനസ് റൌണ്ട് ടേബിളിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും. സൈനിക കൃത്യത, വിവര നിയന്ത്രണം, നയതന്ത്ര സൂചനകൾ, സാമ്പത്തിക നിശ്ചയദാർഢ്യം എന്നിവ ഒത്തുചേർന്ന സമഗ്ര ദേശീയ മുന്നേറ്റമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഈ സൈനിക നടപടി ഭീകരവാദികൾക്ക് വൻ തിരിച്ചടിയായതായി അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ സെന്റർ ഫോർ ലാൻഡ് വാർഫെയർ സ്റ്റഡീസിൽ സംഘടിപ്പിച്ച സുരക്ഷയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് സുസ്ഥിര ദേശീയ വളർച്ചയ്ക്കായി സ്മാർട്ട് പവർ എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു കരസേനാ മേധാവി.
9: Operation Sindoor delivered military precision, information control, diplomatic signaling and economic resolve as one coherent national act. It struck deep, dismantled terror infrastructure, punctured a long-standing strategic assumption and then stopped deliberately and purposefully. The deliberate halt after 88 hours was smart power in its most complete expression, knowing exactly which instrument to apply, at what intensity and precisely when to convert a military moment into a strategic.
5: കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26-ഓടെ എത്താനാണ് സാധ്യത. അടുത്ത മാസം ആരംഭിക്കുന്ന അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. 2 ടീമുകളെയും ശുഭ്മാൻ ഗിൽ തന്നെയാണ് നയിക്കുക. ടെസ്റ്റിൽ ഋഷഭ് പന്തിനെ ഒഴിവാക്കി KL രാഹുലിനെ വൈസ് ക്യാപ്റ്റനായി നിയമിച്ചു. പന്തിനെ ഏകദിന ടീമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ശ്രേയസ് അയ്യരായിരിക്കും ഏകദിന ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ. മുൻനിര പേസർ ജസ്പ്രീത് ബുംറയ്ക്കും ഓൾറൌണ്ടർ രവീന്ദ്ര ജഡേജയ്ക്കും വിശ്രമം അനുവദിച്ചു. ഇംഗ്ലണ്ട് പര്യടനത്തിൽ ബുംറ തിരിച്ചെത്തുമെന്ന് ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യം, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താൻ സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബറിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. 2 ടീമുകളെയും ശുഭ്മാൻ ഗിൽ നയിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മാടമ്പി എന്ന ചിത്രത്തിനു വേണ്ടി ശ്വേത ആലപിച്ച ഗാനം.

ഈ അഭയതീരം എന്ന ചിത്രത്തിലെ വിധു പ്രതാപ് ആലപിച്ച ഗാനമാണ് അടുത്തത്. 100 Days of Love എന്ന ചിത്രത്തിലെ വിജയ് യേശുദാസും മൃദുല വാര്യരും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ഒട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.
1: മതിമറന്നു പൊട്ടിച്ചിരിക്കാനായി അല്പനേരം
2: ചിരിനേരം.
1: വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ചിരിനേരത്തിലേക്ക് സ്നേഹസ്വാഗതം. ചിരിനേരത്തിൽ ഇന്ന് 2007 നവാഗതനായ എസ് പി മഹേഷ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചങ്ങാതിപ്പൂച്ച എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം.
4: ഞാൻ ശ്രീധരൻ നായർ, രണ്ടാം പുള്ളി ശ്രീധരൻ നായർ. ഞങ്ങളുടെ ഈ ഗ്രാമത്തിൽ എല്ലാം ഉണ്ട്, തെങ്ങ്, മാവ്, പ്ലാവ്, നെല്ല്, സുഖം, സമൃദ്ധി. അതിനൊരു കാരണമുണ്ട്. ഓർമ്മയായ കാലം മുതൽ ഈ ഗ്രാമത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഞാനാണ്. ഈ ഗ്രാമത്തിന് ഒരേ ഒരു കരട് മാത്രമേ ഉള്ളൂ, അത് ഗതികേട് എന്റെ അനിയനായിപ്പോയി, രാമൻ നായർ. ഞാനാണ് അവന്റെ ശത്രു. എന്നെ ഒരിക്കലെങ്കിലും തോൽപ്പിച്ചിട്ടേ കുപ്പായം ധരിക്കൂ എന്ന് പറഞ്ഞ് നടക്കുകയാണ് അവൻ. കുപ്പായം ധരിക്കാതെ നടക്കുന്നതുകൊണ്ട് നാട്ടുകാർ അവന് ഒരു ഓമനപ്പേര് കൊടുത്തിട്ടുണ്ട്, കുളിര്.
5: കുളിര് തന്റെ അയാള് പറഞ്ഞതൊക്കെ നിങ്ങൾ മാത്രമല്ല, ഞാനും കേട്ടു. ഞാൻ രാമൻ നായർ. എന്റെ ജീവിതം ഈ നിലയിലായതിന് ഒരേ ഒരു കാരണക്കാരൻ അയാളാണ്. പക്ഷെ അയാള് പറഞ്ഞ ഒരു കാര്യം സത്യമാണ്, അയാളുടെ പരാജയം കാണുക എന്നുള്ളതാണ് എന്റെ ജീവിത ലക്ഷ്യം. അതിന്റെ കാരണം നിനക്ക് പോകെ പോകെ മനസ്സിലായി.
3: ഷാനി ഖാദർ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ ഒരുക്കി എസ് പി മഹേഷിന്റെ സംവിധാനത്തിൽ സി റഷീദ് നിർമ്മിച്ച ചിത്രമായിരുന്നു ചങ്ങാതിപ്പൂച്ച. നെടുമുടി വേണു, ജഗദീഷ് ശ്രീകുമാർ, ജയസൂര്യ, രമ്യ നമ്പീശൻ, രാധിക എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ സലീം കുമാർ, ഹരിശ്രീ അശോകൻ, കൊച്ചിൻ ഹനീഫ, കൊച്ചു പ്രേമൻ, സുധീഷ്, മച്ചാൻ വർഗീസ്, അനൂപ് ചന്ദ്രൻ, രാജാ സാഹിബ്, മങ്ക മഹേഷ്, സീമാജി നായർ, കുളപ്പുള്ളി ലീല എന്നിവരും ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു.
5: എന്റെ വട കിടന്ന് ഓരിയിരുന്ന് നിന്റെ ആരെങ്കിലും ഒന്ന്
6: വെളുപ്പിനെ ആ പ്രസിഡന്റ് അവിടെ പൊട്ടിക്കൽ തുടങ്ങി.
5: ഓഹോ, അത് ശരി. അപ്പോഴ് രണ്ടും കൽപ്പിച്ചാണല്ലേ.
6: ഞാൻ വയലന്റ് ആകാതിരുന്ന അയാളുടെ ഭാഗ്യം. അല്ലെങ്കിൽ
5: നന്നായി ഇല്ലെങ്കിൽ അവന്മാരെ കൂടെ ചവിട്ടി കൂട്ടിയ.
7: നല്ലൊരു ദിവസമായിട്ട് നിങ്ങൾ വെറുതെ പ്രശ്നത്തിനൊന്നും പോണ്ട.
6: മുതലാളി, 25 പുട്ടി മുതലാളി, ഇപ്പൊ 26 മുതലാളി.
5: എല്ലാ വർഷവും മേടമാസത്തിൽ അത്തന്നാളി, അതായത് എന്റെ ജന്മനാളി, കുന്നത്തൂർ ഭഗവതി ഉണർന്നത് കണ്ടംപുള്ളി രാമൻ നായരുടെ വെടി വഴിപാട് കേട്ടിട്ടാണ്. ഇക്കുറി നീ അത് തെറ്റിച്ചു.
8: അത് മുതലാളി പ്രസിഡന്റ് വഴിപാട് പറഞ്ഞപ്പോ
5: അയാള് പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്, അമ്പലത്തിന്റെ പ്രസിഡന്റ് അല്ല. എന്നെ തോപ്പിക്കാൻ നീ അയാളോടൊപ്പം കൂട്ടുന്നല്ലേ. അടിച്ചു പൊളിക്കണം അവന്റെ വെടിപ്പോരാ.
8: ഇക്കുറിത്തേക്ക് മാപ്പാക്കണം, ഇനി ഇത് ആവർത്തിക്കാ.
5: അയാൾ എത്രടാ പറഞ്ഞത്?
8: 51.
5: എന്നാ കണ്ടംപുള്ളി രാമൻ നായരുടെ വക 102. രാമൻ നായരുടെ പൊട്ടി ശേഷം മതി ശ്രീധരൻ നായരുടെ പൊട്ടുന്ന. എന്നാ നിർത്ത്, എന്റേത് പൊട്ടട്ടെ.
9: എന്തിനാ രാമൻ നായരെ ഈ വഴിപാട്? ചേട്ടനെ തോൽപ്പിക്കാനോ അതോ ചേട്ടനുമായിട്ടുള്ള ശത്രുത തീർക്കാനോ?
8: ചേട്ടനെ തോൽപ്പിക്കാൻ എന്തേ?
6: ഒന്ന് പെരുക്കട്ടെ. അയ്യോ, ഒഴിച്ചോ ഒഴിച്ചോ, മടിക്കണ്ട.
5: മതി മതി മതി മതി, അഞ്ചെണ്ണം കൂടി മതി എന്നാണ് പറഞ്ഞത്. നീ എത്ര 28 കഴിച്ചോ? ആ മതി മതി മതി മതി. അയ്യോ, ഇങ്ങനെ നിർബന്ധിച്ച് കഴിപ്പിക്കല്ലേ, യവമാര് മെലിഞ്ഞു. നീ എന്നെ തെണ്ടിക്കാൻ വേണ്ടി തന്നെയാണോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? കറി പൊടി അകത്ത് വിളമ്പാൻ നടക്ക. എടോ, വെള്ളം എടുത്ത് കാമത്തടോ, വെള്ളം എടുത്ത് കൊടുക്കണോ?
9: ഹായ് സാമ്പാ.
5: ഓ,
2: ഒരു വർഷത്തേക്കുള്ള നെല്ല പത്തായത്തിലുള്ളത്. ഇവന്മാരത് ഒരു മാസം കൊണ്ട് തീർക്കും. ആ പ്രസിഡന്റ് ചേട്ടയുടെ കൂടെ മൂന്നാല് പേര് എപ്പോഴും നടക്കുന്ന കണ്ടിട്ടാ ഞാൻ ഇവന്മാരെ തീറ്റയും ശമ്പളം കൊടുത്ത് കൂടെ കൊണ്ട് നടക്കുന്നത്. എവിടുന്ന് കിട്ടിയടോ തീറ്റി പണ്ടാരങ്ങളെ?
10: പ്രസിഡന്റിന്റെ കൂടെ ഉള്ളവരെ പേടിച്ചിട്ടെന്നാ നാട്ടുകാര് പറയുന്നത്.
2: അതെ, എന്താ സംശയം? എന്നെ തല്ലിയാ തിരിച്ചതെല്ലാം വേണ്ടി തന്നെയാ ഞാൻ യവന്മാരെ കൂടെ കൊണ്ട് നടക്കുന്നത്. പക്ഷെ ഈ നിലയ്ക്ക് യവന്മാരെ തീറ്റി പൊറ്റിയാ അധികം താമസിയാതെ ഞാൻ കുത്തുവാള എടുക്കും.
7: കുത്തുവാളയല്ല, പിറ്റിച്ചക്കെ എടുക്കും. വെറുതെ നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കാൻ. ഗുണ്ടകളാത്ര ഗുണ്ടകള്, ഇവന്മാരുടെ കൈ കൊണ്ട് തന്നെയായിരിക്കും നിങ്ങളുടെ ആദ്യം.
3: കുന്നത്തൂർ പഞ്ചായത്തിലെ പ്രസിഡന്റായ ശ്രീധരൻ നായരുടെയും പ്രതിപക്ഷ നേതാവായ രാമൻ നായരുടെയും രണ്ട് വൃദ്ധ സഹോദരന്മാരുടെയും കഥയാണ് ചങ്ങാതിപ്പൂച്ച. പാരമ്പര്യ സ്വത്തിനെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം അവർ നിരന്തരം വഴക്കിടുകയും തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളുമാണ് ഈ ചിത്രത്തിലൂടെ പറയുന്നത്.
10: ഇപ്രാവശ്യം വിളവ് കുറവാ കേട്ടു.
11: എനിക്കും കൂടെ അവകാശപ്പെട്ടതാണ് നീ ഒറ്റയ്ക്ക് അനുഭവിക്കുന്ന ഓർമ്മ വേണം.
12: എന്തോന്ന് എന്തോന്ന്, തനിക്കും കൂടെ അവകാശപ്പെട്ട മുതലോ? ഏത് വകയിലാണാവോ? വർഷങ്ങളായിട്ട് ഞാനായത് കഷ്ടപ്പെട്ട്
11: നോക്കുന്നത്. കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ പിടിച്ച് കഷ്ടത്തിൽ വെക്കാന്നാണല്ലോ നിന്റെ ഭാഷയില്. അങ്ങനെയാണെങ്കിൽ ഞാനും കൂടെ കഷ്ടപ്പെടാൻ തയ്യാറാണ്. എടാ, നമ്മുടെ അച്ഛൻ നമ്മുടെ പെങ്ങൾക്ക് എഴുതി വെച്ച സ്വത്താണെങ്കിൽ എനിക്കും നിനക്കും അതിൽ തുല്യ അവകാശമാണ്.
2: താൻ പാര വെച്ചോണ്ടല്ലേടോ എനിക്ക് കിട്ടേണ്ട സ്വത്ത് മുഴുവൻ അച്ഛൻ പെങ്ങടെ പേർക്ക് എഴുതി വെച്ചത്.
11: ഞാൻ അച്ഛൻ്റെ അടുത്ത് പാര വെച്ചത് ഇവരെ കേട്ടാ. എടാ, നീ കൈയടക്കി വെച്ചിരിക്കുന്ന അവളുടെ സ്വത്തുക്കളും അതിന്റെ ആദായവും അവള് വന്നാൽ പലിശ സഹിതം തിരിച്ചു കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഞാൻ കൊടുപ്പിക്കും. നീ
12: കൊടുപ്പിക്കും കൊടുപ്പിക്കും. നിയമത്തെ കുറിച്ചൊന്നും അറിഞ്ഞൂടല്ലയോ? എന്നാ കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. കൈവശമിരിക്കുന്ന ഭൂമിക്ക് 12 വർഷത്തിന് ശേഷം, അതെ 13 വർഷത്തിന് ശേഷവും അവകാശികളെ കുറിച്ച് ഒരു വിവരവും ഇല്ലെങ്കിൽ അത് കൈവശക്കാരന്റെ സ്വന്തം. അതിനി അധിക സമയമൊന്നും വേണ്ട. അതിന്റെ ഓർഡർ വക്കീൽ കൊണ്ടുവരുമ്പോ ഞാൻ അങ്ങ് കൊടുത്തു വിടാ.
11: എന്നാ നീ ഓർഡർ അങ്ങോട്ട് കൊടുത്തു വിടുന്നതിന് മുമ്പ് അവൾ എവിടെ ഉണ്ടെങ്കിലും വിളിച്ച് ഞാൻ ഇവിടെ കൊണ്ടുവരും. കുന്നത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീധരനാ പറയുന്നത്. പിന്നെ എന്നെ തോപ്പിക്കാൻ നിനക്ക് രണ്ടാമതൊരു ജന്മം ജനിക്കേണ്ടി വരും.
12: അതുവരെ കാത്തിരിക്കാൻ എനിക്ക് മനസ്സില്ല. ഞാൻ ഈ ജന്മത്തിൽ തന്നെ തന്നെ ഞാൻ തോപ്പിച്ചിരിക്കും.
11: നീ ഇരിക്കും,
12: ഞാൻ നിൽക്കും.
10: അല്ല മുതലാളി, ഈ ഒളിച്ചോടിയ പെങ്ങൾക്ക് എന്തിനാ അച്ഛൻ ഇത്രമാത്രം സ്വത്ത് എഴുതി വെച്ചത്?
12: അതിന് കാരണക്കാരൻ ഈ പോയ
10: അപ്പൊ ഈ പെങ്ങളെ കുറിച്ച് വല്ല
12: വിവരമില്ല. അവള് പോയി 5-6 വർഷം കഴിഞ്ഞപ്പോ ഒരു എഴുത്ത് വന്നു. അവളോട് എല്ലാരും ക്ഷമിക്കണമെന്നും അവൾ ഇനി ഇങ്ങോട്ട് വന്ന് ആരെയും ബുദ്ധിമുട്ടിക്കില്ല എന്നും അവിടെ 5 വയസ്സുള്ള മോന് എന്റെ അച്ഛന്റെ പേരാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞ് രവിഞ്ഞ കീറുവാണം.
10: പോയില്ല
12: എഴുത്ത് വന്നു. എഴുത്ത് അവളെ കടിച്ചീറാൻ നിന്ന് അച്ഛൻ ആ എഴുത്ത് കണ്ടതോടെ മനസ്സലിഞ്ഞു. ആ അവസരം മുതലെടുത്ത് ഞാൻ തടിയെടുക്കാൻ കൂപ്പിപ്പോയ തക്കം നോക്കി ഈ പ്രസിഡന്റ് ചെറ്റ അച്ഛൻ എനിക്ക് തരാമെന്ന് പറഞ്ഞിരുന്ന വീടും പറമ്പും തടിമില്ലും ഒക്കെ അച്ഛനെ പറഞ്ഞ് പാട്ടിലാക്കി പെങ്ങടെ പേർക്ക് എഴുതിച്ച്.
10: അതിനിപ്പോ എന്താ? അതെല്ലാം മുതലാളിയുടെ പേര് തന്നെ.
12: അതെന്റെ മിടുക്ക്.
10: അല്ല, അതിനിപ്പോ പെങ്ങളും മക്കളും വരുമോ?
12: ഏയ്, 10-26 വർഷമായില്ലേ എവിടെ വരാൻ. ഇനി വരുവോടോ?
10: വന്നാ ഇതെല്ലാം അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരുവേ.
12: കരുതാക്കോളൊക്കെ പറയാതെടോ, അവള് വന്നാ ഞാൻ കുത്തുവാള എടുക്കും.
10: വിധി കുത്തുവാളയുടെ വിധി എന്ന് നടന്നാട്ടെ. തട്ടിപ്പോടെ
11: എഴുത്ത് മലയാളത്തിലല്ലാത്ത
10: നല്ല പച്ച മലയാളത്തിൽ ഞാൻ വായിച്ചു തരൂ.
11: ഇനി അതുകൊണ്ടായിരിക്കും ബോധം കിട്ടും.
10: എന്ത് പാടോ? എന്തോ കത്ത് കിട്ടിയ വായിച്ചു, അപ്പൊ തന്നെ ബോധം കിട്ടും.
7: ഓ, ടെലിഫോൺ ബില്ലായിരിക്കും, അത് പതിവുള്ളതാ.
12: ടെലിഫോൺ ബില്ലല്ലേ? വെള്ളം
10: വെള്ളം കുടിക്കട്ടെ.
12: ഇത് കാല് എഴുതുന്ന വെള്ളം എടുക്കും. കുടിക്കാൻ ഇത്തിരി വെള്ളം. എന്താ
7: ഇത്തിരി വെള്ളം?
11: ആരായാലും
7: എനിക്ക് വെച്ചോളമ്പി കൊടുക്കാനൊന്നും വയ്യ.
12: ഇതൊന്നും അല്ലടി, ഒളിച്ചോടി പോയ പെങ്ങളും അവിടെ കെട്ടിയോനും ഒരേ ഒരു അരവിന്ദൻ ബോംബെന്ന് വരുന്നെന്ന്.
7: ഇതിനാണോ മനുഷ്യ വെറുതെ ബോധം കിട്ടുന്നത്? അവരിങ്ങ് വരട്ടെ.
12: എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു കഴുതയാണല്ലോ എന്റെ തലയിൽ കെട്ടിവെച്ചത്.
7: അത് തന്നെ 24 മണിക്കൂർ ഞാനും പറഞ്ഞോണ്ടിരിക്കുന്നത്.
12: എടി, അവര് വന്നാ നമ്മളെവിടെ നിറക്കി വിടൂലേ?
13: ഇത്രയും കാലം ഞാൻ നോക്കിയ വീടും പറമ്പും ആ തടിവിലും എല്ലാം കൈവിട്ടു പോവില്ല.
7: അന്നേ ഞാൻ പറഞ്ഞതാ സ്വത്തിനോട് ഇത്ര ആർത്തി വേണ്ടെന്ന്. അവര് വന്ന് ഈ തറവാട്ടിൽ നിന്ന് അടിച്ചിറക്കും മുമ്പേ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം.
13: ഇല്ല, എന്റെ ചേട്ടന്നാറിയുടെ കളിയാണ്, ഒരാൾക്ക് ഞാൻ ഒന്നും വിട്ടുകൊടുക്കില്ല, എല്ലാം എന്റേതാണ്, എന്റേത് മാത്രം.
7: ഒന്നും വിട്ടുകൊടുക്കണ്ട, അവര് വന്ന് എല്ലാം കൊണ്ടുപോയിക്കോളൂ.
13: നീ മത്തങ്ങയുടെ മെക്കിട്ട് കയറാതെ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കി തങ്കമണി.
7: എന്താന്ന് വെച്ചൊന്ന് തെളിച്ചു പറയ്.
13: അവൾ എഴുതിയിരിക്കുക, അവളുടെ മോൻ അരവിന്ദ് തന്നെ അമ്മാവന്മാരിൽ ആരുടെയെങ്കിലും ഒരു മോളെ വിവാഹം കഴിച്ച് എന്തെങ്കിലും ബിസിനസ് ചെയ്ത് ഈ നാട്ടിൽ തന്നെ കൂടണമെന്ന്.
7: അതിനെന്താ, അവൻ വന്ന നമ്മുടെ മോളെ അവനെ കൊണ്ട് കെട്ടിക്കണം.
13: ഏയ്, അത് നടക്കില്ല. അയാളല്ലേ മൂത്ത അമ്മാവൻ, നമ്മളെക്കാൾ സാമ്പത്തിക ശേഷി കൂടുതൽ. പോരാത്തതിന് ജനബന്ധനുള്ള പഞ്ചായത്ത് പ്രസിഡന്റ്. എന്തുകൊണ്ടും അയാൾ ആ മുൻപന്തിയിൽ അവൻ വന്ന അയാളുടെ മോളെ കെട്ടു.
14: അപ്പൊ പ്രസിഡന്റിന്റെ മുമ്പിൽ മുതലാളി വീണ്ടും തോക്കുന്നു. തോൽവികൾ ഏറ്റുവാങ്ങാൻ ഇനി എന്റെ മുതലാളി എത്ര കാലം ജീവിച്ചിരിക്കുമോ?
13: മനുഷ്യനോട് ഇരുതി നിൽക്കുമ്പോഴ അവന്റെ ഒരു തമാശ. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു. അടി,
7: ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കിട്ടുന്നില്ല.
14: മുതലാളി, ഒരു വഴിയുണ്ട്.
13: പെരുവഴി ആയിരിക്കും.
14: അതെ, അല്ല, മുതലാളി ഇനി തോക്കാൻ പാടില്ല. പണ്ടാരപ്പറമ്പിൽ പുരുഷോത്തമൻ നായർ ജീവിച്ചിരിക്കുമ്പോൾ അതിന് സമ്മതിക്കത്തില്ല. തിന്ന ചോറിന് നന്ദിയുള്ളവനാ ഞാൻ. ഇനി ശ്രദ്ധിച്ചു നീങ്ങിയില്ലെങ്കിൽ മുതലാളി നോക്കി നടത്തിയതെല്ലാം പ്രസിഡന്റിന്റെ പോക്കറ്റിലായിരിക്കും. അതുകൊണ്ട് അനന്തിരവൻ വന്നാൽ മുതലാളിയുടെ മോളെ കെട്ടണം, പ്രസിഡന്റിന്റെ മോളെ തട്ടണം. അല്ലയോ, വെറുക്കണമെന്ന്.
13: അതിനെന്താണ് ഒരു വഴി?
14: വഴിയുണ്ട്.
13: കുറെ നേരമായല്ലോ മടമടാന്ന് മാട് കാടി മോന്തുന്ന പോലെ മോന്തുന്നു, വഴി പറഞ്ഞാടോ.
14: എന്റെ മുതലാളി പ്രസിഡന്റിനെ നമുക്ക് നേരിട്ട് തോപ്പിക്കാൻ സാധിക്കുകയല്ല.
13: ഇത് പറയാനാണോ അട്ടപ്പാതിരാക്കി താൻ എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്നേ?
14: കൊണ്ടുവന്നതിന് എന്താ? വഴി പറഞ്ഞുതരാം. പ്രസിഡന്റിന്റെ മകൾ പ്രിയ, അവളെ വേണം നമുക്ക് കയ്യിലെടുക്കാൻ.
15: കയ്യിലെടുക്കാനോ? മനസ്സിലായില്ല.
14: അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, അവളെ ആരെങ്കിലും പ്രേമിക്കണം, പ്രേമിച്ച് വലയിലാക്കണം. അവൾക്കും തിരിച്ചവനോട് പ്രണയം തോന്നണം.
15: ഈ പ്രേമം കൊണ്ട് നമുക്കെന്ത് ഗുണം?
14: മുതലാളിക്ക് വിവരമില്ലെന്ന് നാട്ടുകാര് പറയാറുണ്ടെങ്കിലും അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ
15: തെളിയിക്കരുത്.
14: പ്രസിഡന്റിന്റെ മോളെ ആരെങ്കിലും കയറി പ്രേമിച്ച് അവർ തമ്മിൽ കടുത്ത പ്രണയത്തിലായാൽ നാട്ടിലെ മുഴുവൻ അത് പാട്ടാകും, ഇല്ലെങ്കിൽ നമ്മളത് പാട്ടാക്കും. മുംബൈന്ന് വരുന്ന അനന്തരവൻ ഈ പ്രണയ കഥയറിഞ്ഞാൽ

0: ജാതിയും തെമ്മാടിയും പെരും കള്ളനും കൂടിയായിരിക്കണം. അങ്ങനെ ഒരു തനേടെ മോള് പ്രേമിച്ചാ
1: മതി.
2: ബാക്ക് കണ്ട ശകുന്തള, ഫ്രണ്ട് കണ്ട ഡ്രാക്കുള.
3: രാവിലെ തന്നെ തുടങ്ങിയോടാ.
2: സമയം പോയത് മിച്ചം, വെറുതെ മനുഷ്യനെ കുറിപ്പിക്കാൻ ഇറങ്ങിക്കോളും ശവങ്ങള്. ഒരു ബീഡിങ്ങന്നെ
3: നിന്റെ പറ്റുകാശ് കുറച്ചായി കേട്ടോ.
2: ഈ ഗോപാലേട്ടൻ അല്ല ഞാൻ തരാണ്ട്
3: ഇപ്പൊ വാങ്ങിയ ബീഡി അടക്കം 150 മലയായി.
2: അത്രയുള്ളൂ? ഒരു 500 ചെയ്തിണ്ടാവോ?
3: വെറുതെ അളവടിയാക്കല്ലേ. നിന്റെ കയ്യില് 5 ഉണ്ടാവില്ലെന്ന് എനിക്കറിയില്ലേ.
2: ഈ ഗോപാലേട്ടൻ എല്ലാം അറിയാം.
3: എന്നെ പറ്റിക്കുമ്പോ പലിശ തോമസിനെ പറ്റിക്കാൻ നോക്കണ്ട. നിന്നെയും ശിവനെയും തിരക്കി തോമസും കുണ്ടകളും ഇവിടെ വന്നിരുന്നു. ഇപ്പൊ അങ്ങോട്ട് പോയേ ഉള്ളൂ. നിങ്ങളെ തട്ടുമെന്ന് പറഞ്ഞ തോമസ് കൂട്ടരും പോയിരിക്കുന്ന, അതല്ലേ നിന്നോട് ഞാൻ പറ്റിയാശ ചോദിച്ചത്. പിന്നെ എനിക്കത് കിട്ടിയില്ലെങ്കിലോ?
2: അത് ശരിയാ. ഈ ബീഡി മാറ്റി എനിക്കൊരു ബാക്കറ്റ് വിൽസ് തന്നാ മതി. ഇനി എനിക്ക് വിൽസ് വലിക്കാൻ പറ്റിയില്ലെങ്കിലോ? എടാ ശിവൻകുട്ടി, അവന്റെ സ്വരൂപം കൂടി നാശാവുന്നതിന് മുമ്പ് അവൻ എവിടെയുണ്ടെന്ന് പറയാമേ.
4: അവൻ എഴുന്നേറ്റിട്ടില്ല.
2: ഓഹോ, അത് ശരി. എന്റെ ഉറക്കം പോയിട്ടേ 3-4 മാസമായി. അപ്പൊ ഇവരും ഇവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങാനല്ലേ. ശിവൻകുട്ടിയെ, ശിവൻകുട്ടിയെ, ഇറങ്ങി വാടാ.
5: യോ തോമസ് ഏട്ടൻ,
2: എടാ ശിവൻകുട്ടിയെ,
6: കറക്കം എല്ലാം കഴിഞ്ഞ് പുലർച്ചയിലേ വന്ന് കിടക്കണത്. പിന്നെ എഴുന്നേക്കാനാ?
2: ഏത് വരെ ഓടും നോക്കാലാ. ഓറ ഓട്. നീ കാരണം എനിക്ക് നാട്ടിറങ്ങി നടക്കാൻ വയ്യാണ്ടായി. പലിശ തോമസിന്റെ എന്നെ കൊണ്ട് വാങ്ങിച്ച കാശാടാ ഞാൻ വാങ്ങിച്ചത്. കാശതാടാ പെണ്ണിന്റെ ശബ്ദത്തിൽ പറ്റിക്കുന്നോടാ. നിന്റെ ഓർജിനൽ സൗണ്ട് ഞാൻ പൊക്കെടുക്കും. പുറത്തെടുക്കടാ, പുറത്തെടുക്കടാ. ചേട്ടൻ തന്നെയാടാ, രാജപ്പൻ ചേട്ടൻ. എന്താടാ ഈ മസലി? ഞാനറിയാതെ നീ ജിമ്മി പോയി തുടങ്ങിയോ? ഏട്ടാ ഭയങ്കര. അവനല്ല, അവനാ ശിവൻകുട്ടി.
3: ശിവൻകുട്ടിയോ? ഇതെന്റെ ഭാര്യ. പട്ടാപ്പകലിൽ പട്ടാളക്കാരന്റെ ഭാര്യ കയറി പിടിക്കുന്നു പോണിയത്.
2: ശിവൻകുട്ടി
3: നീയായിരുന്ന? ഞാൻ വിചാരിച്ചു
2: പലിശക്കാരൻ തോമസ് ചേർന്നായിരിക്കുന്നല്ലേ.
3: അവിടെ നിന്ന് ബഹളം കേട്ടത്.
2: അപ്പുറത്തെ വീട്ടുകാരായിട്ട് പരിചയപ്പെട്ടതാ. നീ പരിചയപ്പെട്ടില്ലേ?
3: പുതിയ താമസക്കാരല്ലേ, അതിനുള്ള സമയം അങ്ങോട്ട് ഒത്തുവന്നില്ല.
2: എങ്കിൽ എവിടെ നിന്നെങ്കിലും കുറച്ച് സമയം പലിശക്കെടുത്ത് നീ അവരെ പരിചയപ്പെടണം. എത്ര നല്ല ദമ്പതിമാരാ. പട്ടാളക്കാരന്റെ ഒരഹങ്കാരം ഇല്ല. നല്ല തങ്കപ്പെട്ട മനുഷ്യൻ. ചോദിക്കാതെ തന്നെ എന്ത് തരും. ആ പിന്നെ ആ പലിശ എന്നെ നിന്നെ തപ്പി ഇറങ്ങിയിട്ടുണ്ട്. ഏത് നിമിഷം ഇവിടെ എത്താം. അതിനു മുമ്പ് നമുക്ക് മുങ്ങാം.
3: നീന്തറത്തെ സ്കൂളിൽ പോണല്ലേ?
6: ഞായറാഴ്ച എവിടത്തെ സ്കൂളാ ഉള്ളത്?
3: ഞായറാഴ്ച
2: ദുബായിലൊക്കെ ഞായറാഴ്ച ക്ലാസ് ഉണ്ട്. അവിടെയൊക്കെ വെള്ളിയാഴ്ച ഞായറാഴ്ച.
6: ഓഹോ, എന്നാ ഞായറാഴ്ച ക്ലാസ്സിന് ഞാൻ അങ്ങോട്ട് പോവാം.
3: വെറുതെ അവന്റെ വാഴ്ചക്കിന് എന്തിനടക്ക കേക്കണേ.
2: നിനക്ക് ഇങ്ങനെ
3: കിട്ടാറുണ്ടല്ലോ.
4: രണ്ടുപേരും കൂടെ രാവിലെ തെണ്ടാൻ ഇറങ്ങിയോ?
6: അവർക്കറിയാവുന്ന പണി അതെല്ലാമേ. പൊക്കോട്ടെ.
2: അവന്റെ കയ്യിലും ബ്ലേഡാണ്. അത് വെച്ചൊരു പോന്ത് പോന്തല്ലേ, ആഹാരം കഴിക്കാൻ പറ്റൂല. നീ ചത്തു അത് തന്നെ. അയ്യോ പലിശ.
7: നീ ഇതൊക്കെ ഇങ്ങനെ എത്ര നാളെ പിടിച്ചു വെച്ചോണ്ടിരിക്കുമ്പോ മനസ്സിലായില്ല അല്ലേ? മനസ്സിലാക്കി തരാം. അധികം താമസിക്കാതെ ഇതൊക്കെ എന്റെ കൈ വന്ന് ചേരും.
8: കൊള്ളാം, പൂതി കൊള്ളാം. അത് സ്വപ്നം കൊണ്ടോണ്ടാണോ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? എന്നാ കേട്ടോ, ഇതെല്ലാം രാമൻ നായരുടെ വകയാണ്. ഇതിൽ ഒരുത്തനെയും കയറി തലയിടാൻ ഞാൻ സമ്മതിക്കില്ല.
7: ആയിക്കോട്ടെ, ആയിക്കോട്ടെ. ഇത് കണ്ടോ, ബോംബെ നിന്ന് എന്റെ അനുഗ്രഹം വരുന്നു. എന്റെ മോളായിക്കട്ടെ. അതുകൊണ്ട് നീ ഇത്രയും നാൾ സൂചിച്ചൊക്കെ മതിയാക്കിക്കോ. ഇനി ഇതിന്റെ ഒക്കെ അവകാശി എന്റെ മോളാണ്.
8: അവൻ തന്റെ മാത്രം അനന്തരവനല്ലോ, എന്റെയും കൂടെ ആരെ കെട്ടണമെന്ന് അവൻ തീരുമാനിക്കും. അതുകൊണ്ട് തനിപ്പോഴേ വെള്ളം ഇറക്കണ്ട.
7: അല്ല, എന്നു മുതലാ അവൻ നിന്റെ അനന്തരവനായത്? പെങ്ങൾ ഇഷ്ടപ്പെട്ട ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയന്ന് അവളെ പണിയടിച്ച് പിള്ളം വെച്ചവനല്ലേ നീ? ഇപ്പൊ ഈ സ്വത്തൊക്കെ കൈവിട്ടു പോകുന്ന അറിഞ്ഞപ്പോഴുള്ള ഈ മനംമാറ്റം അവർക്ക് മനസ്സിലാകും.
8: അതിനെ എന്റെ കൊക്കി ജീവനുള്ളിടത്തോളം കാലം തന്റെ മോളും അവനായിട്ടുള്ള കല്യാണം നടക്കില്ല, ഞാൻ നടത്തില്ല. അതിനേതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്.
7: അണയാൻ പോകുന്ന ദീപത്തിന്റെ ആളിക്കത്തിൽ പോലെ.

0: തോൽവിക്ക് മുമ്പുള്ള ഈ ആവേശം വളരെ
1: എന്നാ ഇതും കൂടെ കേട്ടോ. ഉന്നത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ കൊടിയേറുന്നതിന് മുമ്പ് തന്നെ നാണം കെടുത്തി നാട്ടിന്ന് ഓടിച്ചില്ലെങ്കിൽ എന്റെ പേര് കണ്ടംപുള്ളി രാമനായിരുന്നല്ല, അതിനുള്ള വഴിയൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്.
0: വഴിയൊക്കെ കണ്ടുവച്ചു, പക്ഷെ ഓടാൻ പോകുന്ന ആരാണെന്ന് നമുക്ക് അപ്പൊ കാണാം.
1: പഴന്തീനികൾ.
2: ഹരിശ്രീ അശോകൻ, സലീം കുമാർ, കൊച്ചിൻ ഹനീഫ, സുധീഷ് എന്നിവരുടെ രസകരമായ നർമ്മ മുഹൂർത്തങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്. ചിത്രത്തിലെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്. സംഗീതം ഔസേപ്പച്ചൻ. എം ജി ശ്രീകുമാർ, പി ജയചന്ദ്രൻ, വിനീത് ശ്രീനിവാസൻ, മഞ്ജരി എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്.
3: ഇതിനു മുമ്പ് ഇവിടെ
4: തല്ലല്ലേ ഓടാൻ വന്നതല്ല, ഓടല്ലേ തല്ലാൻ വന്നതല്ല.
5: ഞാൻ പണിയെടുക്കാൻ പോയതല്ലേ, അതല്ലേ ബാഗ് അവിടെ ഇട്ടത്.
4: ആരാ?
5: ഭാർഗവൻ, വാറ്റു ഭാർഗവൻ. ഈ ഗ്രാമത്തിൽ പുതിയതായി താമസിക്കാൻ വന്ന ശിവൻകുട്ടിയെ കാണാൻ വന്ന.
4: കാണാൻ വരുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഈ നാട് സ്വല്പം പെസക. ഇവിടത്തെ നാട്ടുകാരും പ്രത്യേകിച്ച് ഞാൻ എവിടെന്നാ?
5: ജയിലിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ.
4: ഈ കയർ ഫാക്ടറി തുടങ്ങാൻ വന്ന ശിവൻകുട്ടിയല്ല അന്വേഷിച്ചത്?
5: കയർ ഫാക്ടറിയോ? അവനോ?
4: അവനല്ല, പിന്നെ ഏത് ശിവൻകുട്ടി?
5: അവനോടൊപ്പം രണ്ടുപേരും കൂടെ ഉണ്ട്, കുഞ്ഞുണ്ണിൻ രാജപ്പനും.
4: ആ അവന്മാര് തന്നെ ഫാക്ടറി പണിയാൻ വന്നവര്.
5: അവന്മാര് തന്നെ ആയിരിക്കോ? അവരെവിടെയുണ്ട്?
4: ഈ വഴി നേരെ പോയ, അയ്യോ ഹോട്ടലാ, വഴി ഇപ്പൊ തെറ്റിയന. ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ ചെറിയ തോടിന്റെ പാലം ഇറങ്ങിയിട്ട് ആരോട് ചോദിച്ചാലും മതി, എളുപ്പമൊഴിയ.
5: നേരെ പോയ അവിടെ എത്തു.
4: ചെറിയ ഒന്ന് രണ്ട് വളവ് തിരിവൊക്കെ ഉണ്ട്. അല്ല, ഈ മുള ഞാൻ എടുത്തോട്ടെ.
5: ആ ബാഗിങ് എടുക്ക്. അതാരാ വൈഫാ? ആണെങ്കി പോയിട്ട് വരാ.
4: പോയിട്ട് വരാ. എന്തോ പ്രശ്നമുണ്ടല്ലോ, കണ്ടുപിടിക്കണം.
0: ഒന്ന് നിന്നെ ഒരു കാര്യം പറയാനുണ്ട്. കണക്കുകളൊക്കെ നമ്മളെ കാണിക്കാനാണ് ബോംബെ എന്നുള്ള ഓർഡർ. ഞാൻ എപ്പോഴാണാവോ നമ്മുടെ കണക്ക് തീർക്കാൻ വരേണ്ടത്?
6: സംഗതി
0: കണക്ക് തീർക്കാൻ നീ എന്റെ അടുത്ത് വരും, ഇല്ലെങ്കിൽ ഞാൻ വരുത്തും.
4: എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വള്ളിപുള്ളി വിടാതെ പെങ്ങളെ അറിയിക്കാൻ താൻ ആരാ?
0: ഞാൻ ആരും ആയിക്കോട്ടെ, പക്ഷെ ഞാൻ വിചാരിച്ചാലും ചെറുതൊക്കെ ഇവിടെ
4: ഒരു പുല്ലും നടക്കില്ല. അനന്തരവന് മോളെ കെട്ടിച്ചുകൊടുത്ത് എന്റെ സ്വത്തും തട്ടിയെടുത്ത് അങ്ങനെ സുഖിച്ച് ജീവിക്കാമെന്ന് താൻ കരുതണ്ട.
0: നടക്കുമോ എന്ന് ഞാൻ നോക്കട്ടെ.
4: തന്നെ ഇത്രയും നാൾ ഞാൻ വെറുതെ വിട്ടത് പേടിച്ചിട്ടല്ല, തന്നെ തല്ലി എന്റെ കൈ നാറ്റിക്കണ്ടല്ലോ എന്ന് കരുതിയ.
0: പക്ഷെ എന്റെ കൈ നാറ്റിക്കുന്നതിൽ എനിക്ക് വിനോദമൊന്നുമില്ല.
4: ചിരിക്കല്ലേ, ചിരിക്കല്ലേ, വല്ലാണ്ടൊക്കെ ചിരിക്കല്ലേ. കുറെ കാലമായല്ലോ ഇയാടെ പുറകെ ഈ തായ് ഒലിപ്പിച്ച് നടക്കുന്നു. സമയം കിട്ടുമ്പോ കുറച്ച് നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുക്ക, ഇല്ലെങ്കിൽ രണ്ടും കൽപ്പിച്ച് ഞാനും എന്റെ പിള്ളേരും അങ്ങോട്ട് ഇറങ്ങും. പിന്നെ തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് പോലെയാവും കാര്യങ്ങൾ. കണ്ടല്ലോ, വാ കുഞ്ഞുങ്ങളെ.

0: ഒരു പപ്പടം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ബേക്സായിരുന്നു.
1: അതിന് ആവശ്യ നേരത്തെ ഐശ്വര്യനെ കാണില്ലല്ലോ. സ്വർണ ബിസിനസ് ആണെന്നാ വിചാരം. രണ്ടു ദിവസമായിട്ടേ ഈ വഴിക്ക് വന്നിട്ടില്ല.
0: ഒരു പപ്പടക്കാരൻ ഇത്ര അഹങ്കാരോ? അപ്പൊ ഒരു കോടീശ്വരനായി ഞാനൊക്കെ എങ്ങനെ അഹങ്കരിക്കണം?
1: അത് ഈ മുഖത്ത് എഴുതി വെച്ചിരിക്കല്ലേ.
0: എന്ത്
1: കാശ്യാരനാണെന്ന്? ഫാക്ടറി ഇവിടെ അടുത്തന്നെ തുടങ്ങണേ സാറേ. എന്നാലേ എനിക്ക് വല്ല മെച്ചം ഉണ്ടാകുള്ളൂ. കുറച്ച് ചായ എങ്കിലും വിട്ടുപോകൂല്ലേ?
0: അതിവിടെ തന്നെ തുടങ്ങും. പക്ഷേ ഒരു പാലുട്ട അങ്ങാടും കൂടൊക്കെ വേണം.
2: പാലം എന്ന് വരും?
0: പാലം ഇയാൾ ചാർജ് കഴിഞ്ഞാ എന്നിട്ട് പോയ
3: ഒന്ന് ട്യൂൺ ചെയ്യാൻ സമ്മതിക്കൂന്ന് വെച്ചാ.
2: എന്നാ കാശ്?
1: നീ എത്തിയോ?
2: എന്താ എത്തണ്ടേ?
1: രണ്ടു ദിവസമായിട്ട് ഇത് എവിടായിരുന്നു? അയ്യോ, ഈ മുഖത്തിന് എന്ത് പറ്റി? ഓ, അപ്പൊ വീണ്ടും കല്യാണം മുടക്കിയല്ലേ? എന്താ നീ മിണ്ടാത്തെ?
2: അതെ, അതാ രണ്ടു ദിവസം കൊടുത്ത് മാറിയുന്നത്. ഉഴിച്ചിലായിരുന്നു, ഉഴിച്ചില്. നമ്മുടെ കുമാരൻ പേജന്റെ അവിടെ, അതും ഫ്രീ.
0: ഇവിടെ കല്യാണം മുടക്കിയാ ഉഴിച്ചിൽ ഫ്രീ ആണല്ലേ.
2: പിന്നെ പിന്നെ ഉഴിച്ചിലിന് മുമ്പ് ഒരു അഞ്ചാറ് പേരും കൂടി മർമ്മം നോക്കി കിഴിപിടുത്തും ധാരയും തെക്ക ഫ്രീ.
0: അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ.
2: ഉണ്ടോ?
0: നല്ല ഗ്രാമം.
2: അത് നിങ്ങൾക്കും താമസിയാതെ മനസ്സിലാകും.

0: നീ അറിഞ്ഞോ ഇവിടെ തുടങ്ങാൻ പോകുന്ന ഫാക്ടറി എന്റെ ചായക്കട എടുത്ത് തുടങ്ങാന്ന് സാർ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ നിന്റെ പപ്പടത്തിനും എന്റെ ചായക്കും ഒക്കെ ചെലവ് കൂടും.
1: തുടങ്ങിയാ നല്ലതാ, അതല്ല വേറെന്തെങ്കിലും തുടങ്ങാനാണ് പ്ലാൻ എങ്കിൽ വിവരം അറിയും. വിവരം
0: നീ ഒന്നും ഇണ്ടാതി.
2: ഈ പട്ടിക്കാട്ടിൽ വേറെ എന്ത് തുടങ്ങാനായിട്ടാ?
1: പിന്നെ പട്ടിക്കാട് അഞ്ചുകെട്ട് പപ്പടത്തിന്റെ കാശ് വേറെ
0: തരാനല്ലേ.
2: അത്രയുള്ളൂ
0: ബാക്കി
2: ജാനു വെച്ചോളൂ ഒരു ടിപ്പായിട്ട്.
0: ദൈവമേ ആ ഫാക്ടറി ഇവിടെ തന്നെ തുടങ്ങിയാ മതിയായിരുന്നു.
1: ഫ്രീ ആയിട്ട് വെച്ചു.

0: എവിടെ പോകണ്ട ഈ പാതിരാക്ക്?
1: ഞാനത് വെടിക്കിട്ടാൻ പോവാ.
0: ഏതമ്പലത്തിരി?
1: ജാനുവമ്മ കോവിലിൽ.
0: ജാനുവമ്മ കോവിലോ? അങ്ങനെ ഒരു കോവിലിനെ കുറിച്ച് കേട്ടിട്ടില്ല.
1: ഞാനും കേട്ടിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ചായ കുടിക്കാൻ പോയപ്പോഴാണ് കേട്ടത്.
0: ആ ചായക്കിടക്കാരി ജാനുവ എന്നാണ്? ഒറ്റക്ക് പോകണ്ട, തീരൂട്ടുണ്ടാവും. ഞാനും തരാം.
1: മിണ്ടാണ്ട് ആ വാതിലത്തേക്ക്. അവന്മാർ ഇരുന്നിട്ടാല് ഭക്തജനങ്ങൾ കൂടും.
0: വേലി ചാടി കടക്കാൻ നേരത്തെ വേലി പോലുമില്ല. എടാ രായപ്പ, നമ്മളെ മുട്ടി അവൾ തുറക്കോ?
1: പിന്നെ മുട്ടുവൻ തുറക്കപ്പെടും എന്നല്ലേ അവൾ പറഞ്ഞിരിക്കുന്നത്?
0: അത് യേശുദാസ് പറഞ്ഞല്ലേ.
1: പുള്ളി പറഞ്ഞിട്ടാ? അതിനൊക്കെ ഒരുപാട് മുമ്പ് ഇവള് പറഞ്ഞതാ. ഇയാളിവിടെ സ്ഥിരം പുള്ളിയാണെന്ന് തോന്നുന്നു. ഇയാളെ പിടിച്ചിട്ട് രണ്ടെണ്ണം കൊടുത്ത് ഭീഷണിപ്പെടുത്തി നമുക്ക് അകത്ത് കയറാം.
0: രായപ്പ, ഭീഷണിപ്പെടുത്തുന്നതിനിടയിൽ നീ ആ വൈറ്റ് വെച്ചേക്കണേ. പിടിച്ചോളൂ രായപ്പ. നീ എന്താടാ കോടതിയിൽ നിന്ന് ഇറങ്ങണ? തവലിട്ട് മോക്കം മൂടി. ആഹാ, ഇവനാണ്
2: നിനക്കെന്താ അവിടെ പണി?
3: ഞാൻ ഒരു കെട്ട് മുളക് പപ്പടം കൊടുക്കാൻ വേണ്ടി വന്നതാ. നിങ്ങളെന്താ ഇവിടെ?
0: ഞങ്ങൾ പപ്പടം മേടിക്കാൻ വന്നത്. ഇവിടെ എന്താ വില?
3: ഞാൻ ഹോൾസെയിൽ റേറ്റിനാ കൊടുത്തത്.
2: റീറ്റെയിൽ ആയിട്ട് മതി. എവിടെയെങ്കിലും പോയി കത്തോട്ടെ.
3: നിങ്ങളെന്താ ഓടണില്ലേ? അയ്യാവുള്ള വാത്തോണ്ട് ഇടിച്ചു കൊല്ലു.
2: ഞാനിപ്പോ
4: തോമസ് ചേട്ടനാ. പെട്ടെന്ന് ഈ വേഷത്തിൽ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വിശ്വാസമായിരിക്കുന്നു. എന്താ തോമസിന്റെ അവിടെ ആരെങ്കിലും കാണാനാ?
3: അതെടെ കാണാൻ വന്നതാണ്. ദൈവമാണ് നിന്നെ എന്റെ മുമ്പിൽ എത്തിച്ചത്. കാശ് തരാമെന്ന് പറഞ്ഞ അന്ന് നീ അവിടെ മുങ്ങിയതാ. എന്നിട്ട് ഇപ്പൊ കാറിന് വരച്ച് നടക്കേണ്ടവൻ.
4: തോമസിന്റെ ഇവിടെ മാനം കളയരുത്. ചേട്ടനെ ഇന്ന് മേടിച്ച പൈസ പലിശ സഹിതം ഉടൻ തന്നെ ഞാൻ തിരിച്ചിരുന്നു.
3: ഇത് ഞാൻ കൊറേ നാളായിട്ട് കേൾക്കുകയാണ്. ഇനി നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. എന്റെ കാശ് എന്ത് കിട്ടണം? മുതലും പലിശയും ചേർത്ത് 160,000 രൂപ ഇപ്പൊ കിട്ടണം.
4: അപ്പൊ അത് കുറച്ച് കൂടുതലല്ലേ തോമസേട്ടാ? മൊത്തം ഞാൻ 1,00,000 രൂപയിൽ തരാനുള്ളൂ.
3: അപ്പൊ നീ എനിക്ക് കാശ് തരാനുള്ള ഉദ്ദേശം ഇല്ല.
4: പിടിപിടി കാര്യം പറയട്ടെ ചേട്ടാ. സോറി, അതെ, ഈ കണ്ണമ്പള്ളി സ്വാമിയിൽ നിന്ന് കേട്ടിട്ടുണ്ടോ?
3: ചട്ടമ്പി സ്വാമി, ഗുരുസ്വാമി, അയ്യപ്പ സ്വാമി എന്നിങ്ങനെ ഒരുപാട് സ്വാമിമാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഏതാണ് ഈ പുതിയ സ്വാമി?
4: ഇത് സ്വാമി അല്ല, സോമിൽ തടിമില്ല്. ആ ജംഗ്ഷന് വലത് സൈഡിലുള്ളതാ.
3: ഇല്ല, കേട്ടിട്ടില്ല.
4: ആ എന്നാ കേട്ടോ, ഈ നാട്ടിലെ നമ്പർ വൺ തടിമില്ലാണത്.
3: എടാ, ആ തടിമില്ല എന്റെ കാശും തമ്മിൽ എന്താണ് ബന്ധം?
4: ഇതാണ് തോമസേട്ടന്റെ ഒരു കുഴപ്പം. എന്റെ തോമസേട്ടാ, ഞാനും രാമൻ നായരും.
3: ഏത് രാമൻ നായർ?
4: കണ്ടമ്പുള്ളി രാമൻ നായരും പാർട്ട്ണർഷിപ്പിൽ നടത്തുന്ന തടിമില്ലാണത്. കഴിഞ്ഞ 2 മാസത്തെ ലാഭവിഹിതം ഞാൻ ഇതുവരെ കൈപ്പറ്റിയിട്ടും കൂടിയില്ല. അത് തന്നെ ഏകദേശം 2,00,000 രൂപ ഉണ്ടാവും.
0: 10 പൈസയില്ലാത്ത
3: 2 മാസത്തെ ലാഭവിഹിതം 2,00,000 രൂപയാ. അതങ്ങ് പരിപര പള്ളി ചെന്ന് പറഞ്ഞാ മതി മോനെ.
4: ഇതൊക്കെ തന്നെ കുഴപ്പം. വിശ്വാസമില്ലെങ്കിൽ കരടിയോട് വയ്ക്കും.
2: ഇവൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ് തോമസേട്ടാ.
3: നീ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. നീ മഹാ ഉടായിപ്പാണ്. അവന്മാര് പറഞ്ഞാ ഞാൻ വിശ്വസിക്കും.
0: ഞാൻ പറഞ്ഞ സത്യം പറയില്ല. നീ നല്ലവ.
4: അവര് പറഞ്ഞ ശരിയാ.
0: അതല്ലേ
4: എന്റെ അമ്മ, എന്തൊരു വേദന! നിനക്ക് മാത്രമേ ഉള്ളൂ വേദന. എന്റെ നാട് വിധി ഒന്നിനും കൊള്ളൂല. ഭാർഗവേട്ടൻ ഒരു വേദനയുമില്ലേ?
0: അതിന് ആദ്യത്തെ ചവിട്ടിനെ എന്റെ ബോധം പോയില്ലേ? പിന്നെ എങ്ങനെ വേദന അറിയുന്ന? എന്നാലും ഉള്ളിൽ ചെറിയൊരു ചതവുണ്ട്.
4: എവിടെ
0: നിനക്കല്ലേ എനിക്ക്
4: മൊത്തം നീര
0: ചരയൻ ബെസ്റ്റാ. രായപ്പിനത് വാങ്ങാൻ വിട്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു
4: നീ ആ ലെറ്റർ എന്ത് ചെയ്തടാ? അത് ഞാൻ തല്ലു വാങ്ങാൻ പോയപ്പോ ആരെ ഏൽപ്പിച്ചല്ലോ? ഭാർഗവേട്ടനാണോ
0: എന്നെ ഏൽപ്പിച്ചിട്ടില്ല?
4: അതും കൊണ്ടുപോയി കളഞ്ഞു.
0: അത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഒന്നും കൂടെ എഴുതാലോ.
4: ഇനി ആ കോളേജ് കൊണ്ടുപോയി കൊടുക്കാൻ ഞാനില്ലേ? ഭാർഗവേട്ടാ, ഫോൺ ചലിക്കണ്ട, ഒന്നെടുക്ക്. കന്നി കോൾ ആരായി?

0: ആ കഞ്ഞിയായിരിക്കും മുതലാളി. അയാൾക്ക് മാത്രമല്ലേ നമ്പർ അറിയൂ. അപ്പോൾ വീണല്ലേ?
1: വീണെന്നോ? പഴുത്ത ചക്ക വെക്കിട്ട പോലെ.
0: ഇവര് തമ്മിൽ പൊരിഞ്ഞ പ്രേമത്തിലായി.
2: ഞാൻ പറഞ്ഞില്ലേ മുതലാളി, ശിവൻകുട്ടി പറഞ്ഞ സമയത്തിനുള്ളിൽ കാര്യം സാധിക്കുന്നവരാണ്. ഇവൻ ശിവൻകുട്ടിയല്ലേ,
0: പോടേ, എനിക്ക് ഇതൊന്ന് ആഘോഷിക്കണമല്ലോ.
3: ശിവൻകുട്ടി എന്തോ
0: ഇഷ്ടമാണെന്ന് അവൾ എങ്ങനെയാ പറഞ്ഞു? വേറെന്തെങ്കിലും പറഞ്ഞു.
4: തന്തറിഞ്ഞ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും, അത് പേടിക്കണ്ട. അയാൾക്ക് കൊല കൂടുതലാണെങ്കിൽ കടിക്കില്ല എന്ന് പറഞ്ഞു.
0: കണ്ടില്ലേടോ, അവള് സ്വന്തം തന്തയെ പട്ടിയാക്കിയത്. എനിക്കിഷ്ടമായി, എനിക്കിഷ്ടമായി പട്ടി. അയാൾക്ക് പറ്റിയ പേര് അതങ്ങനെ തള്ള വേലിയാടിയാൽ മോളും മതിലിയാട് വന്ന് അങ്ങനെ ഒരു നായിട്ട് അയാളെ മോളെ വളച്ചെടുത്തിരിക്കുന്നു.
5: ഇയാള് നായിന്റെ മുന്നിൽ വിളിച്ച നമ്മുടെ ശിവൻകുട്ടി
1: ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ കാശിന്റെ പോലെ.
6: 2007 ജനുവരി 19 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് വിപിൻ മോഹനാണ്. ചിത്ര സംയോജനം രാജ മുഹമ്മദ്. കലാസംവിധാനം നിർവഹിച്ചിരിക്കുന്നത് പ്രശാന്ത് മാധവ്. ഡിസൈൻ സാബു കൊളോണിയ. ഫ്ലയിംഗ് ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിച്ച ഈ ചിത്രം വിതരണം ചെയ്തിരിക്കുന്നത് എമിൽ ആൻഡ് എറിക് റിലീസാണ്. പ്രിയ ശ്രോതാക്കളെ, ഷാനി ഖാദർ കഥാ തിരക്കഥ സംഭാഷണം എന്നിവ നിർവഹിച്ച് എസ് പി മഹേഷിന്റെ സംവിധാനത്തിൽ സി റഷീദ് നിർമ്മിച്ച് 2007 പുറത്തിറങ്ങിയ ചങ്ങാതിപ്പൂച്ച എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങളായിരുന്നു ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ചിരിനേരത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. മറ്റൊരു ചിത്രത്തിന്റെ ചിരിവിശേഷങ്ങളുമായി ചിരിനേരം ഇനി അടുത്താഴ്ച ഇതേ ദിവസം ഇതേ സമയം. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ.
7: മതിമറന്നു പൊട്ടിച്ചിരിക്കാനായി അല്പനേരം
8: ചിരിനേരം.
7: വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
9: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറക് വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കർ വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ.
10: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
9: പാഠ്യപാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
10: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
9: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
10: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
9: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
10: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
9: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
10: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243630.
11: കേൾക്കാം ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ.

0: ഇതുവരെ കേട്ടത് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ.
1: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
2: നാട്ടിലെ പാട്ട്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. നാട്ടിലെ പാട്ടിൽ ഇപ്പോ നമ്മളോടൊപ്പം പാലക്കാടിൽ നിന്നുള്ള ആനന്ദേട്ടനാണുള്ളത്. പാലക്കാടിന്റെ വശ്യമനോഹരമായ ഭൂപ്രദേശത്തിന്റെ സൗന്ദര്യങ്ങൾ ആസ്വദിക്കാനായി സ്വദേശികളും വിദേശികളുമായിട്ടുള്ള ധാരാളം ആളുകൾ വന്നുചേരുന്ന ഒരു പ്രദേശമാണ് കൊല്ലങ്കോട്. കൊല്ലങ്കോട് സ്വദേശിയായിട്ടുള്ള കർഷകനായിട്ടുള്ള ആനന്ദേട്ടൻ സ്വന്തം വീടിനോട് ചേർന്ന് ഒരു ഹോം സ്റ്റേ കൂടി നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളാണ് ഇപ്പോ നമ്മൾ റേഡിയോ മലബാറിലൂടെ നമ്മുടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. നമസ്കാരം ആനന്ദേട്ട.
1: നമസ്കാരം.
0: ഇത് കണ്ണൂർ ജില്ലയിലുള്ള മട്ടന്നൂരിലെ റേഡിയോ മലബാർ എന്ന ഒരു കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷന് വേണ്ടിയാണ് ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മള് ഇത്രയും ദൂരെ പാലക്കാട് വന്നപ്പോ നമ്മളെ ഏതാനും ശ്രോതാക്കളെ കാണാനിടയായി. അവരുടെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രദേശത്ത് വന്നത്. അങ്ങനെയാണ് ആനന്ദേട്ടനെ പരിചയപ്പെടുന്നത്. ആനന്ദേട്ടന്റെ വീട്ടുവിശേഷങ്ങളൊക്കെ ഒന്ന് പറയോ. വീട്ടിൽ ആരൊക്കെയുണ്ട്, എന്ത് ചെയ്യുന്നു?
1: ഞാന് ഒരു പ്രൈവറ്റ് ബസ്സില് കണ്ടക്ടറായിരുന്നു കുറെ വർഷം. പിന്നെ എന്റെ വീട്ടില് അമ്മ, ഭാര്യ, മൂന്ന് മക്കള്. അപ്പോ വൈഫിന് കുറച്ച് സുഖമില്ലാത്ത കാരണം ഞാന് വീട് വായിച്ച് കുറച്ച് കൃഷി സൗകര്യം ഒക്കെ ഉണ്ട്. അപ്പൊ പിന്നെ അമ്മയ്ക്ക് പ്രായമായി, അപ്പൊ പിന്നെ ഇവിടെ സെറ്റായി.
0: ആനന്ദേട്ടന്റെ സ്വന്തം സ്ഥലം ഇത് തന്നെയാണോ?
1: ആ, ഇവിടെ തന്നെയാണ്.
0: ഇവിടെ തന്നെയാണ് ജനിച്ചു വളർന്ന പ്രദേശമാണോ ഇത്?
1: ആ, ജനിച്ചു വളർന്ന ഇവിടുന്ന് ഒരു എടച്ചറ പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. പിന്നെ അച്ഛനായിട്ട് ഇവിടെ ജന്മികള് ആയിട്ട് കിട്ടിയ സ്ഥലങ്ങളാണ്. ഇവിടെ കുറെ സ്ഥലമുണ്ട്, തോട്ടങ്ങളുണ്ട്, കൃഷിയുണ്ട്.
0: എത്ര വർഷം ബസ്സിൽ ജോലി ചെയ്തു?
1: 22 വർഷം ഞാൻ പ്രൈവറ്റ് ബസ്സിൽ കണ്ടക്ടറായിരുന്നു. പിന്നെ ഇവിടെ നോക്കാൻ സൗകര്യം ഇല്ല പറഞ്ഞപ്പോ പിന്നെ ഇവിടെ സെറ്റായി. പിന്നെ ഒരു കോഴിഫോം ഇട്ടിട്ടുണ്ട്. പിന്നെ ആ രണ്ട് വീടിന് അതിലൊരു ഹോം സ്റ്റേ ഇട്ടിട്ടുണ്ട്. ഹോം സ്റ്റേ നാച്ചുറൽ ബ്യൂട്ടി ഹോം സ്റ്റേ എന്നാണ് പേര്. അങ്ങനെ ടൂറിസ്റ്റുകൾ വരും. അപ്പൊ കുറെ ആൾക്കാരൊക്കെ നല്ല പരിചയം, ഫ്രണ്ട്ഷിപ്പുകൾ പോലെ വന്നിരിക്കും.
0: ശരിക്കും ഇപ്പോ നമ്മളും വന്നത് ഈ ഹോം സ്റ്റേ സൗകര്യങ്ങൾ അന്വേഷിച്ചാണ്. അങ്ങനെയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഇവിടെ വന്നപ്പോ സത്യമായിട്ട് പറയാലോ, വന്നപ്പോ ഒരു സ്വന്തം വീട്ടിൽ കയറി വരുന്ന ഒരു പ്രതീതി. അത് നിങ്ങളും നിങ്ങളുടെ കുടുംബവും ആ രീതിയിലാണ് തോന്നുന്നു വരുന്ന ആളുകളെ പരിപാലിക്കുന്നത്.
1: അതെ അതെ, ഞങ്ങള് കുടുംബക്കാരനെ പോലെ തന്നെയാണ് ഞങ്ങളെ വരുന്നവരെ സ്വീകരിക്കുന്നത്.
0: എന്തായാലും വരുന്ന ആളുകൾക്ക് വലിയൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ കൊല്ലങ്കോട് പ്രദേശം ടൂറിസ്റ്റുകൾ ഇത്രയധികം ആളുകളെ ആകർഷിക്കാൻ മാത്രം ആ ഒരു നിലയിലേക്ക് എത്തിയിട്ട് കുറെ വർഷമായോ?
1: അതൊരു 2-3 വർഷമായി. അതായത് ഇത് സുന്ദരഗ്രാമം പറഞ്ഞ നമുക്ക് പേര് കിട്ടിയല്ലോ. അത് വേൾഡിൽ തന്നെ 3-ാം സ്ഥാനമാണ് നമ്മള് കൊല്ലങ്കോട് സുന്ദരഗ്രാമം പറഞ്ഞിട്ട് പേര് വന്നിരിക്കുന്നത്. അതിനുശേഷം കുറച്ചുകൂടെ നല്ല വെളിയിൽ നിന്ന് ആൾക്കാരൊക്കെ വന്ന് നല്ല ഡെവലപ്മെന്റ് ആകുകയും ഇവിടുത്തെ ആൾക്കാർക്ക് ആ വരുന്ന ആൾക്കാരിനോട് വരുമാനം ഇവിടുത്തെ ആൾക്കാർക്ക് അത് കിട്ടുകയും പ്രയോജനപ്പെടുകയും നല്ല നല്ല രീതിയിൽ ഇവിടത്തെ വരുന്നവരിനെ കൈകാര്യം ചെയ്ത് പറഞ്ഞു വിടുകയും
0: ചെയ്യുന്നുണ്ട്. ഈ പ്രദേശത്തിന്, നിങ്ങൾ ഈ ഗ്രാമത്തിന് ഈ ഒരു പേര്, ഇങ്ങനെ ഒരു സുന്ദരഗ്രാമം എന്നുള്ള ഒരു അംഗീകാരം കിട്ടുന്നത് എന്തൊക്കെ പ്രത്യേകതകളുണ്ടോ?
1: ഇത്ര നാച്ചുറൽ, അതായത് ഇതില് കൃത്രിമമായിട്ട് നമ്മളൊന്നുമല്ല. അപ്പൊ ഈ സാധാരണ കൃഷിയും പാടങ്ങളും മലയിൽ വരുന്ന വെള്ളച്ചാട്ടങ്ങളും പിന്നെ പ്രകൃതിയായിട്ടുള്ള ഞങ്ങളെ കറുപ്പസ്വാമി പറഞ്ഞിട്ടൊരു ടെമ്പിൾ ഉണ്ട്. അത് കാലാകാലങ്ങളായി ആ പ്രകൃതി അതില് വേറെ ഒരു ഇതുമില്ല, ആലുമരത്തിന്റെ താഴെയാണ് വെച്ചിരിക്കുന്നത്. അത് കാണാൻ നല്ല ഭംഗിയാണ്. ഷൂട്ടിങ്ങും ലൊക്കേഷനും എല്ലാം നല്ല വൈബാണ്.
0: ഈ ആൽമരത്തിന്റെ മുകളില് കുറെ രൂപങ്ങൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് കാണുന്നുണ്ടല്ലോ, അതെന്താ?
1: അത് നമ്മള് അവിടെ ഈ പഴമക്കാര് പറയുന്ന പോലെ അച്ഛനമ്മമാരൊക്കെ പറഞ്ഞതാണ്. അവിടെ പോയി നമ്മള് സങ്കടം സാക്ഷികളും പറഞ്ഞ് അതൊരു നേർച്ചയായി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തിന് കഴിയുമ്പോഴേക്കും അതാത് നടക്കുന്നതാണ് പറയുന്നത്. അതായത് നമ്മളെ വീടോ സന്താനഭാവ്യങ്ങളോ ഇല്ലാത്ത ആൾക്കാരൊക്കെ ഇവിടെ വന്ന് നേർന്നു കഴിഞ്ഞാൽ നമ്മളെ അടുത്ത ഒരു വർഷം ആകുമ്പോഴേക്കും അത് നമുക്ക് കറക്റ്റായി വരും. അപ്പൊ നമ്മളത് അപ്പൊ അതിന് എന്താണ് നമ്മളവിടെ പൂജ ചെയ്യും.
0: അല്ല, തൂക്കിയിട്ടിരിക്കുന്ന രൂപങ്ങൾക്കൊക്കെ വീട് പോലെ എന്തോ ആണ് തോന്നുന്നത്.
1: ആ വീട്, അതായത് വീടില്ലാത്തവര് വീട് വേണം പറഞ്ഞിട്ടാണ് നേരുന്നത്. അതായത് കുട്ടികളില്ല പറയുമ്പോ കുട്ടികള് വേണം പറഞ്ഞ് നേരുമല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മളൊരു വീട് കെട്ടിയിട്ടില്ലാണ്ടിരിക്കുമ്പോ വീടില്ലാത്ത ആൾക്കാര് മറ്റേ ഇങ്ങനെ.
0: അപ്പൊ ആ തൂക്കിയിട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ ആ വീട് പോലെയുള്ള ആ രൂപങ്ങളൊക്കെ വീട് വേണം എന്ന് ആഗ്രഹിച്ചു വന്നവര് തൂക്കിയിട്ടതായി.
1: ആ വീട് വേണം അല്ല, വീട് അവർക്ക് അവരിന്റെ ആഗ്രഹം നടത്തായ കാരണം കൊണ്ട് തൂക്കിയതാണ്.
0: നടന്നത് കാരണം
1: തൂക്കിയതാണ്. നമ്മളെ ഈ വർഷം നമ്മള് നേരുന്നു കഴിഞ്ഞാൽ അത് ഒരു 1-2 വർഷം കഴിയുമ്പോഴേക്കും അവർക്ക് അത് നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും. ആ നടന്നു കഴിഞ്ഞ നമുക്കത് ചെയ്യാലോ. അത് അങ്ങനെയാണ്
0: ഇവിടെ പ്രത്യേകിച്ച് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന എന്തൊക്കെ കേന്ദ്രങ്ങളാണുള്ളത്?
1: ഇവിടെ സീതാറുണ്ട്, വാട്ടർഫാൾസ് ആണ് ഒന്ന്, വെള്ളച്ചാട്ടം. അതില് പോയി കുളിക്കാനും പിടി ഒക്കെ ചെയ്യാം, സൗകര്യമുണ്ട്. പിന്നെ ചിങ്ങഞ്ചിറ അമ്പലം, പിന്നെ പഴയ ഒരു ഓലപ്പുര ചായക്കട, ചെല്ലേട്ടന്റെ
0: ആ
1: ചായക്കട. പിന്നെ പെരിങ്ങോട്ടുശ്ശേരി കളം, അതായത് നെല്ലറ, അതൊരു പാറന്റെ മേലെ ഒരു കളപ്പുരയാണ്, അതൊരു പഴയ ഇതാണ്. പിന്നെ പലയപ്പാണ്ടി ചെക്കിടാമുണ്ട്, അവിടേക്ക് പോകാൻ തിരി വഴി സൗകര്യം കുറവാണ്. എന്നാലും ഇപ്പൊ മൃഗങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല.
0: ഇവിടെ വരുന്നതിനും പോകുന്നതിനും അങ്ങനെ സമയത്തിന്റെ എന്തെങ്കിലും നിയന്ത്രണമുണ്ടോ?
1: സമയ നിയന്ത്രണമില്ല. അത് പിന്നെന്താണ്, മലമ്പ്രദേശം ആയതുകൊണ്ട് നമ്മള് സന്ധ്യ ആയി കഴിഞ്ഞാൽ അങ്ങനെ പോകാൻ പറ്റില്ല. അതുപോലെ കാലത്ത് നേരത്തെയും പോകാൻ പാടില്ല, ഒരു 7 മണിക്ക് ശേഷം പോവാം.
0: ഇവിടെ നല്ല തണുപ്പായിരിക്കും എല്ലാ സമയവും? എങ്ങനെയാ?
1: ഇതിപ്പോ നവംബർ തൊട്ടിട്ട് ഒരു 2-3 മാസം തണുപ്പായിരിക്കും. അതായത് ഈ മാവ് കൃഷിയാണ് കൂടുതൽ ഇവിടെ.
0: അതെ, കണ്ടു ഈ പ്രദേശത്തൊക്കെ. എന്ത് തരം മാവാണ്
1: ഇത്? ഇവിടെ എല്ലാ വിധരം മാങ്ങുണ്ട്. അൻഫോൺസ, ചെന്തൂരം, വെങ്കലപ്പള്ളി, കിളിമൂക്ക്, മല്ലിക, അതുപോലെ എല്ലാ വെറൈറ്റി മാങ്ങകളും ഇവിടെ ഉണ്ട്. ഇവിടെ നിന്നാണ് കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത്.
0: പക്ഷേ ഈ മാവുകളൊക്കെ കാണുമ്പോ അങ്ങനെ ഒരു വലിയ പ്രായമുള്ള മാവുകളായി തോന്നുന്നില്ലല്ലോ. ഇപ്പൊ പുതുതായിട്ട് നട്ടുപിടിപ്പിച്ചതുപോലെ തോന്നുന്നു.
1: ഇത് എല്ലാം ഹൈബ്രിഡ് തൈകളായിരിക്കും.
0: അങ്ങനെ പുതുതായിട്ട് വെച്ചതാണല്ലേ?
1: വെച്ചതാണ്. പിന്നെ അതിനെല്ലാം പരിചരണവും സൗകര്യം എല്ലാം ഉണ്ട്.
0: പിന്നെ ഇവിടെ ടൂറിസ്റ്റുകൾ കൂടുതലും വരുന്നത് മഴക്കാലത്താണോ? അങ്ങനെയുണ്ടോ?
1: അങ്ങനെ മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് മലയിൽ നിന്ന് വെള്ളച്ചാട്ടങ്ങൾ കൂടുതൽ കാണാം. പിന്നെ ഈ പാടങ്ങളാണ് കൂടുതൽ കേന്ദ്രീകരിച്ച് വരുന്നത്. അതായത് നെല്ല് കൂടുതൽ, നമ്മുടെ ഈ ഇവിടെ കൂടുതൽ നെല്ലുണ്ട്, നെൽകൃഷിയുണ്ട്. അപ്പൊ ആ നെൽകൃഷി കാണാൻ നല്ല വൈബുകളാണ്. പിന്നെ അവിടെ താമരപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ സനലേട്ടന്റെ നെൽപ്പാടത്ത് ഈ ചെണ്ടുമല്ലിപ്പൂവും ആ വരമ്പിലുള്ള ഇത് കാണാൻ നല്ല വൈബാണ്. അത് ഷൂട്ടിങ്ങും നല്ല.
0: അപ്പോ ഈ ഭാഗത്തേക്ക് വരുന്ന മിക്കവാറും ആളുകള് ടൗണിൽ ജീവിക്കുന്നവരാണോ കൂടുതൽ?
1: അതെ അതെ.
0: ഇതൊന്നും കാണാൻ പറ്റാത്ത
1: തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, അങ്ങനെ ഭാഗത്തുനിന്നൊക്കെയാണ് കൂടുതൽ. മലപ്പുറങ്ങളിൽ നിന്നൊക്കെയാണ് വരുന്നത്.
0: അനനാട്ടിന് ഈ ഹോം സ്റ്റേ തുടങ്ങിയിട്ട് എത്രയായി?
1: ഞാനൊരു 2.5 വർഷമായി.
0: 2.5 വർഷം. എങ്ങനെയുണ്ട് ഇവിടുത്തെ?
1: കുഴപ്പമില്ല. ഇപ്പൊ വരുന്നവര് നമ്മുടെ ഫാമിലി ഫ്രണ്ട് പോലെയൊക്കെയാണ് വരുന്നത്. പിന്നെ ഇങ്ങനെ പോകും.
0: ഇവിടെ വന്നപ്പോ ആനന്ദേട്ടൻ പറഞ്ഞിട്ടുള്ള ഈ പറയുന്നതിനേക്കാൾ കൂടുതൽ, ഇപ്പോ നമ്മൾ വരുന്ന റേഡിയോ മലബാറിന്റെ പരിസര പ്രദേശങ്ങൾ ഈ പറയുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ്. അതായത് കൃഷിയും വയലും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ് നമ്മളതും. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ആനന്ദേട്ടന്റെ വീട്ടിന്റെ ബാക്ക് സൈഡിൽ കാണുന്ന ഈ ഒരു ഏറ്റവും വലിയ ഒരു പർവ്വതം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നുണ്ട്, ഒരു വലിയ കുന്ന്, ഒരു മല. ആ മല, അതെന്ത്? ആ മലയുടെ പേരെന്താ?
1: അത് നെല്ലിയാമ്പതി മല. അതിന്റെ ടോപ്പാണ് നെല്ലിയാമ്പതി.
0: ഇതിന്റെ
1: മുകൾ ഭാഗമാണ് നെല്ലിയാമ്പതി.
0: അപ്പൊ അതിൽ നിന്നുള്ള വലിയ ഒരു നീരുറവ ഇങ്ങനെ നീളത്തില് കാണുന്നുണ്ട്.
1: അത് മഴ സമയത്ത് നല്ല നല്ല ഫോഴ്സിൽ വെള്ളം ചാടുന്നതും അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും.
0: ഈ പ്രദേശത്ത് കാണാൻ
1: നല്ല ഭംഗിയായിരിക്കും.
0: അപ്പൊ ഇതിലെ കൂടി അങ്ങോട്ടേക്ക് കയറി പോകാൻ പറ്റും?
1: ഇതില് ഫോറസ്റ്റിന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല.
0: അത് അവിടെ അത് വേണമെങ്കിൽ ഇതിൽ കൂടി
1: ഇത് സീതാറുണ്ടിലേക്ക് പോകാൻ പറ്റും. ഇത് നിന്ന് തൂറ്റി പറഞ്ഞിട്ടൊരു വെള്ളച്ചാലാണ് ഇത് ഇങ്ങനെ കാണുന്നത്. അതിന്റെ അടുത്ത് പോകാൻ പറ്റില്ല, ഇവിടെ നിന്ന് നോക്കി കാണാൻ.
0: അങ്ങനെ പോകണമെങ്കിൽ
1: നെല്ലിയാമ്പതി പോയാലും അത് ഈ വെള്ളച്ചാട്ടത്തിൽ കാണാൻ പറ്റില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ ലോങ് കാണാം.
0: വെള്ളച്ചാട്ടത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ ഇവിടെ തന്നെ
1: വരണം. പിന്നെ വെള്ളത്തിൽ കുളിക്കുന്ന സീതാറുണ്ട്, അതിലേക്ക് പോയി കുളിക്കുക. പലയപ്പാണ്ടിയിൽ പോവാ, അവിടെ പോയി കുളിക്കുക. പലയപ്പാണ്ടിയിലൊക്കെ നല്ല വെള്ളവും നല്ല ഇതാണ്, കാണാനും നന്നായിരിക്കും.
0: അപ്പൊ ഇപ്പോ വീട്ടിൽ ഉള്ളത് ആനന്ദേട്ടന്റെ അമ്മ, പിന്നെ നിങ്ങളുടെ ഭാര്യ,
1: മൂന്ന് മക്കള്.
0: അവരുടെ പേരൊക്കെ ഒന്ന് പറയൂ.
1: അമ്മന്റെ പേര് സുഭദ്ര എന്നാണ്. അമ്മന്റെ വൈഫിന്റെ പേര് സുമജ.
0: സുമജ.
1: മകൻ അനുരാജ്, അവൻ BCA പഠിക്കുന്നു
0: കോയമ്പത്തൂർ.
1: പിന്നെ 2 twins മക്കള്, അവര് 8 പഠിക്കണം. ആദിത്യ, അർച്ചന. പിന്നെ അവര് മുസ്ലിം ഹൈസ്കൂള് പുതിനേരത്താണ് പഠിക്കുന്നത്.
0: ഇവിടുന്ന് യാത്രാ സൗകര്യം എങ്ങനെയാ? ബസ് ഉണ്ടോ?
1: സ്കൂൾ ബസ് വരും ഇവിടെ.
0: പൊതുവെ നിങ്ങൾക്കൊക്കെ
1: പോകാൻ ഞങ്ങളെ ബസ് ഇവിടെ സൗകര്യ കുറവാണ്. അതായത് ഒരു 2-3 ബസ് ഉണ്ട്, അത് 1 മണിക്കൂറൊക്കെ
0: കഴിഞ്ഞിട്ടൊക്കെ.
1: ജീപ്പ് അല്ല, ഓട്ടോറിക്ഷ ഒക്കെ വരും.
0: ഓട്ടോ
1: പിന്നെ നമുക്ക് ഇവിടെ ബൈക്കുകൾ, എല്ലാ വീട്ടിലും ബൈക്ക് ഉണ്ടാവും.
0: ഇതിപ്പോ ടൗണിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് ഏതാണ്ട്
1: ഒരു 6.5 kilometer കാണും.
0: അത്രേ ഉള്ളൂ. അപ്പൊ ഭാവി പരിപാടികൾ എങ്ങനെയാ? എന്തെങ്കിലും ഇത് ഇത് ഏത് പഞ്ചായത്താ?
1: കൊല്ലങ്കോട്.
0: കൊല്ലങ്കോട്
1: പഞ്ചായത്ത്.
0: പഞ്ചായത്തിന്റേതായ വികസന പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടാവും അല്ലേ? വികസന പ്രവർത്തനങ്ങൾ ഈ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള
1: വേണ്ടിയിട്ട് ഇപ്പൊ സീതാർകുണ്ടിലെ എക്കോ ടൂറിസം പറഞ്ഞിട്ട് ആക്കിയിട്ടുണ്ട്. അവിടെ എക്കോ ടൂറിസം ഇപ്പോഴാണ് കുറച്ച് ആക്കിയത്. ഇപ്പൊ എന്തെങ്കിലും കാലങ്ങൾ നന്നായിട്ട് മാറ്റങ്ങൾ വരുത്തിയാൽ അത്രയും നല്ലത്,
0: കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി
1: പറ്റും.
0: ശരിക്കും ഈ തരത്തിലുള്ള ഒരു അംഗീകാരം ഈ നാടിനെ തേടി വന്നപ്പോ ഇവിടെ ഇവിടെ താമസിക്കുന്ന നിങ്ങളെ പോലുള്ള ആളുകൾക്ക് വലിയൊരു
1: വലിയ സൗകര്യമാണ്. അതായത് ഇവിടത്തെ ഇത് ആശ്രയിച്ചിട്ട് ഈ കൃഷി മാത്രം ആശ്രയിച്ചിട്ട് ഇരിക്കുന്നവർക്ക് ഇത് ഇങ്ങനെ വരുന്നപ്പോ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പൊ വെളിയിൽ നിന്ന് ആൾക്കാർ വരുമ്പോ ഇവിടെയുള്ള ഈ നാട്ടിലെ ആൾക്കാർ ചെറിയ ചെറിയ കടകളും ഈ ചായക്കടകളും എല്ലാം വെച്ചിട്ട് ഇരിക്കുന്നുണ്ട്.
0: ആ കൃഷിയെ മാത്രം ആശ്രയിക്കുന്നതിൽ നിന്ന് ഒരു വ്യത്യാസം
1: വ്യത്യാസമുണ്ട്. പിന്നെ ഈ കടകളില് നാച്ചുറൽ ഫുഡായിട്ട് ഈ മരുന്നടിക്കാത്ത പച്ചക്കറികൾ അങ്ങനെയൊക്കെ കൊടുക്കുന്നു.
0: അതുകൂടി ഇതിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നു. പിന്നെ ഈ ഭാഗത്ത് വന്യമൃഗ ശല്യം? അങ്ങനെ
1: വന്യമൃഗ ശല്യം ഉണ്ട്. മാന് ഭയങ്കര ശല്യമാണ്. മാന് കൃഷിയോട് മാന് ഭയങ്കര ഇതാണ്.
0: പന്നി ശല്യം?
1: പന്നി അത്യാവശ്യമുണ്ട്. പന്നിയുണ്ട്. കുരങ്ങില്ല.
0: പ്രധാനമായിട്ട് മാനാണ്.
1: മാനാണ് ഭയങ്കര നമുക്ക് ഇവിടെ ശല്യം.
0: അങ്ങനെ
1: പിന്നെ അത്യാവശ്യം ഇപ്പൊ ആന വന്നിട്ട് ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്.
0: ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്.
1: ആ പിന്നെ സോളാറിനും വേലിയുണ്ട്. എല്ലാവിടെയും സോളാർ പാടത്തെ ഞങ്ങളും കെട്ടിയിട്ടുണ്ട്. ഫോറസ്റ്റിന്റെ തൂക്കുവേലി സോളാർ കെട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഫോറസ്റ്റിന്റെ ഇടയിൽ കൂടെ ഒക്കെ കടന്നു വരും.
0: ശരി, സോളാർ വേലി ശരിക്കും ഫലപ്രദമാണോ?
1: അത് കുഴപ്പമില്ല. മാനിന് നല്ല കുഴപ്പമില്ല. ആനയ്ക്ക് അടുത്തുള്ള മരങ്ങളിനെ അതിൽ ചവിട്ടിത്തള്ളിയിട്ട് പിന്നെ കിടക്കും.
0: അങ്ങനെ
1: എന്നാലും കുറച്ച് സമാനം തന്നെ.
0: ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളുടെ ഈ പ്രദേശം വലിയ രീതിയിൽ വികസിക്കട്ടെ എന്നാണ് നമുക്കും പറയാനുള്ളത്. ഈ ഒഴിവു സമയങ്ങള് എങ്ങനെയാ ആനന്ദാട്ടം ചെലവഴിക്കുന്നത്? ഇവിടെ അടുത്ത് തിയേറ്റർ ഒക്കെ ഉണ്ടോ?
1: തിയേറ്റർ കൊല്ലങ്കോട് പോകണം.
0: കൊല്ലങ്കോട് പോകണം. അങ്ങനെ കുടുംബസമേതം തിയേറ്ററിലൊക്കെ പോയി സിനിമ കാണാറുണ്ടോ?
1: ഇല്ല, കുടുംബസമേതം ഒന്നും അങ്ങനെ പോകാറില്ല. അങ്ങനെ ആ നേരത്തെ ഒക്കെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും അങ്ങനെ പോകുന്നില്ല. ഇപ്പൊ എപ്പോഴും പാടത്ത് പണികള് ഓരോ കാര്യങ്ങളും.
0: എങ്ങനെയാ കലാ കായികം അല്ലെ രാഷ്ട്രീയം അങ്ങനെ എന്തെങ്കിലും പ്രവർത്തന മേഖല ഉണ്ടോ?
1: അല്ല, രാഷ്ട്രീയം ഒന്നുമില്ല.
0: കലാപ്രവർത്തനം എന്തെങ്കിലും ഉണ്ടോ?
1: ഇല്ല.
0: ഇവിടുത്തെ പ്രാദേശികമായിട്ട് എന്തെങ്കിലും ക്ലബുകളോ?

റേഡിയോ മലബാറിൻ്റെ നാട്ടിലെ പാട്ടിൽ ശ്രോതാക്കളുടെ കുടുംബങ്ങളിലേക്കുള്ള യാത്രയിൽ നമ്മളിപ്പോൾ പാലക്കാടാണുള്ളത്. പാലക്കാടുള്ള നമ്മുടെ

0: പ്രിയപ്പെട്ട ശ്രോതാവ് കനകരാജേട്ടനും അദ്ദേഹത്തിൻ്റെ കുടുംബവും അവരോടൊപ്പമാണ് ഇന്നത്തെ ദിവസം നമ്മൾ രാവിലെ മുതൽ ഇവരോടൊപ്പം ഉണ്ട്. അവരുടെ കുടുംബ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇപ്പോൾ കടന്നു ചെല്ലുന്നത്. നമസ്കാരം.
1: നമസ്കാരം.
0: നിങ്ങളെ കുടുംബത്തിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയൂ. ആരൊക്കെയാണ് ഈ വീട്ടിലുള്ളത്?
1: ഞാനും ഭർത്താവും, എനിക്ക് മൂന്ന് മക്കളാണുള്ളത്. മൂത്ത മകളിനെ ഒറ്റപ്പാലത്തേക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. രണ്ടാം മക്കൾ, ഒരാൾ ഇവിടെ എറണാകുളത്താണ്, ഒരാൾ വർഷാപ്പാണ്. അവർക്ക് രണ്ട് മക്കളുണ്ട്, പിന്നെ ഭാര്യയുണ്ട്. മരുമകളുടെ പേര് ഹരിത, മക്കളുടെ പേര് അയാൻ അനയ്യ.
0: നിങ്ങളുടെ ഭർത്താവ്
1: വർഷാപ്പായിരുന്നു, സ്വന്തം വർഷാപ്പായിരുന്നു. മൂപ്പര് പിന്നെ ഒറ്റയ്ക്കായതുകൊണ്ട് പിന്നെ നിർത്തി. പിന്നെ കുട്ടികളുടെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അസുഖങ്ങളും ബാധിച്ചപ്പോൾ പിന്നെ ചെയ്യാൻ പറ്റാണ്ടായി. പിന്നെ വീട്ടിൽ നമുക്ക് കുറച്ച് കൃഷിയുണ്ട്, ആ കൃഷിയിൽ പണിയെടുക്കും. പിന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ കുറച്ച് വരുമാനം എന്ന് പറയാൻ ചെറുതായിട്ട് എന്തെങ്കിലും പണിക്ക് പോകും. പിന്നെ ചെറിയൊരു കട ഇട്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോണു.
0: നിങ്ങളുടെ സ്വന്തം നാടാണോ ഇത്? അല്ല,
1: എൻ്റെ നാട് തിരുവില്ലാമല. എന്നാ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് ഇങ്ങോട്ട് കല്ലടിക്കോട്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് 36 വർഷമായി.
0: ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത പറയാന്ന് വെച്ചാൽ എന്തായിരിക്കും
1: പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? നല്ലൊരു കാലാവസ്ഥയാണ്, നല്ല ആൾക്കാരാണ്, തിരക്കടില്ലാത്ത
0: പൊതുവെ നല്ലൊരു അന്തരീക്ഷമുള്ളൊരു പ്രദേശമാണ്. പക്ഷെ ഇവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് കാണാനോ അങ്ങനെ എന്തെങ്കിലും
1: കാണാൻ? നമ്മുടെ കല്ലടിക്കോട് എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം, മലനിരകളും മലകളും പിന്നെ അരുവികളും ഒക്കെ ഉള്ളൊരു നാടാണ് നമ്മുടെ.
0: പുറമേ നിന്ന് ആളുകൾ നമ്മളെ ടൂറിസ്റ്റുകളായിട്ട്
1: വരാറുണ്ട്, കല്ലടിക്കോട് കാണാൻ, കല്ലടിക്കോട് മലയിലേക്ക്
0: വരാറുണ്ട്.
1: നാല് അരുവികൾ ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടിരിക്കുന്നത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കല്ലടിക്കോട് പോയിട്ടുണ്ട്, മുകളിലേക്ക് ഒന്നും കയറിയിട്ടില്ല.
0: സ്വന്തം നാട്ട്,
1: സ്വന്തം നാട് തിരുവില്ലാമല.
0: തിരുവില്ലാമല. ആ രണ്ട് പ്രദേശങ്ങളും താരതമ്യം ചെയ്യുമ്പോൾ വ്യത്യാസം എന്താ പ്രധാനമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്?
1: അവിടെ എന്ന് പറയാൻ എന്താണ്, തിരുവില്ലാമല അമ്പലം, രാമക്ഷേത്രം, പിന്നെ കുത്താമ്പുള്ളി എല്ലാവർക്കും അറിയുന്ന ഒരു നാടും ഗ്രാമവും ഒക്കെയാണ്. കൈത്തറികളുടെ നാടാണ്. അങ്ങനെയൊക്കെ എനിക്ക് അറിയാവുന്നത് ഇതൊക്കെയാണ്. എന്റെ കല്യാണം കഴിഞ്ഞത് 15 വയസ്സിൽ ഞാൻ കല്യാണം കഴിഞ്ഞു വന്നു. അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും അവിടുത്തെ കാര്യങ്ങൾ.
0: പിന്നെ ആ പ്രദേശമായിട്ട് നിങ്ങളെ ആ ഭാഗത്ത് കൂടുതൽ അറിയുന്നില്ല, നിങ്ങൾ അങ്ങോട്ട് അധികം പോകുന്നില്ല?
1: ഇല്ല ഇല്ല, പോയിട്ടില്ല.
0: അവിടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
1: എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഒരാങ്ങളിയും ഞാനും മാത്രം. അച്ഛനും അമ്മയും മരിച്ചു. അച്ഛൻ മരിച്ചിട്ട് 10 വർഷമായി, അമ്മ മരിച്ചിട്ട് 3 വർഷമായി. ആങ്ങളെ ഗൾഫിലാണ്. ആങ്ങളേക്കും രണ്ട് മക്കളാണ്, ഒരാണും ഒരു പെണ്ണും. അവര് വലിയ കുട്ടികളാണ്.
0: ഇത് പാലക്കാട് ജില്ലയിലാണ്, നമ്മൾ കണ്ണൂർ ജില്ലയിലാണ് നമ്മുടെ റേഡിയോ മലബാർ ഉള്ളത്. അപ്പോ എങ്ങനെയാണ് നിങ്ങൾ നമ്മളെ റേഡിയോ കേൾക്കാനിടയായത്?
1: കേൾക്കാനിട മൂപ്പര് അധികവും ഞങ്ങൾ എന്താണ് ഈ റേഡിയോ മലബാറിലേക്ക് കൂടുതൽ അടുത്തത് എന്ന് പറഞ്ഞാൽ, മൂപ്പര് ക്യാൻസർ രോഗിയാണ്. അങ്ങനെ കിടക്കുകയായിരുന്നു, കിടപ്പിലായിരുന്നു കുറച്ച്. അപ്പൊ മൂപ്പര്ക്ക് പാട്ടുകളോട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പാട്ട് വെക്കും രാവിലെ എത്ര 4 മണിക്ക്, നമ്മുടെ സ്റ്റേഷൻ എത്ര മണിക്കാ തുറക്കുക എനിക്കറിയില്ല. അപ്പൊ ആ 5 മണിക്ക് മൂപ്പര് സ്റ്റേഷൻ തുറന്നു വെച്ചാ പിന്നെ പാട്ടുകളെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഇപ്പൊ എന്റെ കുട്ടിക്ക് അടക്കം പാട്ട് കേട്ടിട്ടേ കിടക്കുള്ളൂ, പേരക്കുട്ടി. അവൾക്കും പാട്ടിനോട് ഇഷ്ടം. ഞങ്ങൾ കേൾക്കും, പക്ഷെ പാടില്ല. കേൾക്കാൻ ഇഷ്ടമാണ്.
0: അല്ല, ഞാൻ ചോദിച്ചത് അതല്ല. റേഡിയോ മലബാർ എന്ന് പറയുന്ന ഒരു റേഡിയോ സ്റ്റേഷൻ ഉണ്ടെന്നും അങ്ങനെ ഒരു സ്റ്റേഷനിലേക്ക് നിങ്ങൾ എത്തുന്നത്, ഭൂരിഭാഗം ആളുകളും ഈ പ്രദേശത്തുള്ളവർ ഒരുപക്ഷെ റേഡിയോ മലബാർ അറിയുന്നില്ല, അങ്ങനെ ഒരു റേഡിയോ സ്റ്റേഷൻ ഉണ്ട് എന്നുള്ള ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ഇത്രയും ദൂരെ നിന്ന് നമ്മളെ സ്ഥിരം ശ്രോതാവായി മാറി. അപ്പൊ റേഡിയോ മലബാറിനെ എങ്ങനെ ആരാണ് പരിചയപ്പെടുത്തിയെന്നാ ഞാൻ ചോദിച്ചു. അത് ഒരുപക്ഷെ
1: മൂപ്പര്ക്ക് ആരെ പരിചയപ്പെടുത്തിയെന്ന് എനിക്കറിയില്ല. ഞാൻ കേൾക്കാനിടയായത് മൂപ്പര് മലബാർ സ്റ്റേഷൻ 5 മണിക്ക് ഓണാക്കി വെക്കും. അങ്ങനെയാണ് ഞാൻ ഇത് പാട്ടുകളോട് കൂടുതൽ ഇഷ്ടം തോന്നിയത്.
0: രാവിലെയുള്ള ഗാനങ്ങളും
1: അത് കഴിഞ്ഞുള്ള നമ്മുടെ പഴയ പാട്ടുകളും, കൂടുതലും പഴയ പാട്ടുകളാണല്ലോ നമ്മളിട്ട്, എന്താണ് ഇങ്ങനെ ആവശ്യക്കാർക്ക് ഇട്ടു കൊടുക്കുന്ന പാട്ടുകൾ, അങ്ങനെയൊക്കെ കേൾക്കാറുണ്ട് പാട്ടുകൾ. കൂടുതലും പഴയ പാട്ടുകൾ, ഞങ്ങൾ പഴയ ആൾക്കാരല്ലേ, അപ്പൊ പഴയ പാട്ടുകൾ.
0: അപ്പൊ റേഡിയോ മലബാറിന്റെ സ്ഥിരം ശ്രോതാക്കളാണ് ഈ കുടുംബം എന്നുള്ളത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്, ഇത്രയും ദൂരെ നിന്ന്. അപ്പോ അങ്ങനെയാണ് നമുക്ക് ഒരു ശ്രോതാക്കളുടെ ഒരു കുടുംബം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ഇവിടത്തേക്ക് വരുന്നത്. ഇപ്പോൾ നമ്മൾ റേഡിയോ മലബാറിൻ്റെ ഒരു കുടുംബമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലും പുതിയ മാറ്റങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? റേഡിയോ മലബാറിൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഉള്ള പരിപാടികളിൽ എന്തെങ്കിലും മാറ്റം വേണമെന്നോ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ?
1: മാറ്റം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഇത് പാട്ടുകൾ മാത്രമേ ഇതിൽ കേൾക്കണുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ അത് ഞാനും ഈ റേഡിയോ ഓൺ ആക്കി വെച്ചിട്ട് മൂപ്പരന്റെ പണി ചെയ്യും, ഞാൻ എന്റെ പണി ചെയ്യും,
0: അങ്ങനെയൊക്കെയാണ്. പ്രോഗ്രാമുകൾ കേൾക്കുന്നു
1: അത്രേ ഉള്ളൂ.
0: അതിനിടയിൽ നിങ്ങളെ പേര് പറഞ്ഞില്ലല്ലോ.
1: എന്റെ പേര് രാജി, രാജേശ്വരി എന്നാണ് മുഴുവൻ പേര്. ഇവിടെ എല്ലാരും രാജി എന്ന് വിളിക്കും.
0: രാജി എന്ന് പറഞ്ഞാലേ അറിയൂ,
1: രാജി എന്ന് പറഞ്ഞാലേ അറിയൂ. രാജേശ്വരി എന്നാണ് പേര്, രാജി എന്ന് പറഞ്ഞാലേ അറിയൂ.
0: അപ്പൊ രാവിലെ റേഡിയോ തുറന്നു വെച്ച് നേരെ അടുക്കളയിലേക്ക്.
1: അതെ,
0: നമ്മളെ കേൾക്കുന്നത് ഫോണിലാണല്ലോ.
1: അതെ, ഫോണിലാണ്.
0: അടുക്കള പണിയൊക്കെ സഹായിക്കാൻ മറ്റാരെങ്കിലും ഉണ്ടോ?
1: പരിമാളും ഞാനും.
0: രണ്ടുപേരും ചേർന്നിട്ടാണ്. ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച്.
1: അതെ, രാവിലെ ചായ, എന്താണ് ചായയും കടി ഉണ്ടാക്കും. ചോറും കറി, മകൻ ചോറ് കൊണ്ടുപോകും, കുട്ടിക്ക് സ്കൂളിലേക്ക് പോകണം. 9 മണിയാകുമ്പോഴേക്കും അടുക്കളയിൽ എല്ലാം ചോറും കറികളും രാവിലത്തെ ചായയും കടി ഉണ്ടാക്കും,
0: റെഡിയാകും.
1: പിന്നെ ഞാൻ തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. നിന്റെ ഇടയിൽ ഉള്ള ദിവസം തൊഴിലുറപ്പിന് പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇല്ലാത്ത സമയങ്ങളിൽ പാടത്തേക്ക് നമുക്ക് കുറച്ച് തെങ്ങുണ്ട് അവിടെ, അടക്കിയുണ്ട്, അതൊക്കെ പെറുക്കാൻ പോകും. പിന്നെ എന്താണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നോക്കാൻ പോകും. മൂപ്പര് വയ്യാത്തത് കൊണ്ട് ഇപ്പൊ മൂപ്പര് അങ്ങനെ പാടത്തേക്കും പോവാറില്ല മിക്കവാറും. ഡോക്ടർ പറഞ്ഞിട്ട് കിളയ്ക്കാൻ പാടില്ല, ഏറ്റാൻ പാടില്ല,
0: എന്തെങ്കിലും
1: ചെയ്തോണ്ടിരിക്കും. കനകരാജൻ.
0: എന്നാ നിങ്ങളെന്താ വിളിക്കുക?
1: ഞാനൊന്നും വിളിക്കില്ല, ഒന്നും വിളിക്കില്ല.
0: അപ്പോ അപ്പുറത്ത് എന്തെങ്കിലും പണിയെടുത്തോണ്ടിരിക്കുമ്പോ
1: ചോദിക്കും, നിങ്ങൾ എവിടെ ചോദിക്കും. എന്തെങ്കിലും വേണമെങ്കിൽ അതാ വേണം, എന്താ പറയുക എന്റെ അടുത്ത്. എന്നെയും വിളിക്കില്ല, എന്നെ ഞങ്ങളാണെന്നാലും പരസ്പരം അങ്ങോട്ടും ഒന്നും വിളിക്കില്ല,
0: ഒന്നും വിളിക്കില്ല.
1: എന്നെ പേരും വിളിക്കില്ല, പെണ്ണെ വിളിക്കും, അത്ര തന്നെ വിളിക്കുള്ളൂ. അത് വന്ന കാലം തൊട്ടിട്ട് അങ്ങനെയാണ്. ഞാനൊന്നും വിളിക്കില്ല, എവിടെ ചോദിക്കും, അത്ര തന്നെ ഉള്ളൂ,
0: അത്രേ ഉള്ളൂ,
1: അത്രേ ഉള്ളൂ. 36 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, ഇണക്കങ്ങളും പിണക്കങ്ങളും ആയിട്ട് അങ്ങനെ പോണു.
0: ഇതില് ഇപ്പൊ നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചത്
1: ഇവരുടെ 2-ാമത്തെ പെങ്ങളുടെ ചെറിയ മകൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. അവനും
0: വർഷാപ്പുടുംബത്തിലാണ്.
1: അല്ല, ഞങ്ങൾ അങ്ങനെയല്ല,
0: അവര്
1: ഞങ്ങൾ അറേഞ്ച്ഡ് ആയിട്ടാണ്
0: അന്വേഷിച്ചു
1: വന്നതാണ്.
0: ഈ പ്രദേശത്ത് അങ്ങനെ ഒരു ശീലമുണ്ടോ ഈ കുടുംബത്തിൽ നിന്ന്? നമ്മള്
1: അങ്ങനെ ഇല്ല, പക്ഷേ എല്ലാവർക്കും ഇല്ല. മൂപ്പര് അവരുടെ, അതായത് പെങ്ങളുടെ ഭർത്താവ് പെൺകുട്ടിയാണെങ്കിൽ എനിക്ക് വേണം എന്നുള്ളത് ഞാൻ ഗർഭിണിയായിരിക്കുമ്പോ
0: പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: അപ്പൊ അവര് മരിക്കുകയും ചെയ്തു. അപ്പൊ മരിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഇനിയിപ്പത് അവര് പറഞ്ഞതല്ല, ഇനി മരിച്ച ആളുടെ വാക്ക് നമുക്ക് തെറ്റിക്കണ്ട പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തു.
0: അങ്ങനെ
1: വാക്ക് പാലിച്ചതാണ്. അവന് വർഷം അവിടെ തെറ്റില്ല. കുടുംബപരമായിട്ട് സ്വത്ത് മുതലൊന്നും ഇല്ലെങ്കിൽ അവൻ നല്ലോണം സമ്പാദിക്കുന്ന ഒരാളാണ്, നല്ലോണം പണിയെടുക്കും.
0: എന്തായാലും ഒരു സന്തുഷ്ട കുടുംബമാണ്. അപ്പൊ കനകേട്ടാന്ന് വിളിക്കൂല?
1: ഇല്ല, അവൻ പറയും കനകേട്ടൻ എവിടെ ചോദിച്ചാ ആ കനകേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു പറയും. അങ്ങനെ പുറത്തുനിന്ന് ആരെങ്കിലും ചോദിക്കുമല്ലോ കനകേട്ടൻ ഇവിടെ ഇല്ല, അങ്ങനെയൊക്കെ പറയും.
0: അങ്ങനെ പറയും, പക്ഷെ നേരിട്ട് കാണുമ്പോ
1: വിളിക്കില്ല.
0: അങ്ങനെയാണ്. ഇതിപ്പോ ആ ഒരു തലമുറയില് ഇങ്ങനെയാണ് ശീലം. നിങ്ങളുടെ മകന്റെ ഭാര്യ മകനെ എന്താ വിളിക്കുക?
1: അല്ലേട്ടാ വിളിക്കും,
0: വിളിക്കും, പേര് വിളിക്കും. തിരിച്ചങ്ങോട്ടും വിളിക്കും, പക്ഷെ നിങ്ങളാണ് വിളിക്കാത്തത്.
1: അതെ, ഞങ്ങളാണ് വിളിക്കാത്തത്.
0: തുടക്കം മുതലേ അങ്ങനെ ഒരു ശീലമായി.
1: പഴയ ആൾക്കാർ, ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ ആരും ഏട്ടാന്ന് വിളിച്ചിട്ടില്ല. ഞങ്ങൾ പഴയ ആൾക്കാര്, ഞങ്ങളെങ്ങനെ എന്താ ചെയ്യണേ എവിടെയാണ് അങ്ങനെയുള്ള
0: അച്ഛ അങ്ങനെയൊക്കെ വിളിക്കുന്നു. നിങ്ങള് കുടുംബസമേതം സിനിമക്ക് ഒക്കെ പോകും?
1: കുടുംബസമേതം പോവില്ല. ഞങ്ങള് ഇവിടെ പുതിയ തിയേറ്റർ തുടങ്ങിയപ്പോ ഞാനും മൂപ്പരും കൂടെ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്.
0: 2-3 സിനിമ
1: രണ്ടുപേരും ആദ്യമായിട്ട് കണ്ട സിനിമ മമ്മൂട്ടിന്റെ ഒരു സിനിമയാണ്, മമ്മൂട്ടിയാണ്
0: തോന്നുന്നു. താല്പര്യം
1: അങ്ങനെയൊന്നും ഇല്ല എനിക്ക്. ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത് മോഹൻലാലിനോടായിരുന്നു കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നു. ഞാൻ മോഹൻലാലിന്റെ പടം തന്നെ കൂടുതൽ കാണുള്ളൂ. പിന്നെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബമായതിനു ശേഷം കുടുംബ പടങ്ങളെ കാണും. മമ്മൂട്ടിന്റെ പടമാണെങ്കിലും മോഹൻലാലിന്റെ,
0: അങ്ങനെ പ്രത്യേകിച്ച്
1: അങ്ങനെ ആരോടും താല്പര്യമില്ല.
0: പാട്ടാണ് കൂടുതൽ ഇഷ്ടം.
1: പാട്ട് കൂടുതൽ
0: ഇഷ്ടമുള്ള പാട്ടുകാരിയോ പാട്ടുകാരനോ ചോദിച്ചാൽ ആരായിരിക്കും?
1: അത് ചിത്ര ചേച്ചീനെ ഇഷ്ടമാണ്, ജാനകി അമ്മേനെ ഇഷ്ടമാണ്, ദാസേട്ടനെ ഇഷ്ടമാണ്. പിന്നെ ഇപ്പൊ യൂത്ത് ആയിട്ട് അങ്ങനെ കുട്ടികളിൽ നിന്നും അത്ര എനിക്ക് പിടുത്തില്ല.
0: കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ടേതാ?
1: എനിക്ക് കൂടുതൽ ഇഷ്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാട്ടുപാടി ഉറക്കാന്ന് ആ ഒരു സീതയിലത്തെ പാട്ട് ഇഷ്ടമാണ്. പിന്നെ മണിയറയിലത്തെ പാട്ട് മിഴികീണ ഞാൻ, അത് ഞങ്ങൾ ഒരിക്കൽ ചോദിച്ചിട്ട് ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. മിഴികീണ ഞാൻ അടയ്ക്കുമ്പോൾ ആ പാട്ട് ഇഷ്ടമാണ്. പിന്നെ പഴയ പാട്ടുകളൊക്കെ ജാനകി അമ്മയുടെ കൂടുതലും ഇഷ്ടമാണ്.
0: ഓക്കെ, അപ്പോൾ നമ്മൾ റേഡിയോ മലബാറിലേക്ക് കുടുംബസമേതം നിങ്ങളെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ കണ്ണൂരിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ട്രെയിനിൽ വരികയാണെങ്കിൽ തലശ്ശേരിയും കണ്ണൂരും രണ്ട് സ്റ്റേഷനുകളുണ്ട്. രണ്ടിലേത് സ്റ്റേഷനിൽ ഇറങ്ങിയാലും ഒരേ ദൂരമാണ് മട്ടന്നൂരിലേക്ക്. മട്ടന്നൂരിനടുത്താണ് റേഡിയോ സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ എപ്പോഴെങ്കിലും ആ ഒരു ഭാഗത്തേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് റേഡിയോ സ്റ്റേഷനിലേക്ക് നേരിട്ട് വരാം. അവിടെ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന പലരുമുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങളെ അങ്ങോട്ടേക്ക് ക്ഷണിക്കാം. നമുക്ക് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഈ ഒരു പാട്ടൊന്ന് കേൾക്കാം.

0: ഇത് നാട്ടിലെ പാട്ട് എന്ന പ്രോഗ്രാമാണ്. ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അത് വെച്ച് തരാം. ഇപ്പൊ പേര് പറയൂ.
1: ഉണ്ണികൃഷ്ണൻ കുന്നിരിക്ക.
0: എവിടെ സ്ഥലം?
2: കയനി.
0: കയനി. ഇപ്പൊ മാഷാണെന്ന് പറഞ്ഞു.
2: ഞാൻ പിന്നെ കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രം ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് എന്ന സ്ഥാപനത്തിൽ നിന്ന് സീനിയർ ലെക്ചറർ കം ഫാക്കൽറ്റി ഹെഡായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. ഇപ്പോ സ്വസ്ഥമാണ്.
0: എപ്പോഴാണ് റിട്ടയർ ചെയ്ത?
2: റിട്ടയർ ചെയ്ത് 2014.
0: ഇപ്പൊ കുറെ ദീർഘം. അപ്പൊ ഈ റിട്ടയർഡ് ലൈഫിന് എന്തൊക്കെയാണ്?
2: റിട്ടയർഡ് ലൈഫ് നേരത്തെ സർവീസുള്ള സമയത്ത് ഉള്ളതിനേക്കാൾ എന്തുകൊണ്ടെന്നറിയില്ല, ബിസിയാണ്, പലപ്പോഴും തിരക്കാണ്, ഒരു പിന്നെ വിശ്രമം അങ്ങനെ കിട്ടാറില്ല.
0: സജീവമായി
2: പല ക്ലാസ്സിലെടുക്കാറുണ്ട്. ആ പല പിന്നെ തലങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂൾ കുട്ടികൾക്കും കോളേജ് കുട്ടികൾക്കും അതുപോലെ തന്നെ പി എസ് സി പരീക്ഷ എന്നിവർക്കും ഒക്കെ അധിക ക്ലാസ്സുകളും സൗജന്യമാണ്. പിന്നെ പൈസ വാങ്ങിയിട്ടുള്ള പരിപാടി കുറവാണ്. ഇല്ല.
0: ഏതാണ് സബ്ജക്ട്?
2: സബ്ജക്ട് എന്റെ എക്കണോമിക്സ്, ഹിസ്റ്ററി, സൈക്കോളജി ഉണ്ട്. ആ സൈക്കോളജി ഉണ്ട്. ഇങ്ങനെ ചില വിഷയങ്ങൾ, കുറെ വിഷയങ്ങളുണ്ട്.
0: ഇത്രയും ആയില്ലേ നമ്മൾ വർക്ക് ചെയ്തിട്ട്? അപ്പൊ അതിന് നമുക്ക് മറക്കാനാവാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ.
2: ആ അനുഭവങ്ങളുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. അനുഭവങ്ങൾ എന്ന് പറയുമ്പോ പിന്നെ സർവീസിലുള്ള സമയത്ത് എന്റെ അധ്യാപക വിദ്യാഭ്യാസമാണ്, ടീച്ചർ ട്രെയിനിങ് ആണ്. ടീച്ചർ ട്രെയിനിങ് പാഠപുസ്തക പിന്നെ പുസ്തകരചന, അതുപോലെ തന്നെ ഈ ട്രെയിനിങ്ങിന് വേണ്ട മൊഡ്യൂളുകൾ തയ്യാറാക്കുക സ്റ്റേറ്റ് ലെവലിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പിന്നെ പല മേഖലകളിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രത്തിലെ ജോലിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും, ഡൽഹി ഉൾപ്പെടെ, ന്യൂഡൽഹി ഉൾപ്പെടെ എല്ലാ നഗരങ്ങളിലും പോകുവാനും പല വിദ്യാഭ്യാസ പരിപാടികൾ പങ്കെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയ നേട്ടമാണ്. അതുകൊണ്ടാണ് വേറെ ഇതിനിടയിൽ വേറെ ഒരു ജോലി കിട്ടിയിട്ട് പോവാതിരുന്നത് കൊണ്ടാണ്. ആ കാരണം ഇത് നല്ലൊരു വൈവിധ്യമുള്ള ഒരു പരിപാടിയാണ്.
0: കേരളത്തിലെ വിദ്യാഭ്യാസം, അത് സാറ് പറഞ്ഞു ഡൽഹിയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അവരുടെ വിദ്യാഭ്യാസമായിട്ട് നമ്മളായിട്ട് ഒരുപാട്.
2: അല്ല, കേരളത്തിലെ വിദ്യാഭ്യാസം എൻറ്റയർ ഡിഫറെന്റ് ആണ്. അവരെ മറ്റു സംസ്ഥാനങ്ങളെ വിദ്യാഭ്യാസമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസം ഒരുപാട് മുകളിലാണ്, ഉന്നതിയിലാണ്. പക്ഷേ നമ്മളെ ഇപ്പൊ എല്ലാവരും കാണുന്ന ഒരു കാര്യം, ഈ സിവിൽ സർവീസ് പരീക്ഷയിലൊക്കെ ജയിക്കുക എന്നുള്ളതാണ്. സിവിൽ IAS, IPS, IFS. പക്ഷെ അതിൽ നമ്മളെ കേരളത്തില് പിന്നെ ഒരു വിഷയം എന്താ വെച്ചാൽ, ഇപ്പം അതിലൊക്കെ ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളാണ് വിദ്യാഭ്യാസത്തിൽ, പൊതുവിദ്യാഭ്യാസത്തിൽ പിന്നണിയിൽ നിൽക്കുന്ന ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളാണ് കൂടുതൽ IAS-കാരെ ഉൽപ്പാദിപ്പിക്കുന്നത്, സിവിൽ സർവീസുകാരെ. അപ്പൊ അതെന്താ വെച്ചാൽ, അവിടെ ഇപ്പോഴും ഈ 100% സ്കൂൾ വിദ്യാഭ്യാസം 100% അല്ല. ഇവിടെ എല്ലാവരും സ്കൂളിലേക്ക്, 10-ആം ക്ലാസ് വരെ മിക്കവാറും 99% കുട്ടികളും 10-ആം ക്ലാസ് പരീക്ഷ എഴുതുന്നുണ്ട്. എല്ലാവർക്കും എഡ്യൂക്കേഷനാണ്, എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്നുള്ള സങ്കല്പം.
0: പണ്ട് കാലത്തെ പോലെയല്ലേ ഇപ്പൊ എല്ലാവരും വിദ്യാഭ്യാസത്തിൽ മുൻകൈ എടുത്തിട്ട് ഇറങ്ങിയത്? നല്ല ജോലി.
2: എഡ്യൂക്കേഷൻ ഫോർ EFA എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, എഡ്യൂക്കേഷൻ ഫോർ ഓൾ, നമ്മുടെ മുദ്രാവാക്യം. അത് കേരളം, അത് ശരിക്കും ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടുതലായും നടപ്പാക്കിയ ഒരു സംസ്ഥാനം കേരളമാണ്. അപ്പൊ എല്ലാവരും സ്കൂളിൽ എത്തുമ്പോൾ അതിന് ഒരുപാട് പരിമിതികളുണ്ട്, അതിന് ഒരുപാട് അപജയങ്ങൾ വരും. ഈ അതായത് ക്വാളിറ്റിയിലൊക്കെ ഒരുപാട് നമുക്ക് വേണ്ടത്ര ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം ഇപ്പോൾ 86-ലേതായാലും 92-ലേതായാലും ഇപ്പോൾ 2020-ലേതായാലും ഗുണമേന്മയുള്ള ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്ന എല്ലാവർക്കും, അതായത് വിദ്യാഭ്യാസത്തിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള, ഗുണഭോക്താക്കളായിട്ടുള്ള എല്ലാവർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. അത് ഇപ്പോൾ എല്ലാവരും സ്കൂളിലേക്ക് വരുമ്പോൾ, എല്ലാവരും കോളേജുകളിലേക്ക് വരുമ്പോൾ ഈ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഒരുപാട് പരിമിതികളുണ്ട്, തടസ്സങ്ങൾ വരും. ആ അപ്പോൾ ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ ഈ 100% പോയിട്ട് പിന്നെ അതായത് 60-65% അവിടെ സ്കൂൾ പ്രവേശന നിരക്ക് ശതമാനം. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ അത് തന്നെ 10-ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് വളരെ കുറച്ച് പേര് ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകുന്നുള്ളൂ. ഇവിടെ 10-ാം ക്ലാസ് കഴിയുമ്പോൾ എല്ലാവരും +2 ചെയ്യുന്നു, എല്ലാ മിക്കവാറും എല്ലാവരും തന്നെ. അത് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. നമ്മളെ കാലഘട്ടം പോലെയല്ല, കുട്ടികൾക്ക് ഇന്ന് ചാനലൈസേഷന് ഒരുപാട് അവസരങ്ങളുണ്ട്. വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനും കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാനുമുള്ള ഒരുപാട് സാങ്കേതിക വിദ്യയുടെ കുതിച്ചുകയറ്റത്തിന്റെ ഫലമായിട്ട് കുട്ടികൾക്ക് സ്വന്തം നിലയിൽ വിഷയ തീരുമാനിക്കാനും തിരഞ്ഞെടുക്കാനും കോഴ്സ് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് പണ്ട് അതില്ല. ആ അപ്പൊ നമ്മളെല്ലാവരും പണ്ട് ഒരേ പോക്ക, ഡിഗ്രി പിന്നെ SSC കഴിഞ്ഞാൽ പ്രീ ഡിഗ്രി പിന്നെ ഡിഗ്രി അങ്ങനെയാണ്. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ചാനലൈസേഷനാണ്. കാരണം കുട്ടികൾക്ക് ഇപ്പോൾ ഒരുപാട് ഇപ്രാവശ്യം എന്താ വെച്ചാലും 45-30% സീറ്റ് ഒഴിവാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ കോളേജുകളിൽ ഡിഗ്രിക്ക് 45%. പിന്നെ കേരള MGയിലൊക്കെ 35-37% വരെ സീറ്റ് ഒഴിവാണ്. അത് ഒഴിവ് ഫിസിക്സിനും കെമിസ്ട്രിക്കും ഒക്കെയാണ്. ഫിസിക്സ് കെമിസ്ട്രി തുടങ്ങിയ പണ്ട് കാലത്ത് വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്ന വിഷയങ്ങൾക്കാണ് കുട്ടികളില്ലാത്തത്. ഇപ്പോൾ ഈയിടെ ഇത് പല കോളേജുകളിൽ 2-3 കുട്ടികളാണ് BSc ഫിസിക്സിനുള്ളത്. ഒരു 3-4 കൊല്ലം മുന്നേ വരെ ഫിസിക്സിന് സീറ്റ് കിട്ടാൻ പൈസ കൊടുക്കേണ്ട അവസ്ഥയാണ് പല കോളേജുകളിലും. അപ്പൊ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ കുട്ടികൾ തന്നെ സ്വയം വിലയിരുത്തുകയാണ്. ഏത് കോഴ്സ് കുട്ടികൾക്ക് അറിയാം, ബി എസ് സി ഫിസിക്സ് ചെയ്താൽ എം എസ് സി ചെയ്യണം, പിന്നെ പി എച്ച് ഡി ചെയ്യണം, അല്ലെങ്കിൽ വേറെ അത് എന്നാൽ സാധ്യത വളരെ കുറവാണ്. അപ്പൊ കുട്ടികൾ പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ ഏത് മേഖലയിലേക്ക് പോയാലാണ് കുറേയും കൂടി എളുപ്പത്തിൽ ജോലി കിട്ടുക എന്നുള്ള ഒരു ചിന്തയും തീരുമാനം കുട്ടികളുടെ ഭാഗത്ത് ഉണ്ടാകുകയാണ്. പേരൻസ് അല്ല, കുട്ടികൾ തന്നെയാണ്. നമ്മളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾക്കും അങ്ങനെ വിചാരമില്ല, പേരൻസിനും ഇല്ല, പേരൻസ് തീരെയില്ല. ഇപ്പൊ അവർ തന്നെ എല്ലാം തീരുമാനിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ വിദ്യാഭ്യാസത്തിൽ വളരെ മുന്നണിയിലാണെങ്കിലും ഈ സിവിൽ സർവീസ് പരീക്ഷയിലേക്ക് നമ്മൾ പുറകോട്ട് പോവുകയാണ്, ഇപ്പോഴും പിന്നണിയിലാണ്. അതിന് കാരണം എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ള ആ ഒരു സങ്കല്പനം നമ്മൾ യാഥാർത്ഥ്യമാക്കുന്നത് കൊണ്ടാണ്. പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അങ്ങനെയല്ല, ഒരു ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകുന്നത് 30% ഇവിടെ ഒരു 70%, 70% ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകുന്നുണ്ട്. എത്ര തന്നെ കൊഴിഞ്ഞു പോക്കുണ്ടായാലും പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഹയർ എഡ്യൂക്കേഷന്റെ ഗുണനിലവാരം കുറയുന്നു.
0: ഈ യാത്രയിൽ അപ്പൊ നമ്മൾ ഈ സിനിമയൊക്കെ കാണാൻ താല്പര്യമുണ്ടോ? കാണാറുണ്ട്.
2: അല്ല, ഞാനൊരു ആസ്വാദകനാണ്. നല്ലൊരു എല്ലാ പാട്ടിന്റേതായാലും സിനിമയുടെ ആയാലും നല്ല ആസ്വാദകനാണ്.
0: ഇത് നാട്ടിലെ പാട്ട് എന്നുള്ളൊരു പ്രോഗ്രാമാണ്. മാഷിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയണമെങ്കിൽ നമ്മൾ അത്
2: വെച്ചുതരാം. എനിക്ക്
0: ഇഷ്ടപ്പെട്ട പാട്ട്
2: പാടാൻ അറിഞ്ഞുകൂടാ, പറയാൻ തന്നെ എനിക്ക് അറിയില്ല. ഇപ്പൊ ഇവിടെ മുരളിയൊക്കെ പറഞ്ഞ ഒരുപാട് പാട്ടുകൾ എനിക്ക് ഇഷ്ടമാണ്. ഈ പഴയ പാട്ടുകൾ,
0: ഏത് പാട്ടാണ് ഇഷ്ടം?
2: പാവാട വേണം, മേലാട വേണം എന്നുള്ള പാട്ടില്ല, അത് നല്ലൊരു എല്ലാ വിഭാഗ ആളുകളെയും ആകർഷിക്കുന്ന ഒരു
0: പാട്ട്,
2: ജനകീയമായ ഒരു ഗാനം.
0: ഏത് നടനെയാണ് മാഷക്ക് ഇഷ്ടം?
2: മോഹൻലാൽ ഇഷ്ടമാണ്. എന്റെ ഹീറോ എന്ന് പറയുന്നത് മുരളി നെടുമുടി വേണു. നെടുമുടി വേണു, മുരളിയാണ് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന നടന്മാര്. ഇപ്പോഴവരില്ലാലോ. മോഹൻലാൽ ഇഷ്ടമാണ്, മമ്മൂട്ടിയിൽ ഇഷ്ടമാണ്, പിന്നെ ശ്രീനിവാസൻ ഇഷ്ടമാണ്, ശ്രീനിവാസന് വളരെ ഇഷ്ടമാണ്.
0: അപ്പൊ പാവാട വേണം എന്നുള്ള പാട്ട്,
2: അത് ജനകീയ ഗാനമായതുകൊണ്ട്, ഗാനങ്ങൾ ഒന്നായതുകൊണ്ട് അതെനിക്ക് ഇഷ്ടമാണ്. എന്റെ നാവൻ തുമ്പിൽ അധികം ഉണ്ടാകുന്ന ഒരു പാട്ടാണ്. നിങ്ങൾ പാടാറിഞ്ഞൂടാ. ഓക്കെ,
0: വീട്ടിൽ ആരൊക്കെ ഉള്ളത്? മാഷെ,
2: വീട്ടിലെ ഭാര്യ റിട്ടയർ അധ്യാപികയാണ്, രണ്ട് മക്കളാണ്, മകള് സ്കൂൾ അധ്യാപികയാണ്, മകൻ ഇപ്പം ബിടെക് കഴിഞ്ഞിട്ട് വേറെ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
0: ഓക്കെ, അപ്പൊ ഈ പാട്ട് ആർക്കൊക്കെയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
2: എല്ലാ ഫാമിലി മെമ്പേഴ്സിനും, നാട്ടുകാർക്കും, കൈനി റെസിഡൻസ് അസോസിയേഷനിലെ എല്ലാ അംഗങ്ങൾക്കും,
0: എല്ലാ അംഗങ്ങൾക്കും
2: ഈ പാട്ട് കേൾക്കാം.
0: ശരി.

0: എന്താണ് പേര്?
1: എന്റെ പേര് മുരളീധരൻ.
0: എവിടെയാണ് സ്ഥലം? എവിടെയാണ്?
1: കയനിയിലാണ് ഞാൻ താമസിക്കുന്നത്.
0: എന്ത് ചെയ്യുന്നു?
1: ഞാൻ വ്യവസായ വാണിജ്യ വകുപ്പിൽ നിന്ന് വ്യവസായ ഓഫീസറായി റിട്ടയർ ചെയ്തു. 2016 റിട്ടയർ ചെയ്തു. ഇപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു. നമ്മുടെ കയനി റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു ഭാരവാഹിയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ വ്യവസായ വാണിജ്യ വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്ത ആൾക്കാരുടെ ഒരു സംഘടനയുണ്ട്. അതിൻ്റെ സെക്രട്ടറിയാണ്.
0: അപ്പോൾ ഈ റിട്ടയർഡ് ലൈഫിലും ഇങ്ങനെ സജീവ സാന്നിധ്യം
1: വളരെ സജീവമാണ്. മിക്ക ദിവസങ്ങളിലും സമയം കിട്ടാറില്ല എന്നതാണ് സത്യം.
0: സത്യം. ഓക്കെ. പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ എന്റർടൈൻമെന്റിനായിട്ട് എന്തെങ്കിലും സമയം കണ്ടെത്താറുണ്ടോ?
1: എന്റർടൈൻമെന്റായിട്ട് ഞാൻ സിനിമ കാണാറുണ്ട്. ആസ്വാദകനാണ്. സിനിമ കാണാൻ ഇഷ്ടമാണ്, പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്.
0: തിയേറ്ററിൽ പോയി കാണാറുണ്ടോ?
1: തീർച്ചയായും. ഞാനും എന്റെ ഭാര്യയും ഒക്കെ കൂടി അവസരം കിട്ടുമ്പോഴൊക്കെ തന്നെ സിനിമ ടാക്കീസിൽ പോയി സിനിമ
0: കാണാറുണ്ട്. വീട്ടിൽ ആരൊക്കെയുള്ളത്?
1: എൻ്റെ വീട്ടിൽ എനിക്ക് വൈഫ്, അത് അവർ സ്കൂൾ ടീച്ചറായിരുന്നു. കഴിഞ്ഞ യു പി സ്കൂൾ ജോലി ചെയ്തൊരു ടീച്ചറാണ്. പിന്നെ രണ്ട് മക്കൾ, ഒരു മകനും മകളും.
0: അവരൊക്കെ പേരും?
1: ആ, മകൻ്റെ പേര് മിഥുൻ മുരളി എന്നാണ്. മിഥുൻ മുരളി നിങ്ങളുടെ മേഖലയിലുള്ള ഒരാളാണ്. അദ്ദേഹം റെഡ് എഫ് എമ്മിലൊരു ആർ ജെ ആയിട്ട് ജോലി ചെയ്യാണ്. കോഴിക്കോടാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അദ്ദേഹവും ഇതേപോലെ തന്നെ ഇതിനൊക്കെ വളരെയധികം താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. പാട്ടുകളെ ഇഷ്ടപ്പെടുക, സിനിമ മോഹൻലാൽ ഫാനാണ്. അതുപോലെ ഇത്തരം കാര്യങ്ങൾ, യാത്രകളും കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്.
0: കുറെ
1: വർഷമായി അവൻ ബി ടെക് ആണ് ചെയ്തത്. പക്ഷേങ്കിൽ അവന് താല്പര്യം ഈ ഫീൽഡിലേക്ക്. പിന്നെ ഒരു മകളുണ്ട്. മകളെ അവള് വന്നിട്ട് അവര് ഡയറ്റീഷ്യൻ.
0: പേര്
1: മേഘ. മേഘ മുരളി എന്നാണ് പേര്. അവളിപ്പോഴ് ഗൾഫിലാണ്, യു എയിൽ വർക്ക് ചെയ്യാണ്. ചെറിയൊരു മോളുണ്ട്, ഗൗതമി. ഗൗതമി
0: ഒരുപാട് പാടാറുണ്ട് എന്ന് പറഞ്ഞു. പാട്ട് കേൾക്കാറ്?
1: പാട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. പാടാറ് കുറവാണ്.
0: ചെറുതായിട്ടൊന്ന് നമുക്ക് വേണ്ടി മൂളി തരുമോ?
1: ഓ, ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഒന്ന് മൂളുന്ന ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഇത് പഴയ പാട്ടാണ്.
0: അതെ,
1: പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പുതിയ പാട്ടുകൾ ഇഷ്ടമല്ല എന്നല്ല, പുതിയ പഴയ പാട്ടുകൾ കൂടുതൽ ഇഷ്ടമാണ്. കാരണം അത് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ മനസ്സിനുള്ളിലേക്ക് കയറിപ്പോയ പാട്ടുകളാണ്. ഈ വാകപ്പൂ മരം ചൂടും എന്നൊരു ഗാനമുണ്ട്. അത് അനുഭവം എന്ന സിനിമയിലാണ്, യേശുദാസ് പാടിയതാണ്. അതിൻ്റെ മ്യൂസിക് എ ടി ഉമ്മർ. ആ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്.

0: എടുത്തു വടക്കൻ തെന്നൽ പണ്ടൊരു വടക്കൻ തെന്നൽ. ഈ പാട്ട് യേശുദാസ് പാടിയതാണ്, നമുക്കതുപോലെ പാടാൻ പറ്റില്ല,
1: വളരെ
0: ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ് അത് കേൾക്കാൻ.
1: നാട്ടിലെ പാട്ടിലൂടെ കേൾക്കേണ്ടത്
0: തീർച്ചയായിട്ടും.
1: ഡെഡിക്കേഷൻ ഉണ്ടോ
0: നമ്മുടെ കൈനി റെസിഡൻസ് അസോസിയേഷനിലെ മുഴുവൻ ആളുകൾക്കും അതുപോലെ എന്റെ
1: ഫാമിലി
0: മെമ്പേഴ്സിനും മുഴുവൻ ആൾക്കാർക്കും ഈ പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
1: താങ്ക് യു സർ. ഓക്കെ.

0: നമുക്ക് മറ്റൊരു ആളെ പരിചയപ്പെടാം. എന്താ പേര്?
1: അശോക് കുമാർ.
0: ചേട്ടൻ എന്ത് ചെയ്യുന്നു?
1: ഇപ്പൊ റിട്ടയർ ആണ്. മുനിസിപ്പൽ കോടതിയിൽ നിന്ന്, കൂത്തുപറമ്പ് മുനിസിപ്പൽ കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് ഒരു വർഷത്തിന് മേലെയായി.
0: ഓക്കെ. അപ്പൊ സാറിന്റെ ഫാമിലി?
1: ഫാമിലി ഭാര്യ അബാക്കസ് പഠിപ്പിച്ച ടീച്ചറാണ്.
0: എവിടെ?
1: ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ, ഇവിടെ ഉളിയിൽ, മജ്ലിസ്. മക്കള് രണ്ടുപേര്, മൂത്തവൻ ആദർശ് മട്ടന്നൂർ പി ആർ എൻ എസ് കോളേജിൽ ബി എ ഇംഗ്ലീഷ് രണ്ടാം വർഷം, ചെറുത് ചെറിയ മോനാണ് മൂന്നാം ക്ലാസ്സിൽ, കൈനി യു പി സ്കൂൾ.
0: ഈ റിട്ടയർഡ് ലൈഫ് എങ്ങനെ?
1: റിട്ടയർ ലൈഫ് ഇപ്പോൾ റിട്ടയർ ചെയ്തതിന് ശേഷം അടിച്ചു പൊളിച്ച് അങ്ങനെ പോകുന്നത്. ഇതുപോലെ നാട്ടിലുള്ള
0: പ്രവർത്തനങ്ങളിലൊക്കെ,
1: പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. റെസിഡൻസ് അസോസിയേഷൻ്റെ ജനറൽ കൺവീനറാണ്. അതുപോലെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, പിന്നെ നമ്മൾ ഏഴാം ക്ലാസ് ഗ്രൂപ്പ്, പത്താം ക്ലാസ് ഗ്രൂപ്പ്, അങ്ങനെ സജീവമായിട്ട് ഗ്രൂപ്പുകളിൽ ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ
0: സിനിമയൊക്കെ കാണാൻ സമയം കിട്ടാറുണ്ടോ ഈ തിരക്കിനിടയിലൊക്കെ?
1: സിനിമ ഇപ്പൊ ടാക്കീസ് പോയിട്ട് കണ്ടിട്ട് കുറെ കാലമായി.
0: ഏറ്റവും ഒടുവിൽ കണ്ട സിനിമ ഏതാണ് ടാക്കീസ് പോയിട്ട്? ഓർമ്മയുണ്ടോ?
1: ഓർക്കുന്നില്ല,
0: കുറെ വർഷമായി. ഓക്കെ. ഇഷ്ടപ്പെട്ട നടൻ ആരാണ്?
1: നടൻ നമ്മള് പഴയ നടന്മാരാണ് പ്രേം നസീർ, സത്യൻ, പുതിയ നടന്മാരുള്ള മോഹൻലാൽ, മമ്മൂട്ടി.
0: പണ്ട് കാലത്തൊക്കെ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടോ സിനിമ? ചെറുപ്പകാലത്തൊക്കെ അത്യാവശ്യം പോയിട്ടുണ്ട്. ഓക്കെ. പാട്ട് കേൾക്കാൻ ഇഷ്ടമുണ്ടോ? പാട്ട് പാടാറുണ്ടോ?
1: പാടാൻ അത്യാവശ്യം പാടും.
0: എന്നാ നമുക്കൊരു പാട്ടിലൂടെ തുടങ്ങാം. എന്നാല് സാറിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാ, സാറിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടുക.
1: ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പഴയ ഗാനങ്ങളുടെ രണ്ടുപേരും മൂളും.
0: പ്രാണസഖി
1: പ്രാണസ്

0: നന്നായിട്ടുണ്ട്. അപ്പൊ ഇന്ന് നാട്ടിലെ പാട്ടിലൂടെ ഏത് പാട്ട് കേൾക്കാനാണ് ആഗ്രഹം?
1: ഈ പാട്ട് തന്നെയാണ്.
0: ഓക്കെ, ഇത് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഇത് എന്റെ ഫാമിലിക്കും വൈഫിനും അതുപോലെ എന്റെ നാട്ടുകാർക്കും കൈനികളുടെ നാട്ടുകാർക്കും മറ്റ് എല്ലാ സുഹൃത്തുക്കൾക്കും
0: എല്ലാ സുഹൃത്തുക്കളും വേണ്ടി ഈ പാട്ട് നമുക്ക് കേൾക്കാം.
1: ഈ പാട്ട് കേൾക്കാം.

0: ഒട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം. ഗാനതരംഗം. ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനതരംഗത്തിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് ഗാനതരംഗത്തിലൂടെ കേൾക്കാം രാഗം എന്ന 1975 പുറത്തിറങ്ങിയ ചിത്രത്തിലെ ഗാനങ്ങൾ. എ ഭീംസിംഗിന്റെ സംവിധാനം, എൻ പി അലിയുടെ നിർമ്മാണം, അടൂർവാസി ജോസ് പ്രകാശ്, ശാരദ, ലക്ഷ്മി എന്നിവർ ചിത്രത്തിൽ പ്രധാനമായും വേഷമിടുന്നുണ്ട്. കൂടാതെ ബഹദൂർ ശങ്കരാടി, കാവ്യൂർ പൊന്നമ്മ, മോഹൻ ശർമ്മ, ടി പി മാധവൻ, മല്ലിക സുകുമാരൻ, സുകുമാരി, പ്രേമ എന്നിവരും അഭിനയിക്കുന്നുണ്ട്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് സലീൽ ചൗധരിയാണ് ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതമൊരുക്കിയത്. യേശുദാസ്, പി സുശീല, എസ് ജാനകി, വാണി ജയറാം എന്നിവർ ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിക്കുന്നു. കേൾക്കാം യേശുദാസ് ആലപിച്ച ഗാനം ആ കയ്യിലോ എന്ന് ആരംഭിക്കുന്നു.

കഥാതിരകഥ സംഭാഷണം എസ് എൽ പുരം സദാനന്ദനാണ് നിർവഹിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ കഥ, ഒരു ദിവസം അന്തിയും യുവതിയുമായ ശ്രീദേവിയെ ബാബു ഒരു കടൽക്കരയിൽ വെച്ച് കണ്ടുമുട്ടുന്നു. ശ്രീദേവിയാകട്ടെ കസ്തൂർബ അന്താലയത്തിലെ ഒരു അന്തേവാസിയാണ്. ആ ശ്രീദേവിയെ കാണുന്നതോടുകൂടി ബാബുവിന് അവളോട് അനുകമ്പ തോന്നുകയും വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു. തുടർന്ന് ശ്രീദേവി പലപ്പോഴും ബാബുവിന്റെ ആ വിശ്വനാഥമേനോന്റെ വീട്ടിലേക്ക് വരുന്നു. അത് പതിവാവുന്നു. ഒരു ഗാനം കേട്ടിട്ട് കഥയിലേക്ക് തിരിച്ചു വരാം. അമ്പാടി പൂങ്കുയിലെ എന്ന് തുടങ്ങുന്ന പി. സുശീല ആലപിച്ച ഗാനം കേൾക്കാം.

ധർമ്മബാലൻ പണക്കാരനും പിശുക്കനുമാണെങ്കിലും സ്വന്തം പ്രശസ്തിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഒരുക്കവുമാണ്. പക്ഷേ മകൻ മധു അച്ഛന്റെ സ്വഭാവക്കാരനല്ല. അവൻ പലപ്പോഴും വിശ്വനാഥമേനോന്റെ വീട്ടിൽ പോകാറുണ്ട്. അങ്ങനെ ഒരു ദിവസം മധു ശ്രീദേവിയെ വിശ്വനാഥമേനോന്റെ വീട്ടിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അന്ത്യയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മധു ശ്രീദേവിയെ സ്നേഹിക്കുന്നു. ധർമ്മബാലൻ തന്റെ മകൻ ഒരു അന്ത്യയെ വിവാഹം കഴിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. പ്രധാന കാരണം പെൺകുട്ടിക്ക് പണം ഇല്ല എന്നത് തന്നെയാണ്. പക്ഷേ വിശ്വനാഥ മേനോൻ ശ്രീദേവിയെ തന്റെ മകളായി ദത്തെടുക്കാനുള്ള സന്നദ്ധത കാണിക്കുകയും അങ്ങനെ ശ്രീദേവിയെ തന്റെ സഹോദരിയായി കിട്ടുകയെന്നുള്ള ബാബുവിന്റെ ആഗ്രഹം നടക്കുകയും ചെയ്യുന്നു. യേശുദാസ് ആലപിച്ച ഗുരുവായൂരപ്പൻ എന്ന ഗാനം.

ഒരു ദിവസം തന്റെ ജന്മദിന പാർട്ടിയിലെ ആഹ്ലാദ തിമർപ്പിനിടയിൽ ബാബു തളർന്നു വീഴുന്നു. എങ്കിലും രാഗം വീണ്ടും ഒഴുകുന്നു. തുടർന്നുള്ള ബാബുവിന്റെ അസുഖവും അതെങ്ങനെ ബാബുവിന്റെ കുടുംബം നേരിടുന്നു എന്നതുമാണ് രാഗം എന്ന ചിത്രത്തിന്റെ കഥ. ഇനി ഗാനങ്ങൾ ആസ്വദിക്കാം. ഇവിടെ കാറ്റിനു സുഗന്ധം എന്ന ഗാനമാണ് അടുത്തത്. യേശുദാസ് മേസ് ജാനകിയുമാണ് ആലപിക്കുന്നത്.

0: ഇന്ന് ഗാനതരംഗത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രാഗം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് സലിൽ ചൗധരിയാണ് സംഗീതമൊരുക്കിയത്. യേശുദാസ്, പി സുശീല, എസ് ജാനകി, വാണി ജയറാം എന്നിവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചത്. ഇന്നത്തെ ഗാനതരംഗം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
1: ഗാനതരംഗം ഒരേ സിനിമയിലെ ഗാനം.

0: വേദന സഹിച്ചും ചുമട് താങ്ങിയത് അകത്തിരിക്കുന്നത് അമ്മയാണെന്ന് കരുതിയ. പക്ഷേ ആ അമ്മ പറയുന്നു, ഈ കാടന്റെ ചൂര് സഹിക്കാനാവുന്നില്ലെന്ന്.
1: മോനെ
2: വിഷമിക്കരുത് ഏട്ടാ, ഇത് ഭരണവർഗത്തിന്റെ അതിജീവന സിദ്ധാന്തമാണ്. പിറവിദോഷം പറഞ്ഞ് പ്രതികരിക്കുന്നവരെ വളഞ്ഞിട്ട് തീർക്കുന്ന ഭരണതന്ത്രം.
3: സഭാവാസികൾക്ക് മുന്നിൽ രജസ്വലയായ ഒരു കുലപത്നിയുടെ തുണി ഒരിയുന്നത് നോക്കി നിന്ന ഭർത്താക്കന്മാർക്ക് ഇപ്പൊ എവിടുന്ന് വന്നു അഭിമാനബോധം?
4: ആചാര്യ ദ്രോണർ ഹസ്തിനപുരത്തിന്റെ കുലാചാരനാണിന്ന്. ധർമ്മപക്ഷത്തുള്ള പാണ്ഡവർക്കൊപ്പം തന്നെയാ മനസ്സ്. പക്ഷെ കുലാചാരന്റെ കൂറ് മറക്കില്ല നാം. നീയും നിന്റെ അമ്മാവനും കുടില തന്ത്രങ്ങളുമായി രാജ്യസഭയിൽ കാഴ്ചവെച്ച കൊള്ളരുതായ്മകൾക്ക് മൂകസാക്ഷിയാകേണ്ടി വന്നതും അതുകൊണ്ട് തന്നെ.
5: അഭിനയ തികവിന്റെ അത്ഭുത മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് റേഡിയോ മലബാറിന്റെ ശ്രോതാക്കൾ അരങ്ങ് തകർക്കുന്ന അസുരഗോത്രത്തിന്റെ സംഘർഷഭരിതമായ രണ്ടാം പകുതിയിലേക്ക്.
0: ആട്ടുചോലയിലും മലയടി വാരത്തും കാമകേളി നടത്തുമ്പോ അധസ്ഥിതന്റെ ഐത്തമില്ല. സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞ് ജീവിച്ചാലും മരിച്ചാലും അഭിമാനക്ഷതമില്ല.
1: മക്കളെ, കാമാർത്തി തീർക്ക പൗരുഷം തേടി പുറപ്പെട്ടവളെന്ന് ആക്ഷേപിച്ച് ആത്മരോഷത്തിന്റെ മുൾമുനകൾ ഈ നെഞ്ചിലേക്ക് കുത്തിയിറക്കല്ലേ മക്കളെ.
6: കരിമ്പുലിയും കരിനാഗവും ഭക്ഷിക്കാതെ കാട്ടുപൊന്തകളിൽ കഴിഞ്ഞ എന്റെ മകനെയൊന്ന് കാണാനോ അങ്ങനെ പതിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ അച്ഛനും സഹോദരർക്കും തുണയാകാൻ കാട്ടിൽ കണ്ണിമച്ചിമ്മാതെ കാവലിരിക്കുകയാണവൻ.
5: മനസ്സ് കീറുന്ന വാക്ചരങ്ങൾക്ക് താൽക്കാലികമായി വിട. പകയുടെ മനുകൂർപ്പിച്ച ആയുധങ്ങളുമായി കുരുക്ഷേത്ര ഭൂമിയിൽ അക്ഷൗഹിണികൾ മുഖാമുഖം നിരന്നിരിക്കുന്നു.
3: രാജ്യവും സമ്പത്തും പോലെ ഭാര്യയെയും സഹോദരയെയും പണയം വെക്കുക. അഞ്ചിലൊരവകാശം മാത്രമുള്ള അങ്ങ് എന്തധികാരത്തിലാ, എന്ത് നീതിബോധത്തിലാ എന്നെ പണയ വസ്തുവാക്കിയത്? പണയപ്പണ്ടമാകേണ്ട വെറും മാംസപിണ്ഡമാണ് പെണ്ണെന്ന് കരുതിയോ നിങ്ങൾ?
7: പതിമൂന്ന് ദിവസം 13 വർഷമായി കണ്ട് പാണ്ഡവരെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞ രാജ്യദ്രോഹിയായ അച്ഛൻ.
8: സുയോധന, നിന്നെ മാത്രം അനുസരിച്ചാൽ പോരാ അച്ഛന്.
7: ഓഹോ, മുത്തച്ഛൻ ഭീഷ്മർ പറഞ്ഞിട്ടുണ്ടാകും.
8: അതേടാ,
5: ശംഖനാദത്തിന്റെ ശബ്ദദൂരം മാത്രം ബാക്കി. അനിവാര്യമായ പടയോട്ടത്തിനൊരുങ്ങി കുരുക്ഷേത്ര ഭൂമി.
6: അങ്ങയുടെ അനുജനല്ലേ ഞാൻ, എന്റെ മകനാണ് അപ്പോയത്. കാട്ടുവാസികളോടെന്നും കരുണ കാട്ടുന്ന ഭീമനെയും വെറുക്കുന്നു പാഞ്ചാലിനി.
4: ഒരു പക്ഷെ യോദ്ധാവ് എന്ന നിലയിൽ ദ്രോണന്റെ കരുത്തും കഴിവും നാളെ പടമുഖത്ത് കാണാം. കുരുക്ഷേത്രത്തിൽ ശത്രു സംഹാരം ചെയ്യുന്ന ദ്രോണാചാര്യന്റെ രഥത്തിന് മുകളിൽ ഹസ്തിനാപുരത്തിന്റെ പതാക തന്നെയാവും തീർച്ച.
5: അസുരഗോത്രം നാടകം ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15.
9: ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ഇനി കേൾക്കാം ആർദ്രഗീതങ്ങൾ.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം, ശുഭരാത്രി.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

0: എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം. ചിത്രം വെൽക്കം ടു കൊടൈക്കനാൽ.
1: സ്വയം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു,

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ത് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201 എടവമാറ്, ഹിജ്റ വർഷം 1447 ദുൽഹജ് 2, ശകവർഷം 1948 വൈശാഖം 29, 2026 മെയ് 20 ബുധനാഴ്ച. റേഡിയോ മലബാറിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനം നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 3 മിനിറ്റും 5 സെക്കൻഡും.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.